ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 മെഗാഹെർട്സ് എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 14, കൊല്ലവർഷം 1202, ചിങ്ങം 20, 2026 സെപ്റ്റംബർ 5, ശനിയാഴ്ച. സമയം 5:53. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം. ലോകത്തിൻ്റെ പുരോഗതിക്കും നന്മയ്ക്കും ഏറ്റവും വലിയ സംഭാവന നൽകുന്നത് അധ്യാപകരാണെന്നാണ് വിശ്വപ്രസിദ്ധ അധ്യാപകനായിരുന്ന

0: ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. നല്ല വാക്കും നന്മ നിറഞ്ഞ പ്രവൃത്തിയും കൊണ്ട് സമൂഹത്തെ പ്രകാശമാനമാക്കുന്നത് അധ്യാപകനാണ്. നല്ല ആചാരങ്ങളുള്ളവൻ എന്ന അർത്ഥത്തിൽ ഗുരു ആചാര്യനാകുന്നു. ആചാരം കൊണ്ട് മാതൃകയാകുക എന്നതാണ് ആചാര്യന്റെ ലക്ഷണം. കേട്ടു പഠിക്കാനല്ല, കണ്ടു പഠിക്കാനാണ് ആചാര്യന്മാർ ശിഷ്യന്മാരെ പ്രാപ്തരാക്കുന്നത്. വന്ദേ ഗുരുപരമ്പരാം എന്ന ശ്ലോകം തന്നെ ഭാരതീയ സംസ്കാരത്തിൽ ഗുരുവിനുള്ള സ്ഥാനം സൂചിപ്പിക്കുന്നു. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. അറിവില്ലായ്മ ഇരുട്ടാണ്. ജ്ഞാനം എന്ന കൺമഷി എഴുതി ശിഷ്യനെ അറിവിന്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗുരുവാണ്. അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ തന്നെ എത്തണം. സ്ഥാവരം ജംഗമം വ്യാപ്തം യേന കൃഷ്ണം ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഈ പ്രപഞ്ചത്തിലെ ചരാചര വസ്തുക്കളെ മുഴുവൻ കാട്ടിത്തരുന്നത് ഗുരുവാണ്. ബാഹ്യദൃഷ്ടികൊണ്ട് കാണാൻ സാധിക്കുന്നവയെപ്പറ്റി കൂടുതൽ അറിയാൻ അകക്കണ്ണ് തുറപ്പിക്കാൻ ഗുരുവിന്റെ സഹായം വേണം. ഇരുട്ടിനെ, പാപത്തെ, അജ്ഞതയെ അകറ്റുന്നവൻ എന്നാണ് ഗുരു ശബ്ദത്തിന്റെ അർത്ഥം. അകവും പുറവും ശുദ്ധമായ ഒരാൾക്കേ നല്ല അധ്യാപകനാവാൻ സാധിക്കുകയുള്ളൂ. ഏത് സാഹചര്യത്തിലും ഒരു ശരിയായ ദിശ കാണിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ ഗുരു. ആശ്രയമറ്റ ശൈശവത്തിൽ മാതാപിതാക്കളാണ് വഴികാട്ടികൾ. അവരെ കണ്ടും കേട്ടും അറിഞ്ഞും അനുസരിച്ചും കുഞ്ഞ് വിശാലമായ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയാണ് ഗുരുജനങ്ങൾ സഹായത്തിനെത്തുന്നത്. മനുഷ്യൻ ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥിയാണ്. എന്നാൽ ഔപചാരിക വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഗുരുജനങ്ങളെയാണ് ഗുരു എന്ന് വിളിക്കുന്നത്. ഒരു കുഞ്ഞിന്റെ സ്വഭാവം, പെരുമാറ്റം, വ്യക്തിത്വം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ മാതാപിതാക്കളോടൊപ്പം തന്നെ അധ്യാപകർക്കും പങ്കുണ്ട്. സത്യം പറയാനും ദേശത്തെ സ്നേഹിക്കാനും മുതിർന്നവരെ ബഹുമാനിക്കാനും സഹജീവികളോട് വിനയപൂർവം ദയാപൂർവം ഇടപെടാനും ദുർബലരോട് സമഭാവനയോടെ പെരുമാറാനും ശിഷ്യരെ പഠിപ്പിക്കുന്ന ഒരു മാതൃകാ അധ്യാപകനാണ് ഗുരു. ആചാര്യപാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ ച. അറിവിന്റെ ആദ്യപാദം ആചാര്യനിൽ നിന്ന് നേടുന്നു. ആ അറിവിന്മേലാണ് നമ്മുടെ ശിഷ്ടകാലം നിലനിൽക്കുന്നതും. അത്തരം ഒരു ഗുരുവിനെയാണ് ഈ വരികളിൽ നാം കാണുന്നത്. വിത്തഭ്രമം ചിത്തമേശാത്ത സത്പുമാൻ തത്വജ്ഞനാകുന്നൊരുത്തമൻ കീർത്തിമാൻ ശിഷ്യരിൽ സക്തനായി വിദ്യകൾ നിത്യവും ഉത്തമനാകും ഗുരുവരനേകിടും. ഇതാണ് യഥാർത്ഥ ഗുരു. അമിതമായ ധനാസക്തിയില്ലാതെ വിദ്യയെ ധനമായി കരുതുന്ന ആളാണ് ഗുരു. ശിഷ്യരോടുള്ള ശക്തി, സ്നേഹവാത്സല്യങ്ങൾ എന്നിവ തന്നെയാണ് ഗുരുവിനെ ഉത്തമനാക്കുന്നത്. ജീവിക്കുന്ന ഒരു പാഠപുസ്തകമാണ് ഗുരു. ശാസ്ത്രമെത്ര പുരോഗമിച്ചാലും ഗൂഗിളും റോബോട്ടും അധ്യയനം ഏറ്റെടുത്താലും അതൊന്നും ജീവനുള്ള സ്നേഹവാത്സല്യത്തോടുകൂടിയ വൈഭവമുള്ള ഒരധ്യാപകന് പകരമാവില്ല. വൈകി വരുന്ന അധ്യാപകന് താമസിച്ചെത്തുന്ന ശിഷ്യനെ ശാസിക്കാനാവില്ല. സ്നേഹം കൊണ്ടും മാതൃകാപരമായ ജീവിതരീതി കൊണ്ടും ശിഷ്യനെ കീഴടക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. മാതാപിതാക്കൾ ജന്മഗുരുക്കൾ, എന്നാൽ അധ്യാപകർ ജീവിത ദർശനത്തിന് വഴിയൊരുക്കുന്ന കർമ്മഗുരുക്കളും.
1: സുഭാഷിതം. അവതരിപ്പിച്ചത് പ്രൊഫസർ പി. അംബുജാക്ഷി.
2: ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3 നിന്നുള്ള പ്രഭാത പരിപാടികൾ. ഇപ്പോൾ സമയം 6 മണി.
3: ആകാശവാണി FM വാർത്തകൾ.

0: ഇന്ന് ദേശീയ അധ്യാപക ദിനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ന്യൂഡൽഹിയിൽ ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് ഈ വർഷം അധ്യാപക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പുഴാതി ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ കെ പി സുനിൽകുമാറും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. കവിയും പാവകളി പ്രവർത്തകനും സിനിമ കലാ സംവിധായകനുമാണ് സുനിൽകുമാർ. കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് രജിസ്ട്രേഷനിലെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. 3 ദിവസത്തെ സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗോവയിലെത്തും. ഗോവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഇന്ന് സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് ശില്പശാല. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം വൈകിട്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി കെ മുരളീധരൻ നാടിന് സമർപ്പിക്കും. ചടങ്ങിൽ കെ ജയന്ത് എംഎൽഎ അധ്യക്ഷനാകും. വയനാട് വിലങ്ങാട് പാതയ്ക്കായി കെ എം അഭിജിത്ത് എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ ചേർന്നു. കൺവെൻഷൻ ഷാഫി പറമ്പിൽ എംപി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8-ന് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകളാണ്. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം: റോഡിലെ കുഴി ആരടയ്ക്കും. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, RCR കായം എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി ഇപ്പം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണിയിൽ ബോക്സ് ഓഫ് മെമ്മറീസ്, വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക റൈസ മനാലുമായി അഭിമുഖം, ആദ്യഭാഗം, തുടർന്ന് ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ, നട്ടലിനുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കാം, കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ R കൃഷ്ണകുമാറുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭിയിൽ കെ സുരി രതീഷിന്റെ കഥ സമ്മോഹനം, ഷെക്കോ, ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ വി വേണുഗോപാലിന്റെ പ്രഭാഷണം, പി പി വിനോദ് കുമാറിന്റെ കവിതകൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളികൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതരഗിലെ ലഹരി, 10:55 നാട്ടുവിശേഷം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 11:00 ആകാശവാണി FM വാർത്തകൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3:00 ആകാശവാണി FM വാർത്തകൾ, ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 വിപണി, 7:25 വാർത്തകൾ, 7:35 മുതൽ FM ഈവനിംഗ്. സമകാലികം: റോഡിലെ കുഴി ആരടയ്ക്കും. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. ഇനി 6:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്, ഡൽഹിയിലെ.
4: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ രേണു കട്ടാരിയ. President Draw

0: രാവിലെ 6:32
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: സപ്തസാഗരം തമ്പുരുമീട്ടി മധുബാലകൃഷ്ണ ആലപിച്ച ഗാനം, ഷീല സനലിന്റെ വരികൾ, ബിജിബാലിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: ഗിരിജ വർമ്മ ആലപിച്ച ഗാനം, വരികൾ ഡോക്ടർ ആനന്ദ്, സംഗീതം സി ഗോപാലകൃഷ്ണൻ. കാളിമോഹന രൂപേ ശിവേ എന്നാരംഭിക്കുന്ന ഗാനം.

പ്രഭാതഗീതം സമാപിച്ചു. സമയം 6:27:23. കാർഷിക വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിൻ തൈ 1 ന് 350 രൂപ വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിനുശേഷം നിർദ്ദിഷ്ട ഫോമിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. പദ്ധതികളുടെ വിശദവിവരങ്ങളും അപേക്ഷാ ഫോമുകളും നാളികേര വികസന ബോർഡിന്റെ www.coconutboard.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിളിക്കേണ്ട നമ്പർ 04842 37 77 26. വെബ്സൈറ്റ് www.coconutboard.gov.in. KAG ടെക് ലോഞ്ച് പാഡ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ കൂൺ കൃഷി പരിശീലനം വെള്ളായണി കാർഷിക കോളേജിൽ ഈ മാസം 9-10 തീയതികളിൽ നടത്തുന്നു. ശാസ്ത്രീയ കൂൺ കൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷനുള്ള അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 99 95 62 48 88 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 99 95 62 48 88. ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ സാഫ് തീരമൈത്രി പദ്ധതിയിലേക്ക് കോട്ടയം ജില്ലയിൽ കരാറടിസ്ഥാനത്തിൽ മിഷൻ കോ ഓർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് ഈ മാസം 16 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന, യോഗ്യത, ബിരുദം, ലൈവ്ലിഹുഡ് പ്രോജക്റ്റിൽ പ്രവൃത്തി പരിചയം, 2-വീലർ ലൈസൻസ് ഇത്രയും വേണം. പ്രായം 35 വയസ്സിൽ കവിയരുത്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, അസിൽ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, പകർപ്പ് എന്നിവയുമായി രാവിലെ 11 കോട്ടയം കാരാപ്പുഴയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 04812-56-68-23. 04812-56-68-23. സംസ്ഥാനത്ത് ഇക്കൊല്ലം ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നുകൂടിയുണ്ട്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും ഇന്നു തന്നെ AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. എറണാകുളം ജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും ഹിന്ദി അധ്യാപകർക്കുമായി നാളികേര വികസന ബോർഡ് ഹിന്ദി കവിതാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ജൂനിയർ സീനിയർ വിഭാഗം

0: അംഗങ്ങളിലായാണ് മത്സരം. നാരിയൽ കി ഖൂബിയ, നാളികേരത്തിന്റെ ഗുണങ്ങൾ എന്നതാണ് വിഷയം. സ്കൂൾ അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ എൻട്രികൾ ഈ മാസം 20 വൈകിട്ട് കൊച്ചി നാളികേര വികസന ബോർഡ് ഓഫീസിൽ ലഭിക്കണം. വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും. വിളിക്കേണ്ട നമ്പർ 0484-2-37-62-5. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും ജെ എസ് ഡബ്ല്യു ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷി ശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7,00,000 രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് 0-4-4-22-54-12-29 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0-4-4-2-2-5-4-1-2-2-9. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,700 രൂപ, കൊപ്ര 16,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,200 രൂപ, അൺഗാർബിൾഡ് 70,200 രൂപ, റബ്ബർ RSS-4 27,200 രൂപ, RSS-5 26,800 രൂപ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 42 മിനിറ്റും 42 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ. ISRO രാജ്യത്തിനായി നിർമ്മിച്ച ലൈവ് ക്യാമറ ഭ്രമണപഥത്തിൽ ഭൂമിക്കൊപ്പം സഞ്ചാരം തുടങ്ങി. ജിയോ സിൻക്രണസ് ഓർബിറ്റിൽ നിന്നും നിരീക്ഷിക്കുന്ന ഇന്ത്യയുടെ GSAT-1A ഉപഗ്രഹം GSLV-F17 വിക്ഷേപണ വാഹനത്തിൽ ഇന്നലെ പുലർച്ചെ 2:55 ശ്രീഹരിക്കോട്ടയിലെ 2 വിക്ഷേപണത്തറയിൽ നിന്നാണ് കുതിച്ചുയർന്നത്. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അറിവും മൂല്യവും പ്രചോദനവും പകർന്നു നൽകുന്ന എല്ലാ അധ്യാപകർക്കും ആശംസയും നന്ദിയും അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉത്തർപ്രദേശിലുണ്ടായ കടുത്ത പ്രളയം സംസ്ഥാനത്തെ 3-ൽ 1 ജില്ലകളെയും ബാധിച്ചതായി അധികൃതർ. ഗംഗയടക്കം പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്നു. എയർ ഇന്ത്യയുടെ ഫുക്കറ്റ് ഡൽഹി വിമാനം പറക്കുന്നതിനിടെ 300-അടി താഴ്ചയിലേക്ക് പതിച്ച സംഭവത്തിൽ മുഖ്യ പൈലറ്റിനെ പിരിച്ചുവിട്ട് എയർ ഇന്ത്യ. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. മത്സരം ഇന്ന് രാത്രി 8 മണിക്ക്. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
0: ആകാശവാണി കൊച്ചി FM 102.3.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: കാവ്യധാര.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
7: കാവ്യധാരയിൽ ഇന്ന് ജി. കുമാരപിള്ള എഴുതിയ മഴക്കാലം എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ജി കുമാരപിള്ളയുടെ കവിത മഴക്കാലം. ആലാപനം എസ് ജയ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
5: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
4: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
5: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
4: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
6: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മം.

0: ചാച്ചിക്ക് വേദനയുണ്ട്.
1: കണ്ടോ അയ്യോ അയ്യോ, ഒരുത്തൻ ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലേ പൊളിച്ച തമാശ.
2: ശനി
3: ദശ, ശനി ദശ.
4: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
5: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
4: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
6: ഹലോ ചേട്ടാ.
7: ആ ഹലോ.
6: മോളുടെ പാട്ട് വിടരുന്ന മുട്ടകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേക്കുക?
7: അതൊക്കെ ഈസി അല്ലേ, ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
6: വേവ്സ് ആപ്പോ? അതെന്താ?
7: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
6: അപ്പോ റേഡിയോ വേണ്ടേ?
7: ഏയ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ. പിന്നെ ഇതിൽ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റോൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗിൽ സമകാലികം റോഡിലെ കുഴി ആരടയ്ക്കും. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 സൺറൈസ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് ആൻഡ് റോബോട്ടിക് സർജൻ ഡോക്ടർ അതുൽ കൃഷ്ണയുമായി അഭിമുഖം. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ FM ഡയറിയിലൂടെ തുടർന്ന് കേൾക്കാം. 6:55 സമയം, 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 45 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര

0: ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിദഗ്ധനും തത്വചിന്തകനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അധ്യാപകർക്ക് ആശംസകൾ നേർന്നു. അധ്യാപകർ മികച്ച മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും വിദ്യാർത്ഥികളുടെ കഴിവുകളെ വളർത്തുന്നതിലും സ്വഭാവം രൂപീകരിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുവെന്നും ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ന്യൂഡൽഹിയിൽ രാവിലെ ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവാർഡ് ജേതാക്കൾ. കേരളത്തിൽ നിന്ന് ഈ വർഷം അധ്യാപക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പുഴാതി ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ KP സുനിൽകുമാറും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റികൾക്കും രാഷ്ട്രപതി അവാർഡുകൾ നൽകും. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 12 അധ്യാപകരും ഫാക്കൽറ്റി അംഗങ്ങളും 3 ഗവൺമെന്റ് കോളേജുകളിലെയും 2 കോളേജുകളിലെയും ഉൾപ്പെടെ സംസ്ഥാന സർവകലാശാലകളിൽ നിന്ന് 5 പേരും പുരസ്കാരം സ്വീകരിക്കും. 2 ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലെയും 2 സ്വകാര്യ പോളിടെക്നിക്കുകളിലെയും 4 പേരും പുരസ്കാരത്തിന് അർഹരായി. ഓരോ ജേതാവിന്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഹ്രസ്വ ഡോക്യുമെന്ററികളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും.
0: ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ചടങ്ങിൽ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും രാവിലെ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് നിർവഹിക്കും. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈയിൽ ഏകദിന സന്ദർശനം നടത്തും. ഹൃദയ ചികിത്സാ രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ചെന്നൈ വള്ളുവർക്കോട്ടത്ത് ദിനമലർ ദിനപത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക തപാൽ സ്റ്റാമ്പും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. കോഴിക്കോട്ടുകാരിയായ കുഞ്ഞു പരിസ്ഥിതി പ്രവർത്തക റൂഹി മൊഹസബിനെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. മനുഷ്യത്വത്തോട് നിങ്ങളുടെ കരുതൽ അസാധാരണമാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും നല്ല ചിന്തകൾ പുലർത്തുക എന്നെഴുതി ഒപ്പുവെച്ച കുറിപ്പും ചോക്ലേറ്റും ഉപരാഷ്ട്രപതി റൂഹിക്ക് കൈമാറി. ഈ വർഷം ഫെബ്രുവരിയിൽ ബാങ്കോക്കിലെ ഐക്യരാഷ്ട്രസഭ ഏഷ്യൻ പസഫിക് ആസ്ഥാനത്തെ ആഗോള സെമിനാറിൽ ക്ഷണം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് റൂഹി. തദ്ദേശ വിദേശ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്നതിന് ഈ നാവിക് പോർട്ടലിൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സമുദ്ര സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് നടപടിയെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ഹോർമൂസ് കടലിടുക്ക്, ചെങ്കടൽ, പേർഷ്യൻ ഉൾക്കടൽ തുടങ്ങി സംഘർഷഭരിതമായ കടൽ മേഖലകളിലെ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്രീകൃത ഡാറ്റാബേസ് തയ്യാറാക്കുന്നത്. സമയബന്ധിതമായ വിവരശേഖരണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നാവികരുടെയും കപ്പലുകളുടെയും വിവരങ്ങൾ കൃത്യമായി പുതുക്കണമെന്ന് കപ്പൽ കമ്പനികൾക്ക് DGMA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ 10 ഇന്ത്യൻ നാവികരും കരിങ്കടൽ മേഖലയിലെ സംഘർഷങ്ങളിൽ 5 പേരും കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി.
0: മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഇന്ന് ഉച്ചയോടെ സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് IIML ശില്പശാല. രണ്ടാം ദിനത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, ആഗോളതലത്തിലെ കേരളത്തിന്റെ സ്ഥാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർക്ക് IIM കോഴിക്കോട്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ആദ്യ ദിനത്തിലെ സെഷനുകളിൽ പങ്കെടുത്തു. IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേബാശിഷ് ചാറ്റർജി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ പരിവർത്തനാത്മക നേതൃത്വം, ലക്ഷ്യബോധത്തോടെയും ഫലപ്രാപ്തിയോടെയും ജനങ്ങളെ പങ്കാളികളാക്കുക എന്ന വിഷയത്തിലെ സെഷനോടെയാണ് ആദ്യ ദിനത്തിലെ ചർച്ചകൾക്ക് തുടക്കമായത്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം വൈകിട്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി K.മുരളീധരൻ നാടിന് സമർപ്പിക്കും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.

0: തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. അർദ്ധരാത്രിയായിരുന്നു അപകടം. തമിഴ്നാട് രജിസ്ട്രേഷനിലെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 7 പേർ ഡിണ്ടിഗലിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. 5 പേരെ തിരിച്ചറിഞ്ഞു. സേലം സ്വദേശി വിശ്വ, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവസഞ്ജിത്, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. കാർ പൂർണ്ണമായും തകർന്നു. പാതയോരത്ത് നിർത്തിയിട്ട ലോറിയിൽ ഉറങ്ങിക്കിടന്നവരാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. വാഹനം വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്തു നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കാർ. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. ബുധനാഴ്ച വരെ അഹമ്മദാബാദിലെ സബർമതി നദീതീരത്ത് നടത്തുന്ന മത്സരത്തിൽ 29 പേർ ഉൾപ്പെടുന്ന ഇന്ത്യൻ പാരാ ആർച്ചറി സ്ക്വാഡ് പങ്കെടുക്കും. ഇതാദ്യമായാണ് ലോക അമ്പെയ്ത്ത് മത്സര പരമ്പരയ്ക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ചൈന, കൊറിയ, ഇറാൻ, ഫ്രാൻസ്, ജർമ്മനി, USA, കാനഡ എന്നിവയുൾപ്പെടെ 20 രാജ്യങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8-നാണ് മത്സരം. സംസ്ഥാന പോലീസ് അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായി കാസർകോട് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10-ന് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിലെ സ്വീകരണ പരിപാടി TK ഗോവിന്ദൻ MLA സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പരേഡ് ഗ്രൌണ്ടിൽ സ്വീകരണ പരിപാടി K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. കോഴിക്കോട് NITC സിന്തറ്റിക് ട്രാക്കാണ് മുഖ്യവേദി. കായികമേള സംഘാടക സമിതി നാളെ കോഴിക്കോട്ട് ചേരും. മന്ത്രി N ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഗാന്ധിയനും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന PP ഉമ്മർഗോയയുടെ ചരമവാർഷികവും പുരസ്കാര സമർപ്പണവും വൈകിട്ട് കോഴിക്കോട്ട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടത്തും. പുരസ്കാരം മുൻ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. കേരള പത്രപ്രവർത്തക യൂണിയന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മലപ്പുറം P മൂസയുടെ സ്മരണ നിലനിർത്താൻ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് K അജിതയ്ക്ക് വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. അളകാപുരി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. 7 പതിറ്റാണ്ടായി പന്തളത്ത് നിന്നും തിരുവാഭരണവുമായി ശബരിമലയിലേക്ക് യാത്ര ചെയ്തിരുന്ന തിരുവാഭരണ പേടക സംഘം ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ള അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 3-ന് വീട്ടുവളപ്പിൽ. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിന് അക്രമത്തിൽ പരിക്കേറ്റു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് പരിസരത്ത് വെച്ച് SFI, DYFI, CPIM പ്രവർത്തകരായ ഒരു സംഘം മർദ്ദിച്ചതായാണ് പരാതി. പരിക്കേറ്റ അതുലിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മലഗിരി കോളേജിൽ ചുവരെഴുതുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ SFI പ്രവർത്തകരെ KSU പ്രവർത്തകർ മർദ്ദിച്ചതായി SFIയും ആരോപിച്ചു. തൃശൂർ പാഞ്ഞാളിൽ 2 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ഇതര സംസ്ഥാനക്കാരനായ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മാസം 9-10 തീയതികളിലെ UGC നെറ്റ് പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55 മിനിറ്റും 8 സെക്കൻഡും.

0: നിങ്ങളുടെ ഇഷ്ട ഇനങ്ങളിലൂടെ അറിവും ആനന്ദവും പങ്കുവയ്ക്കാം. ഏവർക്കും സുസ്വാഗതം. FM ഡയറി ആരംഭിക്കുന്നു. ചിന്താശകലം. പുറംകണ്ണ് തുറപ്പിപ്പോ പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പുറംകണ്ണ് തുറപ്പിപ്പോ പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇനി ഇന്നത്തെ ചോദ്യം. മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലോകമറിയുന്ന തത്വചിന്തകരിൽ ഒരാളാണ്. എന്നാൽ വഴിമാറിയാണ് അദ്ദേഹം തത്വശാസ്ത്ര പഠനത്തിലെത്തിയത്. എന്തായിരുന്നു ആ സാഹചര്യം? മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലോകമറിയുന്ന തത്വചിന്തകരിൽ ഒരാളാണ്. എന്നാൽ വഴിമാറിയാണ് അദ്ദേഹം തത്വശാസ്ത്ര പഠനത്തിലെത്തിയത്. എന്തായിരുന്നു ആ സാഹചര്യം? ഉത്തരം ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത് പറയാം. 8:30 തൊട്ട് മുൻപ് പതിവ് പോലെ. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഉച്ചയ്ക്ക് 2:00 പുസ്തക പ്രകാശനം, ഗാനമേള വൈകിട്ട് 6:00. കടവന്ത്ര ക്ലിൻറ് ആർട്ട് ഗാലറിയിൽ ഏകാംഗ ചിത്ര പ്രദർശനം രാവിലെ 10:00. കെടാമംഗലം വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. വൈദ്യുതി അറിയിപ്പ്. ഇടപ്പള്ളി സെക്ഷൻ പരിധിയിൽ എളമക്കര പാടം ഭാഗങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു, പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കുകയല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ ഫിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫറിൽ 5,000-ലധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
0: സേവന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മേൽനോട്ടത്തിൽ എറണാകുളം ജില്ലയിൽ പ്രധാനമന്ത്രി ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേള ഈ മാസം 7:00 തിങ്കളാഴ്ച 9:00 മുതൽ 5:00 വരെ കളമശ്ശേരി RI സെന്ററിൽ വെച്ച് നടത്തുന്നു. കേന്ദ്ര സംസ്ഥാന സ്വകാര്യ സഹകരണ മേഖലകളിലെ വിവിധ സ്ഥാപനങ്ങളായ HMT, ടെൽ, കാംകോ, TCC, കേരള വാട്ടർ അതോറിറ്റി, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി, FACT തുടങ്ങിയവർ ഈ മേളയിൽ അന്ന് പങ്കെടുത്ത് ട്രെയിനികളെ തെരഞ്ഞെടുക്കുന്നു. 5-ാം ക്ലാസ് പാസ്സായവർ മുതൽ ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. തിങ്കളാഴ്ച രാവിലെ 9:00 കളമശ്ശേരി RI സെന്ററിൽ ഹാജരാകണം. ബന്ധപ്പെട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം. www.apprenticeshipindia.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. www.apprenticeshipindia.gov.in. സമയം 7:00 കഴിഞ്ഞ് 18 സെക്കൻഡ്.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ. നുജ്ജും.
4: കുട്ടനാടൻ ചതു

0: വകുപ്പിനെ ചെളികുത്തി വരമ്പുണ്ടാക്കി കണ്ടങ്ങളാക്കിയത് അധ്വാനശാലികളായ പുലയരായിരുന്നു. തമ്പ്രാക്കൾക്ക് വേണ്ടി അവർ മരിച്ചു പണിയെടുത്തു. ഉപ്പുവെള്ളം കയറാതിരിക്കാനും വെള്ളത്തെ പാടത്തിലേക്ക് കവിയുന്നത് നിയന്ത്രിക്കാനും കെട്ടിയുണ്ടാക്കുന്ന മൺഭിത്തിക്കാണ് മട അല്ലെങ്കിൽ ബണ്ട് എന്ന് പറയുന്നത്. പുലയ ജനതയാണ് കുട്ടനാട്ടിൽ സാഹസികമായി കണ്ടങ്ങൾ രൂപപ്പെടുത്തി മടപണിത് നെൽകൃഷി ചെയ്തത്. കണ്ടങ്ങളും മടയും കൊണ്ട് കുട്ടനാടിനെ നെല്ലിൻ്റെ കലവറയാക്കിയത് പുലയ കർഷകരായിരുന്നു. അവരുടെ നാട്ടറിവുകളാണ് കുട്ടനാടിനെ നെല്ലിൻ്റെ കലവറയാക്കിയത്. അതിൻ്റെ നേട്ടങ്ങൾ കൊയ്തത് ഭൂ ഉടമകളായിരുന്ന ജന്മിമാരായിരുന്നു. മണ്ണിൽ പണിയെടുത്ത കർഷകർ അടിമകളായ ചരിത്രം മലയാളത്തിന് മറക്കാവതല്ല. മട പണിയുന്നതിന് മുമ്പ് ഒരു കൂട്ടം ആയുധങ്ങളുമായി കാടുവെട്ടാൻ പോകും. മുട്ടിച്ചവറും കൊമ്പുകളും കയറ്റിയ വള്ളം മടയുണ്ടാക്കുന്നിടത്തേക്ക് അടുപ്പിക്കുന്നു. മറുകൂട്ടർ വെള്ളത്തിൽ മുങ്ങി കായലിലെ ചെളി കുത്തിയെടുക്കാൻ തുടങ്ങും. ശേഷം 20 അടിയെങ്കിലും നീളമുള്ള മുളക്കുറ്റികൾ 2 നിരയായി ചെളിയിൽ അകത്തേക്ക് ചരിച്ച് കുത്തി നിർത്തുന്നു. കുറ്റികൾക്കകത്ത് കാട്ടുതൂപ്പും കൊമ്പുകളും കുത്തിയെടുത്ത ചെളിയോടൊപ്പം നിറയ്ക്കുന്നു. അതിനിടയിൽ കരകപ്പുല്ല് തിരുകി മട ബലപ്പെടുത്തുന്നു. ഓളമടിച്ച് ചെളി ഇളകാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. കുട്ടനാട്ടിലെ ചെളി കളിപ്പശമയുള്ളതും മണലില്ലാത്തതുമായ കരിമണ്ണായതിനാൽ ഒലിച്ചു പോവുകയില്ല. ഈ ചെളിക്ക് മുറി ഉണക്കാനുള്ള ഔഷധ ഗുണമുണ്ടെന്നാണ് പുലയ കർഷകർ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. പണിക്കാർ വെള്ളത്തിൽ മുങ്ങി ചെളി വാരുകയാണ് ചെയ്യുന്നത്. മലയാളിയെ ഊട്ടുവാൻ മടകുത്തി കൃഷി ചെയ്യുന്നതിനായി കഠിനമായി അധ്വാനിക്കുന്ന കർഷകർ മറ്റാരെക്കാളും ആദരവ് അർഹിക്കുന്നു. എന്നാൽ ജന്മികൾക്ക് വേണ്ടി പണിയെടുത്ത് വിശന്ന വയറോടെ കുട്ടികളെ ഉറക്കുന്ന കർഷകരുടെ വിയർപ്പായിരുന്നു ഓരോ മടകളും കണ്ടങ്ങളും. മടയുറയ്ക്കുന്നതിന് വേണ്ടി അടിമകളായി കണക്കാക്കപ്പെട്ടിരുന്ന കീഴാളരെ കൊന്നു താഴ്ത്തിയ കഥകൾ കുട്ടനാടിൻ്റെ ഫോക്ലോറിൽ സാധാരണമാണ്. ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിലാണ് മടയുടെ പണി നടക്കുക. മട ആവശ്യാനുസൃതം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാനാവുന്നു. മഴയുടെ പണി കഴിഞ്ഞാൽ വൃശ്ചിക മാസത്തോടെ വലിയ ചക്രങ്ങൾ ഉപയോഗിച്ച് പാടത്തെ വെള്ളം വറ്റിക്കുന്നു. 16, 24, 32 ക്രമത്തിൽ ഇലകളുള്ള ചക്രങ്ങൾ പല വലുപ്പത്തിലുണ്ട്. താഴ്ചയുള്ള സ്ഥലത്താണ് 32 ഇലച്ചക്രം ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുന്നത്. വേലി ഇറക്കത്തിൽ വെള്ളം കുറയുമ്പോൾ വറ്റിക്കാൻ എളുപ്പമായിരിക്കും. പിൽക്കാലത്ത് ചക്രത്തിന് പകരം ആവിയന്ത്രവും തുടർന്ന് മോട്ടോർ എഞ്ചിനും കടന്നുവരുന്നു. പുഞ്ചകൃഷിക്ക് ശേഷം മടമുറിച്ച് ഉപ്പുവെള്ളം കയറ്റി ഇറക്കും. മഴവെള്ളം വരുമ്പോൾ എക്കലടിയാനും മടമുറിക്കും. കൊയ്ത്തു കഴിഞ്ഞ് ഉഴുത ശേഷം മടമുറിക്കാറുണ്ട്. വെള്ളം കവിഞ്ഞ് മട സ്വയം പൊട്ടുമ്പോൾ കൃഷി മുഴുവൻ ഒലിച്ചു പോവുകയോ മണ്ണും വെള്ളവും കയറി ഇല്ലാതാകുകയോ ചെയ്യുന്നു. തോറ്റങ്ങൾ എന്ന കോവിലൻ്റെ നോവലിൽ ബണ്ട് വീഴുമ്പോഴുള്ള കർഷകവ്യാധി നാം വായിച്ചിട്ടുണ്ട്. മടമുറിഞ്ഞ പോലെ, മടവീണ പോലെ, മടവീണ് വെള്ളം തള്ളുന്ന പോലെ എന്നെല്ലാം പ്രയോഗങ്ങൾ മലയാളിക്ക് സാധാരണമാണ്. ജന്മിത്തത്തിൻ്റെ മട പൊട്ടുന്നത് ആഹ്ലാദകരമാണെങ്കിലും വികസനത്തിൻ്റെ തള്ളിച്ചയിൽ നമ്മുടെ കൃഷി അറിവുകളുടെ മട വീഴുന്നത് പരിസ്ഥിതി പ്രകൃതിവാദികൾക്ക് താങ്ങാനാവില്ല.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
6: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.
5: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
6: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
6: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
5: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
7: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
8: മൈജിയിൽ കിട്ടും.
9: മൈജി പ്രൈസ് ചാലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
10: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം, മാസ് ഓണം.

0: ഓഫർ ഇപ്പോൾ തുടരുന്നു.
1: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: ഉപഭോക്താക്കൾ അറിയാൻ
3: തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യവും മാഞ്ഞുപോകുന്ന ബില്ലും നൽകിയ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനം 31,500 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃകോടതി ഉത്തരവിട്ടു. കൊമ്പൻ വാഗ്ദാനങ്ങൾ നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുകയും പിന്നീട് നിബന്ധനകളുടെ പേരിൽ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്നത് അധാർമിക വ്യാപാര രീതിയും സേവനത്തിലെ ന്യൂനതയുമാണെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി വിധിച്ചു. പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ കല്യാൺ സിൽക്സിനെതിരെ ഇടപ്പള്ളി സ്വദേശി 81 വയസ്സുള്ള PV വേണുഗോപാലപിള്ള നൽകിയ ഉപഭോക്തൃ പരാതിയിലാണ് ഉത്തരവ്. കല്യാൺ സിൽക്സിൽ നിന്നും 3,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ 1,500 രൂപയുടെ ഷോപ്പിംഗ് ആനുകൂല്യം ലഭിക്കുമെന്ന് പത്രപരസ്യം കണ്ടാണ് പരാതിക്കാരനായ വേണുഗോപാലൻ പിള്ളയും പേരക്കുട്ടികളും കല്യാൺ സിൽക്സ് സന്ദർശിച്ചത്. എന്നാൽ അദ്ദേഹം 4,055 രൂപയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങിയ ശേഷമാണ് 500 രൂപയുടെ 3 കൂപ്പണുകൾ ആണ് നൽകുന്നതെന്നും അവ അടുത്ത മാസങ്ങളിൽ കൂടുതൽ തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങിയാൽ മാത്രമേ കൂപ്പണുകൾ മാറാൻ കഴിയൂ എന്നും വസ്ത്രവ്യാപാരി വ്യക്തമാക്കിയത്. ഈ നിബന്ധനകൾ വളരെ ചെറിയ അക്ഷരത്തിലാണ് മലയാള മനോരമ പത്രത്തിലും മാതൃഭൂമി പത്രത്തിലും പരസ്യത്തിൽ നൽകിയിരുന്നത്. കൂടാതെ പരാതിക്കാരന് നൽകിയ പ്രിന്റ് ചെയ്ത ബില്ലിലെ അക്ഷരങ്ങൾ ഏതാനും മാസങ്ങൾക്കകം പൂർണ്ണമായി മാഞ്ഞുപോവുകയും ചെയ്തു. എതിർകക്ഷിയായ കല്യാൺ സിൽക്സിന് രജിസ്റ്റേർഡായി ഗോപാലപിള്ള തന്റെ ആവലാതി എഴുതി അറിയിച്ചു. പക്ഷേ യാതൊരുവിധ പ്രതിവിധിയും ഉണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹം എറണാകുളം ജില്ലാ ഉപഭോക്തൃകോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരത്തിന് കേസ് നൽകി. പരാതിയിന്മേൽ ഉപഭോക്തൃകോടതി എതിർകക്ഷിക്ക് നോട്ടീസ് നൽകി. ആയതിന് കല്യാൺ സിൽക്സ് കോടതിയിൽ ഹാജരാവുകയും അവരുടെ എഴുതി തയ്യാറാക്കിയ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുകയും ചെയ്തു. കല്യാൺ സിൽക്സിന്റെ സ്കീം വളരെ വ്യക്തതയോടും മനസ്സിലാകുന്ന രീതിയിലുമാണ് പരസ്യപ്പെടുത്തിയത് എന്നും സ്കീമിന്റെ നിബന്ധനകൾ ഷോറൂമിലെ സെയിൽസ്മാൻ പരാതിക്കാരനെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും പരാതിക്കാരന് നൽകിയ ഇൻവോയിസ് ഒരു സാധാരണ ബില്ലിംഗ് സിസ്റ്റത്തിൽ കൂടി നൽകിയതാണെന്നും കല്യാൺ സിൽക്സിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ അധാർമിക വ്യാപാര രീതിയും ഉണ്ടായിട്ടില്ല എന്നും കോടതിയിൽ ബോധിപ്പിച്ചു. പരാതിക്കാരൻ തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിനായി മാതൃഭൂമി ദിനപത്രത്തിലും മലയാള മനോരമ ദിനപത്രത്തിലും മറ്റും പ്രസിദ്ധപ്പെടുത്തിയ കല്യാൺ സിൽക്സിന്റെ പരസ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കി. ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ആണോ ഇവ എന്ന് കോടതി പരിശോധിച്ചു. പ്രധാന വാഗ്ദാനം വലുതായി കാണിക്കുകയും അതിനെ ബാധിക്കുന്ന കടുത്ത നിബന്ധനകൾ സാധാരണക്കാരന് വായിക്കാൻ കഴിയാത്ത ചെറിയ അക്ഷരങ്ങളിൽ ഒതുക്കുകയും ചെയ്യുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യവും അന്യായ വ്യാപാര രീതിയുമാണ് എന്ന് കോടതി വിലയിരുത്തി. തെർമൽ പേപ്പറിൽ നൽകുന്ന പ്രിന്റഡ് ബില്ലുകൾ വേഗത്തിൽ മാഞ്ഞുപോകുന്നത് ഉപഭോക്തൃ സേവനത്തിലെ വീഴ്ചയാണ്. ഗ്യാരണ്ടി, വാറണ്ടി, ടാക്സ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ബില്ലുകൾ ആവശ്യമായതിനാൽ ദീർഘകാലം നിലനിൽക്കുന്ന ബില്ലുകൾ നൽകാൻ വ്യാപാരികൾ ബാധ്യസ്ഥരാണ് എന്ന് DB ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവരടങ്ങുന്നതുമായ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിലെ പരാതിക്കാരനെ വിസ്തരിച്ചപ്പോൾ അദ്ദേഹം മൊഴി നൽകിയത് ഇപ്രകാരമാണ്. ചോദ്യം: പർച്ചേസ് ബിൽ ആദ്യം തരികയും കൗണ്ടറിൽ പോയി സെലക്ട് ചെയ്ത സാധനങ്ങൾ ബില്ലാക്കുകയുമല്ലേ താങ്കൾ ചെയ്തത്? ഉത്തരം: അതെ, കൂപ്പൺ 1,500 രൂപ ഉണ്ടായിരുന്നതിനാൽ അതാണ് എടുത്തത്. പിറ്റേ ദിവസം വാങ്ങാൻ പോയപ്പോൾ ഇവർ ഒരു ചെറിയ അക്ഷരത്തിൽ എഴുതി വച്ചിരുന്നതിനാൽ സാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിതനായി തീരുകയായിരുന്നു. മറ്റൊരോപ്ഷൻ ഇല്ലാത്തതിനാൽ എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാൻ ഞാൻ നിർബന്ധിതനായി തീരുകയാണ് ഉണ്ടായത്. ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തിയ കോടതി പരാതിക്കാരന് വാഗ്ദാനം ചെയ്ത ആനുകൂല്യത്തിന് തുല്യമായ 1,500 രൂപ തിരികെ നൽകണമെന്നും കൂടാതെ പരാതിക്കാരനുണ്ടായ മാനസിക വിഷമങ്ങൾക്കും സേവനത്തിലെ വീഴ്ചയ്ക്കും നഷ്ടപരിഹാരമായി 25,000 രൂപയും കോടതി ചെലവിലേക്ക് 5,000 രൂപയും 45 ദിവസത്തിനകം നൽകണമെന്ന് എതിർകക്ഷിയായ കല്യാൺ സിൽക്സിനോട് കോടതി ഉത്തരവ് നൽകി. ഭാവിയിൽ പരസ്യങ്ങളിൽ പ്രധാന ആനുകൂല്യത്തിന് ഒപ്പം തന്നെ നിബന്ധനകളും വ്യക്തവും വായിക്കാവുന്നതുമായ വലിപ്പത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നും ഉപഭോക്താക്കൾക്ക് ദീർഘകാലം നിലനിൽക്കുന്ന ബില്ലുകൾ നൽകണമെന്നും ഉത്തരവിൽ കോടതി എതിർകക്ഷിക്ക് നിർദ്ദേശം നൽകി. ഈ ഉത്തരവുകൾ

0: മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: ഈ ഗാനം ഇന്നത്തെ ഗാനം. ഒട്ടുമിക്ക ഇന്ത്യൻ ഭാഷകളിലും തന്റേതായ ഈണങ്ങൾ കൊണ്ട് സ്വന്തമായ ഗാനസാമ്രാജ്യം സൃഷ്ടിച്ച സലിൽ ചൗധരിയുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. 1995 അദ്ദേഹത്തിന്റെ ദേഹവിയോഗം. ബംഗാളി, ഹിന്ദി, മലയാളം തുടങ്ങി മിക്ക ഭാഷകളിലും വിസ്മയകരമായ ഈണങ്ങൾ സൃഷ്ടിക്കുകയും ഈണങ്ങളുടെ പെരുമഴയിലേക്ക് ഭാഷാവഴക്കങ്ങളെ കൂടി ചേർക്കുകയും ചെയ്ത സംഗീത സംവിധായകനാണ് സലിൽ ചൗധരി. മലയാളിക്ക് മറക്കാനാവാത്ത ഒട്ടേറെ സിനിമാ ഗാനങ്ങൾക്ക് ഈണം നൽകിയ അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ നിരയിൽ നിന്ന് തുലാവർഷം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: പ്രിയ ശ്രോതാക്കളെ, സലിൽ ചൗധരി ഈണം പകർന്ന കൂടുതൽ ഗാനങ്ങൾ 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ കേൾക്കാം.
2: മൊബൈൽ മുതൽ ഹോം പ്ലാൻസ് വരെ ഒറിജിനൽ

0: സാധനങ്ങൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: ആരോഗ്യക്കുറിപ്പുകൾ.
3: കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യം നമുക്ക് മുന്നേ ഉണ്ടായിരുന്നത് മാൽന്യൂട്രീഷൻ, അതായത് പോഷകാഹാരക്കുറവായിരുന്നു. എന്നാൽ ഇന്ന് കൂടുതലായിട്ട് നമുക്കൊരു എപ്പിഡമിക് പോലെ അമിതാഹാരമാണ് ഇപ്പം നമുക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്. അതായത് പൊണ്ണത്തടിയും അതിനോട് റിലേറ്റഡ്, എസ്പെഷ്യലി നമ്മളുടെ ഈ പാക്കറ്റുകൾ കിട്ടുന്നതും ഹോം ഡെലിവറി ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിക്കാൻ. അപ്പോൾ നമുക്കിപ്പോൾ അമിതവണ്ണമാണ് ഈ മാൽന്യൂട്രീഷനേക്കാളും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തീർച്ചയായിട്ടും കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യവും ക്ഷേമവും പോഷകാഹാര വിദ്യാഭ്യാസത്തിലൂടെ അവബോധം വളർത്തിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോഷകാഹാര പ്രശ്നങ്ങൾ എന്ന് പറയണമെങ്കിൽ പ്രധാനമായിട്ടും 1 പോഷകാഹാരക്കുറവ്, 2 അമിതമായ പോഷകാഹാരം, 3 മറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കാണപ്പെടാത്തൊരു വിശപ്പുണ്ട്, ദിസ് ഹിഡൻ ഹങ്കർ എന്ന് പറയും. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ഈ പോഷകാഹാര പ്രശ്നങ്ങൾ. പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് കുട്ടിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ ഊർജമോ പ്രോട്ടീനോ അല്ലെങ്കിൽ മൈക്രോന്യൂട്രിയൻസോ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കാത്ത അവസ്ഥയാണ്, സൂക്ഷ്മമൂലകങ്ങൾ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ പോഷകാഹാരക്കുറവുകൊണ്ട് കുട്ടിക്ക് ഉയരക്കുറവുണ്ടാവാം, കുട്ടിക്ക് ഭാരക്കുറവുണ്ടാവാം, വിളർച്ച, മറ്റ് സൂക്ഷ്മ ഇതിന് ന്യൂട്രിയൻസിൻ്റെ കുറവുകൊണ്ടുള്ള പല പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് രോഗപ്രതിരോധ ശക്തി, ബുദ്ധിവികാസം, അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവാം. പിന്നെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മോശം ഭക്ഷണം, അതായത് ഭക്ഷണം തന്നെ കുറേ കഴിക്കുന്നുണ്ട് പക്ഷെ മോശം ഭക്ഷണം, അപ്പോൾ അതും പ്രോബ്ലം ഉണ്ടാക്കാം. അപ്പോൾ ഉദാഹരണമായിട്ട് ലോകത്തെ വെച്ച് നോക്കുമ്പോൾ 5 വയസ്സിന് താഴെ പിള്ളേർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്, ബിക്കോസ് ലോങ് ടേം ആയിട്ട് അത് അവരെ ഒരുപാട് എഫക്ട് ചെയ്യുന്നതാണ്. പിന്നെ അമിത പോഷകാഹാരം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭക്ഷണത്തിന് വളരെയധികം ഊർജമോ പോഷകങ്ങളോ ലഭിക്കുന്നു, പക്ഷെ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിലെ കൊഴുപ്പ് കൂടുതലാകുന്നു. അപ്പോൾ അമിത പോഷകം വഴി കുട്ടിക്ക് അമിത ഭാരം, പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് ഈ മറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന വിശപ്പ്, കാണപ്പെടാത്ത ഒരു വിശപ്പ് എന്ന് വെച്ചാൽ ഹിഡൻ ഹങ്കർ. അപ്പം നമ്മൾ ചില കുട്ടികളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഓ കുട്ടി നല്ല തടിയുണ്ട്, വെയിറ്റ് ഉണ്ട്, അപ്പം അവൻ നല്ല ആരോഗ്യവനായിരിക്കുന്നത്. ആക്ച്വലി അവന് ഈ തടി വരുന്നത് ഈ കലോറി അല്ലെങ്കിൽ ഊർജ്ജം കൂടുതലുണ്ട്, പക്ഷേ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ലൈക്ക് അയൺ അല്ലെങ്കിൽ അയഡിൻ, സിങ്ക്, വിറ്റാമിൻ എ, ഫോളേറ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ബോഡിയിൽ കുറഞ്ഞു വരുമ്പോൾ കുട്ടിക്ക് അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം വിളർച്ച, വളർച്ചാ മാന്ദ്യം, അണുബാധ, ഈവൻ വിഷ്വൽ പ്രോബ്ലംസ്, കാഴ്ചയുടെ പ്രശ്നങ്ങൾ, ന്യൂറൽ ട്യൂബ് പ്രോബ്ലംസ് ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടിക്ക് നല്ല തടിയുണ്ട് എന്ന് വെച്ചുകൊണ്ട് മാത്രം ആ കുട്ടി ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെ ഒരു സമീകൃത ആഹാരം കഴിക്കുക, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ജങ്ക് ഫുഡ്, പഞ്ചസാര പാനീയങ്ങൾ അതൊക്കെ കഴിക്കുന്ന കുറയ്ക്കുക. പിന്നെ ഒരു ആരോഗ്യമായ ജീവിതശൈലി, ഒരു റെഗുലർ എക്സസൈസ്, അറ്റ്ലീസ്റ്റ് 1 hour നമുക്ക് ഒരു
4: വ്യായാമം ചെയ്യുക.
3: പിന്നെ 6 മുതൽ 13 വയസ്സുള്ള കുട്ടികൾക്ക് മിനിമം ഒരു 9 മുതൽ 11 മണിക്കൂർ വരെ ഉറക്കം വേണം. പിന്നെ 14 മുതൽ 17 വയസ്സുള്ള ആൾക്ക് ഏകദേശം 8 മുതൽ 10 മണിക്കൂർ ഉറങ്ങണം.
2: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ജോണി വാഗയിൽ ഫ്രാൻസിസ്.

0: Jenny.
1: Desha.
2: Jenny Desha.
3: എന്താ സജി, സമയത്ത് വരാനും പ്രയാസമായി തുടങ്ങി നിനക്ക്?
4: ആ ഞാൻ മാത്രം സമയത്ത് വന്നിട്ട് എന്താ?
5: അല്ല സജി, നീ എന്നെയാണാ ഉദ്ദേശിച്ചത്? ഞാൻ നേരത്തെ എത്തിയിട്ടാ.
4: അപ്പോഴും മൂന്ന് പേരല്ലേ ആയുള്ളൂ. ചേച്ചി എവിടെ?
5: ആ ചേച്ചി വരാനൊക്കെ സമയമെടുക്കും, ഒരുങ്ങി ഇറങ്ങണ്ടേ.
4: ഇങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ, സ്ത്രീവിരുദ്ധമായ ഡയലോഗ് എന്ന് ചേച്ചി കേട്ടാ പറയും. പൊളിറ്റിക്കലി കറക്റ്റ് അല്ല ഇതൊന്നും എന്നാ ചേച്ചിയുടെ പക്ഷം. അത് പേടിച്ച് ഞാനിപ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല.
3: ഒരു പേടി നല്ലത് തന്നെ സജി, ഇല്ലെങ്കിലേ എന്താ പറയുന്ന ആർക്കും ഒരു പിടിയും കിട്ടാത്ത വിധമാ നിന്റെ ഒരു പോക്ക്.
5: ആ കാര്യം പറയാൻ നീ ആരെയും പേടിക്കണ്ടട്ടോ സജി, പക്ഷെ പറയുന്നത് ഉള്ളതാകണം. ചേച്ചി പലതും പറയും, അതൊന്നും നീ കാര്യമാക്കണ്ട.
4: അല്ല, സമയനിഷ്ഠയൊക്കെ പഠിപ്പിക്കാൻ വരുന്നവർ ഇപ്പോൾ മിണ്ടാത്തതെന്താ? ഒന്നും പറയാനില്ലേ?
5: ആ വലിയവർക്കൊക്കെ എന്തും ആകാമല്ല.
3: ഓ അങ്ങനെയല്ല ബാബു, നിങ്ങൾ എഴുതാപ്പുറം വായിക്കാതെ. ചേച്ചി ഇന്ന് വരില്ല, സുഖമില്ല എന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു.
4: വീണ്ടും തലക്കാണോ അസുഖം?
3: സജി കളിയാക്കാതെ, വയസ്സാകുമ്പോഴേ പല അസുഖങ്ങളും വരും.
5: അല്ല, ഈ അസുഖം വരാനിപ്പോൾ വയസ്സാകണമെന്നില്ലട്ടാ. അതുകൊണ്ട് അസുഖത്തിൻ്റെ പേരും പറഞ്ഞ് ആരെയും കളിയാക്കരുതട്ടാ.
4: ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ, ചേച്ചിക്ക് തലകർക്കമാണോ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.
3: ആ ഉദ്ദേശം എന്തായാലും പറഞ്ഞത് മോശമായിപ്പോയി. മോശം മോശം മോശം, അത് പറയാതെ വയ്യ.
5: വേണ്ടാത്തത് പറഞ്ഞിട്ട് ഉദ്ദേശം

0: ശേഷം അതായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ചേച്ചി ഇതൊക്കെ അറിഞ്ഞാലേ.
1: അതിനിപ്പോ ഇത് ചേച്ചിയോട് പറയാനൊന്നും പോകണ്ട, അല്ലാതെ എങ്ങനെ അറിയാനാ?
2: ആരും അറിഞ്ഞില്ലെങ്കിൽ എന്തും പറയാമെന്നാണോ സജി?
1: അയ്യോ, നിങ്ങളോട് തർക്കിക്കാൻ ഞാൻ ആളല്ലേ. അറിയാതെ ഒരു അബദ്ധം പറഞ്ഞു പോയി.
2: ആദ്യം പറയുമ്പോൾ അറിയാതെ എന്ന് പറയാം, വീണ്ടും വീണ്ടും പറയുമ്പോൾ അതെങ്ങനെ അബദ്ധമാവും?
0: സജി, ഇവിടെ ഇങ്ങനെ ഉദ്ദേശശുദ്ധി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലട്ടാ. ഇപ്പോൾ ഒരാളിരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി ആ കസേരയിലെ പൊടി തുടച്ചാൽ മതി പെട്ടുപോകാൻ.
1: അതെന്താ ചേട്ടാ?
0: ആ കസേര തുടക്കണ പടമെടുത്ത് മുമ്പിരുന്ന ആളിനോട് അയിത്തം കാരണമാണ് എന്ന് പറയുന്ന നാടാണിത്.
2: അല്ല, അങ്ങനെ തുടക്കുന്നവരും ചാണകം തെളിക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ, മുഴുവനും അങ്ങോട്ട് തള്ളി പറയണ്ട.
1: അതൊക്കെ എവിടെ, നല്ല മനോരോഗികളുമാകും. ഇതിനൊക്കെ കാരണം ആ മനുഷ്യനാണ്, ഞാൻ ബാബുചേട്ടനോട് നേരത്തെ പറഞ്ഞില്ലേ.
2: അതേത് മനുഷ്യൻ?
0: ആ ഇതിനൊക്കെ കാരണം ആ മനു തന്നെ, അല്ലാതെ ആരാണ്?
2: അതേതാ ഈ പുതിയ കഥാപാത്രം?
1: പുതിയതൊന്നല്ല സാറേ, ഏറ്റവും പഴയ കഥാപാത്രമാ. അദ്ദേഹമല്ലേ ഈ നിയമമൊക്കെ ഉണ്ടാക്കിയത്? നസ്ത്രീ, സ്വാതന്ത്ര്യം, അർഹതി, ഇങ്ങനെ കുറെ, അതല്ലേ ഈ കുഴപ്പത്തിനൊക്കെ കാരണം.
2: ഓ പിന്നെ അത് നോക്കിയല്ലേ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ, ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമല്ലേ?
0: ഓ, എന്നിട്ടാണ് ആ സ്ത്രീകളുടെ തുല്യതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് നമ്മുടെ നേതാക്കന്മാർ പറയണത്?
1: എല്ലാവരെയും ഒരുപോലെ കാണുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തവരാ അവരിൽ പലരും.
2: ഔട്ട്ഡേറ്റഡ് ആയത് മാറണം എന്ന് പറയാൻ എന്തിനാ ഇത്ര ഒളിച്ചുകളി?
0: എല്ലാവരിക്കും തടിയേടാത്ത അഭിപ്രായങ്ങൾ പറയാനേ കഴിയൂ. വെറുതെ ഇരിക്കണ കൊമ്പ് ആരെങ്കിലും മുറിക്കുമോ?
1: അപ്പൊ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രന്ഥത്തെയും ഗ്രന്ഥകാരനെയും നമുക്ക് കുറ്റം പറയാം, അതാ സേഫ്. ഇപ്പൊ മുന്നിൽ കാണുന്നത് കണ്ടില്ലാന്നങ്ങോട്ട് നടിക്കാം അല്ലേ സാറേ?
2: അല്ല, ഇതെന്തുകൊണ്ടാന്നാ എന്റെ ഒരു സംശയം.
1: അപ്പൊ സാറിനും തുടങ്ങിയ സംശയം? എല്ലാം ഉദര നിമിത്തം തന്നെ. പണ്ടേ മറ്റൊരു ആചാര്യം പറഞ്ഞിട്ടുണ്ടേ,
3: ശബ്ദം നൽകിയവർ എം വി ശശികുമാർ, വിനോദ് കുര്യാപ്പള്ളി, മാർട്ടിൻ കുമ്പളങ്ങി. രചന എം വി ശശികുമാർ.

തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഒഴിവുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്ററിന്റെ ഒരു തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. യോഗ്യത SSLC, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ട്രേഡ്സ് എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള ITI, NTC സർട്ടിഫിക്കറ്റ് അഭിലഷണീയം. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പമ്പുകൾ, ഫിൽറ്ററുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുമുള്ള പരിചയം വേണം. പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഭികാമ്യം. ജൂലൈ 31 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 16 രാവിലെ 10:30 തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 0484 2 77 74 89, 0484 2 77 74 89. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിൽ തുടർന്ന് കേൾക്കാം. 7:35 അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കൈപ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക അമ്പെയ്ത്ത് പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ്.

0: അധ്യാപക ദിനമായി ആചരിക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തിൽ അധ്യാപകർ വഹിക്കുന്ന പ്രധാന പങ്കിനെ അനുസ്മരിക്കുന്നതിനാണ് ദിനാചരണം. രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകർ അറിവുകൾ നിരന്തരം പുതുക്കാനും പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കാനും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ആഹ്വാനം. വിദ്യാർത്ഥികളിൽ സ്വതന്ത്ര ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്താൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് അധ്യാപക ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള അധ്യാപകരാണ് അവാർഡിന് അർഹരായത്. ഇതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റി അംഗങ്ങൾക്കും രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈ സന്ദർശിക്കും. ഹൃദയവാൽവ് സംബന്ധമായ രോഗങ്ങളുടെയും ഹൃദയഘടനയിലെ വൈകല്യങ്ങളുടെയും ചികിത്സാ പുരോഗതിക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ അക്കാദമിക് സമ്മേളനമായ ഇന്ത്യ വാൽവ്സ് 2026 അദ്ദേഹം സംബന്ധിക്കും. ചെന്നൈയിലെ ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ദിനമലർ പത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക അനുസ്മരണ തപാൽ സ്റ്റാമ്പ് പ്രകാശന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാത്രി 7 നടക്കുന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനാഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ലോക അമ്പെയ്ത്ത് പാരാ സീരീസ് 2026 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. 19 രാജ്യങ്ങളിൽ നിന്നായി 105 കായിക താരങ്ങൾ പങ്കെടുക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ലോകത്തിലെ കായിക കേന്ദ്രമായി രാജ്യം അതിവേഗം മാറുകയാണെന്ന് മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. എല്ലാത്തരം കായിക ഇനങ്ങളിലും പരിശീലനം നൽകുന്നതിനും കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ഇന്ത്യ പ്രധാന കേന്ദ്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: അഹമ്മദാബാദ്, ഗുജറാത്ത് ഓർ ഭാരത് ആനെ വാലേ ദിനോ മേ ഖേൽ ജഗത് കേ ചാഹേ വോ ഒളിമ്പിക്സ് സേ ജുഡേ ഹുവേ ഖേൽ ഹോ ചാഹേ പാരാ ഒളിമ്പിക്സ് സേ ജുഡേ ഹുവേ ഖേൽ ഹോ സഭീ പ്രകാർ കേ ഖേൽ കാ യേ ബഹുത് ബഡാ സെന്റർ ബന്നേ വാലാ ഹേ.
0: ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും പതാകകളുള്ള കപ്പലുകളിലെ ഇന്ത്യൻ നാവികരെ നിരീക്ഷിക്കുന്നതിനായി പുതിയ നാവിക ട്രാക്കിംഗ് മൊഡ്യൂൾ ഈ നാവിക് പോർട്ടലിൽ ആരംഭിച്ച് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജനറൽ. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പലുകളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് മൊഡ്യൂളിലൂടെ സൃഷ്ടിക്കാനാകും. സമയബന്ധിതമായി വിവരം കൈമാറാനും ഏകോപനം, അടിയന്തര പ്രതികരണം എന്നിവ പ്രാപ്തമാക്കാനും ഇതിലൂടെ സാധ്യമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ഗോവ സന്ദർശനം ഇന്ന് ആരംഭിക്കും. വിവിധ വകുപ്പുകളുടെ യോഗം ചേരും. തുടർന്ന് അടൽ ഭവനിൽ പുതുതായി നിർമ്മിച്ച BJP സംസ്ഥാന ഓഫീസ് കെട്ടിടം ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച അദ്ദേഹം വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗത്തിലും ഗോവ പോലീസിന്റെ അവാർഡ്ദാന ചടങ്ങിലും പങ്കെടുക്കും. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഈ മാസം 9 നടക്കുന്ന UGC നെറ്റ് പുനഃപരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. UGC നെറ്റ് .NDA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. 9 രാവിലെ 9 ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3 ആരംഭിക്കുന്ന 2 ഷിഫ്റ്റിൽ കൊമേഴ്സും 10 ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാര വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും മന്ത്രി N. ഷംസുദ്ദീൻ ഇന്ന് കോഴിക്കോട് നിർവഹിക്കും. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിക്കുന്നത്. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശമായ തൃശൂലി ബസാറിൽ നിന്നും 3

0: ഇന്ത്യൻ വംശജരെ രക്ഷപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 169 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മിന്നൽ പ്രളയത്തിന്റെ കെടുതികൾ നേരിടുന്ന നേപ്പാളിന് 95 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ എത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: In the wake of this tragedy, we have extended our solidarity and support to the government and people of Nepal. As a close friend and partner, India responded promptly, and we will continue to support rescue, relief, reconstruction and recovery efforts in the country.
0: കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയതായും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലൻഡിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 വിക്കറ്റിന് ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായിരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് സെമി ഫൈനലിൽ ഇറങ്ങും. മലേഷ്യയുടെ നൂർ മുഹമ്മദ് അസ്രിയാൻ അയൂബ് താൻവീക്കിയോട് ടീമിനെയാണ് ഇന്ത്യൻ സഖ്യം നേരിടുക. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ഡെൻമാർക്ക് സഖ്യത്തെ 1-2 ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കിഡംബി ശ്രീകാന്ത് ഹോങ്കോങ്ങിന്റെ ലീ ചുങ് യുവിനോട് പരാജയപ്പെട്ടു. വനിതാ സിംഗിൾസിൽ യുവതാരം തൻവി ശർമ്മ ജപ്പാന്റെ തമോക മിയാസാക്കിയോട് തോൽവി ഏറ്റുവാങ്ങി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. UN പൊതുസഭയിൽ ആഫ്രിക്കൻ യൂണിയൻ പിന്തുണയോടെ ടോഗോ അവതരിപ്പിച്ച കറക്ട് ദ മാപ്പ് പ്രമേയം 164 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് പാസായത്. അമേരിക്ക പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. 6 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത മെർക്കേറ്റർ ഭൂപടത്തിൽ ഭൂമിയുടെ ഉപരിതലം ദ്വിമാന ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വലിപ്പ വ്യത്യാസം പരിഹരിക്കാൻ 2018 വികസിപ്പിച്ച ഈക്വൽ എർത്ത് പ്രൊജക്ഷൻ ഭൂപടം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആഫ്രിക്കൻ യൂണിയൻ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ മധ്യഭാഗത്തുള്ള സുരക്ഷാ ആസ്ഥാനത്തിന് നേരെ റഷ്യൻ ഡ്രോൺ ആക്രമണം. US ഉദ്യോഗസ്ഥരുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ശക്തമായ ആക്രമണം ഉണ്ടായതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക അമ്പെയ്ത്ത് പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8-ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35:12. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം.

0: ആദ്യം
1: സമകാലികം.
2: റോഡിലെ കുഴിയിൽ വീണ് ആളുകൾ മരിക്കുന്നത് സാധാരണ അപകട വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ പ്രധാന റോഡിലെ കുഴികൾ കോടതി കണ്ടെന്നും എന്റെ എഞ്ചിനീയർമാർ കാണാത്തതെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെയും കോർപ്പറേഷന്റെയും എഞ്ചിനീയർമാരോട് ഹൈക്കോടതി ചോദിച്ചത് ഒരു കൊല്ലം മുൻപാണ്. ഇന്നും നഗരത്തിലെ റോഡിന്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. വാഹനയാത്രികരുടെ മുന്നിൽ തെളിയുന്നത് പലപ്പോഴും കുരുതിക്കളങ്ങളാണ്. ചെറുകുഴികളും വലിയ ചെളിക്കുഴികളും എങ്ങും കാണാം. തൊട്ടടുത്തെത്തിയാൽ മാത്രം കാണാവുന്ന തരത്തിലാണ് മിക്ക കുഴികളും. വാഹനങ്ങൾ പെട്ടെന്നു കണ്ട് ബ്രേക്ക് ഇടുന്നതും കാണാതെ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുന്നതും ഇന്ന് സ്ഥിരം കാഴ്ചയായി മാറി. ഇരുചക്ര വാഹനങ്ങളാണ് മിക്കപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. റോഡറിയാത്ത വ്യക്തികളോ രാത്രിയിലോ ആണ് സഞ്ചാരം.

0: ണമെങ്കിൽ ആ അപകടത്തിനുള്ള സാധ്യത ഇരട്ടിയായി. ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു, റോഡിൽ കുഴിയുണ്ട്, ആരടയ്ക്കും? സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹന യാത്രികർ റോഡിലെ അനുഭവം പങ്കുവയ്ക്കുന്നു.
1: എന്റെ പേര് സ്വാതി. ഞാൻ ആക്ച്വലി ടൂ വീലർ ഓടിക്കാൻ തുടങ്ങി ഒരു 10 ഇയേഴ്സ് ആയി കലൂരിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നൊരു 10 to 12 kilometers റേഡിയസിൽ തന്നെയാണ് എല്ലാ ദിവസവും ട്രാവൽ ചെയ്യുന്നത്. ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി ഒരു 200 പെട്രോൾ അടിച്ചിട്ട് ഫുൾ ഇങ്ങനെ കറക്കം തന്നെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും മെയിൻ ആയിട്ട് ഈ കറുകപ്പള്ളി റൂട്ട് അല്ലെങ്കിൽ തമ്മനം ടു കത്രിക്കടവ് ഇവിടേക്കാണ് പോകുന്നത്. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ്, കുഴിയും ഭയങ്കര മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തില്ല. ട്രാഫിക്കിലാണെങ്കിൽ നമ്മള് വെഹിക്കിൾസ് നോക്കും അല്ലെങ്കിൽ റോഡ്സ് നോക്കണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വരും. കുറെ ആക്സിഡൻസും ഇത് കാരണം വരാറുണ്ട്. ഒരു ദിവസം അമ്മയായിട്ട് ജസ്റ്റ് പോകുമ്പോൾ തന്നെ അമ്മ ബാക്കിലായിരിക്കും ഇരിക്കുന്നത്, വൺ സൈഡ് ആയിരിക്കും. അപ്പൊ അവർക്ക് കൺവീനിയൻ ആയിട്ട് വൺ സൈഡ് ആയിരിക്കും ഇരിക്കുമ്പോ നമ്മൾ പെട്ടെന്നൊക്കെ ബ്രേക്ക് അടിച്ച് ഒരു ദിവസം പെട്ടെന്ന് ഒരു കുഴി വന്നു, നമുക്ക് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് വണ്ടി വന്ന് ഇടിക്കും. അപ്പൊ പെട്ടെന്ന് ചാടിയപ്പോഴേക്കും അമ്മ ചാടി നിലത്ത് ഇരുന്നു പോയി. അപ്പൊ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് കഴിഞ്ഞ ഒരു 3 മന്ത്സിന് മുമ്പ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു. പിന്നെ അവിടുത്തെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഓരോ ഇങ്ങനെ എന്താ പറയാ കല്ലും അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ മണ്ണൊക്കെ വെച്ചിട്ട് നമ്മുടെ നോർമൽ പീപ്പിൾസ് തന്നെയാണ് അത് ശരിയാക്കി വിടുന്നത്. റോഡ് പ്രോപ്പർ ആയിട്ട് പിന്നെ ആ ഒരു സ്മൂത്ത്നെസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെയും ഈ മഴ പെയ്ത് നമ്മുടെ വെതർ കാരണം പിന്നെയും പഴയതുപോലെ തന്നെ ആ മണ്ണും ഇതൊക്കെ വെള്ളത്തിൽ ഇതായി പോകും. പിന്നെയും ആ സെയിം കുഴി തന്നെ പിന്നെയും വലുതായി അവിടെ തന്നെ ഉണ്ടാവും. തിരക്കുള്ളപ്പോ നമ്മള് വണ്ടി ഫ്രണ്ടിലുള്ളതോ അല്ലെങ്കിൽ ബാക്കിലത്തെ ഇത് നോക്കണോ അല്ലെങ്കിൽ അതിന്റെ അടിയിൽ ഇങ്ങനെ റോഡ് ശരിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ ഒരു കാറായിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബാക്കിൽ നിന്ന് വണ്ടി എടുത്ത് പോകുമ്പോഴേക്ക് ടൂ വീലറിലെ മെയിൻ പ്രശ്നം പറയുവാണെങ്കിൽ ഇപ്പൊ ഫ്രണ്ടിൽ കാറാണെങ്കിൽ 4 വീലിന്റെ നടുക്കിൽ കൂടി ആയിരിക്കും ആ കുഴി വരുന്നത്. നമ്മള് കാറിന്റെ തൊട്ട് ബാക്കിലെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ല, പെട്ടെന്ന് നമ്മൾ ആ കുഴിയിലായിരിക്കും പോയി ഇതാവുന്നത്. ബാലൻസിങ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ വീഴും. ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരിക്കും. ഒരു വീപ്പ് അങ്ങനെയൊക്കെ വരുമ്പോ ഭയങ്കര ഒരു റഷായിരിക്കും, ഭയങ്കര തട്ടിക്കുട്ടി പരിപാടി ആയിരിക്കും ചെയ്യുന്നത്. അല്ലാണ്ട് പ്രോപ്പറൊന്നും അല്ല, നമുക്കത് മനസ്സിലാവും. മെയിൻ ആയിട്ട് ഇതാ പ്രശ്നം. ഇപ്പൊ വെള്ളത്തിന്റെ പൊളിക്കും അത് ശരിയാക്കും, പിന്നെ അവരെന്തൊക്കെയോ കാണിച്ച് നികത്തി വെക്കും, സിമെന്റും കാര്യങ്ങളൊക്കെ ഇട്ട് നികത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്യാസ് അതിന്റെ പൈപ്പ് ലൈനിന്റെ വരും. പിന്നെയും ഈ സെയിം പ്രോസസ് തന്നെ ഇങ്ങനെ ഇപ്പൊ ഒരു റോഡ് 3-4 പ്രാവശ്യമാണ് അവരിങ്ങനെ കട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുന്നതും പിന്നെ അത് നികത്തി വെക്കുന്നതും. പിന്നെ നമ്മളുടെ കാലാവസ്ഥ അറിയാലോ, മഴ ആയതുകൊണ്ട് ഈ മഴയിൽ ഈ കറക്റ്റ് റെയിനി സീസണിലായിരിക്കും ഇവരുടെ ഈ എല്ലാ പരിപാടികളും നടക്കും. 4 പ്രാവശ്യം ചെയ്യുന്ന ഒരു സാധനം മറ്റൊരു രീതിയിൽ തന്നെ ഓരോരുത്തരും സംസാരിച്ച് കൺവേ ചെയ്തിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പക്ഷെ ഇത് ഓരോ പ്രാവശ്യം ഓരോ ആൾക്കാരായിട്ടാണ് വന്ന് ചെയ്യുന്നതും, അതും ഈ മഴയത്താണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ പിന്നെയും ബ്ലോക്ക് ആവും. മഴയുമ്പോ നമുക്കറിയാലോ ഇവിടെ കൂടുതലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എറണാകുളം എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഇതും കൂടി വരുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
2: എന്റെ പേര് ഹരികുമാർ, അധ്യാപകനാണ്. എറണാകുളം നഗരത്തിലാണ് ഇപ്പൊ താമസിക്കുന്നത്. നമ്മുടെ നഗരത്തിലെ റോഡുകളിൽ ചില മെട്രോ പില്ലറുകളുടെ അടുത്ത് വലിയൊരു അപകടാവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് പാലങ്ങളിലും കലുങ്കുകളിലുമുള്ള മെട്രോ തൂണുകൾക്ക് സമീപത്തായിട്ട് കുറച്ചു ഭാഗം റോഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ വലിയൊരു ഹമ്പിൽ കൂടി കയറിപ്പോകുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. വണ്ടി അല്പം സ്പീഡിലാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് വലിയൊരു അപകടത്തിൽ ചെന്നുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റോഡ് ഒരേ നിരപ്പിൽ ഉയർത്തിപ്പണിത് ഈ ഉയരവ്യത്യാസം ശരിയാക്കുക എന്നതാണ് അതിനുള്ള പരിഹാരം. ഇത് ചെയ്താൽ തന്നെ പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ റോഡുകൾക്കരികിൽ കാനയിലേക്ക് വെള്ളം ഒഴുകി പോകാനായി സ്ഥാപിച്ചിട്ടുള്ള ചില മഴക്കുഴികൾക്ക് മൂടിയില്ല എന്നത് ഒരു പ്രശ്നമാണ്. ടൂ വീലറിന് പോകുന്ന ഒരാൾ പെട്ടെന്ന് വണ്ടി നിർത്തി ഈ കുഴിയിലേക്കാണ് കാല് വെക്കുന്നതെങ്കിൽ എന്തൊരു അപകടമായിരിക്കും ഉണ്ടാവുക. അയാൾ മുഖമടച്ച് വീഴുമെന്ന് മാത്രമല്ല, വാഹനം ശരീരത്തിലേക്ക് മറിഞ്ഞു വീഴുന്ന സാഹചര്യം വരെ ഉണ്ടാകും. റോഡരികിലുള്ള കാനകളുടെ അരികുകൾ ഇടിഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്തേണ്ടതും അത്യാവശ്യമാണ്. കാരണം ടൂ വീലർ യാത്രികൻ അറിയാതെ കാലുകുത്തുന്നത് ഈ കുഴിയിലേക്കാണെങ്കിലും അപകടം ഉറപ്പാണ്. ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളും കോർപ്പറേഷനും ദേശീയപാതാ അതോറിറ്റിയും ഒക്കെ ഇടയ്ക്കിടെ റോഡ് സേഫ്റ്റി ഓഡിറ്റുകൾ നടത്തിയാൽ നമ്മുടെ നഗരത്തിലെ ഇത്തരം റോഡ് അപകടങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും.
0: റോഡിലെ കുഴികൾ നികത്തുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമരത്തിൽ അധികൃതരുടെ പ്രതികരണം വ്യക്തമാക്കുന്നു ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി.
3: പൈപ്പിന് മുൻപും സംസ്ഥാന പാതയിൽ റബ്ബറൈസ്ഡ് പാതയായിരുന്നു. പക്ഷെ അതുപോലും ഈ ഇടയ്ക്ക് പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി കുത്തിപ്പൊളിച്ചിട്ട് വളരെയധികം സമരങ്ങൾ നടത്തിയതിനു ശേഷമാണ് അത് വീണ്ടും ഇപ്പോൾ പണി പൂർത്തിയായത്. അതേപോലെ തന്നെ ഗോശ്രീ പാലങ്ങൾ മൂന്നെണ്ണം പണിതതിനു ശേഷം കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഓണക്കാലത്ത് ബോൾഗാട്ടി പാലത്തിന് ഇപ്പുറത്ത് വരുമ്പോൾ അവിടെ

0: പാലം കുത്തിപ്പൊളിച്ചിട്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് അധികൃതർ ശരിയാക്കിയത്. ഇപ്പോൾ നേരെ വള്ളാർപാടം മേൽപ്പാലത്തിൽ ഒരു മാസങ്ങളായി കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിന് ഞങ്ങള് പ്രതീകാത്മക സമരം എന്ന് പറഞ്ഞാൽ പാലം ഞങ്ങൾ തന്നെ വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കിയിട്ട് ആ പാലത്തിൽ പ്രതീകാത്മക ടാറിംഗ് നടത്തി ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് അധികാരികളുടെ ശ്രദ്ധ. ദേശീയപാത അതോറിറ്റിയാണ് അതിന്റെ കസ്റ്റോഡിയൻ. പക്ഷെ അവരിതുവരെ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്, മഴ മാറട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ കുഴികൾ ആരടയ്ക്കും? അതിന്റെ അതോറിറ്റിയല്ലേ അടയ്ക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഇവരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ചെറിയൊരു കുഴി വരുമ്പോൾ തന്നെ അത് നമ്മുടെ മൊബൈൽ ടാറിംഗ് സംവിധാനം പാച്ച് വർക്ക്, അപ്പോൾ തന്നെ അത് പൂർത്തീകരിച്ചാൽ വലിയ കുഴിയായി രൂപപ്പെടില്ല. ഇപ്പോൾ കുഴികൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംവിധാനത്തിലേക്ക് പോകുവാനായിട്ട് എന്താണ് അധികൃതർ മടിക്കുന്നത്? ദേശീയപാത അതോറിറ്റി പോലും ഇത്രയ്ക്ക് അനാസ്ഥ കാണിക്കുമ്പോൾ നമ്മൾ ആരോടാണ് ഇത് പറയേണ്ടത്? നമുക്കറിയാം രാജ്യത്ത് നടപ്പാകുന്ന ത്രിതല പഞ്ചായത്ത്, പഞ്ചായത്ത് ഭരണസമിതിയുണ്ട്, പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളൊക്കെ ശരിയാക്കാനായിട്ട് അതിന് ഫണ്ട് അലോട്ട് ചെയ്യാറുണ്ട്. ആ ഫണ്ട് തികഞ്ഞില്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ട് ശരി, ഒരു ഗ്രാമീണ റോഡ് തകർന്നാൽ പോലും ആ കുഴി ആരടയ്ക്കും എന്നുള്ള ചോദ്യമാണ് വീണ്ടും പ്രസക്തമാകുന്നത്. ഈ കുഴി അടയ്ക്കാനായിട്ട് പഞ്ചായത്ത് ഫണ്ട് പാസാക്കി, ആ ഫണ്ട് തികയാതെ വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഫണ്ട്, ഇങ്ങനെയുള്ള കാലതാമസങ്ങൾ എടുക്കുന്ന സമയത്ത് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. കാരണം വെള്ളക്കെട്ട്, ചെളിയും കുണ്ടും കുഴിയും നിറഞ്ഞ, അതിലൂടെ നികുതി കൊടുക്കുന്ന മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് ഭരണാധികാരികളുടെ കടമയല്ലേ? റോഡ് ടാക്സ് അടയ്ക്കുന്ന വാഹനങ്ങൾ കൃത്യമായി ഓടുവാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് ആരാണ്? ഈ റോഡ് ടാക്സ് ഒരു പ്രാവശ്യം മുടങ്ങിക്കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് അതുപോലെ തന്നെ ഫിറ്റ്നസ് കൊടുക്കില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ റോഡിലെ കുഴി അടയ്ക്കാനായിട്ട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥയ്ക്ക് എന്ത് ചെയ്യണം? ജനങ്ങൾ എവിടെ പോകണം? ഈ റോഡിലെ കുണ്ടും കുഴിയും കാരണം എത്ര മാത്രം ജീവനാണ് പൊലിഞ്ഞിട്ടുള്ളത്? ഗോശ്രീ പാലത്തിൽ തന്നെ, വല്ലാർവാട് മേൽപ്പാലത്തിൽ നിരന്തര അപകടങ്ങൾ വരികയാണ്. കുഴി വെട്ടിക്കാൻ പോകുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടി ഇടിച്ച് രണ്ടു മൂന്ന് അപകടങ്ങൾ ഈ അടുത്ത് സംഭവിച്ചു. അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് അത് ഇന്നതുകൊണ്ടാണ് ഉണ്ടായത്. ഇവിടെയൊക്കെ നടപ്പാകുന്ന അങ്ങനെയാണ്, അപകടം ഉണ്ടായി കഴിയുമ്പോൾ അതിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കും. അപകടം ഉണ്ടാകുന്നതിന് മുൻപുള്ള സേഫ്റ്റി പ്രിക്കോഷനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഒരു ആപത്തുണ്ടാകാതെ നമുക്ക് ആ റോഡ് സമയബന്ധിതമായി, റോഡിലെ കുഴികൾ എന്ന് പറയുമ്പോൾ നിസ്സാര കുഴിയൊന്നും അല്ല, ഗർത്തങ്ങളായി വരികയാണ്. ഞങ്ങൾ ഒരിടയ്ക്ക് വല്ലാർപാടം പാലത്തിന്റെ ആ ഏരിയയിൽ തന്നെ റോഡ് കുണ്ടും കുഴിയും ആയപ്പോൾ വല്ലാർപാടം കണ്ടെയ്നറിന് മുൻപിച്ച് അവിടെ നെൽവിത്ത് വിതച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. അധികാരികളുടെ ശ്രദ്ധ ക്ഷണിച്ചില്ല. അപ്പൊ കൊച്ചിൻ പോർട്ട് പറയും ദേശീയപാത അതോറിറ്റിക്കാണ് കൊടുത്തേക്കണം. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുമ്പോൾ പറയും മഴ മാറട്ടെ. അപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതികൾ, ജില്ലാ പഞ്ചായത്ത് ഭരണസമിതികൾ, MLA അടക്കമുള്ളവർ ഇതിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഏത് അതോറിറ്റിയാണ് ആ അതോറിറ്റി കൃത്യമായി അത് ചെയ്യുവാനായിട്ട്, അവർക്ക് ഫണ്ടില്ലെങ്കിൽ ഫണ്ട് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ആരായണം. അതിനാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സമിതികൾ എല്ലായിടത്തും ഉള്ളത്. മനുഷ്യന്റെ അവകാശങ്ങൾ എവിടെയൊക്കെ ധ്വംസിക്കുന്നുവോ അവിടെയൊക്കെ കടന്നു ചെന്നുകൊണ്ട് ഞങ്ങൾ ശബ്ദമുയർത്താറുണ്ട്.
1: റോഡിലൊരു കുഴി രൂപപ്പെട്ടാൽ അത് അടുത്ത മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്ക് കാത്തുനിൽക്കാതെ അടിയന്തരമായി അടയ്ക്കാൻ വകുപ്പുണ്ടോ? ഇല്ലെങ്കിൽ അതിനെന്താണ് തടസ്സം? മറുപടി പറയുന്നു പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തോമസ് KM.
2: സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന് റോഡുകളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് റോഡുകളുണ്ട്, സംസ്ഥാനത്തിന് തന്നെ ദേശീയപാത വിഭാഗങ്ങളുണ്ട്, അവരുടെ കീഴിൽ റോഡുകളുണ്ട്, പിന്നെ ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ വരുന്ന റോഡുകൾ. അപ്പം ഇത്രയും റോഡുകളിൽ വിവിധ തരത്തിലുള്ള സ്കീമുകൾ നിലവിലുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൽ റണ്ണിംഗ് കോൺട്രാക്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്കീം നിലവിലുണ്ട്. നമുക്ക് നിലവിൽ കുഴി രൂപപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് ഉടൻ തന്നെ അടച്ച് പരിഹരിച്ച് റോഡ് യാത്രായോഗ്യമാക്കുന്ന തരത്തിൽ ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് പ്രധാന പ്രവൃത്തി വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. അതുപോലെ തന്നെ സംസ്ഥാന ദേശീയപാത വിഭാഗത്തിന്റെ കീഴിൽ ഷോർട്ട് ടൈം മെയിന്റനൻസ് PBMC എന്ന് പറഞ്ഞുകൊണ്ട് പെർഫോമൻസ് ബേസ്ഡ് മെയിന്റനൻസ് കോൺട്രാക്ട്, അത്തരത്തിലുള്ള വിവിധ പദ്ധതികളുണ്ട്.
3: റോഡിൽ കുഴി രൂപപ്പെട്ട് കാലതാമസം എടുക്കുന്നുണ്ട്, പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം കുഴി അടയ്ക്കുക, അതൊരു മഴ വന്നാൽ വീണ്ടും പഴയ സ്ഥിതിയാകുക, അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ.
2: ഉണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് മഴക്കാലം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു 3-4 വേവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മഴക്കാലത്തിന്റെ ആദ്യഘട്ടം ഒരു വേവ് വരുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വേവ് വരും. ആ സമയത്ത് നമ്മുടെ റോഡുകൾ തകരത്തില്ല. രണ്ടാമത്തെ 3-ാമത്തെ വേവ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റോഡുകൾ തകരാൻ തുടങ്ങും. റോഡുകളിൽ സമയബന്ധിതമായിട്ട് കുഴികൾ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോഡുകൾ നമുക്ക് അപകടരഹിതമാക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ മഴയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റിമിൻ പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് ചൂടാക്കി ഉപയോഗിക്കാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം നമുക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കാതെ വരുന്നുണ്ട്. മഴ എപ്പോ പെയ്യും, ഉദാഹരണത്തിന് ഇന്ന് ഞാൻ പ്രവൃത്തി ക്രമീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് മഴ പെയ്യത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അറേഞ്ച് ചെയ്തിട്ട് ഈ പ്രവൃത്തി ചെയ്യാൻ വരുന്ന ആൾക്കാരും മെറ്റീരിയലും അടക്കം നമ്മൾ

0: വീണ്ടും വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. അത്തരം ഘടകങ്ങളാണ് സമയബന്ധിതമായിട്ട് ഇത് അടയ്ക്കാൻ സാധിക്കാതെ വരുന്നതിന്റെ കാരണം. ഒരു ദിവസത്തെ പൂർണ്ണമായിട്ടുള്ള മഴ എന്നുള്ളതല്ല, ഇത് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മഴ കൊണ്ട് പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട്.
1: റോഡ് ഡോക്ടർ എന്ന ആശയം പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, അത് പരിഗണനയിലുണ്ടോ?
0: നമുക്ക് നിലവിൽ അത് ലോകത്ത് വിവിധ രാജ്യങ്ങളിലെ വിവിധ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ട്. നമുക്ക് നിലവിൽ തന്നെ ഒ പി ബി ആർ സി സ്കീമിലെ ഇത്തരത്തില് വേറൊരു തരത്തിലുള്ള മെഷീനറീസ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം പ്രധാന വിഷയം എന്ന് പറയുന്നത് മഴയുള്ള സമയത്ത് ഒരു കാരണവശാലും നമുക്ക് കുഴികൾ അടയ്ക്കാൻ സാധിക്കത്തില്ല. മഴക്കാലത്തും മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ കുഴികൾ അടയ്ക്കുന്നതിന് മാത്രമേ ഇത്തരത്തിലുള്ള മെഷീനുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ.
2: ഇപ്പൊ നിർമ്മാണത്തിലോ അറ്റകുറ്റപ്പണിയിലോ ഇപ്പൊ കരാറുകാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടുണ്ടാവുന്ന കുഴികള്, അപ്പൊ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതിന്റെ ഒരു നടപടി,
0: നമുക്ക് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ചില പ്രവൃത്തികൾ ഒരു വർഷ കാലാവധിയായിരിക്കും ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് എന്ന് പറയുന്ന തരത്തിലുണ്ടാകുന്നത്. ചിലത് രണ്ട് വർഷമാകും, ചിലത് മൂന്ന് വർഷമാകും, ചിലത് അഞ്ചു വർഷം വരെയുള്ളതുണ്ട്. അപ്പൊ അത്തരത്തിൽ റോഡുകളിൽ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ നിർമ്മാണത്തിന്റെ അപാകത കൊണ്ടോ അപാകത കൊണ്ടോ അല്ലാതെയോ ഉണ്ടാകുന്ന കേടുപാടുകൾ സമയബന്ധിതമായിട്ട് ഈ ഡിഫക്ട് ലയബിലിറ്റി പീരീഡിൽ അതാത് കരാറുകാരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. നിലവിൽ
1: കൊച്ചിയിലെ റോഡുകളുടെ പരിപാലനത്തിനും ഗതാഗതം സുഗമമാക്കാനുമുള്ള കുസാറ്റ് വിദ്യാർത്ഥികളുടെ പഠന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ സൂര്യ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അധ്യാപികയാണ്. എറണാകുളം ജില്ലയിലെ റോഡുകളെയും റോഡിന്റെ ഇരുവശത്തുള്ള സൗകര്യങ്ങളെയും പരിപാലിക്കുന്നതിനുള്ള കാര്യക്ഷമതയെക്കുറിച്ച് ഞങ്ങളുടെ അവസാന വർഷ വിദ്യാർത്ഥികൾ പഠനം നടത്തിയിരുന്നു. നമ്മുടെ റോഡ് വികസന ഏജൻസികൾ, അതായത് പൊതുമരാമത്ത് വകുപ്പ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI, കൊച്ചി സ്റ്റാർട്ടപ്പ് മിഷൻ ലിമിറ്റഡ് CSML, GCDA, ജിഡ, ഇവർ നടപ്പിലാക്കുന്ന തന്ത്രങ്ങൾ എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ റോഡുകളെ ഉയർത്താത്തത് എന്ന ചിന്തയിലാണ് ഞങ്ങൾ ഈ പഠനം ആരംഭിച്ചത്. ഇതിനായി മൂന്ന് പ്രധാന റോഡുകൾ തെരഞ്ഞെടുത്തു: വൈറ്റില, മെഡിക്കൽ ട്രസ്റ്റ് ജംഗ്ഷൻ, ഹൈക്കോടതി മെറൈൻ ഡ്രൈവ് റോഡ്. റോഡ് ഉപരിതലം, ട്രാഫിക് സിഗ്നലുകൾ, റോഡ് അടയാളങ്ങൾ, നടപ്പാതകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, സൈൻ ബോർഡുകൾ, മീഡിനുകൾ, ബസ് സ്റ്റോപ്പുകൾ, വിശ്രമ മുറികൾ, റോഡരികിലെ പാർക്കിംഗ്, ഓടകൾ, അങ്ങനെ റോഡ് സൗകര്യങ്ങളെക്കുറിച്ച് ആദ്യം പൊതുജന അഭിപ്രായം ശേഖരിച്ചു. ഇതിൽ വൈറ്റിലയിലും മെഡിക്കൽ ട്രസ്റ്റ് ജംഗ്ഷനിലും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പല സൗകര്യങ്ങളിലും പൊതുജനം തൃപ്തരായി കണ്ടില്ല. എന്നാൽ ഹൈക്കോടതി മെറൈൻ ഡ്രൈവ് റോഡുകളിലെ പരിപാലനത്തിൽ ജനം തൃപ്തരായി കണ്ടു. നമ്മുടെ ഏജൻസികളുടെ പരിശോധനാ രീതി ഇപ്പോഴും മാനുവൽ പരിശോധനയാണ്. AI ക്യാമറകൾ, ഡ്രോണുകൾ, സെൻസറുകൾ, ഡീപ് ലേണിംഗ് ടെക്നിക്കുകൾ എന്നിവ ഉപയോഗിച്ച് റോഡ് ആസ്തികൾക്കായി ഒരു ഡിജിറ്റൽ ഡേറ്റാബേസ് ഉണ്ടാക്കുക. അറ്റകുറ്റപ്പണി ചുമതലകൾ ഓട്ടോമാറ്റിക്കായി തയ്യാറാക്കപ്പെടണം. കുഴികൾ രൂപപ്പെട്ടതിന് ശേഷമല്ല, അത് ഉണ്ടാകാതിരിക്കാനാണ് നടപടി വേണ്ടത്. അതിനെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നു. അപകടകരമായ കുഴികൾ 24 മണിക്കൂറിനുള്ളിൽ അടയ്ക്കണമെന്നാണ് ഞങ്ങളുടെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന്. കുഴികൾ രൂപപ്പെടുന്നതിനുള്ള പ്രധാന കാരണം റോഡിലെ ജലസാന്നിധ്യമാണ്. അതായത് റോഡിന്റെ സൈഡിലുള്ള ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിച്ചാൽ റോഡിൽ വെള്ളം കിട്ടില്ല, അപ്പോൾ കുഴികൾ ഉണ്ടാകുന്നതും കുറയും. അതോടൊപ്പം സബ് സർഫസ് ഡ്രെയിനേജിലും തടസ്സമില്ലാതെ പ്രവർത്തിച്ചാൽ ഭൂഗർഭജലം റോഡിന്റെ മുകളിലേക്ക് ഉയർന്ന് ഉണ്ടാകുന്ന കുഴികളും കുറയും. ഓരോ തരം കേടുപാടുകൾക്കും അനുമതി ലഭിച്ച അറ്റകുറ്റപ്പണികൾ മാത്രം മെയിൻ്റെനൻസ് ടീമുകൾ പിന്തുടരണം. ചെറിയ കുഴികൾ അടയ്ക്കാൻ കോൾ ബിറ്റുമിൻ മിക്സ് പാച്ചിംഗ് ഉപയോഗിക്കുക. വലിയ കേടുപാടുകൾ സംഭവിച്ച ഭാഗങ്ങളിൽ മില്ലിങ്ങും റീസർഫസിങ്ങും നടത്തുക. റോഡിലെ വിള്ളൽ ുകൾ അടയ്ക്കാൻ ബിറ്റുമിൻ ക്രാക്ക് സീലിംഗ് രീതി ഉപയോഗിക്കുക. അതായത് നമ്മുടെ പരിപാലന രീതി മുൻകരുതലുകൾക്ക് പ്രാധാന്യം നൽകുന്നതും ഉടനടി പ്രതികരിക്കുന്നതും റോഡിന്റെ അവസ്ഥയും പ്രകടനവും അടിസ്ഥാനമാക്കിയുള്ളതും ഡിജിറ്റലായി നിരീക്ഷിക്കപ്പെടുകയും ചെയ്താൽ ഇപ്പോഴത്തെ റോഡ് അവസ്ഥകൾക്ക് തീർച്ചയായും വ്യത്യാസമുണ്ടാകും.
1: കേരളത്തിലെ റോഡുകളുടെ ഇന്നത്തെ അവസ്ഥ വെറും അടിസ്ഥാന സൗകര്യക്കുറവല്ല, മറിച്ച് ഓരോ ദിവസവും സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഒരു യാതനയാണ്. കുഴികൾ നിറഞ്ഞ വഴികളിലൂടെ സ്കൂളിൽ പോകുന്ന കുട്ടികളും ആശുപത്രിയിലേക്ക് ഓടിക്കുന്ന ആംബുലൻസും ദിവസവേതനത്തിനായി യാത്ര ചെയ്യുന്ന തൊഴിലാളികളും ഈ അവഗണനയുടെ വില നൽകുന്നു. മഴക്കാലം വരുമ്പോൾ ഈ വഴികൾ ചെറിയ തോടുകളായി മാറുന്നു. വേനൽക്കാലത്ത് പൊടിപടലങ്ങളായി ശ്വാസം മുട്ടിക്കുന്നു. അധികൃതരുടെ വാഗ്ദാനങ്ങളും ഫയലുകളിലെ പദ്ധതികളും കാലങ്ങളായി അതേപടി തുടരുമ്പോൾ റോഡിലെ കുഴികൾ മാത്രം ആഴം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയെങ്കിലും ഒരു മാറ്റം കാണാൻ കേരളത്തിലെ ഓരോ യാത്രക്കാരനും അർഹതയുണ്ട്. റോഡിൽ കുഴിയുണ്ട്, ആരടയ്ക്കും?
4: നിർവഹണം റിയ, സഹകരണം ഹസീന ഇബ്രാഹിം.
5: സമകാലികം.
6: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പിളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888

0: രൂപ മുതൽ EMI 000 ഫിനാൻസ്. അത് മാത്രമല്ല 5000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിളിൽ ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിളിൽ ഏജൻസീസിലേക്ക്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ കിട്ടുന്നു?
4: അതാണ് മൈ ജി 5 ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിംഗ് വില.
5: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈ ജി പ്രൈസ് ചലഞ്ച്.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
5: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: ടി എൻ സി അപ്ലൈ.
6: നോവൽ പാരായണം.
7: തക്ഷൻ കുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
8: എന്റെ ഭാരതം എന്ന നാടകം കാണാൻ വലിയൊരു ജനക്കൂട്ടമാണ് ചൊവ്വാ വയലിലെത്തിയത്. അത്രയും പേർ ഇതിനു മുമ്പ് ഒരിക്കലും ഒരു നാടകത്തിനും കാണികളായി ഉണ്ടായിരുന്നില്ല. നാടകം കാണാൻ വേണ്ടി രാമറും കുഞ്ഞിക്കേളവും ഒരിടത്താണ് നിന്നിരുന്നത്. സംഘാടകർ ഒരിടത്ത് മാത്രം നിൽക്കരുതെന്ന് തീരുമാനിച്ചിരുന്നതുകൊണ്ട് പല ഭാഗത്തേക്കും പിന്നീട് മാറി. ശ്രദ്ധ എല്ലായിടത്തും എത്തണം. നാടകം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കേള് പറഞ്ഞു, രാമറേ ഞാനൊന്ന് പെരയിലോട്ട് പോവുക. കേട്ടപ്പോൾ രാമർ അത്ഭുതപ്പെട്ടു. അങ്ങനെ പോകുന്ന ശീലം കുഞ്ഞിക്കേളുവിനില്ല. അയാൾ ഉത്കണ്ഠയോടെ ചോദിച്ചു, എന്തുപറ്റി? നല്ല ക്ഷീണം തോന്നുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതെ കൊടി തുന്നിയതുകൊണ്ടാകാം. എനിക്ക് കുറച്ച് കിടക്കണം. ഞാൻ കൂടെ വരണോ? നീ ഇവിടെ നിൽക്ക്. നീ വന്നാൽ എങ്ങനെയാ? കുഞ്ഞിക്കേളു നിഴലുകളുടെ മറപറ്റി അപ്പുറത്തേക്ക് പോകുന്നത് രാമർ നോക്കി നിന്നു. ഇന്നലെ രാത്രി മുഴുവൻ വളരെ പണിപ്പെട്ടാണ് 300 കൊടികൾ കുഞ്ഞിക്കേളു തുന്നിത്തീർത്തത്. നാളെ പായസ വിതരണത്തിന് മുമ്പായി അങ്ങാടി മുഴുവൻ അലങ്കരിക്കണമെന്നും അയാൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. പ്രധാന സ്ഥലങ്ങളിലെല്ലാം സ്വാതന്ത്ര്യ പതാക പാറണം. കുഞ്ഞിക്കേളു പോയി കഴിഞ്ഞപ്പോൾ രാമറിന് എന്തോ ഒരു വിഷമം തോന്നി. അയാൾ അടുത്തുണ്ടാവുമ്പോൾ ഒരു ധൈര്യമാണ്, അല്ലെങ്കിൽ ആരുമില്ല എന്നൊരു തോന്നലുണ്ടാകും. കുഞ്ഞിക്കേളു പോയതിനു ശേഷം നാടകത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ തോന്നിയില്ല. അർദ്ധരാത്രിയിൽ 12 അടിക്കുമ്പോൾ സ്റ്റേജിലെ കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്തുകയായിരുന്നു. കണ്ടിരുന്നവരെല്ലാം ആവേശപൂർവ്വം കൈയടിച്ചു. ഒപ്പം ഒന്നിച്ചൊരു ശബ്ദം വയലിൽ പ്രകമ്പനം കൊണ്ടു, ഭാരത് മാതാ കീ ജയ്, മഹാത്മാഗാന്ധി കീ ജയ്. ശബ്ദം ഇരമ്പിക്കൊണ്ടിരിക്കുമ്പോഴും രാമർ ഓർത്തു, കുഞ്ഞിക്കേളു ഇല്ലാത്തത് കഷ്ടമായിപ്പോയി. എന്താണ് അയാൾക്ക് പറ്റിയത്? അപ്പോൾ തന്നെ പോയി വിവരം തിരക്കിയാലോ എന്നും വിചാരിച്ചു. പിന്നെ ഓർത്തു, സുഖമായി ഉറങ്ങിക്കൊള്ളട്ടെ, പുലർച്ചെ പോയി വിവരം തിരക്കാം. രാത്രിയിൽ അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തെല്ലാമോ അസ്വസ്ഥതകൾ തന്നെ ഉലച്ചുകൊണ്ടിരിക്കുന്നതായി രാമറിന് തോന്നി. ഇടയ്ക്ക് ഉണർന്ന കല്യാണി ചോദിച്ചു, സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ? രാമർ വെറുതെ മൂളി. പിന്നെ എപ്പോഴോ കണ്ണടച്ചങ്ങനെ കിടക്കെ പുലർച്ചയോടടുത്ത് കോലായിൽ നിന്നൊരു വിളി കേട്ടു. ഞാൻ ഗോയിന്ദം കിടാവാണ്. രാമറേ വാതിൽ തുറക്കൂ. വിറയ്ക്കുന്ന കൈകളോടെ രാമർ വാതിൽ തുറന്നു. ചൂട്ടിന്റെ വെളിച്ചത്തിൽ പാരവശ്യത്തോടെ കിടാവ്. എന്താ ഇനി വാ? വലിഞ്ഞു നടക്കുകയാണ് അയാൾ. അപ്പോൾ പറയുന്നത് കേട്ടു, കുഞ്ഞിക്കേളു പോയി. രാമർ തറച്ചു നിന്നു. എന്ത്? നമ്മളെ കുഞ്ഞിക്കേളു? കുഞ്ഞിക്കേളു കട്ടിലിൽ മലർന്നു കിടക്കുകയാണ്. തലക്കലും കാൽക്കലും ഏങ്ങലടിച്ച ഭാര്യയും മക്കളും. സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് വിശ്രമിക്കട്ടെ എന്ന് കരുതി കുറേ നേരത്തേക്ക് ആരും തിരക്കിയില്ല. പിന്നെ ഏതോ ഒരു സമയത്ത് ഭാര്യ വന്ന് നോക്കിയപ്പോഴേക്കും അയാൾ പോയിരുന്നു. കുഞ്ഞിക്കേളു അങ്ങനെ കിടക്കുന്നത് കാണാൻ രാമർക്ക് കഴിയില്ലായിരുന്നു. അയാൾ ഗോവിന്ദൻ കിടാവിൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു. ആരോ ആവശ്യപ്പെട്ടതനുസരിച്ച് നേരം വെളുത്തപ്പോൾ ഡോക്ടർ കൃഷ്ണയ്യർ വന്ന് കുഞ്ഞിക്കേളുവിനെ പരിശോധിച്ചു. പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡോക്ടർ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇന്നലെ രാത്രി 12 അയാൾ പോയി. അപ്പോൾ രാമർ അവിശ്വസനീയതയോടെ ഓർത്തു, എന്തത്ഭുതം! സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രിയിൽ കുഞ്ഞിക്കേളുവിന് എങ്ങനെയാണ് പോവാൻ കഴിഞ്ഞത്? ഒരു മന്ദതയിലാണ് അസുഖം തുടങ്ങിയത്. കുഞ്ഞിക്കേളുവിൻ്റെ മൃതദേഹം മറവ് ചെയ്യുന്നതുവരെ രാമർ സാധാരണ നിലയിലായിരുന്നു. കുഞ്ഞിക്കേളുവിൻ്റെ ചലനമറ്റ ശരീരം നോക്കി കുറേ നേരം നിന്നു. അപ്പോഴൊന്നും ആരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, ആരോടും സംസാരിച്ചുമില്ല. പിന്നെ തെല്ലിട കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. കോലായിൽ നിന്നിരുന്ന ചേക്കുവിനോടും ഗോവിന്ദൻ അടിയോടിയോടും എന്തോ പറഞ്ഞു. അത് തികച്ചും അവ്യക്തമായിരുന്നുവെന്നും

0: അവർക്ക് തോന്നി. എന്താണ് പറഞ്ഞതെന്ന് അന്വേഷിക്കുവാൻ അവർ രാമറിന്റെ അടുത്തേക്ക് ചെന്നുവെങ്കിലും അയാൾ മുറ്റക്കൊള്ളു ചാരി എങ്ങോട്ടോ നോക്കി നിൽക്കുകയായിരുന്നു. ചോദിച്ചപ്പോൾ അത് കേട്ട മട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിക്കേളുവിന്റെ അപ്രതീക്ഷിത മരണം രാമറിന്റെ മനസ്സിനെ ആഴത്തിൽ കീറി മുറിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. എത്രയോ വർഷത്തെ ബന്ധമാണ്. രാമറിന്റെ ഓരോ തീരുമാനവും കുഞ്ഞിക്കേളുവിൻ്റേതു കൂടിയായിരുന്നു. തക്ഷൻകുന്നിൽ എന്തു നടത്തുന്നതും അവർ ഒന്നിച്ചായിരുന്നു. രാമറിനെ ഇങ്ങനെ വളർത്തിയതും കുഞ്ഞിക്കേളുവാണ്. തീർച്ചയായും കുഞ്ഞിക്കേളുവിന്റെ വേർപാട് രാമറിന് താങ്ങാൻ കഴിയാത്ത ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അയാളെ സ്വസ്ഥനായി വിട്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഗോവിന്ദൻ അടിയോടിയും ചേക്കുവും മേൽനോട്ടം വഹിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ തുടർഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
5: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
6: ഹലോ,
7: വൈക്കത്ത് നിന്ന് ബാബുരാജൻ. എന്റെ മോക്ക്
6: വേണ്ടിട്ടാണ്.
7: പുള്ളിക്കാരുടെ ഡ്രാഫ്റ്റോം സിവില് പാസ്സായി, ബാക്കി കാര്യങ്ങൾ
6: എങ്ങനെയാണ്?
7: അല്ലല്ല, ഡ്രാഫ്റ്റോം സിവില്.
6: ആ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ കോഴ്സ് പാസ്സായി. ജോലിക്ക് പോവാൻ തയ്യാറാകാൻ പറയാ. സാമ്പത്തികമായിട്ട് സൗകര്യം ഉണ്ട്, പഠിക്കാൻ മോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലാറ്ററൽ എൻട്രി പ്രകാരം ബിടെക്കിന് പോവാ. ബിടെക്കിന് പോവാ, മൂന്നോളത്തെ കോഴ്സ് പഠിച്ച് ബിടെക് പോവാ. അതൊന്ന്, അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇതിന്റെ കൂടെ ഡ്രാഫ്റ്റ്മാൻഷിപ്പിന്റെ കൂടെ ഇപ്പോ വളരെ ഡിമാൻഡായിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ട്, അത് ഇന്റീരിയർ ഡെക്കറേഷൻ. ഇന്റീരിയർ ഡെക്കറേഷൻ നമുക്ക് ഒരു ഓൺലൈൻ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സ് പഠിക്കാം. ഒരു 4 മാസം 5 മാസം പഠിച്ചാൽ മതി. നല്ല സ്ഥാപനത്തിൽ പോയി പഠിക്കുകയാണെങ്കിൽ ആർക്കിടെക്ചർ അസോസിയേഷൻകാരുടെ കോഴ്സ് ഉണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ നല്ല ആർക്കിടെക്ട് നമ്മൾ അറ്റാച്ച് ചെയ്യും, ജോബായിട്ട് മേടിച്ചു തരും.
7: നിങ്ങൾക്ക്
6: എറണാകുളത്തുണ്ട്, എല്ലായിടത്തും കാണും, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. താല്പര്യം ഉണ്ടെങ്കിൽ ഇന്റീരിയർ ഡെക്കറേഷനോട്ട് സ്വിച്ച് ഓവർ ചെയ്യുക, അത് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ. അത് ഒരു 6 മാസത്തെ കോഴ്സ് പഠിച്ചാൽ ഇന്റീരിയർ ഡെക്കറേറ്റർ ആയിട്ടൊക്കെ ജോലി കിട്ടും. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ വലിയ കമ്പനികൾ നമുക്ക് വർക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. ചെയ്യാൻ പറയാം കേട്ടോ.
5: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
8: അപ്പോൾ നിങ്ങളും RCR കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
9: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
5: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം. പ്രിയ ശ്രോതാക്കളെ, കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം വരുന്ന തിങ്കളാഴ്ച 7-ാം തീയതി വൈകിട്ട് 4 മണി മുതലുണ്ടായിരിക്കും. ജോലി ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-242-6387, 0484-242-6397, 944-6455-888. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയണം. സമയം 8 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്.
10: ആകാശവാണി FM വാർത്തകൾ.
5: അധ്യാപകർ അറിവ് നിരന്തരം പുതുക്കണമെന്നും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പുതിയ പഠന രീതികൾ സ്വീകരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ അധ്യാപക ദിനത്തിൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ സ്മരണ പുതുക്കുകയായിരുന്നു രാഷ്ട്രപതി. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കാൻ അധ്യാപകർ മുൻകൈയെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും രാവിലെ മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട്ട് നിർവഹിക്കും. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിലാണ് പരിപാടി. കോഴിക്കോട്ടുകാരിയായ കുഞ്ഞു പരിസ്ഥിതി പ്രവർത്തക റൂഹി മൊഹസബിനെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ.

0: ഐക്യരാഷ്ട്രസഭ ഏഷ്യൻ പസഫിക് ആസ്ഥാനത്തെ ആഗോള സെമിനാറിൽ ക്ഷണം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് റോഹി. ഈ മാസം 9-10 തീയതികളിലെ യു ജി സി നെറ്റ് പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ അഡ്മിറ്റ് കാർഡുകളാണ് പ്രസിദ്ധീകരിച്ചത്. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. സംസ്ഥാന പോലീസ് അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10 റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ സ്വീകരണമൊരുക്കും. കെ സി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഫൈനലിൽ. തിരുവനന്തപുരത്ത് ആലപ്പി റിപ്പിൾസിനെ 36 റൺസിന് തോൽപ്പിച്ചാണ് കാലിക്കറ്റിന്റെ വിജയം.
1: ആകാശവാണി FM വാർത്തകൾ.

0: English Matters.
1: ഛേ, ഇവിടെയാണല്ലോ വെച്ചിരുന്നത്, ഇപ്പൊ കാണുന്നുമില്ല. ഇതാണ് ഈ ഓഫീസിന്റെ കുഴപ്പം. എന്തേലും ഒരിടത്ത് വെച്ചാ പിന്നെ കാണൂല. എന്നാലും അത് എവിടെ പോയി?
2: What is this ruckus, Sumesh? I can't work peacefully in my cabin. Can you stop it, please?
1: എന്താ മാഡം, സർക്കസ്? എവിടെ എവിടെ
2: സർക്കസ്? അല്ലടോ, ruckus. RUCKUS means a noisy, confused situation. ദേ ഇവിടത്തെ പോലെ തനി കാട്ടിക്കൂട്ടുന്നത് പോലെ.
1: ഓ അലമ്പ്, അതിനാണ് റക്കസ്. റക്കസ് അല്ല മാഡം, ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ മഞ്ഞ ഫയല്, അതിപ്പോ കാണുന്നില്ല. അതിലാണെങ്കിൽ മിസ്സാകാൻ പാടില്ലാത്ത കൊറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
2: Oh my god, you missed an office file? ഈ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല് ഓഫീസിലെ കോൺഫിഡൻഷ്യൽ ഫയൽസ് ഒക്കെ ഉണ്ടായിരുന്നോ?
1: ആ കോൺഫിഡൻസ് ഉണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട് മാഡം. ഞാനേ ചെറുപ്പത്തില് സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്ന ആളാ. എനിക്ക് തവളയാട്ടത്തിന് ഫസ്റ്റ് ഒക്കെ
2: കിട്ടിയത്. കോൺഫിഡൻസ് അല്ല മാൻ, കോൺഫിഡൻഷ്യൽ, രഹസ്യ സ്വഭാവമുള്ള എന്തേലും ഒക്കെ ഉണ്ടായിരുന്നോന്ന്.
1: ആ ഉണ്ട് മാഡം, രഹസ്യ സ്വഭാവമുള്ള ഒത്തിരി കാര്യം ഉണ്ടായിരുന്നു, മൊത്തം കോൺഫിഡൻഷ്യൽ.
2: ഓ മൈ ഗോഡ്, എന്തൊക്കെ ചെയ്യണം? മാറ്, ഞാൻ തപ്പാ. ദാ കിടക്കുന്നതല്ലേ, ദാ ടേബിളിന്റെ അടിയിൽ. ഓ, എന്റെ മുടി മുഴുവൻ ചുക്കിലി പോലെയായി. ദിസ് വാസ് റൈറ്റ് അണ്ടർ യുവർ നോസ് ഓൾ ദ ടൈം. തന്റെ ഈ മേശയുടെ അടിയൊക്കെ ഒന്ന് അടിച്ചുകൂടേടോ, എന്തൊരു പൊടിയാ.
1: താങ്ക് യു മാഡം. ശരിയാ, പൊടി വന്ന അണ്ടർ മൈ നോസ്, എനിക്കും ഭയങ്കര അലർജിയാ.
2: റൈറ്റ് അണ്ടർ യുവർ നോസ് എന്ന് പറഞ്ഞാൽ മൂക്കിന് അലർജി എന്നല്ല, നിങ്ങളുടെ തൊട്ടടുത്തുണ്ടായിരുന്നു എന്നാ. എന്നിട്ടും കണ്ടില്ല എന്നാണ് അർത്ഥം. അതൊരു ഇഡിയമാണ്, ഒരു ഇംഗ്ലീഷ് ശൈലി. The killer was right under police's nose, yet they could not catch him. എന്ന് അച്ഛ, തന കോൺഫിഡൻഷ്യൽ ഫയൽസ് ഒക്കെ കൃത്യമായി ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്തേ.
1: ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് നോക്കട്ടെ. ദാ കിട്ടി മാഡം, ഉണ്ട്, സമാധാനമായി.
2: എന്തോ ഈ ഉണക്ക പിൻ സൂക്ഷിക്കാനാണോ തനി ഫയൽ വെച്ചത്? ഇതാണോടോ തന്റെ കോൺഫിഡൻഷ്യൽ?
1: എന്റെ പൊന്നു മാഡം, ഇതേ ഫോണില് സിമ്മിടണ ആ ട്രേ ഇല്ലേ, അത് തുറക്കാനുള്ള പിന്നാ. ഇത് ഇല്ലെങ്കിൽ എന്ത് പൊല്ലാപ്പാന്നറിയോ? അതുകൊണ്ട് സൂക്ഷിച്ച് കോൺഫിഡൻഷ്യൽ ആയി വെച്ചേക്കുമായിരുന്നു. വെരി ഇമ്പോർട്ടന്റ്.
0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: എഫ് എം ഡയറി തുടരുന്നു. സമയം 8:05:32.
4: യുവവാണി.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സ്വാഗതം യുവവാണിയിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു കലാകാരിയാണ്. കലാകാരി എന്ന് പറയുമ്പോൾ ഓർമ്മകളെ കലയുമായി ചേർത്ത് മനോഹരമായ ഗിഫ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്ന, എല്ലാവർക്കും ഓർമ്മകൾ വളരെ മനോഹരമായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു കലാകാരിയാണ് റൈസ മനാൽ. റൈസ, സ്വാഗതം യുവവാണിയിലേക്ക്.
1: ഹലോ.

0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ റൈസ എന്ന് കേൾക്കുമ്പോ അല്ലെങ്കിൽ റൈസനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വർണ്ണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു കലാകാരിയാണ്, ഒരുപാട് ഓർമ്മകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെ റൈസ തന്നെ ഒന്ന് പറയാമോ, റൈസന്റെ വർക്ക്സിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ?
1: ഓക്കെ, ഞാൻ പറയാം. അതായത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പണ്ട് കാലത്ത് ഫോട്ടോ പ്രിന്റ് ചെയ്ത് വെക്കല് ആൽബം, ഫോട്ടോ ആൽബംസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. കാരണം നമുക്കന്ന് ഫോണില്ല, നമുക്കത് സ്റ്റോർ ചെയ്യാനോ ഇല്ല. നമ്മൾ ക്യാമറയിൽ എടുക്കുന്നത് ഫിലിം നെഗറ്റീവ് പിന്നെ പ്രിന്റ് ചെയ്ത് അത് നമ്മൾ ആൽബം ഒക്കെ ആക്കി സൂക്ഷിക്കാറുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ പിക്ചേഴ്സും ആണ് എടുക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പത്തെ കാലത്ത് വെച്ചുമ്പോ മൊബൈൽ വന്ന കാരണം നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആണ് എടുക്കുന്നത്. നമ്മളത് ഇടയ്ക്ക് എടുത്ത് നോക്കും, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ നോക്കുന്നല്ലാതെ അതൊരു പ്രിന്റഡ് ഫോർമാറ്റിലായിട്ട്, ഒരു ഫിസിക്കൽ ഫോർമാറ്റിലായിട്ടില്ല, എല്ലാം ഡിജിറ്റൽ ഫോർമാറ്റിലാണ്. അപ്പോ ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ചെറുപ്പം മുതലേ ഇങ്ങനെ ഫോട്ടോസിനോടും അല്ലെങ്കിൽ ഓർമ്മകൾ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെ കിട്ടുന്ന ഒരു കുഞ്ഞ്, നമ്മൾ പണ്ട് ഇപ്പൊ എന്തെങ്കിലും ഫ്ലവർ കിട്ടിയാലോ ലീഫ് കിട്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കിട്ടുമ്പോ അതെല്ലാം എനിക്കൊരു ഓർമ്മപ്പെട്ടിണ്ട്, അതിലിട്ട് വെക്കും. അതെ, ഓർമ്മപ്പെട്ടിന്ന് ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്. അതില് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ മുതല് ഇപ്പൊ വരെയുള്ള കുറെ കുട്ടി കുട്ടി സാധനങ്ങളുണ്ട്. അപ്പോ അങ്ങനെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ആ ഒരു ഇഷ്ടവും അതിന്റെ കൂടെ ഫോട്ടോസ് പ്രിന്റ് ചെയ്യുന്നതിലും ഫോട്ടോകളോടുള്ള ഇഷ്ടവും അങ്ങനെ ഉള്ളൊരു, പിന്നെ ഓർമ്മകൾ ജനറലി എനിക്ക് മെമ്മറീസ് ഇങ്ങനെ കഥ പറയാനും അല്ലെങ്കിൽ അങ്ങനെ അയവിറക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള കീപ്സേക്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നോസ്റ്റാൾജിക് സംഭവങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അതിൽ നിന്ന് വന്നതാണ് എന്റെ പ്രൊഡക്റ്റ്. ഞാൻ ചെയ്യുന്നത് മെമ്മറി ആൽബംസ് ആണ്, ഫോട്ടോ ആൽബംസ്. അതെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ ഫോട്ടോ ഫോണിലുള്ള ഫോട്ടോസൊക്കെ നമുക്കൊരു കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്ത് അയച്ചു തന്നു കഴിഞ്ഞാല് നമ്മളത് പ്രിന്റ് ചെയ്ത് ഒരു ആൽബം ആയിട്ട് കൊടുക്കും. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഫോട്ടോ പ്രിന്റ് ചെയ്ത ഒരു ആൽബം മാത്രമല്ല, നമ്മൾ അവരുടെ കഥയും കൂടി ചെയ്തു. ഇപ്പൊ ഒരു ഒരു കപ്പിളിന്റെ ഒരു 1 ഇയർ ആനിവേഴ്സറി ആണെങ്കിൽ നമ്മൾ ആ ഒരു ഒരു വർഷത്തെ കഥ ബുക്കിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ബേബി ജനിച്ച ദിവസം മുതല് ആ കുട്ടിക്ക് ഒരു ഒരു വയസ്സാവുന്ന വരെയുള്ള ബുക്കാണെന്നുണ്ടെങ്കിൽ അതില് ആളുടെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ആളുടെ കുഞ്ഞിക്കുട്ടി കുട്ടി മൈൽ സ്റ്റോൺസും അതിനെപ്പറ്റിയിട്ടുള്ള കഥകളും സ്റ്റോറീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും.
0: അപ്പൊ ഞാൻ പറയും, ഇപ്പൊ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ കുട്ടിക്കാലത്ത് എല്ലാ കുട്ടികൾക്കും ടീച്ചറായി കളിക്കാൻ ഇഷ്ടം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യമാണ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം കത്രികയും പേപ്പർ വെട്ടലും തുന്നലും പിടിക്കലും ഒക്കെ ഓപ്പൺ ആയിട്ട്. അത് കഴിഞ്ഞ് ഈ ക്രാഫ്റ്റ് ഒരു പാഷനാണ് അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിലേക്ക് മാറാം എന്നൊരു സ്പാർക്ക് വന്നത് എപ്പോഴായിരുന്നു?
1: എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ഒക്കെ എല്ലാരും ചെയ്യുന്ന പോലെ ക്രാഫ്റ്റിനോട് ഇഷ്ടമുണ്ടായി. എന്റെ പാരന്റ്സ് രണ്ടുപേരും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. രണ്ടുപേർക്കും ഇങ്ങനെ പെയിന്റ് ചെയ്യാനും ക്രിയേറ്റീവ് ആയിട്ട് കാർഡ് ഉണ്ടാക്കാനും, അപ്പൊ രണ്ടുപേരുടെ ഇൻഫ്ലുവൻസ് നല്ലോണം ഉണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കോളേജ് സ്കൂളിലൊക്കെ എത്തി കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിലായി മാറി. അതായത് നമ്മള് ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഗിഫ്റ്റ് ഉണ്ടാക്കുക, ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുക, അങ്ങനൊക്കെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഗിഫ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞ് ഞാൻ ഒരു കോർപ്പറേറ്റ് ഫേമിൽ ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞ് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആർട്ട് റിലേറ്റഡ് എന്തെങ്കിലും സൈഡായി തുടങ്ങിയാൽ കൊള്ളാം എന്നിങ്ങനെ നമ്മൾ അപ്പോഴാണ് ഇൻസ്റ്റയിലൊക്കെ കയറിയത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കാണുമല്ലോ ഇതേപോലെ ചെയ്യുന്ന നമ്മുടെ ഏജിലുള്ള ആൾക്കാരൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് അത് ബിസിനസ് ഒരു പാഷൻ ഒരു ഒരു ബിസിനസ് മോഡലായിട്ട് ചെയ്യുന്നവരൊക്കെ ഞാനിങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് എനിക്കും ഒരു പേജ് തുടങ്ങിയാൽ കൊള്ളാം, ഞാനും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പേജ് തുടങ്ങാം, ആർട്ട് വർക്ക്സ് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നത്. അങ്ങനെ ഒരു 2019 ഡിസംബർ ആവുമ്പോ ഞാൻ ഒരു പേജ് തുടങ്ങി. അതിൽ ഞാൻ വരച്ച പിക്ചേഴ്സ് ഒക്കെ ഇട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ ടേണിംഗ് പോയിന്റ് മെയിൻലി ഞാൻ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, അതിന്റെ മെയിൻ റീസൺ എന്ന് പറയാന് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു റൈറ്റർ ഫ്രണ്ട് മാഹിൻ എന്ന് പറഞ്ഞിട്ട്. ആള് ഒരു ദിവസം എന്റെ പെയിന്റിങ് കണ്ടപ്പോ ചോദിച്ചു, ഇത് സെല്ല് ചെയ്യോ, എനിക്ക് വൈഫിന് ഗിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞു. അപ്പൊ ഞാൻ അത് സെല്ല് ചെയ്യാം, പക്ഷെ അതിന്റെ കൂടെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ

ഐ ഫെൽറ്റ് ഇറ്റ് ലൈക്ക് അൻ ഓപ്പർച്യൂണിറ്റി. ഞാൻ അത് ആ എനിക്ക് ഞാനപ്പോ ഒരു പ്രൊഡക്റ്റും സെല് ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയി ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം, ഫോട്ടോസ് വെച്ച് നമുക്ക് ഒരു ആൽബം ക്രിയേറ്റ് ചെയ്താലേ.

0: നല്ല നല്ല റൈറ്റിംഗ്സ് ഒക്കെ അയച്ചു. അങ്ങനെ ഒരു ഒരു ആൽബം ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അത് ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തതിന് ശേഷം നല്ല റെസ്പോൺസ് ആയിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് കണ്ടിന്യൂസ്ലി ഞാനിപ്പോ ആൽബം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
1: ഗ്രേറ്റ്. ഇപ്പം ഈ ഒരു ഫോട്ടോ ആൽബം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ റൈസ പറഞ്ഞ പോലെ തന്നെ ഒരു പാഷന് ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കുന്നവര് എപ്പോഴും ഫേസ് ചെയ്യുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇപ്പൊ പലപ്പോഴും നമ്മള് നിങ്ങളുടെ ഇപ്പൊ ഒരു പേപ്പറും പേനയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രിന്റ് എടുക്കേണ്ട ചെലവല്ലേ നിങ്ങൾക്കുള്ളൂ, ഇത് എന്താ ഇത്ര വില, അങ്ങനെ പല ചോദ്യങ്ങളും ഒബ്വിയസ്ലി കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കോസ്റ്റ് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ? നിങ്ങളുടെ ടാലന്റ് ഉണ്ട്, ടൈം ഉണ്ട്, എങ്ങനെയാണ് അത് വരുന്നത്?
0: അത് പറയാനാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ പ്രൈസ് ചെയ്തത് ഞാനിപ്പൊ പ്രൈസ് ചെയ്യുന്നതിന്റെ ഒരു 1/4 ആയിരിക്കും. മേ ബി ഇപ്പൊ പ്രൈസ് ചെയ്യുന്നതിന്റെ പകുതിയുടെ പകുതിയിൽ പോലും ഇല്ല ഞാൻ ആദ്യം പ്രൈസ് ചെയ്തിരുന്നത്. എന്നിട്ട് എന്റെ തന്നെ ഒരു കസ്റ്റമർ ആൽബം കിട്ടിക്കഴിഞ്ഞ് അത് വർക്ക് കണ്ട് പറഞ്ഞു നല്ല എഫേർട്ട് എടുത്ത് ചെയ്തതാണ്, നല്ല ഭംഗിയുണ്ട്, ഞാൻ ചാർജ് ചെയ്യുന്ന പ്രൈസ് ഭയങ്കര കുറവാണ്, കൂട്ടണം എന്ന് കസ്റ്റമർ ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് ആക്ച്വലി പ്രോപ്പർ പ്രൈസിങ്ങിലോട്ട് എത്തിയത്. പിന്നെ ഞാന് ഇപ്പൊ എന്റെ ഹസ്ബൻഡും ഇപ്പൊ ബിസിനസ്സിലാണ് ചെയ്യുന്നത്, അപ്പൊ ആൾക്ക് കുറച്ചും കൂടി ബിസിനസ് ലെവലില് ആൾക്ക് ഐഡിയാസ് ഉണ്ട് എങ്ങനെയാണ് കോസ്റ്റ് സംഭവങ്ങളും. ഞാൻ ആലോചിക്കുമ്പോ ക്രിയേറ്റീവ് സൈഡും അങ്ങനെയാണ് ആലോചിക്കാറുള്ളത്. അപ്പൊ ആളുടെ ഒരു ഗൈഡൻസിലോടും കൂടിയാണ് ഞാൻ പ്രൈസിങ് പിന്നെ പ്രോപ്പർ ആയിട്ട് പഠിച്ചതിനെ പറ്റിയിട്ടൊക്കെ വായിച്ച് അങ്ങനെ ഒരു പ്രൈസിംഗിൽ എത്തിയത്. ഞാൻ മെയിൻ ആയിട്ട് ഞാൻ പറയാറുള്ളത് നമ്മളിപ്പോ ഷിപ്പിംഗ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യും, മെറ്റീരിയൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, ബാക്കി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഇടുന്ന എഫേർട്ടിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലരും ഭയങ്കര കുറവായിട്ടാണ് അതിന് വാല്യൂ ചെയ്യുന്നത്.
1: ഇപ്പൊ
0: ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇരുന്ന് കുത്തിയിരുന്ന് ചെയ്ത വർക്കാണെങ്കിലും ഭയങ്കര കുറവ് റേറ്റിനൊക്കെ കൊടുക്കുന്നത് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ ആ ടൈം എന്ന് പറയുന്നത് ടൈം ഒരു 1 hour എന്റെ ചാർജ് ഇത്രയാണ് എന്ന് പറഞ്ഞ് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് ഞാനിപ്പോ എന്റെ ഫെല്ലോ ആർട്ടിസ്റ്റുകളുടെ അടുത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോ പറയാറുള്ളത്. നമ്മുടെ ഒരു 1 hour വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുക, എന്നിട്ട് അത് ഇൻറ്റു ലൈക് എത്ര അവേഴ്സ് ആണ് നമ്മൾ ഇരുന്നതെന്ന് നോക്കുമ്പോ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ, അതെന്തായാലും കൺസിഡർ ചെയ്യണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതും ഉണ്ട് കേട്ടോ, അപ്പൊ നമ്മൾ എത്ര കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറെ മിസ്ലീനിയസ് ആയിട്ടുള്ള കോസ്റ്റ് വരും, നമുക്കത് അറിയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ കുട്ടി കുട്ടിയെ അതും ഇതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു പെർസെന്റേജും കൂടി ആഡ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഞാന് അങ്ങനെ പറയാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്.
1: മനസ്സിലായി. ഇപ്പോ ഒരു സ്വന്തം ആർട്ട് വർക്ക്സ് ഇടാനുള്ള ഒരു പേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പേര് ഇൻസ്റ്റയില് പാഷൻ ബിസിനസ് ആക്കി മാറ്റുന്നത് കണ്ടിട്ട് നമ്മളൊരു പേജ് തുടങ്ങിയെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒരു ഒരു കുഞ്ഞിന് പേരിടുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളൊരു നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിന് പേരിടുക എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തിയത്?
0: ഞാൻ ആദ്യം ഇട്ടിരുന്ന പേര് മനാലാർത്ത് എന്നാണ്, എന്റെ പേര് റെയ്സ മനാലെന്നാണ്, അപ്പൊ മനാലാർത്ത് എന്നുള്ള രീതിയിൽ ഇട്ടു. പിന്നീട് ആർട്ട് മാറി നമ്മള് ആൽബംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാന് ചുമ്മാ ഇങ്ങനെ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ പേര് തന്നെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ആർട്ടിക്കിൾസും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർനെറ്റിലുള്ള ഇൻഫോർമേഷൻസ് അങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് ബ്യൂട്ടിഫുൾ ഓപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പേര് എവിടെയോ വായിച്ചു. എന്നിട്ട് അതൊരു ബുക്കാണ്, ഒരു ചിൽഡ്രൻ ബുക്കാണ്, അതില് പറയുന്ന ഒരു വാചകമുണ്ട്, അതായത് ആർട്ടില് ദർ ഇസ് നോ മിസ്റ്റേക്ക്, എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. അതായത് ഒരു ഒരു ടിയർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒരു സ്മഡ്ജ് ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ആർട്ട് ഒരു ഒരാൾ ഒരു പെയിന്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ആർട്ട് അങ്ങനെയാണ്, ആർട്ട് ആരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർട്ടാണ്.
1: അതെ,
0: നമുക്ക് അതിലൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല, കാരണം അവരുടെ പെർസ്പെക്ടീവിലുള്ള ആർട്ടായിരിക്കും അത്. ഒരൊന്ന് സ്മജ് ചെയ്തതോ അല്ലെങ്കിൽ ലൈൻ മാറിയതോ എല്ലാം ആർട്ടാണ്. അപ്പോ ബ്യൂട്ടിഫുൾ ഓപ്സ് എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ മിസ്റ്റേക്സ്.
1: ഓ ഗ്രേറ്റ്, മനോഹരമായി അല്ല, ഒരു നെഗറ്റീവ് സംഭവത്തിനെ വളരെ മനോഹരമായി പോസിറ്റീവ് ആക്കി മാറ്റിയ ഒരു പേരാണ്. ഇപ്പോ നമ്മളൊരു ഗിഫ്റ്റിംഗ് കൾച്ചറിനെ പറ്റിയിട്ട് സംസാരിക്കണം. ഇപ്പൊ പലതരത്തിലും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. ഇപ്പം ഒരുപാട് സ്പെൻഡ്, ഇപ്പൊ നമുക്കറിയാം പ്രണയത്തിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ഗോൾഡ് കൊടുക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് മാത്രം കൊടുക്കുന്നവരുണ്ട്. എങ്ങനെയാണ് മലയാളികളുടെ പൊതുവെ ഒരു ഗിഫ്റ്റിംഗ് കൾച്ചർ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മെമ്മറി കീപ് സേക്സിനോടൊക്കെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്?
0: പൊതുവെ ഗിഫ്റ്റിംഗ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സെറ്റ് ഓഫ് ഏജ് ഗ്രൂപ്പിലാണ് കൂടുതൽ കണ്ടേക്കുന്നത്, അതാണ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരു 15-16 അല്ലെങ്കിൽ ആ ഒരു ഏജ് മുതൽ മേ ബി ഒരു 35 40 മാക്സിമം. കുറച്ചും കൂടി ഏജ്ഡ് ആയവർക്ക് ഗിഫ്റ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനോട് അത്ര താല്പര്യം

0: മനസ്സിലാ. മേ ബി ഞാൻ എന്റേത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, അതിലുള്ള ആൾക്കാർ കുറവായതുകൊണ്ടായിരിക്കാം. പിന്നെ അവര് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയനെയും കാട്ടിയും വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് കുറച്ചും കൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോൾഡ് മേടിച്ചു കൊടുക്കുക. അപ്പൊ കുറച്ചും കൂടി ഏജ്ഡ് ആയവർ വേറെ ഓപ്ഷൻസിലോട്ടാണ് പോകുന്നുണ്ടാവുക. പിന്നെ കുറച്ചും കൂടി യങ് ആയിട്ടുള്ളവർക്ക് പിന്നെ ലൈക്ക് അവർക്കപ്പോ ഒരു അവര് ഓൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ അവരും ആ ഗിഫ്റ്റിംഗിലോട്ട് അത്രക്ക് അങ്ങോട്ട് കടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഓൺ ചെയ്ത് തുടങ്ങി ഇപ്പോ അവര് കല്യാണം കഴിക്കുന്ന സമയം, അല്ലെങ്കിൽ പ്രേമിച്ച് നടക്കുന്ന സമയം, അല്ലെങ്കിൽ ബേബി ഉണ്ടാവുന്ന സമയം, അപ്പോഴാണ് ഇവർ കൂടുതൽ ഗിഫ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരും. ഇപ്പൊ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പാർട്ണർ ആയിക്കോട്ടെ, ബേബി ആയിക്കോട്ടെ, അങ്ങനെ കുറച്ചു പേര് ചുറ്റുമുള്ള ആ ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു ടൈമിലാണ് ആൾക്കാർ കൂടുതലായിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്റെ ആൽബത്തിന്റെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മെമ്മറി ആൽബംസിന്റെ നല്ല റെസ്പോൺസ് ആണ്. കാരണം ആൾക്കാരെപ്പോഴും യുണീക്ക് ആയിട്ടുള്ള ഗിഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ ഒരു വാച്ച് കൊടുത്തു. അതൊരു ഒരു വാച്ചാണ്, ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ആണ്. ആ സെയിം റിപ്ലിക്ക വേറെ പലരുടെയിലും ഉണ്ടാവും. പക്ഷെ കാണുമ്പോ ഓക്കെ നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെ തോന്നുള്ളൂ. പക്ഷെ ഒരു ആൽബം ആ സ്ഥാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആൽബം അവരുടേത് മാത്രമാണ്. അത് മാത്രല്ല, അവർ ആ ആൽബത്തിൽ നോക്കുമ്പോ അതിൽ കാണുന്ന ഫോട്ടോസ് അവരുടെ തന്നെ മെമ്മറീസ് ആണ്, അവരുടെ തന്നെ മുഖമാണ്. അപ്പൊ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ്. പിന്നെ റീസെന്റ്ലി ഇൻസ്റ്റഗ്രാമും ഈ സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം ആൾക്കാർ കൂടുതൽ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് പ്രിഫർ ചെയ്യുന്നുണ്ട് തോന്നിയിട്ടുണ്ട്.
1: ഇപ്പൊ കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോ നമ്മള് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആണെങ്കിൽ കൂടി ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല എഫേർട്ട് വേണ്ട ഒരു സംഭവമാണ്. എങ്ങനെയാണ് ഒരു ഈ കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ചെയ്യാറ്? ലൈക്ക് പലർക്കും പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ.
0: അതെ, ഞാന് നമ്മള് വാട്സപ്പ് വഴിയാണ് എല്ലാം ഷെയർ ചെയ്യാറ്. ഇൻസ്റ്റയില് എൻക്വയറി വന്നു കഴിഞ്ഞാല് നമ്മൾ നേരെ വാട്സപ്പ് ബിസിനസ്സിലോട്ട് കടക്കും. അവിടുന്ന് അവരായിട്ട് ഡിസ്കസ് ചെയ്ത് അവര് ഫോട്ടോസ് സെലക്ട് ചെയ്ത് അയക്കുന്നു. അവരുടെ സ്റ്റോറി വോയിസ് നോട്ട് ആയിട്ടോ റിട്ടേൺ ആയിട്ടോ അയക്കുന്നു. നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് ഒരു ഡ്രാഫ്റ്റ് തിരിച്ചയക്കും. അങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യാറ്. അതില് നമ്മള് അവരുടെ സ്റ്റോറി കേൾക്കുമ്പോ അത് എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാൻ പറ്റും എന്ന് നോക്കും. പിന്നെ ഫോട്ടോസ് അയക്കുമ്പോ അതൊരു ടൈം ലൈൻ വൈസ്, അതായത് അവരുടെ ആദ്യത്തെ ഫോട്ടോ മുതൽ ലാസ്റ്റത്തെ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ വരെ എന്നുള്ള രീതിയിലാക്കും. അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ കസ്റ്റമൈസേഷൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഫോട്ടോസ് അയക്കുമ്പോ ഉണ്ടാവുന്നതാണ് പ്രൈവസി കൺസേൺസും കാര്യങ്ങളും. അപ്പൊ നമ്മള് അത് അത് കുറച്ച് പേര് ചോദിക്കാറുണ്ട് എപ്പോഴും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് ഒരു എക്സ്റ്റേണൽ ആൾക്കാർക്ക് അയക്കുമ്പോ എന്തായാലും ഒരു കൺസേൺ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളിപ്പോ 6 years ആയി ചെയ്യുന്നു. നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ തന്നെ സ്റ്റുഡിയോയിലാണ് പ്രിന്റിംഗ് നടക്കുന്നത്. സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ടീമിലുള്ളത്. അതിൽ കുറച്ചുപേര് റിലേറ്റീവ്സും ആണ്. അപ്പൊ അങ്ങനെ ഒരു ഒരു ട്രസ്റ്റ് നമ്മള് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോ ദേ വിൽ ബി ഫൈൻ. അങ്ങനെ
1: മനസ്സിലായി. ഇപ്പോ നമ്മൾ ഈ കുറച്ച് ആർട്ട് റിലേറ്റഡ് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ആർട്ട് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോൺസെപ്റ്റ്സ് കേട്ടിട്ടുണ്ട്. എന്തുമാത്രമാണ് ഒരു നമ്മുടെ ഒരു മൈൻഡിന് അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യാൻ ഈ ആർട്ട് എന്നൊരു ഇതിന് പറ്റുന്നത് റൈസിക്ക് തോന്നിയിട്ടുള്ളത്?
0: ഞാൻ പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാരും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹം ഉള്ള ഒരു സംഭവമാണ് ആർട്ട്. അത് ആർട്ട് തെറാപ്പി ക്ലാസ്സിന് പോവുക അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ചെയ്യാന്ന് നോക്കുകയല്ല, വെറുതെ ഒരു പെന്നും ബുക്ക് കൊടുത്തിരുന്ന് അല്ലെങ്കിൽ ഒരു സ്കെച്ച് പെന്നോ ഒരു പേപ്പർ കൊടുത്തിരുന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും പാറ്റേണോ ഒരു പൂവോ എന്തെങ്കിലും ഫ്രണ്ടിൽ കാണുന്ന എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും മൈൻഡ്ഫുൾ ആയിട്ട് ഇരുന്ന് വരക്കുക എന്നുള്ളതാണ് ആർട്ട് തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഡീക്ലട്ടർ ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഫോക്കസ് ചെയ്തിരിക്കാം. നമ്മുടെ മൈൻഡിൽ എപ്പോഴും കുറെ തോട്ട്സും കുറെ വോയിസസും മൈൻഡ് വോയിസസ് ഒക്കെ റൺ ചെയ്തോണ്ടിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ പെയിന്റ് ചെയ്യാനിരിക്കുമ്പോ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര മൈൻഡ്ഫുൾ ആയി ഫോക്കസോടുകൂടി കുറച്ച് റിലാക്സ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ഇപ്പൊ ഒരുപാട് കേരളത്തിലും അല്ലാതെയും ഒരുപാട് ആർട്ട് തെറാപ്പി ക്ലാസ്സും വർക്ക്ഷോപ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആർട്ട് തെറാപ്പി കോഴ്സസ് ചെയ്ത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് അങ്ങനത്തെ DIY കിറ്റ്സും അവൈലബിൾ ആണ് ഓൺലൈനിൽ. അപ്പൊ ആർക്കും ഒന്നും അറിയാത്ത ഇപ്പൊ ആർട്ടിസ്റ്റേ അല്ല, ആർട്ട് റിലേറ്റഡ് ഒന്നും അറിയില്ല എനിക്ക്, ജസ്റ്റ് ഒരു മര്യാദക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാണ് പോലും അവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്.
1: ഇപ്പൊ റൈസ് ആൻഡ് വർക്ക്സിൽ സ്റ്റോറി ഉണ്ടാവും.

0: അല്ലെങ്കിൽ എഴുതുക എന്നൊരു സംഭവം ഉണ്ടല്ലോ.
1: അതെ
0: അപ്പോ നമ്മൾ ഇപ്പൊ മൊബൈൽ വന്നതോടുകൂടി എഴുതുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറി, ടൈപ്പിംഗിലേക്ക് മാറി, പിന്നെ വോയിസ് വന്നതോടെ നമ്മൾ അതും നിർത്തി. ഈ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലാണ്ട് ലൈക്ക് വൺ നമ്മളെല്ലാവരും വളർന്നു കഴിഞ്ഞാൽ അതൊന്നും ഇപ്പൊ ആരും നോക്കുന്നില്ല. നമ്മൾ പല ആൾക്കാരുടെയും നമ്മുടെ കൊളീഗ്സിന്റെ ആണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു എഴുതണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു അതിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആളുകൾക്ക് എങ്ങനെയാണ്, അതായത് ഒരു ഹാൻഡ് റിട്ടൺ സംഭവം കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ എങ്ങനെയാണ്?
1: അതിന്റെ എഫേർട്ട് കൂടുതലാണ്, ടൈമും എഫേർട്ടും നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് ചെയ്യുന്നതിന്റെ കൂടുതലാണ്. പക്ഷെ അതിന്റെ ഒരു ഭംഗി പ്രിന്റ് ചെയ്ത സംഭവങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല. അത് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ കാലിഗ്രഫി ചെയ്ത് പറയുന്ന ഫോണ്ടിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ആൽബത്തിൽ.
0: ഇപ്പോ ഇതൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന രീതിയിലേക്ക് മാറിയ സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് റൈസ പഠിക്കുകയോ, ഇപ്പൊ കാലിഗ്രഫി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്, അതല്ലെങ്കിൽ ലൈക്ക് ഒരു ഇൻബോൺ ടാലന്റ് വെച്ചിട്ട് തന്നെയാണോ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്?
1: ഞാന് ആർട്ട് റിലേറ്റഡ് ഒന്നും പഠിച്ചിട്ടില്ല. അതായത് എല്ലാം നമ്മൾ ചെറുപ്പം മുതൽ ചെയ്തിട്ടുള്ള, പിന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നുള്ളതാണ്. ആർട്ട് റിലേറ്റഡ് അങ്ങനെ വർക്ക്ഷോപ്പ് ആയിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല പഠിക്കാനായിട്ട്. കാലിഗ്രഫി ആയാലും അല്ലെങ്കിൽ പെയിന്റിംഗ് ആയാലും അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ചതാണ്. പിന്നെ അതല്ലാതെ ഇപ്പൊ ബിസിനസ്സിലോട്ട് കിടക്കുമ്പോ അങ്ങനെ ബിസിനസ് ക്ലാസ്സസ് അങ്ങനത്തെ കോച്ചിങ് അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് സെയിൽസ് മാർക്കറ്റിംഗ് സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഓർമ്മകളെയും കലയെയും കൂട്ടിയിണക്കി മെമ്മറി കീപ്സേക്കുകൾ ഉണ്ടാക്കുകയും അതിൽ ഒരു ബിസിനസ് സാധ്യത കണ്ടെത്തുകയും ചെയ്ത ആർട്ടിസ്റ്റ് റയീസ മനാലുമായുള്ള അഭിമുഖമാണ്. ഇതിന്റെ തുടർഭാഗം നാളെ യുവവാണിയിൽ. ഒപ്പമുള്ളത് ഫെറിൻ.
3: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9444-5622 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9444-5622. 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
4: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
5: യുവവാണി സമാപിക്കുന്നു.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 ചലച്ചിത്രഗാനങ്ങൾ, 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ, നട്ടെല്ലിനുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കാം. കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, കെ രതീഷിന്റെ കഥ സമ്മോഹനം, ഷെക്കോവ്, ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ വി വേണുഗോപാലിന്റെ പ്രഭാഷണം, പി പി വിനോദ് കുമാറിന്റെ കവിതകൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 10:00 നേർവഴി, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 12:40 പ്രകാശധാരയിൽ പി എം ഒ എസ് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണോ? പി എം ഒ എസിനെ വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? ഡോക്ടർ വഹാബ് സിപി സംസാരിക്കുന്നു.

വൈകിട്ട് 4 മണിക്ക് ആകാശവാണി ഇപ്പം വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 5 മണിക്ക് ആകാശവാണി ഇപ്പം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ. 6:50 കിസാൻ വാണിയിൽ മികച്ച ഉൽപ്പാദനത്തിനും വരുമാനത്തിനും ശാസ്ത്രീയ വാഴ കൃഷി ചെയ്യുന്ന മഞ്ജു തോമസുമായി അഭിമുഖം. 7:20 വിപണി, 7:35 മുതൽ FM ഈവനിംഗിൽ സമകാലികം റോഡിലെ കുഴി ആരടയ്ക്കും. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനുട്ടിയും മേജർ അപ്പൂച്ചിയും. 8:05 സൺറൈസ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ്, റീനൽ ട്രാൻസ്പ്ലാന്റ് ആൻഡ് റോബോട്ടിക് സർജൻ ഡോക്ടർ അതുൽ കൃഷ്ണയുമായി അഭിമുഖം. 8:45 നോവൽ പാരായണം യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലോകമറിയുന്ന തത്വചിന്തകരിൽ ഒരാളാണ്. എന്നാൽ വഴിമാറിയാണ് അദ്ദേഹം തത്വശാസ്ത്ര പഠനത്തിലെത്തിയത്. എന്തായിരുന്നു ആ സാഹചര്യം? ഉത്തരം: ഗണിതശാസ്ത്രം പഠിക്കാനായിരുന്നു എസ് രാധാകൃഷ്ണൻ എന്ന ആ വിദ്യാർത്ഥിക്ക് താൽപ്പര്യം. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഒരു ബന്ധു നൽകിയ പഴയ തത്വശാസ്ത്ര പാഠപുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്താനായി പ്രസ്തുത വിഷയത്തിലേക്ക് ചുവടുമാറുകയാണ് ഉണ്ടായത്. ശേഷം ചരിത്രം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലോകമറിയുന്ന തത്വചിന്തകരിൽ ഒരാളാണ്. എന്നാൽ വഴിമാറിയാണ് അദ്ദേഹം തത്വശാസ്ത്ര പഠനത്തിലെത്തിയത്. എന്തായിരുന്നു ആ സാഹചര്യം? ഗണിതശാസ്ത്രം പഠിക്കാനായിരുന്നു എസ് രാധാകൃഷ്ണൻ എന്ന ആ വിദ്യാർത്ഥിക്ക് താൽപ്പര്യം. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിമിത്തം ഒരു ബന്ധു നൽകിയ പഴയ തത്വശാസ്ത്ര പാഠപുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്താനായി പ്രസ്തുത വിഷയത്തിലേക്ക് ചുവടുമാറുകയാണ് ഉണ്ടായത്. ശേഷം ചരിത്രം. ചിന്താശകലം: പുറംകണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പുറംകണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പുറംകണ്ണ് പോലെ അകക്കണ്ണും തുറന്നിരിക്കട്ടെ, അറിവും ആനന്ദവും പകരാൻ. എഫ് എം ഡയറി ഇനി നാളെ രാവിലെ 6:55 ശുഭദിനാശംസകൾ. നമസ്കാരം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 35 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉള്ളടക്കം, ഈ ചിത്രത്തിലെ ഗാനം യേശുദാസും സുജാതയും ആലപിച്ചത്. വരികൾ കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

സുജാത പാടിയ മറ്റൊരു ഗാനം ഒപ്പം എം ജി ശ്രീകുമാർ, ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. ഒരു മുത്തശ്ശി കഥ ഈ ചിത്രത്തിലെ ഗാനം.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: FM സ്പൈൻ ഹെൽപ്പ് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ കേരള സ്പൈൻ ഫൗണ്ടേഷൻ.
1: നട്ടെല്ലും സുഷുമ്നാ നാഡിയും അതിനോട് ചേർന്നുള്ള നാഡീ ഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റിയും നൂതന ചികിത്സാ രീതികളെപ്പറ്റിയും സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി സമീപിക്കൂ
2: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ കേരള സ്പൈൻ ഫൗണ്ടേഷൻ @gmail.com. വാട്സ്ആപ്പ് നമ്പർ 9895530110.
0: കേരള സ്പൈൻ ഫൗണ്ടേഷൻ FM സ്പൈൻ ഹെൽപ്പ് ലൈനിലേക്ക് സ്വാഗതം.
1: നടുവേദന, കഴുത്തുവേദന, കൈകാൽ മരവിപ്പ്, ഡിസ്ക് പ്രൊലാപ്സ്, കണ്ണിയകലച്ച, വളവ്, കൂന് എന്നിവയ്ക്കുള്ള സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും
2: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ കേരള സ്പൈൻ ഫൗണ്ടേഷൻ @gmail.com. വാട്സ്ആപ്പ് നമ്പർ 9895530110.
0: ഇന്ന് ഈ പരിപാടിയിൽ നട്ടെല്ലിനുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കാം. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം.
3: ഇന്ന് സ്പൈൻ FM ഹെൽപ്പ് ലൈൻ ചർച്ച ചെയ്യുന്നത് നടുവേദനയെക്കുറിച്ചും സ്പൈൻ സർജറിയെക്കുറിച്ചും ഒക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ അതല്ലെങ്കിൽ മിത്തുകളെ കുറിച്ചാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നടുവേദന വന്നാൽ പൂർണ്ണമായ വിശ്രമം ആവശ്യമാണ്, കിടക്കണം, എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതൊരു മിത്തല്ലേ? ശരിക്കും നടുവേദന വന്നാൽ അങ്ങനെ പൂർണ്ണമായും നമ്മൾ കിടക്കേണ്ട ഒരു രോഗിയായി മാറേണ്ട കാര്യമുണ്ടോ?
4: അതെ അതെ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും മിഥ്യാധാരണകളും നടുവേദന അല്ലെങ്കിൽ നട്ടലിൻ്റെ രോഗങ്ങളെ പറ്റി പൊതുവേ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു കോമൺ

0: ായിട്ടുള്ളൊരു ചോദ്യമാണ്, ഒരുപാട് ബെഡ് റെസ്റ്റ് എടുക്കണോ ഡോക്ടർ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഒരുപാട് ബെഡ് റെസ്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. ഓരോ രോഗിയുടെയും കണ്ടീഷൻ അനുസരിച്ച്, ഒരു വളരെ സിവിയർ ആയിട്ടുള്ളൊരു പെയിൻ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു മിതമായ റെസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറ്റാവുന്ന രീതിയിൽ രോഗിയോട് എഴുന്നേറ്റ് നടക്കാനും പറ്റാവുന്ന ജോലി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സെപ്റ്റ് ഒരു ഫ്രാക്ചർ, നട്ടലിനൊരു പൊട്ടലുണ്ടായി, അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഒരുപക്ഷെ നമ്മൾ കൂടുതലൊരു റെസ്റ്റ് അല്ലെങ്കിൽ ബെൽറ്റൊക്കെ ഇടുന്നതിൻ്റെ ആവശ്യകത പറയാറുള്ളത്. അപ്പോൾ പൊതുവേ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ റെസ്റ്റ് എടുത്താൽ അത് നടുവിന് ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഡോക്ടറിന്റെ വിദഗ്ധ ഉപദേശം ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: മറ്റൊരു തെറ്റിദ്ധാരണയുള്ളത്, തലയണ ഉപയോഗിക്കാതെ തറയിൽ കിടന്നുറങ്ങിയാൽ നടുവേദന മാറും, അതല്ലെങ്കിൽ മരപ്പലകയിൽ കിടന്നുറങ്ങിയാൽ. ഇത്തരം ഈ കിടപ്പും നടുവേദനയും തമ്മിൽ അത്ര അധികം ബന്ധമുണ്ടോ? നടുവേദന വന്നാൽ ഇതുപോലെ നമ്മുടെ കിടക്കുന്ന പ്രതലം മാറ്റിയത് കൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യമുണ്ടോ?
0: അതെ, ഇത് വളരെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ കൾച്ചറലി പണ്ട് കാലത്ത് ആൾക്കാർ നിലത്ത് പായവരിച്ച് കിടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെ കിടന്ന ശീലമുണ്ട്. പക്ഷെ അവർ ശീലത്തിന്റെ ഭാഗമായിട്ട് വർഷങ്ങളോളം അങ്ങനെ കിടന്നുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല.
1: അന്ന് നിലവും വ്യത്യസ്തമായിരുന്നു.
0: അതെ അതെ, അന്നത്തെ നിലവും ഇത്രയും
1: മണ്ണായിരുന്നു, സിമെന്റ് മാത്രമേ,
0: പിന്നെ ചാണകം ഒഴുകിയ സ്ഥലമായിരുന്നു, അങ്ങനെ പ്രതലമായിരുന്നു. പിന്നെ അതവരെ ശീലമായി, അവരോട് കിടന്ന് കിടന്ന് ശീലമായി. പക്ഷെ പെട്ടെന്ന് നമ്മൾ പോലെയുള്ളവർ സ്ഥിരമായി ബെഡിൽ കിടന്നിട്ട് ഒരു നടുവേദന വന്നു എന്നതിനെ ആസ്പദമാക്കി ഉടനെ നമ്മുടെ സിമെന്റിലോ ടൈൽസിലോ കയറി കിടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ ഒരുപാട് മാർദ്ദവം പാടില്ല, ഒരുതരം ഫേം വേണം, ഒരു മീഡിയം ഫേംനെസ് വേണം നമ്മൾ കിടക്കുന്ന പ്രതലത്തിന്. അപ്പം ഇപ്പോൾ ഉള്ള മിക്ക ബെഡ്സും, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിക്ക ബെഡ്സിനും ഒരു പല രീതിയിൽ സോഫ്റ്റ്, മീഡിയം ഫേം, കുറച്ച് ഹാർഡ്. നമ്മൾ ഹോട്ടലിൽ പോയി കിടക്കുന്ന ബെഡ് വളരെ സോഫ്റ്റ് ആയിരിക്കും. അതൊരു വളരെ ഷോർട്ട് ടേമിൽ നമ്മളൊരു ഹോട്ടൽ സ്റ്റേ ചെയ്യുമ്പോൾ കംഫർട്ട് കിട്ടാൻ വേണ്ടി തരുന്ന ഒരു തരം മാട്രസ് ആണ്. പക്ഷെ നമ്മൾ വീട്ടിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു മീഡിയം ഫേംനെസ്സിനുള്ള, നമ്മുടെ നട്ടലിൻ്റെ ആകൃതിയുമായി ഷേപ്പുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള മെത്തയിലോ കിടക്കയിലോ കിടക്കുന്നതാണ് അഭികാമ്യം. അപ്പോൾ ഉടനെ നടുവേദന വന്നതെന്ന് കരുതി നേരെ പോയി ടൈൽസിലോ തറയിലോ പോയി കിടന്നാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തണുപ്പടിക്കാം, നടു ഉളുക്കാം, കൂടുതൽ വേദന വരാം, പിന്നെ ആ കിടപ്പ് കൊണ്ട് തന്നെ ഉള്ള നടുവേദന കൂടാം. തലയണ ഒഴിവാക്കുന്ന കാര്യത്തെ പറ്റി സൂചിപ്പിച്ചു. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊരു തലയണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് അത് തന്നെ ഉപയോഗിക്കാം. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഒരു പുതിയ തലയണ വാങ്ങിച്ചു വെക്കുമ്പോൾ അത് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പഴയ തലയണയുടെ സൈസിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള തലയണ ഉപയോഗിക്കണമെന്ന് പറയാനും പറ്റത്തില്ല. ചിലരുടെ കഴുത്ത് ലോങ് ആയിരിക്കും, ചിലരുടെ കഴുത്ത് ഷോർട്ടായിരിക്കും. അപ്പോൾ അവരുടെ ഷേപ്പിനനുസരിച്ച് ഷോർട്ട് നെക്ക്, ലോങ് നെക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം വരാത്ത ഏത് വില്ലയാണോ അത് തന്നെ നമുക്ക് ആ രീതിയിലുള്ള അതേ ഷേപ്പിലുള്ളത് ഉപയോഗിക്കാം.
1: സാധാരണ നടുവേദന ഉള്ളൊരു വ്യക്തി എങ്ങനെയാണ് കിടക്കേണ്ടത്? മലന്ന് കിടക്കണോ, അതോ ചെരിഞ്ഞ് കിടക്കണോ, കവിഴ്ന്ന് കിടക്കണോ, ഇതിൽ അങ്ങനെ ഒരു നിർദ്ദേശം നമുക്ക് കൊടുക്കാൻ പറ്റുമോ?
0: ഉദാഹരണത്തിന് സയാറ്റിക, അത് നട്ടലിൻ്റെ ഡിസ്ക് ബൾജായിട്ട് കാലിലോട്ടുള്ള ഞരമ്പ് വലിയുന്ന പ്രക്രിയ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലുള്ള രോഗികൾക്ക് നമ്മൾ മുട്ട് മടക്കി വെച്ച് കിടക്കാൻ പറയും. അപ്പോൾ മുട്ടിന് അടിയിലൊരു പില്ലോ വയ്ക്കാൻ പറയും, അല്ലെങ്കിൽ സൈഡ് ചരിഞ്ഞ് കിടക്കുമ്പോൾ മുട്ട് മടക്കി കിടക്കാൻ പറയും. അല്ലാതെ പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് അയാൾ ഏത് രീതിയിലാണോ കിടക്കുന്നത് അത് തന്നെ ചെയ്യാമെന്നതേ ഉള്ളൂ. ചിലർ കമിഴ്ന്ന് കിടന്നുറങ്ങാറുണ്ട്, അവരുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവർക്ക് ശ്വാസം മുട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, സ്ലീപ്പ് അപ്നി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ ഉറക്കത്തിൽ അവരെങ്ങനെ പോകുന്നു എന്നുള്ളതും അവരുടെ കൺട്രോളിലല്ല പലപ്പോഴും. അപ്പോൾ ചെറിയ വേദനയ്ക്കൊന്നും നമ്മൾ അങ്ങനെ സ്പെസിഫിക്കലി പറയാറില്ല. മുട്ടിനടിയിൽ ഒരു പില്ല വയ്ക്കുന്നതും ചരിഞ്ഞ് കിടക്കുമ്പോൾ കാലുകൾക്കിടയിൽ ഒരു പില്ല വയ്ക്കുന്നതും മാത്രമേ പറയാറുള്ളൂ.
1: നമ്മൾ ഒരു എക്സ്റേയിലോ എം ആർ ഐയിലോ ഒക്കെ ഡിസ്കിന് തേയ്മാനം ഉണ്ടെന്ന് കാണുകയാണ് എങ്കിൽ ഉടനെ തന്നെ ശസ്ത്രക്രിയയായിരിക്കോ പ്രതിവിധി? അങ്ങനൊരു സംശയം പലർക്കും ഉണ്ടാകും, ഡിസ്ക് തേയ്മാനം വന്നു ഉടനെ ഒരു സർജറി വേണ്ടി വരും, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ?
0: ഇതിലുള്ള പ്രശ്നം, ഒരുപക്ഷെ ഇവരാദ്യം പോകുന്ന സമീപിക്കുന്ന ഡോക്ടർ ഒരുപക്ഷെ സ്പൈനിന്റെ എക്സ്പേർട്ട് ആകണമെന്നില്ല. അപ്പൊ അവരിത് കണ്ടിട്ട് ഒരു സംസാരിക്കുന്ന വേളയിൽ ഒരുപക്ഷെ സർജറി വേണ്ടി വന്നേക്കാം എന്നിങ്ങനെ ഒരു സൂചന ചിലപ്പോൾ കൊടുത്തേക്കാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും വളരെ ഭയാശങ്കയോടുകൂടി ഒരു സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കാതെ എനിക്ക് സർജറി വേണ്ട അസുഖമാണെന്ന് സ്വയം അങ്ങ് വിചാരിക്കുകയും മറ്റുള്ളവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു അസുഖത്തെ ഒരുപക്ഷെ ഒരു വലിയൊരു അസുഖമായിട്ട് തെറ്റിദ്ധരിച്ച് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകാതെ മറ്റ് പല കാര്യങ്ങളിലോട്ടും വഴിതെറ്റി പോകാറുണ്ട്. അപ്പം പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്തോട്ട് തന്നെ ചിലപ്പം പോകത്തില്ല പേടിച്ചിട്ട്. അപ്പോൾ അത് കാര്യമില്ല, കാരണം അപ്പോൾ എന്താണ് ഒരു ഡോക്ടർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാനായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഒരു സ്പൈൻ സർജനെ കണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് അദ്ദേഹം പരിശോധിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥ എന്ന് നിർണ്ണയിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സർജറി പറയാറുള്ളൂ. അതും ഒരു അവസാന ഘട്ടത്തിലേ പറയാറുള്ളൂ. തുടക്കത്തിലെല്ലാം മരുന്നും വ്യായാമവും ഒക്കെ തന്നെയാണ് ചികിത്സാ രീതികളായി നിർദ്ദേശിക്കുന്നത്.
1: പ്രത്യേകിച്ച് സർജറിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതെങ്ങനെ ഒഴിവാക്കാം എന്നാണ് രോഗി ആദ്യം ചിന്തിക്കുന്നത്.
0: അതെ അതെ,
1: യോഗ വ്യായാമം ഇതൊക്കെ എത്രമാത്രം ഫലം ചെയ്യും? ശരിക്കും സർജറി ഒഴിവാക്കാൻ കഴിയുമോ ഇതുകൊണ്ടൊക്കെ?
0: ഇപ്പൊ യോഗ വ്യായാമം എന്നുള്ളതെല്ലാം വളരെ അത്യാവശ്യമാണ്. ഇപ്പം സർജറി ഒഴിവാക്കാവുന്ന മാത്രമല്ല, അപ്പൊ എല്ലാ കണ്ടീഷനും ഇതുകൊണ്ട് മാറാവുമെന്ന് നമുക്ക് ആലോചിക്കേണ്ടതാണ്. അപ്പൊ നമുക്കൊരു പല തരത്തിലുള്ള അസുഖങ്ങൾ നട്ടുലിനെ ബാധിക്കാം. ഉദാഹരണത്തിന് ഇൻഫെക്ഷൻ, അണുബാധ വന്നു, അല്ലെങ്കിൽ ഒരു ക്യാൻസർ, അല്ലെങ്കിൽ

0: ട്യൂമർ സ്പ്രെഡ് നടുവിന് വന്നു. അപ്പൊ അതൊന്നും വേണ്ട നമുക്ക് വ്യായാമമോ യോഗയോ കൊണ്ട് മാറ്റാൻ പറ്റില്ല. കാരണം അതിന്റെ പത്തോളജി, അതായത് അത് ആ അസുഖം വേറെയാണ്. നമ്മുടെ സാധാരണ മസിലുണ്ടാകുന്ന ഉളുക്കോ ഡിസ്കിനുണ്ടാകുന്ന നീർക്കെട്ടോ പോലെയുള്ള ഒരു പത്തോളജി അല്ല നമ്മുടെ അണുബാധ അഥവാ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ കണ്ണിയകൽച്ച, അല്ലെങ്കിൽ സ്പൈനിലുണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്ന ബ്ലോക്ക്, സ്പൈനൽ ബ്ലോക്ക് അല്ലെങ്കിൽ സ്പൈൻ അറ്റാക്ക് അല്ലെങ്കിൽ സ്പൈനൽ സ്റ്റിനോസിസ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനത്തെ അസ്ഥി ബലക്ഷയം, ഓസ്റ്റിയോപൊറോസിസ്, ഇതെല്ലാം ഇതൊന്നും നമുക്ക് എക്സസൈസ് കൊണ്ട് മാത്രം റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വ്യായാമവും യോഗയും ഒക്കെ വളരെ നല്ലതാണ്, പക്ഷേ എല്ലാത്തിനും അത് ഒരു പരിഹാരമാകുന്നില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
1: നട്ടലിന്റെ ശസ്ത്രക്രിയക്ക് പോകുമ്പോൾ മറ്റൊരു പേടി, ഈ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഒരിക്കലും സാധാരണ ജീവിതം സാധ്യമാവില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി,
0: അല്ലെങ്കിൽ തളർന്നു പോകും,
1: ഇങ്ങനെ ഒരു ഡിഫോമിറ്റി നടക്കാൻ പ്രയാസം വന്നേക്കാം, ഇങ്ങനെയൊക്കെ ഒരു സംശയമുണ്ട്. സാധാരണ സർജറി പോലെ സുരക്ഷിതമായി ചെയ്യാവുന്ന ഒരു സർജറി ആണോ ഈ സ്പൈൻ സർജറി?
0: തീർച്ചയായും തീർച്ചയായും. ഇപ്പോൾ സ്പൈൻ സർജറി മാത്രം ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള സ്പൈൻ സർജൻസ് ലോകമെമ്പാടുമുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ നമ്മൾ സർജറിയെ പറ്റി സംസാരിക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങളും ആദ്യം ആലോചിക്കുന്നത് എങ്ങനെ സർജറി ഇല്ലാതെ ആ രോഗിക്ക് നമുക്കൊരു റിക്കവറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശവും. പക്ഷേ കുറച്ച് രോഗികൾക്ക് സർജറി ആവശ്യമായ കണ്ടീഷൻസിൽ വരുമ്പോൾ നമുക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ അത് വളരെ സേഫാണ്, വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ കീഹോളൊക്കെ സർജറിയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ രോഗിക്ക് ഡിസ്ചാർജായി വീട്ടിൽ പോകാൻ പറ്റും. പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് പോയി അവരുടെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് നിബന്ധനകളൊക്കെ അവർ പാലിക്കേണ്ടതായിട്ട് വരും, എന്നാൽ തന്നെയും മറ്റേതൊരു സർജറി ചെയ്യുന്ന പോലെ തന്നെ വളരെ സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മുടെ ഞരമ്പിൻ്റെ പ്രവർത്തനം, നമ്മൾ ഉറങ്ങിക്കിടങ്ങും പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നമുക്ക് ഒരു ECGയിലൂടെ കാണാൻ പറ്റും. അതുപോലെ അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന വേളയിൽ നാഡീ ഞരമ്പുകളുടെ പ്രവർത്തനം തത്സമയം തന്നെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ, അതായത് ന്യൂറോ മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ആധുനിക ശസ്ത്രക്രിയ നട്ടലിന് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ തികച്ചും സുരക്ഷിതമായിട്ട് തന്നെയാണ് നടക്കാൻ പറ്റൂ എന്നൊക്കെയുള്ള ഭയാശങ്കകൾ അസ്ഥാനത്താണെന്ന് അടിവരയിട്ട് പറയാൻ പറ്റും.
1: ഇപ്പോൾ അടുത്തിടെ പത്രത്തിൽ കാണുകയുണ്ടായി, ഇപ്പോൾ ഒരു സ്ത്രീ ഒരു ടീപ്പോയിൽ വീണ് അവരുടെ ശരീരത്തിനകത്ത് ചില്ല് കയറിയിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുകയുണ്ട്.
0: അതെ.
1: അപ്പോൾ അത്തരം രോഗികൾക്ക് ശസ്ത്രക്രിയ അല്ലാതെ ഒരു പരിഹാരമില്ലല്ലോ ശരിക്കും.
0: ആ ഒരു രോഗിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ അത് അകത്തിരുന്നത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നടുവേദനയായിട്ട് വർഷങ്ങളോളം പല സ്ഥലത്തും സമീപിച്ചിട്ട് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരു, അല്ലെങ്കിൽ മസിലിനുള്ള ഫൈബ്രോമയാൽജിയ അങ്ങനെയാണെന്നുള്ള രീതിയിൽ അത് മിസ്സായ ഒരു കേസാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ എല്ലാ നടുവേദനയും ഡിസ്ക് കൊണ്ടാകണമെന്നില്ല, എല്ലാ നടുവേദനയും മസിൽസിൻ്റെ തന്നെ കുഴപ്പമാണോന്നില്ല, എല്ലാ നടുവേദനകളിലും ഫൈബ്രോമയാൽജിയ എന്ന് തന്നെ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു എത്തുമ്പിടിയും കിട്ടാത്ത കേസിൽ നമ്മളത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞവരെ തള്ളിവിടാൻ പാടില്ല. പകരം നമ്മൾ ആവശ്യത്തിനുള്ള പരിശോധനകൾ ചെയ്യണം, എന്താണ് ഇവരുടെ വേദനയുടെ കാരണം. അപ്പോൾ അതിന് നമ്മൾ എക്സ്റേ ഉണ്ട്, രക്തപരിശോധനയുണ്ട്, CT സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട്. ചില രോഗികളിൽ ബ്ലഡിൽ കുഴപ്പമൊന്നും കാണില്ല, എക്സ്റേയിൽ പ്രകടമായ കുഴപ്പം കാണില്ല, പക്ഷേ അടുത്ത ടെസ്റ്റിലായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഈ പ്രസ്തുത രോഗിക്ക് MRI യും CT സ്കാനും ചെന്നപ്പോഴാണ് 12 വർഷം മുമ്പുള്ള ഗ്ലാസിൻ്റെ ചില്ലുകൾ അവരുടെ നട്ടലിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയത്. നമുക്ക് തൊടുമ്പോഴോ തടവുമ്പോഴോ ഒന്നും അത് അറിയാൻ പറ്റില്ല, അകത്ത് ഇത്രയും വർഷങ്ങളായിട്ട് ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ അത്രയും നാളാ വേദന സഹിച്ച് നടന്നു.
1: ഡോക്ടർ ആയിരുന്നല്ലോ ആ സർജറി ചെയ്ത്.
0: അതെ.
1: ശരിക്കും ഇത്തരം രോഗികൾക്ക് സർജറി അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ ശരിക്കും?
0: ഇല്ല, നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി കയറി പോയാൽ ചിലപ്പോൾ അത് സാധാരണ നമ്മുടെ കാലിലൊരു മുള്ളു കൊണ്ടു, അല്ലെങ്കിൽ വേണമെങ്കിൽ അത് പഴുത്ത് പുറത്ത് പോകാറുണ്ട്. പക്ഷെ ഗ്ലാസ് പോലുള്ളത് അത് പഴുക്കില്ല, അത് ഇന്നേർട്ടാണ്, അതിന് കെമിക്കലി വലിയ റിയാക്ഷൻ വരാത്തതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കും. പക്ഷെ നമ്മുടെ ചെടികളിൽ മുള്ള് അങ്ങനത്തെയൊക്കെ കയറുമ്പോൾ അതിലൊരു റിയാക്ഷൻ വന്നിട്ട് ശരീരം പുറന്തള്ളും, അതിന് ചുറ്റും ഒരു ഇൻഫെക്ഷൻ പോലെ വന്ന് അത് ഒരു സൈനസ് ആയിട്ട് പുറത്തോളും. പക്ഷെ ഇത്രയും ഇതൊക്കെ അകത്ത് തന്നെ ഇരിക്കും. അപ്പോൾ സാധാരണ എക്സ്റേയിൽ ചിലപ്പോൾ കണ്ടുപിടിക്കാനും പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ടെസ്റ്റുകൾ കൂടി ചെയ്താലേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ.
1: സാധാരണ പറയാറുണ്ട് ഈ നടുവേദന കുറച്ച് പ്രായമാകുമ്പോൾ വരുന്നതാണ്, അത് സ്വാഭാവികമാണ്, അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും വേണ്ട, വല്ല എണ്ണ കിഴി ഉഴിച്ചിൽ ഇതൊക്കെ ഒരു പരിഹാരമായി നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ?
0: പ്രായമായവരിലെ നടുവേദന നമ്മൾ തൃണവൽക്കരിക്കാൻ പാടില്ല, കാരണം അവർ വയസ്സായതുകൊണ്ട് വന്ന നടുവേദനയാണ് എന്ന് കരുതി അങ്ങനെ ബ്രാൻഡ് ചെയ്ത് വിടാനും പാടില്ല. കാരണം വയസ്സാകുമ്പോൾ വരുന്ന പ്രത്യേക ചില അസുഖങ്ങളുണ്ട്, അതായത് ചെറുപ്പത്തിൽ വരുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് അസ്ഥിക്ക് ബലക്ഷയം വരിക, അതിനെ തുടർന്ന് ചെറിയ ചെറിയ മൈക്രോ ഫ്രാക്ചേഴ്സ്, ചെറിയ കണ്ണികൾക്ക് പൊട്ടലുണ്ടാവുക, വീഴാതെ തന്നെ അത് പൊട്ടലുണ്ടാകാം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും കിഡ്നിക്കൊക്കെ അസുഖമുള്ളവർക്ക് ഇൻഫെക്ഷൻ വരാം, നട്ടലിൽ അണുബാധ വരാം. കൂടാതെ നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല, അത് നമ്മുടെ നട്ടലിലോട്ട് സ്പ്രെഡ് ചെയ്യാം. ഉദാഹരണത്തിന് ഒരു 1.5 മാസം മുമ്പ് വന്നൊരു രോഗി, അദ്ദേഹം വളരെ ഫിറ്റാണ്, ഹെൽത്തിയാണ്, റെഗുലറായിട്ട് ബാഡ്മിൻ്റനൊക്കെ കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ചെറുതായിട്ടൊന്ന് വീണു, 75 വയസ്സിന് മുകളിലുണ്ട്. വീണപ്പോൾ ഡോക്ടറെടുത്ത് സമീപിച്ചു, ചെറിയൊരു വേദനയും വന്നു. അപ്പോൾ ആ ഡോക്ടർ നോക്കി പരിശോധിച്ചു, എക്സ്റേയും MRI ഒക്കെ എടുത്തപ്പോൾ ഒരു തൊറാസിക് റീജിയനിൽ ഒരു കണ്ണിക്ക് ഒരു പ്രശ്നമുള്ളതായിട്ട് കണ്ടു. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിച്ച് ബയോപ്സി എടുത്തപ്പോൾ അത് മൈലോമ എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു. അത് അപ്പോൾ തന്നെ കണ്ടുപിടിച്ചതുകൊണ്ട് അതിൻ്റെ ചികിത്സ തുടങ്ങാനും പറ്റി. അപ്പോൾ അത് ഒന്നും ഇല്ല എന്ന് കരുതി ഞാൻ ഫിറ്റാണ്,

0: എനിക്ക് വയസ്സായിട്ട് വീണപ്പോൾ വന്ന വേദനയാണെന്ന് കരുതി അദ്ദേഹം അത് നിസ്സാരവൽക്കരിച്ചിരുന്നെങ്കിൽ അത് പക്ഷേ കൂടുതൽ വഷളായിട്ട് അത് എല്ലായിടത്തും സ്പ്രെഡായി ചികിത്സിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായി പോയേനെ. അപ്പോൾ അതുകൊണ്ട് ഏത് പ്രായത്തിലാണെങ്കിലും ഒരു ആറാഴ്ചയിൽ കൂടുതലുള്ള വേദന നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ സമീപിക്കേണ്ടതാണ്.
1: നമ്മുടെ ജോലിയുമായിട്ട് ഈ നടുവേദന ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഈ കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നത് അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഒരുപാട് നേരം നോക്കുന്നത് ഇതൊക്കെ നടുവേദനയ്ക്കും കഴുത്തു വേദനയ്ക്കും ഒക്കെ കാരണമാകും എന്ന് പറയുന്നത് ശരി?
0: അതെ അതെ, എസ്പെഷ്യലി സ്ക്രീൻസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, ലാപ്ടോപ്പ് യൂസ് ചെയ്ത് എല്ലാ മിക്കവാറും എല്ലാ ജോലികളിലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഉപയോഗം കൊണ്ടല്ല, അത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പകപ്പിഴ കൊണ്ടാണ് പലപ്പോഴും കഴുത്തുവേദനയും നടുവേദനയും വരുന്നത്. പിന്നെ വാച്ച് റിപ്പയറിംഗ് അല്ലെങ്കിൽ ടൈൽസ് പണിക്കാർ, അവരൊക്കെ ഒരുപാട് സമയം കുനിഞ്ഞൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും അവരിയ്ക്കുന്നത്. ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന പോലെയാണോ എന്നില്ല, വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറും ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്. ചിലർ കടന്നുകൊണ്ട് നോക്കും. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ഒരാൾ വീട്ടിൽ വന്നിട്ട് പിന്നെയും ഒരു 4-5 മണിക്കൂർ മൊബൈലിൽ നോക്കിയിരിക്കുമ്പോൾ അത് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അത് ഉപയോഗിക്കുന്നത് മാത്രമല്ല, നമുക്ക് മറ്റ് വ്യായാമം ഇല്ലാത്തതും കൂടെ ആണ് ഇതിൻ്റെ ഒരു അഡീഷണലായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരുപാട് വർക്കും ചെയ്യുന്നുണ്ട്, പക്ഷേ കഴുത്തിനും നടുവിനും അതനുസരിച്ചുള്ള വ്യായാമവും കൊടുക്കാതാകുമ്പോൾ 10 വർഷം കൊണ്ട് ഉണ്ടാകേണ്ട തേയ്മാനം 5 വർഷം കൊണ്ടുണ്ടാകും. അതുകൊണ്ടാണ് 30-35 വയസ്സൊക്കെ ഉള്ള ഒരു കഴുത്തുവേദന എന്ന് പറഞ്ഞ് നമ്മളോട് വരുന്നത്. കാരണം വ്യായാമത്തിൻ്റെ കുറവും അമിതമായിട്ട് ഈ വീട്ടിൽ വന്നാലും ഇങ്ങനെ കഴുത്ത് റെസ്റ്റ് കൊടുക്കാതെ മൊബൈലും ഒക്കെ നോക്കിയിരിക്കുന്നതാണ്. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ചിന്ത, കിടന്നുകൊണ്ട് മൊബൈൽ നോക്കിയാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. സത്യത്തിൽ കിടന്നുകൊണ്ട് മൊബൈൽ നോക്കിയാലും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ചരിഞ്ഞ് കിടന്ന് നോക്കിയാലും മലർന്ന് കിടന്ന് നോക്കിയാലും ചാരി ഇരുന്ന് കുനിഞ്ഞിരുന്ന് നോക്കിയാലും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അത് എത്ര നാൾ നിങ്ങൾ ഉപയോഗിക്കുന്നു, എത്ര സമയം നിങ്ങൾ ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും.
1: സാധാരണ നടുവേദനയ്ക്ക് ചിലപ്പോൾ ഡോക്ടർമാർ ബെൽറ്റ് പറയാറുണ്ട്, ബ്രേസ് പറയാറുണ്ട്.
0: അതെ,
1: ഇതെല്ലാം സ്ഥിരമായി ധരിക്കുന്നത് നമ്മുടെ നടുവിൻ്റെ ഉള്ള ബലം കൂടി നഷ്ടപ്പെടാനിടയാക്കുമോ, മറ്റെന്തെങ്കിലും ദോഷം വരുമോ?
0: ബെൽറ്റും അത് ബ്രേസസ് ഒക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ചെയ്യാവൂ. കാരണം ഇത് ആവശ്യമില്ലാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മസിലിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഒരു ബൈപ്പാസ് ചെയ്യുന്ന പോലെയാണ്, മസിലിന് വർക്ക് കൊടുക്കാതെ ബെൽറ്റായിരിക്കും അത് ചെയ്യുന്നത്. അപ്പം ഉള്ളിലെ മസിലിൻ്റെ കട്ടി ഒന്ന് കുറയും, ശോഷിപ്പുണ്ടായിട്ട് അതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. പിന്നെ ബെൽറ്റ് ഊരുമ്പോൾ നടുവിനൊരു ബലമില്ലാത്തതുപോലെ തോന്നും. നമ്മൾ ഒരു പേഷ്യൻറ്റിനോട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ബെൽറ്റ് ഇടാൻ പറയുമ്പോൾ കൂടുതൽ സാധാരണ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേദനയുള്ള സമയത്ത് മാത്രം ഇടുക, അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് മാത്രം ഇടുക, അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ രോഗി 24 മണിക്കൂറും ബെൽറ്റ് ഇടും. അങ്ങനെ 2 ആഴ്ച എന്നുള്ളത് ചിലപ്പോൾ 2 മാസം 3 മാസം കഴിഞ്ഞായിരിക്കും നമ്മുടെ അടുത്ത് തിരിച്ചു വരുന്നത്. കറക്റ്റ് സമയത്ത് തിരിച്ചു വരാതെ അമിതമായിട്ട് ബെൽറ്റ് ഉപയോഗിക്കുമ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടുള്ള മസിലിൻ്റെ ശേഷിയും പ്രവർത്തനവും കുറഞ്ഞിട്ട് ആ ബെൽറ്റ് ഊരുമ്പോൾ ബെൽറ്റ് ഇടാതെ നടക്കാൻ വയ്യ, ബെൽറ്റ് ഇടാതെ നിൽക്കാൻ വയ്യ എന്നുള്ള കണ്ടീഷനും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഒരു പെട്ടെന്ന് ബെൽറ്റ് ഒഴിവാക്കാൻ പറയാനും പറ്റില്ല. അവരോട് നമ്മൾ ഗ്രാജുവലായിട്ട് അവർ 24 മണിക്കൂർ ഇട്ടുപോയി 2-3 മാസം, അപ്പോൾ ഒറ്റയടിക്ക് ഊരാൻ പറഞ്ഞാൽ മസിൽ പഴയപോലെ ആവില്ല. ഗ്രാജുവലി നമ്മളതിൻ്റെ അളവ് കുറച്ച് കുറച്ച് വന്നിട്ട് അതിൽ നിന്ന് മാക്സിമം എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്ന് അവരെ റെഡിയാക്കി എടുക്കാറുണ്ട്.
1: ഈ നടുവേദനയ്ക്ക് കാരണമായിട്ട് പലപ്പോഴും സ്ത്രീകൾ പറയാറുണ്ട്, പ്രസവ സമയത്ത് മുതുകിനൊരു ഇഞ്ചക്ഷൻ എടുത്തു, അതിൽ പിന്നെയാണ് നടുവേദന വന്ന്. അങ്ങനെ നട്ടലിന് എടുക്കുന്ന ഇഞ്ചക്ഷനുകൾ കാരണമാകാറുണ്ടോ നടുവേദനയ്ക്ക്?
0: അതെ, കോമൺ ആയിട്ട് ചിലർ പറയാറുണ്ട്, എനിക്ക് പണ്ട് പിടിവുള്ള ഇഞ്ചക്ഷൻ എടുത്തു, അല്ലെങ്കിൽ സ്പൈനൽ അനസ്തേഷ്യയ്ക്ക് കുത്തിവെച്ചു, ആ ഡോക്ടർ അന്ന് 5-6 തവണ കുത്തി എന്നിട്ടാണ് ശരിയായി മയക്കാൻ പറ്റിയത് എന്നൊക്കെ പറയാറുണ്ട്. അതിനുശേഷം ഡോക്ടർ എനിക്ക് എപ്പോഴും നടുവേദനയാണ് എന്നുള്ള രീതിയിൽ ചിലരെല്ലാം പറയാറുണ്ട്. ഒന്നാമത് നമ്മൾ ഈ സ്പൈനൽ അനസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന നീഡിൽസ് അതായത് സൂചി വളരെ കനം കുറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ 1-3 തവണ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ചെയ്തു എന്ന്, അത് വെറും ലിഗമെൻറ്റിൽ കൂടെയാണ് പോകുന്നത്, സ്കിന്ന് കഴിഞ്ഞാൽ ഇൻട്രസ്പൈനസ് ലിഗമെൻറ്റിൽ അതുവഴിയാണ് പോകുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ സ്ഥിരമായ വേദനയൊന്നും വരാറില്ല. അപ്പോൾ അതുപോലെ പിടിയൂരിൽ പെയിൻലെസ് ലേബറിന് വേണ്ടി ചിലപ്പോൾ 1-ൽ കൂടുതൽ തവണ ഡോക്ടർമാർ അറ്റംപ്റ്റ് ചെയ്യും, കാരണം അവരുടെ ഒരു ആ സമയത്തുള്ള വേദനയും ഇതൊക്കെ കാരണം. അപ്പോൾ 1-ൽ തവണ കൂടുതൽ കുത്തി എന്നതുകൊണ്ട് ആ സമയത്ത് ഒരു ലോക്കൽ ഒരു പക്ഷേ ഒരു പെയിൻ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ 1 ആഴ്ച ഉണ്ടായിരിക്കാം, അല്ലാതെ സ്ഥിരമായിട്ട് നടുവേദന അതുകൊണ്ട് ഉണ്ടാകാറില്ല.
1: മാത്രമല്ല ഈ നടുവേദനയ്ക്ക് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ സ്ക്രൂ നട്ട് ബോൾട്ട് ഇതെല്ലാം ഇടാൻ പറയാറുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സാധാരണ ജീവിതം സാധ്യമാണോ, നമുക്ക് കുനിയാൻ കഴിയുമോ, അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടാവും.
0: വേറൊരു സംശയം, നമ്മൾ സ്ക്രൂസ് ഒക്കെ ഇടുമ്പോൾ ചോദിക്കുന്നത് ഇനി MRI ചെയ്യാൻ പറ്റുമോ, MRI ഇത് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ട്, മെറ്റൽ കടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ പോകുമ്പോൾ പ്രശ്നം വരുമോ, ബീപ്പ് സൗണ്ട് കേൾക്കുമെന്നൊക്കെ. ഇല്ല, ഇതെല്ലാം മെഡിക്കൽ ഗ്രേഡ് ടൈറ്റാനിയം എന്ന് പറയുന്ന ലോഹ സങ്കരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടൈറ്റാനിയം, കൊബാൾട്ട്, ക്രോമിയം അങ്ങനെയുള്ള ലോഹ സങ്കരങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വളരെ സേഫ് ആയിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ വർഷങ്ങളോളം കിടക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് MRI ചെയ്യാൻ പ്രശ്നങ്ങളില്ല, MRI നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ഏത് ഭാഗത്ത് നമുക്ക് ഒരു അസുഖം വന്നാലും MRI ചെയ്യാൻ പറ്റും, CT scan ചെയ്യാൻ പറ്റും. കൂടാതെ അത് ചെയ്തത് കൊണ്ട് നമ്മൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും അധികം വരണമെന്നില്ല. നമ്മൾ വ്യായാമം, ഡോക്ടർ പറയുന്ന നിർദ്ദേശത്തിന് അനുസരിച്ചിട്ടുള്ള വ്യായാമ മുറകൾ അതാത് സമയത്ത് ചെയ്തു പോയാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും വരാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും.
1: ഈ പെൺകുട്ടികൾക്ക് സ്പൈൻ സർജറി ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവർക്ക് ജീവിതത്തിൽ ഗർഭധാരണം ഇതൊക്കെ സാധ്യമാവുമോ?
0: ഉദാഹരണത്തിന് നമ്മൾ സ്കോളിയോസിസ്, ഇപ്പോൾ നട്ടലിൻ്റെ വളവൊക്കെ കൗമാരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തതുകൊണ്ട് അവർക്ക് മറ്റൊരു സർജറി ചെയ്തതുപോലെ വിചാരിച്ചാൽ മതി. അവർക്കിപ്പോൾ മാരേജ്,

0: ഗർഭധാരണം, അതിനെ തുടർന്നുള്ള ഡെലിവറി എല്ലാം വളരെ നോർമലായിട്ട് തന്നെ നടക്കാറുണ്ട്. നോർമൽ ഡെലിവറി നടക്കാം, എപ്പിഡ്യൂറൽ വെച്ചിട്ട് പെയിൻലെസ് ലേബർ ചെയ്യാം. ഇപ്പൊ സിസേറിയൻ ചെയ്യേണ്ട ഒരു ഇതാണെങ്കിൽ ആ സമയത്തുള്ള എന്താണോ ഗൈനക്കോളജി തീരുമാനിക്കുന്നത് അതനുസരിച്ച് എല്ലാവരെയും പോലെ തന്നെ അവർക്ക് നോർമലായിട്ട് ചെയ്യാറുണ്ട്.
1: നമ്മുടെ കുടവയർ ടമ്മിയുമായിട്ട് നടുവേദനയ്ക്ക് എന്തെങ്കിലും നേരിട്ട് ബന്ധമുണ്ടോ?
0: നമ്മുടെ നടുവ് എല്ലാവരിലും ഒരുപോലത്തെ ഷേപ്പ് അല്ല, പലരിലും ആകൃതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ നമ്മൾ ചില ഫാമിലീസ് നോക്കി അവരുടെ നടുവ് കുറച്ച് ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അവർ വയറ് കുറച്ച് തള്ളിയിരിക്കുന്നതായിട്ട് കാണാം. അത് അതുപോലെ തന്നെ ചിലരുടെ നടുവ് കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ വളവിൻ്റെ തോതും കൂടുതലും കുറഞ്ഞൊക്കെ ഇരിക്കാം. കുടവയറുണ്ട് എന്ന് കരുതി എല്ലാവർക്കും നടുവ് തന്നെ വരണമെന്നില്ല. കാരണം ചിലപ്പോൾ അവർ ജനതികപരമായിട്ട് അവരുടെ ആ ഫാമിലിയിലുള്ള ഒരു ടെൻഡൻസി അങ്ങനെയായിരിക്കാം. പക്ഷേ പൊതുവേ കുടവയറില്ലാത്ത ഒരാൾ പ്രത്യേക ഒരു വയസ്സാകുമ്പോൾ പെട്ടെന്ന് വരുമ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ പലർക്കും നടുവേദന വരാം. ഈ ഒരു പ്രക്രിയ തന്നെയാണ്, ഷേപ്പ് വ്യത്യാസം വന്നിട്ട് ഒരു പുള്ളു വന്നിട്ട് ഒരിത് വരാം. അപ്പോൾ കുടവയർ ആസച്ച് അതാണ് നടുവേദനയുടെ കാരണമെന്ന് പൊതുവെ പറയാറില്ലെങ്കിൽ പോലും ചിലരിലെ അങ്ങനെ അമിതമായ വണ്ണം കാരണം, അത് കുടവയർ മാത്രമാണെന്നല്ല അമിതമായ വണ്ണം കാരണം അസ്ഥിയുടെ ബലം കുറഞ്ഞിട്ട് നടുവേദനയായിട്ട് വരാറുണ്ട്.
1: നമുക്ക് ഈ ഡിസ്കിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഒരൊറ്റ സർജറിയിലൂടെ കൈറോപ്രാക്റ്റിക് ചികിത്സയിലൂടെ നേരെയാക്കാം എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് ഡോക്ടർ പറയുന്നത്?
0: ആ രോഗത്തിൻ്റെ അവസ്ഥ പോലിരിക്കും. അപ്പോൾ രോഗത്തിൻ്റെ എല്ലാ നട്ടലിലുണ്ടാകുന്ന ഡിസ്ക് ബൾജിന് സർജറി ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ ചില ഇൻഡിക്കേഷനിൽ മാത്രമേ നമ്മൾ നട്ടലിൻ്റെ ഡിസ്ക് തള്ളിയാൽ സർജറി, അതായത് അതികഠിനമായ വേദന, കാലുകളിലേക്ക് അതികഠിനമായിട്ടുള്ള വേദന, കാലുകൾക്ക് ബലഹീനത, റെസ്റ്റ് എടുത്തിട്ടും മരുന്നെടുത്തിട്ടും എക്സസൈസ് എല്ലാം ചെയ്തിട്ടും മാറാത്ത വേദന, നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ ജോലിയെ ബാധിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ യൂറിൻ പോകാൻ ബുദ്ധിമുട്ട്, മലം പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ ബലഹീനത, നമ്മുടെ സെക്ഷൽ ഓർഗൻസിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, നടക്കാൻ വയ്യ, നടക്കുമ്പോൾ കാല് കളിച്ചു പോകുന്നു, അങ്ങനത്തെ കുറേ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കണ്ടീഷൻസിന് മാത്രമേ ഡിസ്കിന് നമ്മൾ സർജറി റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. 95% ആൾക്കാരിലും ഒരു ഡിസ്ക് ബൾജ് വന്നാൽ സർജറിയുടെ ആവശ്യം തന്നെ ഇല്ല. അത് റെസ്റ്റും മരുന്നും വ്യായാമവും കൊണ്ട് മാറാറാണ് പതിവ്. അപ്പോൾ എല്ലാത്തിനും സർജറി വേണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
1: ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കീ ഹോൾ ഉണ്ട്, എൻഡോസ്കോപ്പിക് ഉണ്ട്, ലേസർ സ്പൈൻ സർജറി ഉണ്ട്. ഇതൊക്കെ ശരിക്കും പഴയ ഓപ്പൺ സർജറിയേക്കാൾ മെച്ചപ്പെട്ടതാണോ? ഏതാണ് രോഗിയുടെ അവസ്ഥ അനുസരിച്ചാണോ ഡോക്ടർമാർ നിശ്ചയിക്കുന്നത്?
0: അതെ അതെ, ഇപ്പം പല രീതിയിലുള്ള സർജറി ഉണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ ഏതിലാണോ പ്രാവീണ്യം അദ്ദേഹത്തിനുള്ളത്, അദ്ദേഹം ഏതാണോ റെഗുലറായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും എല്ലാ ടൈപ്പ് സർജറി ചെയ്യണമെന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സർജറിയാണോ അവർക്ക് അതിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളതായിരിക്കും അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ രോഗികൾ ഡോക്ടറോട് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം ആ ഡോക്ടറുടെ എക്സ്പെർട്ടൈസ് എന്താണോ അതായിരിക്കും ആ ഡോക്ടർ ചെയ്യുന്നത്. അപ്പം ഇപ്പം ഉദാഹരണത്തിന് സച്ചിൻ തെണ്ടുൽക്കർ ഓപ്പണറായിട്ട് ബാറ്റ് ചെയ്യുന്ന ആളെ ക്യാപ്റ്റനാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമായി നമുക്കെല്ലാം അറിയാം.
1: നടുവേദനയെക്കുറിച്ചും സ്പൈൻ സർജറിയെക്കുറിച്ചും ഉള്ള ചില തെറ്റിദ്ധാരണകൾ വിശദമാക്കി മനസ്സിലാക്കി തന്നതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: നട്ടെല്ലിനുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കാം. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ. FM Spine Helpline.

0: നടുവേദന, കഴുത്തുവേദന, കൈകാൽ മരവിപ്പ്, ഡിസ്ക് പ്രൊലാപ്സ്, കണ്ണിയകലച്ച, വളവ്, കൂന് എന്നിവയ്ക്കുള്ള സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും
1: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.
2: ഈ പരിപാടിയുടെ പ്രായോജകർ കേരള സ്പൈൻ ഫൗണ്ടേഷൻ.
0: നട്ടെല്ലും സുഷുമ്നാ നാഡിയും അതിനോട് ചേർന്നുള്ള നാഡീ ഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റിയും നൂതന ചികിത്സാ രീതികളെപ്പറ്റിയും സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി സമീപിക്കൂ
1: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.
3: ആകാശവാണി കൊച്ചി FM 102.3.
4: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
5: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ കെ രതീഷിന്റെ കഥ, വേണുവിദേശത്തിന്റെ പ്രഭാഷണം, വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ ഇവ കേൾക്കാം.

0: ആദ്യം കെ രതീഷിന്റെ കഥ സമ്മോഹനം.
1: ദീർഘനേരമായി പെയ്ത മഴ തോർന്നിരുന്നുവെങ്കിലും ഇലകളിൽ നിന്ന് ജലത്തുള്ളികൾ ഇപ്പോഴും ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. ഡോക്ടറുടെ വീട്ടിലേക്ക് തിരിയുന്ന വഴിയുടെ വശത്ത് കാർ നിർത്തി ഇറങ്ങി നടന്നു. വലിയ ഗേറ്റ് അടഞ്ഞുകിടന്നു. ചേർന്ന് നടന്നു പോവാവുന്ന ചെറിയ ഗേറ്റ് തുറന്നിരുന്നു. വീടിന് രണ്ട് പൂമുഖങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി, മറ്റേത് രോഗികൾക്കായി. അവ തമ്മിൽ അരമതിൽ കെട്ടി വേർതിരിച്ചിരുന്നു. വിവിധ അസുഖങ്ങൾ ബാധിച്ചവരുടെയും കൂടെ വന്നവരുടെയും തിരക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അധികം സമയം കാത്തിരിക്കാതെ അകത്തേക്ക് വിളിക്കപ്പെട്ടു. മേശയ്ക്ക് പുറകിൽ വലിയ കസേരയിൽ ഡോക്ടറെ ഇരിക്കുന്നു. ഏതു നിമിഷവും എടുത്ത് കഴുത്തിലണിയാവുന്ന ആഭരണം പോലെ മേശപ്പുറത്ത് സ്റ്റെതസ്കോപ്പ് ചുരുണ്ടുകിടന്നു. കസേരയുടെ പുറകുവശത്തായുള്ള അലമാരയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നിരവധി പുസ്തകങ്ങൾ. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അയാളുടെ കണ്ണുകളിലുടക്കി. ഒപ്പം ബഷീർ, MT, മുകുന്ദൻ, CV ബാലകൃഷ്ണൻ, OV വിജയൻ, ആനന്ദ്, ബെന്യാമിൻ തുടങ്ങിയവരുടെ അടക്കം അനേകം ഗ്രന്ഥങ്ങൾ. ഡോക്ടർക്ക് നല്ല വായനാശീലമുണ്ടെന്ന് തോന്നുന്നു. പ്രായം 50 അവിടെ അവിടെ നരകയറിയ തലമുടി, മെലിഞ്ഞ ശരീരം, ഊർജ്ജസ്വലമായ കണ്ണുകൾ, താടിരോമങ്ങളോ വിഷയോ ഇല്ലാത്ത വട്ടമുഖത്ത് കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയുണ്ട്, അയാൾ മനസ്സിൽ കരുതി. അഭിമുഖമായി ഇരുന്ന ഉടനെ ഡോക്ടർ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, പേരെന്താണ്? അയാൾ പേര് പറഞ്ഞു. എന്താണ് പ്രശ്നം? കുറച്ച് ദിവസങ്ങളായി, അല്ല കാലങ്ങളായി ഒരു സുഖവുമില്ല ഡോക്ടറെ, ശരീരത്തിനും മനസ്സിനും. എന്ന് പറഞ്ഞാൽ മേലാസകലം വേദനയുള്ള പോലെ, പിന്നെ വേണ്ടാത്ത ചിന്തകളും തോന്നലുകളും. പനിയുണ്ടോ? ഇല്ല. വയസ്സെത്രയായി? എന്താണ് ജോലി? 41. താലൂക്ക് ഓഫീസിൽ UD ക്ലർക്കായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായി ലീവിലാണ്. ലീവ്? എഴുതുന്ന സ്വഭാവമുണ്ട്, ഒരു നോവൽ എഴുതാനുള്ള ശ്രമത്തിലാണ്. ഓഹോ, നല്ലത്. ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അയാൾ പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതികളുടെ പേര് പറഞ്ഞു. സോറി, ഞാൻ വായിച്ചിട്ടില്ല. നിരാശ കലർന്ന പുഞ്ചിരിയോടെ അയാൾ ഡോക്ടറെ നോക്കി. ഫാമിലി? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അവർ വിശദമായി സംസാരിച്ചു. സമഗ്ര പരിശോധനയ്ക്ക് ശേഷം ശരീരത്തിന് അസുഖമൊന്നുമില്ല എന്ന് ഉറപ്പിച്ചു. MBBS പഠനകാലത്തെ സൈക്യാട്രി പോസ്റ്റിംഗ് അനുഭവങ്ങൾ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. തുറന്നു പറയുകയാണ്, ഒരുപക്ഷേ ഇത് ചിലപ്പോൾ മാനസികമാവാം. എൻ്റെ സുഹൃത്തൊരാളുണ്ട്, മിടുക്കനാണ്. ഞങ്ങൾ ഒരുമിച്ച് MBBS പഠിച്ചതാണ്. പിന്നെ അവൻ സൈക്യാട്രിയിൽ PG ചെയ്തു. വലിയ ഡെഡിക്കേറ്റഡ് ആശുപത്രി സംവിധാനങ്ങളുമുണ്ട്. ഇവിടുന്ന് അരമണിക്കൂറിലെത്താം. ഡോക്ടർ ഒന്ന് നിർത്തി. പിന്നെ അയാളുടെ വലത് കൈ മുറുകെ പിടിച്ചുകൊണ്ട് തുടർന്നു. സൊമാറ്റിക് ഹാലൂസിനേഷൻസ്, ഡെല്യൂഷൻസ്, അല്ലെങ്കിൽ ബൈപോളാർ രോഗങ്ങളുടെ മാനസികാവസ്ഥകളുടെ ഒരു സ്പെക്ട്രം തന്നെയുണ്ട്. എന്തു തന്നെ ആയാലും അവനിന്ന് നിസ്സാരമായി നോർമലാക്കി തരും. ഞാനിപ്പോൾ മരുന്നൊന്നും എഴുതുന്നില്ല. പിന്നെ അവിടെ പോകുമ്പോൾ ആരെങ്കിലും കൂടെ കൂട്ടണം. ശരിയെന്ന അർത്ഥത്തിൽ അയാൾ തലയാട്ടി. ഫീസ് കൊടുത്തിറങ്ങി നടന്നു. കാറിൽ കയറി ഡ്രൈവർ സീറ്റിലിരുന്നു. ഗൂഗിൾ മാപ്പിൽ ഡോക്ടർ പറഞ്ഞ ആശുപത്രിയിലേക്കുള്ള വഴി തിരഞ്ഞു. അല്പനേരത്തെ ഇടവേള അവസാനിപ്പിച്ചുകൊണ്ട് മഴ പിന്നെയും ശക്തിയായി പെയ്യാൻ തുടങ്ങുന്നത് അയാളറിഞ്ഞു. അകലങ്ങളിലേക്ക് കോട ഇറങ്ങിയ പോലെ അവ്യക്തമായ കാഴ്ച. പാതയുടെ ഇരുവശങ്ങളിലെയും ഇടതൂർന്ന മരങ്ങളിലെ ഇലകളിൽ മഴ ഓർമ്മ പോലെ ഒഴുകി. റോഡിൽ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. ഒട്ടും ധൃതിയില്ലാതെ സഞ്ചരിക്കുന്ന കാറുകളും അപൂർവം ബൈക്കുകളും മാത്രം. മനസ്സിൻ്റെ താളം കൈമോശം വന്നവർക്ക് മാത്രമായുള്ള ആതുരാലയം ആയിരുന്നു അത്. ആശുപത്രി വളപ്പിലെ പാർക്കിംഗ് മൈതാനത്ത് കാർ നിർത്തി ഇറങ്ങിയപ്പോൾ ആ സ്ഥലം മുൻപരിചയമുള്ളതായി തോന്നി. പക്ഷേ ഓർമ്മ പിടിതരാതെ വഴുതി. സമയം ഉച്ചയോട് അടുത്തെങ്കിലും അന്തരീക്ഷം മഴയോടൊപ്പം ഇരുണ്ടു കിടന്നു. വസന്തകാലത്ത് പെയ്ത മഴവെള്ളത്തിൽ മതിലിനരികിൽ പൂത്തുനിന്ന ഗുൽമോഹർ മരത്തിലെ ചുവന്ന പൂക്കൾ മണ്ണിൽ വീണ് പറ്റിച്ചേർന്നിരുന്നു. നിരനിരയായി നട്ട ചെടികളിലെ വിവിധ നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ ഒട്ടും ആകർഷകമായി തോന്നിയില്ല. ഇരുവശത്തും അലങ്കാര ചെടികൾ നിറഞ്ഞ പൂന്തോട്ടം അവസാനിക്കുന്ന വഴിയുടെ അറ്റത്ത് ആശുപത്രിയാണ്. മങ്ങിയ മഞ്ഞ നിറത്തിലുള്ള പഴക്കം ചെന്ന വലിയ കെട്ടിടം. ഡോക്ടർമാരുടെ പേരുകളും ബിരുദങ്ങളും എഴുതിയ ബോർഡുകളുള്ള നിരനിരയായി വാതിലുകൾ അടഞ്ഞ മുറികളിലേക്ക് നയിക്കുന്ന ഇടനാഴിയുടെ തുടക്കത്തിൽ ജീവിതത്തിൽ ഇനിയും ഒരുപാട് സന്തോഷങ്ങൾ തന്നെ തേടി വരുമെന്ന പ്രതീക്ഷ കണ്ണുകളിൽ

0: നിറച്ച പെൺകുട്ടി റിസപ്ഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരെ കാണാനാണ്? അതോ അപ്പോയിൻമെൻ്റ് ഉണ്ടോ? അയാൾ ഉദ്ദേശം അറിയിച്ചു. ഒറ്റയ്ക്കാണോ വന്നത്? അതെ. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് ഊളിയിട്ടു. ഒരാളെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇല്ല, ആരുമില്ല. ഒരു ഉപകാരം ചെയ്യണം, അവസാനത്തെ ആളായി വിളിച്ചാൽ മതി. അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. കാത്തിരിപ്പ് കസേരകളിൽ കുറച്ചാളുകൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരും പരസ്പരം അകലങ്ങളിലായിരുന്നു ഇരുന്നിരുന്നത്. അവരുടെ മുഖങ്ങൾ അപരിചിതവും അവ്യക്തവുമായി അനുഭവപ്പെട്ടു. ഡോക്ടറുടെ മുറിയിലേക്ക് അയാൾ വിളിക്കപ്പെട്ടപ്പോഴേക്കും പുറത്ത് മഴ അതിശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു. ഇരുട്ടും തണുപ്പും പതുക്കെ അകത്തേക്ക് അരിച്ചരിച്ചു വന്നു. വിശാലമായ മുറി, നിറം മങ്ങിത്തുടങ്ങിയ വെളുത്ത ചായം പൂശിയ ചുവരുകൾ, സുതാര്യമായ വലിയ ജാലകങ്ങൾ. മഴ വീഴുന്നത് അകത്താണോ പുറത്താണോ? അയാൾക്ക് സംശയം തോന്നി. ഹലോ, എന്താ ഈ വഴിക്ക്? ഡോക്ടറുടെ മേശക്കരികിലേക്ക് നടന്നെത്തിയ അയാളുടെ വലത് കൈ പിടിച്ചു കുലുക്കിക്കൊണ്ട് വളരെ കാലമായി പരിചയമുള്ള ഒരാളോട് എന്ന പോലെ ചോദിച്ചു. ഞാൻ, എന്നെ അറിയാമോ? അയാൾ അത്ഭുതം മറച്ചു വെച്ചില്ല. പിന്നെ പ്രശസ്തനായ എഴുത്തുകാരനെ അറിയാത്തവരായി ആരുണ്ട്? എന്താ പ്രശ്നം? സന്തോഷം, എനിക്ക് ചില സംശയങ്ങൾ, അയാൾ മറുപടി പറഞ്ഞു. നമുക്ക് എല്ലാ സംശയങ്ങളും പ്രശ്നങ്ങളും തീർക്കാം. ഇരിക്കൂ. മുറുകെ പിടിച്ച കൈ വിടുവിച്ചുകൊണ്ട് മുൻവശത്തായുള്ള കസേരയിലേക്ക് ചൂണ്ടി. എഴുത്ത് സംബന്ധിച്ച ആവശ്യവും സംശയങ്ങളുമാണോ? അങ്ങനെയും പറയാം, അല്ലാത്തതുമുണ്ട്. എനിക്ക് ഏറെ ഇഷ്ടമുള്ള എഴുത്തുകാരനാണ് താങ്കൾ. കഴിഞ്ഞ ആഴ്ചയിലെ ആഴ്ചപ്പതിപ്പിൽ വന്ന കഥയിലെ സൈക്കാട്രിസ്റ്റിന് എൻ്റെ പേര് നൽകിയത് നന്നായി. താങ്ക് യു, ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച എൻ്റെ കഥ ഉണ്ടായിരുന്നോ? വായിച്ചോ? അയാൾ സംശയം ധ്വനിപ്പിക്കുന്ന സ്വരത്തിൽ മറുപടി പറഞ്ഞു. ഇതാ നിങ്ങൾ എഴുത്തുകാരുടെ പ്രശ്നം, മറവി. പക്ഷേ കഥയിലെ പോലെ മനസ്സ് വായിക്കാൻ കഴിവുള്ള ഡോക്ടറൊന്നുമല്ല ഞാൻ. അവർ രണ്ടുപേരും ചിരിച്ചു. എന്നാലും കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിലെ ട്വിസ്റ്റ്, ഒടുവിലാണല്ലോ ആർക്കാണ് രോഗമെന്ന് മനസ്സിലാവുന്നത്. ഡോക്ടർ അഭിനന്ദനമെന്നോണം പറഞ്ഞു. എവിടുന്നാണ് എഴുത്തിനുള്ള മെറ്റീരിയലുകൾ കിട്ടുന്നത്? പ്ലോട്ടുകൾ, അങ്ങനെയല്ലേ പറയുക? അങ്ങനെ വല്ലതും തേടിയാണോ ഈ വരവ്? ഡോക്ടർ നിർത്താതെ സംസാരിക്കാൻ തുടങ്ങി. ഒരു നോവലുണ്ട്, പേരോർമ്മയില്ല, കുറച്ചു കാലം മുന്നേ വായിച്ചതാണ്. അതിലൊരു എഴുത്തുകാരനുണ്ട്. അയാൾ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ, സംഭവങ്ങൾ യഥാർത്ഥ ലോകത്തിനും അതേപോലെ വരുന്നു. ഇല്ല ഡോക്ടർ, എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല. അല്ലെങ്കിലും എഴുത്തുകാർക്ക് വായനാശീലം കുറവാണല്ലോ. എഴുതാൻ ആവശ്യമുള്ള സംഗതികൾക്ക് വേണ്ടി മാത്രം വായിക്കും. പക്ഷേ നിങ്ങൾ എഴുതുന്ന എല്ലാവരും വായിക്കണം, ശരിയല്ലേ? ഡോക്ടർ ഉറക്കെ ചിരിച്ചു. ഡോക്ടർക്ക് എഴുത്തുകാരെക്കുറിച്ച് നല്ല ധാരണയാണല്ലോ. മനഃശാസ്ത്രമല്ലേ സുഹൃത്തെ വിഷയം? വന്ന കാര്യം പറഞ്ഞില്ല. വല്ലാത്ത ക്ഷീണമാണ് ചിലപ്പോൾ, ശരീരമാസകലം വേദനയുള്ള പോലെ. അതുമാത്രമേ ഉള്ളൂ? അല്ല ഡോക്ടർ, ആവശ്യമില്ലാത്ത ചിന്തകൾ, സങ്കല്പ മനയാത്രകൾ, ആളുകൾ, അല്ല കഥാപാത്രങ്ങൾ, അനുഭവങ്ങൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ. നല്ലതല്ലേ, എഴുത്തിനുപകരിക്കും, ഡോക്ടർ ചെറുചിരിയോടെ പറഞ്ഞു. പക്ഷേ വേദനിപ്പിക്കുന്നതാണ്, മുറിവേൽപ്പിക്കുന്നതാണ് കൂടുതൽ. വേണ്ട, ഇതൊന്ന് അവസാനിപ്പിച്ചു തരണം, നമുക്ക് നോക്കാം. എനിക്ക് മനസ്സിലാവും കാര്യങ്ങൾ. നോർമലായ ഒരാളായാൽ മതി, എഴുത്ത് നിന്നുപോയാലും പ്രശ്നമില്ല. ഡോക്ടർ അയാൾക്ക് അടുത്തേക്ക് വന്നു. രണ്ട് ചുമലുകളിലും മുറുകെ പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നോർമൽ, അതൊരു കുഴയ്ക്കുന്ന അവസ്ഥയാണ്. ആരെങ്കിലും അങ്ങനെയുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞങ്ങളെപ്പോലും ആളുകൾ തലക്കിത്തിരി പ്രശ്നമുള്ളവരായാണ് കാണുന്നത്. അത് പൂർണ്ണമായും തെറ്റുമല്ല. ഡോക്ടറുടെ ശബ്ദവും സ്പർശവും പതുക്കെ നിശബ്ദതയിൽ അലിഞ്ഞില്ലാതായി. അവിടം ഇരുട്ടുമൂടിയതായി അനുഭവപ്പെട്ടു. വെളിച്ചത്തിൻ്റെ നേർത്ത കണിക പോലുമില്ല. കനത്ത നിശബ്ദത തളംകെട്ടിക്കിടന്നു. പൊടുന്നനെ ചെവിയിൽ സ്വകാര്യമായി ആരോ പേര് ചൊല്ലി വിളിക്കുന്നു. സാവകാശം കണ്ണുകൾ തുറന്നു. മഴ തോർന്നിരുന്നു. മടിയിൽ കിടന്ന മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് അൺലോക്ക് ചെയ്തു. ഗൂഗിൾ മാപ്പിൽ മനോരോഗ ആശുപത്രിയുടെ പേരെഴുതി ഡയറക്ഷൻസ് ക്ലിക്ക് ചെയ്തു. ഡോക്ടർ പറഞ്ഞ വഴി കൃത്യമായിരുന്നു. 14 കിലോമീറ്ററുകൾ വളഞ്ഞു പുളഞ്ഞ വരകളായി നീല നിറത്തിൽ സ്ക്രീനിൽ തെളിഞ്ഞു. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കെ രതീഷിൻ്റെ കഥ സമ്മോഹനം. ഇനി വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ.
2: കവിത കോർമ്പ. കാണുമ്പോൾ ഓലയുരിഞ്ഞ, തുമ്പുകൾ കെട്ടി ദൃശ്യഭംഗിയുള്ള വളയം കോർത്തെടുത്ത രണ്ടിർക്കിൽ തുമ്പ്

കെട്ടി ദൃശ്യഭംഗിയുള്ള വളയം കോർത്തെടുത്ത രണ്ടിർക്കിൽ ജനാധിപത്യമെന്നും മതേതരത്വമെന്നും ദേശീയതയും അഖണ്ഡതയുമെന്നും

നിങ്ങളതിനെ വിളിക്കുമെന്ന്. രക്ഷപ്പെടാനും ചാകാനുമാകാതെ ചെകിള പിളർത്തി കൊരവള്ളി തുളച്ച് കോർത്തെടുത്ത അർദ്ധപ്രാണരായ ഞങ്ങൾക്കറിയാം, ജീവിച്ചിരിക്കുന്നുവെന്ന പെടപ്പുകൾ തുടരുന്നതുകൊണ്ട് മാത്രമാണ് പ്രതിധ്വനി പോലെ തിരമാലകളുണ്ടാവുന്നതും പ്രളയങ്ങളുണ്ടാവുന്നതും. ജീവിച്ചിരിക്കുന്നുവെന്ന പെടപ്പുകൾ തുടരുന്നതുകൊണ്ട് മാത്രമാണ് പ്രതിധ്വനി പോലെ തിരമാലകളുണ്ടാവുന്നതും പ്രളയങ്ങളുണ്ടാവുന്നതും. മനുഷ്യ, ആ വിത്ത് നീയാകുന്നു. തളിരിട്ട് പൂവാകുന്ന ഒരു വാക്കാകണം, തളിരിട്ട് പൂവാകുന്ന ഒരു വാക്കാകണം. പൂവടർന്ന് പാട്ടാകണം, പാട്ട് പടർന്ന് പടർന്ന് ആരും ഭയക്കുന്ന പടയാവണം. തളിരിട്ട് പൂവാകുന്ന ഒരു വാക്കാകണം, പൂവടർന്ന് പാട്ടാകണം, പാട്ട് പടർന്ന് പടർന്ന് ആരും ഭയക്കുന്ന പടയാകണം. ഭയത്തിൻ്റെ കള നിറഞ്ഞ് തരിശായിപ്പോയ അതിൻ്റെ ഭൂമിക തേടി എൻ്റെ നെഞ്ചിലും നിൻ്റെ നാവിലുമിരുന്ന് നിലവിളിക്കുന്നുണ്ട് ആ വാക്കിൻ്റെ വിത്ത്. ഭയത്തിൻ്റെ കള നിറഞ്ഞ് തരിശായിപ്പോയ അതിൻ്റെ ഭൂമിക തേടി എൻ്റെ നെഞ്ചിലും നിൻ്റെ നാവിലുമിരുന്ന് നിലവിളിക്കുന്നുണ്ട് ആ വാക്കിൻ്റെ വിത്ത്. മീൻപിടച്ചിലുകൾ. ഭൂതകാലമെന്ന കായലിലേക്ക് ഉയരെ അകലെ അസാധ്യമൊരാംഗിളിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചലനചിത്രത്തിലേതുപോലെ ഓർമ്മകളുടെ ഇറക്കവലിവ്. ഭൂതകാലമെന്ന കായലിലേക്ക് ഉയരെ അകലെ അസാധ്യമൊരാംഗിളിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചലനചിത്രത്തിലേതുപോലെ ഓർമ്മകളുടെ ഇറക്കവലിവ്. ഒഴുക്കേറും ജലോപരിതം മുറിഞ്ഞ ചാന്ദ്രചാരുത പോലെ ചെറുവഞ്ചി കുതിക്കുന്നെതിരെ രണ്ടുപേരുണ്ടതിൽ അണിയത്തും അമരത്തുമായി. ഒഴുക്കേറും ജലോപരിതം മുറിഞ്ഞ ചാന്ദ്രചാരുത പോലെ ചെറുവഞ്ചി കുതിക്കുന്നെതിരെ രണ്ടുപേരുണ്ടതിൽ അണിയത്തും അമരത്തുമായി. മെരുങ്ങാത്ത ഏതോ ആദിമമൃഗത്തിൻ നിഴൽ പോലെ മരവഞ്ചി. മെരുങ്ങാത്ത ഏതോ ആദിമമൃഗത്തിൻ നിഴൽ പോലെ മരവഞ്ചി. അമരത്ത് കുട്ടിത്തം വിടാത്തൊരുവൻ നേർത്ത പിച്ചള ചുറ്റിട്ട പങ്കായത്തിനാൽ ജലത്തെ കുത്തിപ്പിളർത്തി മുകളിലേക്കുയർത്തുന്നു നുരമാലകൾ. അമരത്ത് കുട്ടിത്തം വിടാത്തൊരുവൻ നേർത്ത പിച്ചള ചുറ്റിട്ട പങ്കായത്തിനാൽ ജലത്തെ കുത്തിപ്പിളർത്തി മുകളിലേക്കുയർത്തുന്നു നുരമാലകൾ. ഉപ്പുകാറ്റിൻ ഗതിവേഗമളന്ന് നിശബ്ദ ജലപ്രവാഹത്തിലേക്ക് പ്രതീക്ഷകളുടെ ചുറ്റുകൾ അഴിഞ്ഞെട്ടുമുഴം വീശുവല വായുവിൽ ജലഗതിയിൽ വർത്തുളം തീർത്തെറിയുന്നു അണിയത്തയാൾ. സ്വപ്നജാലത്തിൻ കൺകെട്ടിൽ കൗമാരക്കൈയിൽ തെറ്റും നമരം. സ്വപ്നജാലത്തിൻ കൺകെട്ടിൽ കൗമാരക്കൈയിൽ തെറ്റും നമരം. ഒറ്റത്തെറിയുടെ ചാട്ടമൂളും നമരത്ത്, ഒറ്റത്തെറിയുടെ ചാട്ടമൂളും നമരത്ത്. എത്ര വേഗേനയാണ് മരമൃഗമതിൻ്റെ വിധേയത്വത്തിലേക്ക് അടിമപ്പെടുന്നത്, എത്ര വേഗേനയാണ് മരമൃഗമതിൻ്റെ വിധേയത്വത്തിലേക്ക് അടിമപ്പെടുന്നത്. വലക്കഞ്ഞാണം കുരുക്കിക്കെട്ടിയ വഞ്ചിപ്പടിയിൽ നിന്നും അയാൾ ദീർഘശ്വാസം ഉള്ളിലേക്കെടുത്ത് ജലവേദിയായൊരസ്ത്രമായി അഗാധതയിലേക്ക് പരിണാമപ്പെടുന്നു. ദീർഘനിമിഷങ്ങൾക്കപ്പുറം നിവർന്നു പൊങ്ങിയ കൈകളിൽ ശ്വാസബന്ധനത്തിൻ്റെ വിറയലുമായ ഒറ്റമീൻ. കർമ്മത്താൽ ജലജന്മമായൊരു നീർനായയെന്നോർമ്മിപ്പിക്കുന്നയാൾ വഞ്ചിപ്പള്ളയിൽ ചെകിളപ്പൂവുകൾ വിടർത്തി നിറയെ മീനുകൾ. വഞ്ചിപ്പള്ളയിൽ ചെകിളപ്പൂവുകൾ വിടർത്തി നിറയെ മീനുകൾ. ശ്വാസഗതിയേറിയും കുറഞ്ഞും പ്രാണനെ ഇറുകച്ചേർക്കാനുള്ള ആക്രാന്ത പിടച്ചിലുകൾ. ശ്വാസഗതിയേറിയും കുറഞ്ഞും പ്രാണനെ ഇറുകച്ചേർക്കാനുള്ള ആക്രാന്ത പിടച്ചിലുകൾ. വിറഭരിതമായൊരു ഇന്നലകളിലേക്ക് ക്യാമറയുടെ ക്ലോസപ്പ് ഷോട്ട്. വിറഭരിതമായൊരു ഇന്നലകളിലേക്ക് ക്യാമറയുടെ ക്ലോസപ്പ് ഷോട്ട്. വഞ്ചിപ്പള്ള പോലൊരു കിടക്ക, നിറയെ ചെമന്ന ചെകിളപ്പൂവുകൾ വിടർന്ന ശരീരവുമായൊരാൾ. വഞ്ചിപ്പള്ള പോലൊരു കിടക്ക, നിറയെ ചെമന്ന ചെകിളപ്പൂവുകൾ വിടർന്ന ശരീരവുമായൊരാൾ. വെള്ളത്തിനു മുകളിലെ മീൻപിടച്ചിലുകൾ ആഴങ്ങളിൽ അച്ഛൻ്റെ നെഞ്ചകം തകരുന്ന കമ്പനങ്ങളായിരുന്നു. അടപടലം പ്രകമ്പിതമാവുന്നല്ലോ വെള്ളത്തിൻ്റെ ഉടഞ്ഞ കണ്ണാടിച്ചില്ലുകളിൽ ചിതറിപ്പിടയുകയാണ് ആകാശവും ഞാനും. അടപടലം പ്രകമ്പിതമാവുന്നല്ലോ വെള്ളത്തിൻ്റെ
ഉടഞ്ഞ കണ്ണാടിച്ചില്ലുകളിൽ

0: ചിതറിപ്പിടയുകയാണ് ആകാശവും ഞാനും. ഓർമ്മകളുടെ കായലിൽ നിന്ന് ഇനിയും മെരുക്കാനാവാത്ത ഈ വഞ്ചി എങ്ങനെ ഞാൻ കരയിലേക്കടുപ്പിക്കും? ഓർമ്മകളുടെ കായലിൽ നിന്ന് ഇനിയും മെരുക്കാനാവാത്ത ഈ വഞ്ചി എങ്ങനെ ഞാൻ കരയിലേക്കടുപ്പിക്കും? കരയേറ്റം. തിരയിൽ തിന്നിയും നുരയിൽ പതഞ്ഞും നനഞ്ഞ മണലിൽ മലർന്നുകിടന്നും, തിരയിൽ തിന്നിയും നുരയിൽ പതഞ്ഞും നനഞ്ഞ മണലിൽ മലർന്നുകിടന്നും, കടലിലേക്കിറങ്ങുമ്പോൾ കുട്ടികളെപ്പോലെയാകും, കടലിലേക്കിറങ്ങുമ്പോൾ കുട്ടികളെപ്പോലെയാകും. കുറുകുന്ന ഉപ്പായി കണ്ണിലേക്കും ഓർമ്മകളിലേക്ക് കാറ്റായും മണൽ വേരുകളായി പാദങ്ങളിൽ നിന്ന് ഉടലുകളിലേക്കും പടരുമ്പോൾ എളുപ്പമല്ലെന്നേ കടലിൽ നിന്നെന്ന പോലെ കവിതയിൽ നിന്നും കയറിപ്പോരാൻ. എളുപ്പമല്ലെന്നേ കടലിൽ നിന്നെന്ന പോലെ കവിതയിൽ നിന്നും കയറിപ്പോരാൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ. ഇനി വേണുവി ദേശം നടത്തുന്ന പ്രഭാഷണം ചെക്കോവ്, ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ.
2: പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ റഷ്യൻ സാഹിത്യത്തിൽ അനവധി പ്രതിഭാശാലികൾ ഉദയം കൊള്ളുകയുണ്ടായി. വിശ്വസാഹിത്യത്തിലേക്ക് അവർ സംഭാവന ചെയ്ത ഉദാത്ത രചനകളുടെ പ്രസക്തി ദേശകാലാതീതമായി നിലകൊള്ളുന്നു. പുഷ്കിൻ, ഗോഗോൾ, തർജനേവ്, ലെർമൻഡോവ്, ഇവാൻ ബുനിൻ, മിഖേൽ ബെൽഗക്കോവ്, ടോൾസ്റ്റോയ്, ഡസ്റ്റോവ്സ്കി തുടങ്ങിയവരുൾപ്പെട്ട ആ പട്ടികയിൽ ചെക്കോവിനും സ്ഥാനം ലഭിച്ചു. പ്രധാനമായും ചെറുകഥാകൃത്തും നാടകകൃത്തുമായ ചെക്കോവ് ചില ലഘു നോവലുകളും രചിച്ചിരിക്കുന്നു. ലോക ചെറുകഥയുടെ രാജകുമാരൻ എന്ന് ചെക്കോവ് വിശേഷിപ്പിക്കപ്പെട്ടു വരുന്നു. ആ നിലയ്ക്ക് താരതമ്യം ചെയ്യാവുന്ന ഒരേ ഒരാൾ ഫ്രഞ്ച് സാഹിത്യകാരനായ മൊപ്പസാങ്ങാണ്. ദൈവഗത്യ ഇവരിരുവരും അൽപ്പായുസുകളായിപ്പോയി. രണ്ടുപേരും ടോൾസ്റ്റോയിയുടെ മാനസപുത്രന്മാരുമായിരുന്നു. യൗവനാരംഭത്തിൽ തന്നെ ചെക്കോവിനെ അക്കാലത്തെ അപരിഹാര്യ രോഗമായ ക്ഷയം വേട്ടയാടി തുടങ്ങിയിരുന്നു. ഒരു മകളോടുള്ള വാത്സല്യമാണ് ടോൾസ്റ്റോയ്ക്ക് ചെക്കോവിനോട് ഉണ്ടായിരുന്നതത്രേ. മൊപ്പസാങ്ങാകട്ടെ മാനസിക രോഗചികിത്സാലയത്തിൽ വെച്ച് കഴുത്തിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുകയും വൈകാതെ മറ്റു രോഗമൂർച്ചകളാൽ മരണമടയുകയും ചെയ്തു. ചെക്കോവും മൊപ്പസാങ്ങും സമകാലികരുമായിരുന്നു. മൊപ്പസാങ്ങിൻ്റെ അകാല മരണം ഏൽപ്പിച്ച ആഘാതത്താൽ ടോൾസ്റ്റോയി ഒരു സഹോദരനോടുള്ള അന്ത്യാഞ്ജലി എന്നോണം മൊപ്പസാങ്ങിൻ്റെ ജീവിതത്തെയും കലയെയും പറ്റി ഒരു ലഘുഗ്രന്ഥം രചിക്കുകയുമുണ്ടായി. ചെക്കോവിനെപ്പറ്റി ടോൾസ്റ്റോയി പറഞ്ഞത്, "എത്ര ദാരുണം, എന്നേക്കാൾ എത്രയോ മഹാനായ എഴുത്തുകാരനായിരുന്നു ചെക്കോവ്" എന്നാണത്രേ. ഒരു കാലത്ത് ചെക്കോവ് ടോൾസ്റ്റോയിയുടെ വസതിയായ യാസ്നായ പോളിയാനയ്ക്ക് അരികിലുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു താമസം. പാവപ്പെട്ടവരെ സൗജന്യമായി ചികിത്സിക്കുക, ആവുംപടി സഹായിക്കുക എന്നതെല്ലാം ചെക്കോവ് ജീവിതവ്രതമായി സ്വീകരിച്ചിരുന്നു. ഒരു പള്ളി പണിയുവാനും ചെക്കോവ് സഹായിച്ചത്രേ. തിരക്കുകൾക്കിടയിൽ ടോൾസ്റ്റോയിയെ ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിക്കുവാൻ ചെക്കോവ് വളരെ വൈകി. സോഫിയ ടോൾസ്റ്റോയി ചെക്കോവിൻ്റെ ആദ്യ സന്ദർശനത്തെപ്പറ്റി തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചെക്കോവ് അവിടെ വന്നപ്പോൾ ടോൾസ്റ്റോയി തൻ്റെ കളിപ്പാൻ കുളത്തിൽ കിടക്കുകയായിരുന്നു. ജലോപരിതലത്തിൽ ഇഴഞ്ഞുകിടക്കുന്ന ടോൾസ്റ്റോയിയുടെ താടിരോമങ്ങളാണ് ചെക്കോവിൻ്റെ കണ്ണിന് കൗതുകമരുളിയത്. ഒരു തുള്ളി ജീവിതം എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്ര ഉള്ളടക്കമേ ചെക്കോവിൻ്റെ കഥകളിൽ കാണാനാവൂ. പക്ഷേ അവതരിപ്പിക്കുന്ന സമഗ്രതയും സൂക്ഷ്മ വിശകലനവും വായനക്കാരനെ ചിന്താകുലനും ഉൾക്കാഴ്ചയുള്ളവനുമാക്കി തീർക്കും. ഗ്രാമീണ കന്യകുമാർ നെയ്യുന്ന പട്ടുതൂവാലകളുടെ നൈർമല്യമാണ് ചെക്കോവിൻ്റെ കഥകളിൽ ടോൾസ്റ്റോയി ദർശിച്ചത്. പത്തൊൻപതാം നൂറ്റാണ്ടിലെ റഷ്യൻ സാഹിത്യകാരന്മാർ പൊതുവെ മാനസിക വിശ്ലേഷണത്തിന് ഊന്നൽ നൽകിയതായി കാണാം. ചെക്കോവും അക്കാര്യത്തിൽ വ്യത്യസ്തനല്ല. ജീവിത സങ്കീർണതകളാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ലളിതമായിരുന്നു ചെക്കോവിൻ്റെ അവതരണ ശൈലി. ഈ ശൈലി സ്വരാജ്യത്ത് മാത്രമല്ല അന്യനാടുകളിലും സാഹിത്യകാരന്മാരെ സ്വാധീനിക്കുകയുണ്ടായി. ആ കഥകൾ പുരുഷാന്തരങ്ങളെ കടന്നു മുന്നേറുന്നു. ചെക്കോവ് സാധാരണക്കാരൻ്റെ സംത്രാസങ്ങളിലും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളിലും പര്യവേക്ഷണം നടത്തി സദ്ഫലങ്ങൾ ഉളവാക്കി. യാഥാർത്ഥ്യത്തെ കണ്ണാടിയിലെന്ന പോലെ പകർത്തി ചിത്രീകരിച്ചു. ആ കഥകളിൽ വിഷാദത്തിൻ്റെ കസവ് പോലെ നർമ്മവും പ്രത്യക്ഷപ്പെടുന്നു. ചോദ്യങ്ങൾ ചോദിക്കുകയാണ് തൻ്റെ മാധ്യമധർമ്മമെന്ന് വിശ്വസിച്ച ചെക്കോവിൻ്റെ വായനക്കാർ ആ കഥകളിൽ ഉത്തരങ്ങൾ കണ്ടെത്തി. നായ്ക്കുട്ടിയുമായി നടക്കുന്ന മാന്യ, ദുരിതം, പന്തയം തുടങ്ങി

0: തുടങ്ങിയ അനേകം രചനകൾ രൂപപരമായ ഭദ്രതയ്ക്ക് കൂടി കേൾവികേട്ടവയാണ്. ജെയിംസ് ജോയ്സിനെയും വെർജീനിയ വുൾഫിനെയും ചെക്കോവ് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് സാഹിത്യ നിരൂപകർ കണ്ടെത്തി. സാഹിത്യം തന്റെ ധർമ്മപത്നിയാണെന്നും വൈദ്യവൃത്തി തന്റെ വെപ്പാട്ടിയാണെന്നും ചെക്കോവ് പറഞ്ഞത്രേ. വൈദ്യവൃത്തിയാണ് ജീവിത നിരീക്ഷണത്തിനുള്ള അവസരങ്ങൾ ധാരാളമായി ചെക്കോവിന് തുറന്നുകൊടുത്തത്. 1860 റഷ്യയിലെ താഗൻഗോഗിൽ ഒരിക്കൽ അടിമയായിരുന്ന ഒരാളുടെ പൗത്രനായാണ് ചെക്കോവ് പിറന്നു വീണത്. രൂക്ഷസ്വഭാവിയായ പിതാവ് ചെക്കോവിനെ നിസ്സാര കാരണങ്ങൾക്ക് പോലും കഠിനമായി ശിക്ഷിച്ചിരുന്നു. ഒരു പലചരക്ക് കട ഉടമയായിരുന്ന ആ മനുഷ്യൻ പിന്നീട് തികച്ചും നിസ്വനായി. തുടർന്ന് കുടുംബത്തോടൊപ്പം മോസ്കോയിലേക്ക് മാറി താമസിക്കുവാൻ പ്രേരിതനുമായി. പക്ഷേ ചെക്കോവ് പഠനം തുടരുന്നതിനായി താഗൻഗോഗിൽ തന്നെ തുടർന്നു. 1884 വൈദ്യശാസ്ത്ര പഠനത്തിനായി മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നതിന് ശേഷമാണ് പിന്നീട് ചെക്കോവ് കുടുംബവുമായി സന്ധിക്കുന്നത്. പ്രാദേശിക പത്രങ്ങളിൽ കഥകൾ എഴുതി കിട്ടുന്ന നിസ്സാര തുകകൾ കുടുംബത്തിന് നൽകി സഹായിക്കുവാൻ ചെക്കോവ് സന്നദ്ധനായത് ഇക്കാലത്താണ്. തൂലികാനാമങ്ങളിലാണ് അദ്ദേഹം അക്കാലത്ത് രചനകൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. കർഷകർ മുതൽ ഉപരിവർഗ സന്തതികൾ വരെയുള്ളവരുമായി ഇടപഴകുവാൻ ഉപജീവന വൃത്തിയായ ഡോക്ടർ പണി ചെക്കോവിന് സഹായകമായി. അതിലൂടെ ഒരുപാട് അനുഭവങ്ങൾ കൈവരികയും ഉൾക്കാഴ്ചകൾ തെളിയുകയും ചെയ്തു. ചെക്കോവിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയത് അക്കാലത്തെ ഒരു പ്രശസ്ത സാഹിത്യകാരൻ അദ്ദേഹത്തിന് അയച്ച ഒരു കത്തുവഴിയാണ്. സാഹിത്യരചനയെ ഗൗരവമായി പരിഗണിക്കണമെന്നും ഭാവമേന്മയിൽ ഊന്നണമെന്നുമായിരുന്നു ആ നിർദ്ദേശം. ചെക്കോവ് ആ നിർദ്ദേശം പാലിക്കുവാൻ സന്നദ്ധനാവുകയും 1888 തൻ്റെ മങ്ങൂഴത്തിൽ എന്ന കഥാസമാഹാരത്തിന് പുഷ്കിൻ പുരസ്കാരം നേടുന്നിടത്തോളം വളരുകയും ചെയ്തു. ഈ അംഗീകാരം ചെക്കോവിനെ സർവസമ്മതനാക്കി. ശിക്ഷിക്കപ്പെട്ട തടവുകാർ പാർക്കുന്ന ഒരു കോളനിയിലേക്ക് താമസം മാറ്റുക വഴി വലിയ ഒരു സാഹസമാണ് പിന്നീട് ചെക്കോവ് ചെയ്തത്. കുറ്റവാളികളോട് മനുഷ്യത്വരഹിതമായി പെരുമാറുന്നതിൻ്റെ അനവധി രംഗങ്ങൾക്ക് ആ മനുഷ്യസ്നേഹിക്ക് സാക്ഷ്യം വഹിക്കേണ്ടിയും വന്നു. സഖാലിൻ ദ്വീപ് എന്ന തൻ്റെ കൃതിയിൽ ചെക്കോവ് കടുത്ത സെൻസറിങ്ങിനെ ഭയക്കാതെ തന്നെ എല്ലാം തുറന്നെഴുതുകയുമുണ്ടായി. 14 നാടകങ്ങളാണ് ചെക്കോവിൻ്റേതായുള്ളത്. വാനിയ അമ്മാവൻ, കടൽപക്ഷി, 3 സഹോദരിമാർ, ചെറിമരങ്ങളുടെ ഉദ്യാനം എന്നീ കൃതികൾ വിശ്വവ്യാപകമായ അംഗീകാരം നേടി. രംഗാവതരണ സമർത്ഥങ്ങളുമായിരുന്നു ചെക്കോവിൻ്റെ നാടകങ്ങൾ. ടോൾസ്റ്റോയിയെയും ഡോസ്റ്റോയെവ്സ്കിയെയും പോലുള്ള വിജ്ഞ പിതാമഹന്മാരുടെ കാലത്ത് തന്നെ തൻ്റേതായ ഒരിടം ബുദ്ധിജീവിത മണ്ഡലത്തിൽ സ്ഥാപിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് ചെക്കോവിൻ്റെ മഹത്വത്തിനും പ്രാമാണ്യത്തിനും അടയാളം. അനേകം ലോകഭാഷകളിലേക്ക് ആ കഥകൾ വിവർത്തനം ചെയ്യപ്പെടുവാൻ കോൺസ്റ്റൻസ് ഗാർനറ്റ് ഇംഗ്ലീഷിൽ ചെയ്ത വിവർത്തനങ്ങൾ പ്രേരകമായി. ടോൾസ്റ്റോയിയെയും ഡോസ്റ്റോയെവ്സ്കിയെയും പോലെ തന്നെ മലയാളത്തിൽ പരിചിതനാണ് ചെക്കോവെങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഭൂരിഭാഗവും ഇന്നും മലയാളത്തിലേക്ക് വന്നിട്ടില്ല എന്ന് കാണാം. 1955 ഡി ശ്രീമാൻ നമ്പൂതിരി ചെക്കോവിൻ്റെ കഥകൾ എന്ന പേരിൽ ഇറക്കിയ പുസ്തകമാണ് മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകൃതമാകുന്നത്. 1957 ശ്രീമാൻ നമ്പൂതിരി തന്നെ ചെക്കോവിൻ്റെ സ്റ്റെപ്പി എന്ന നീണ്ട കഥ വിവർത്തനം ചെയ്തു. 1959 ടി എൻ കൃഷ്ണപിള്ള പച്ചോന്ത് എന്ന പേരിൽ ചെക്കോവ് കഥകൾ ഇറക്കി. 60 ആദ്യത്തിൽ ഈ വാസു ചെക്കോവിൻ്റെ 3 വർഷങ്ങൾ എന്ന ലഘുനോവൽ വിവർത്തനം ചെയ്തിരുന്നു. ചെറുകഥയെയും നാടകത്തെയും ചെക്കോവ് പുതുക്കിപ്പണിതു. പിൽക്കാലത്ത് തിയററ്റിക്കൽ മോഡേണിസം എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി പരിഗണിക്കപ്പെടുകയും ചെയ്തു. വൈരുദ്ധ്യപൂർണവും അസംബന്ധ പ്രകൃതിയുമായ മനുഷ്യാവസ്ഥയിലേക്ക് ചെക്കോവ് നേരിയൊരു ചിരിയോടെയാണ് കടന്നു ചെന്നത്. ഒരു അഭിനേത്രിയായ വോൾഗ നിപ്പറയാണ് ചെക്കോവ് പത്നിയായി സ്വീകരിച്ചത്. അനൗപചാരികവും ലളിതവുമായിരുന്നു വിവാഹ ചടങ്ങ്. സാഹിത്യകാരന് 41 അഭിനേത്രിക്ക് 32 അക്കാലത്ത് പ്രായം. 3 വർഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ആ ദാമ്പത്യത്തിനിടയിൽ പലപ്പോഴും സ്വരൈക്യരാഹിത്യം മൂലം ഇടവേളകൾ ഉണ്ടായിയെങ്കിലും ബന്ധം വേർപെടുത്തപ്പെട്ടില്ല. മരണസമയത്ത് ഭാര്യ അരികിലുണ്ടായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി ജർമ്മനിയിലെത്തിയപ്പോഴായിരുന്നു ആ അകാല മരണം. ഭർത്താവിൻ്റെ മരണശേഷം 55 വർഷങ്ങൾ കൂടി ആ സാധ്വി ജീവിച്ചു ചെക്കോവിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്. ഒരുപാട് കാലമായി ഞാൻ ഷാമ്പെയ്ൻ കുടിച്ചിട്ട് എന്നതായിരുന്നു ചെക്കോവിൻ്റെ അവസാന വാക്കുകൾ എന്ന് വോൾഗ രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണം ആസന്നമായെന്നറിഞ്ഞ ഭിഷഗ്വരൻ ഒരു ഗ്ലാസ് ഷാമ്പെയ്ൻ കുടിക്കാൻ നൽകി. അദ്ദേഹം അത് കുടിച്ച് ചുവരിലേക്ക് ചേർന്ന് കിടന്നു മരിച്ചു.
1: ചെക്കോവ് ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ. വേണുവിദേശം ചെയ്ത പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്.

0: സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
1: സുരഭി, കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
2: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 68201 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാന സമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:50.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9:30 AM എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ ആരംഭിക്കുന്നു. 1922 നവംബർ 19 ബംഗാളിലെ ഗാസിപൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച ആ ബാലൻ ചെറുപ്പത്തിലെ സംഗീതത്തിലും ഫ്ലൂട്ട്, പിയാനോ തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നതിലും അതീവ തൽപരനായിരുന്നു. വളർന്ന് യുവാവായപ്പോൾ സ്വാതന്ത്ര്യസമര സേനാനികൾക്കായി ഗാനങ്ങൾ രചിച്ച് ഈണമിടുകയും ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷനിൽ അംഗമാവുകയും ചെയ്തു. 25 വയസ്സിനുള്ളിൽ അറിയപ്പെടുന്ന യുവ സാംസ്കാരിക നേതാവായി മാറി. ദോ ഭീഗ സമീൻ എന്ന ഹിന്ദി ചിത്രത്തിന് സംഗീതം സംവിധാനം നിർവഹിച്ചതോടെ അതിപ്രശസ്തിയിലേക്കുയർന്നു. പ്രിയ ശ്രോതാക്കളെ, സലിൽ ചൗധരിയുടെ ചരമ വാർഷിക ദിനമാണ് ഇന്ന്. ചെമ്മീൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ മലയാളത്തിൽ ഓളങ്ങൾ സൃഷ്ടിച്ചു. ജി ദേവരാജൻ, എം എസ് ബാബുരാജ്, വി ദക്ഷിണാമൂർത്തി, എം കെ അർജുനൻ തുടങ്ങിയ മഹാരഥന്മാർ മലയാള മണ്ണിൻ്റെയും നാടൻ ശീലുകളുടെയും ശാസ്ത്രീയ സംഗീതത്തിലൂടെയും ഊന്നിയ ഈണങ്ങൾ തന്നപ്പോൾ സലിൽ ചൗധരി വ്യത്യസ്ത ബംഗാളി ഈണങ്ങൾ മലയാളത്തം നിറഞ്ഞ ശൈലിയിലൂടെ നവ്യാനുഭവം സമ്മാനിച്ചു. ഒന്നിനെയും തച്ചുടയ്ക്കാതെ ഒരു കുളിർക്കാറ്റ് പോലെ മലയാളിയിലേക്ക് ആവാഹിച്ച ഗാനങ്ങൾ ഇത്. ഈ താരാട്ടുപാട്ട് മൂളാത്ത തലമുറ ഉണ്ടോ?

0: ശ്രോതാക്കൾ കേട്ട ഗാനം എസ് ജാനകി ആലപിച്ചത് വിഷുക്കണി എന്ന ചിത്രത്തിലേത്. വരികൾ ശ്രീകുമാരൻ തമ്പി.
1: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
2: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കഥ പറഞ്ഞ വ്യത്യസ്ത രീതിയും നൂതന സാങ്കേതികതയും നിറഞ്ഞപ്പോൾ ചെമ്മീൻ മലയാള സിനിമയിലെ ചരിത്രമായി മാറി. ഒപ്പം ഗാനങ്ങളും. വിവിധ ഗായകർ ആലപിച്ചത്. രചന വയലാർ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം
1: യോജന ഉൻ നൗജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: മലയാളിക്ക് അഭിമാനിക്കാൻ ലതാ മങ്കേഷ്കർ സലിൽ ചൗധരിയുടെ സംഗീതത്തിൽ ആലപിച്ച ഒരേയൊരു മലയാള ഗാനം ഇതാ. ചിത്രം 4, രചന വയലാർ.

0: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
1: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
0: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
1: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
0: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: സലിൽ ചൗധരിയുടെ ഇണങ്ങൾ മലയാളികൾക്ക് ആഘോഷം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ. ഓ എൻ വീടുവരികൾ, യേശുദാസും സബിത ചൗധരിയും പാടിയത്. ചിത്രം മദനോത്സവം.

ഒ എൻ ബിയുടെ വരികൾ യേശുദാസും വാണി ജയറാമും പാടിയത്. ചിത്രം എയർ ഹോസ്റ്റസ്. 1995 73 വയസ്സിൽ കാതിൽ തേൻമഴ പെയ്യച്ച് ഒരുപിടി ഗാനങ്ങൾ ബാക്കിയാക്കി സലിൽ ചൌധരി യാത്രയായി. മലയാളികൾ ഉള്ളിടത്തോളം സലിൽ ചൌധരിയുടെ സംഗീതത്തിന് മരണമില്ല. കൂടാതെ എത്രയോ ബംഗാളി, ഹിന്ദി, അനശ്വര ഗാനങ്ങളും. അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുന്നിൽ FM മോർണിംഗ് സെലക്ഷൻസിന്റെ പ്രണാമം.

0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് അവസാനിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക, പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യ വിഷയങ്ങളെയും കുറിച്ച് കാഴ്ചപ്പാടുകൾ കൈമാറുക എന്നിവയാണ് സന്ദർശന ലക്ഷ്യം. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡ് അവലോകനം ചെയ്തു. 29 വനിതാ ഓഫീസർ കേഡറ്റുകൾ ഉൾപ്പെടെ 313 പേർ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. നേപ്പാൾ ദുരന്തത്തിൽ ടിബറ്റൻ സ്വയംഭരണ മേഖലയിൽ ഇന്ത്യക്കാരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ 95 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ നേപ്പാളിന് കൈമാറിയതായും ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ സഹായം തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പെട്രോളിയം ഭേദഗതി ചട്ടങ്ങൾ 2026 കരട് വിജ്ഞാപനം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഗസറ്റ് പകർപ്പുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന തീയതി മുതൽ 30 ദിവസത്തെ കാലാവധി പൂർത്തിയായ ശേഷം രേഖയിന്മേൽ പരാതികളും നിർദ്ദേശങ്ങളും മന്ത്രാലയം പരിഗണിക്കും. ഇന്ന് പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ 139th ജന്മവാർഷിക ദിനം. ന്യൂഡൽഹിയിലെ തീൻമൂർത്തി ഭവനിൽ 22nd ഭാരതരത്ന പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്ത് അനുസ്മരണ സമ്മേളനത്തെ മുൻ രാജ്യരക്ഷാമന്ത്രി മേധാവി ജനറൽ അനിൽ ചൌഹാൻ അഭിസംബോധന ചെയ്യും. കോട്ടയം മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് പൊതുസമ്മേളനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
1: ആകാശവാണി FM വാർത്തകൾ.

0: 10 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം.
1: നമസ്കാരം. 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡ് കരസ്ഥമാക്കിയ SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളാണ് ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിലുള്ളത്. സ്വാഗതം.
2: നമസ്കാരം മാഡം.
1: സാറിന്റെ കുട്ടിക്കാലം ഒക്കെ എവിടെയായിരുന്നു?
2: ഞാൻ 1972 ജനിക്കുന്നത്. പാലായിക്കടുത്ത് ചുണ്ടചേരി എന്ന സ്ഥലത്ത് ആണ് എൻ്റെ മാതാപിതാക്കൾ ആദ്യം താമസിച്ചിരുന്നത്. എനിക്ക് 4 വയസ്സുള്ള സമയത്ത് അവർ രാമപുരം എന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ രാമപുരത്തിനടുത്ത് കൂടപ്പലം LP സ്കൂളിൽ ആരംഭിച്ചു. പിന്നീട് UP സ്കൂളൊക്കെ സെയിൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ രാമപുരത്തായിരുന്നു. രാമപുരത്ത് പഠിക്കുമ്പോഴാണ് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം 1986 സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആലുവയിൽ ചേർന്ന് 7 തൊട്ട് പഠനം തുടർന്നു. പിന്നെ 1990 സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസമൊക്കെ എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു 1990 മുതൽ 1997 വരെ.
1: കുട്ടിക്കാലത്ത് എല്ലാം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു?
2: എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു. ജന്മനാല് കാഴ്ചയില്ലായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് 3 മാസത്തിനുള്ളിൽ കാഴ്ചയെല്ലാം കിട്ടി. കാഴ്ച കിട്ടിയ ശേഷം സ്കൂൾ കാലത്ത് 8 വരെ സാധാരണ കുട്ടികളോടൊപ്പം സാധാരണ സ്കൂളിൽ പോയി

0: പഠിച്ചിരുന്നു.
1: സാർ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു വ്യക്തിയാണല്ലോ, പരിമിതികൾക്കിടയിലും വിദ്യാഭ്യാസത്തിന് ഒരു കുറവും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ആ മേഖലയിൽ മുന്നേറാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ പ്രചോദനം രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്?
0: അച്ഛൻ്റെ സഹോദരങ്ങള് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവര് കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നവരായിരുന്നു. അപ്പൊ കാഴ്ച പോയ സമയത്ത് അവര് പറഞ്ഞു അവനെ വെറുതെ വീട്ടിലിരുത്തരുത്, സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ഉണ്ട്, അതൊക്കെ അന്വേഷിച്ച് അവിടെ കൊണ്ട് ചേർക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചികിത്സാ സംബന്ധമായി ബന്ധപ്പെട്ട് അങ്കമാലി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണ് ഈ അന്ധവിദ്യാലയങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രോഷർ ആശുപത്രിയിൽ നിന്ന് തരികയുണ്ടായി. അതിന് പ്രകാരം ഞങ്ങൾ ആദ്യം തലയോലപ്പറമ്പ് അസിസി സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ അന്വേഷിച്ചു. അപ്പൊ അവിടെ ഏഴാം തരം വരെ പഠനമുള്ളൂ. തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ജനറൽ കുട്ടികളോടൊപ്പം ആണെന്നുള്ള മനസ്സിലാക്കി അവർ ഹൈസ്കൂൾ ബോയ്സിനെ എടുക്കുന്നില്ല എന്നും നിർദ്ദേശം കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങൾ ആലുവ അന്ധവിദ്യാലയത്തെ സമീപിച്ചു. അപ്പം അങ്ങനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമായിരുന്നു. അപ്പം ബ്രെയിൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ബ്രെയിൽ ലിപി പഠിക്കുന്നതിനായിട്ട് ഏഴാം ക്ലാസ്സിലേക്ക് വീണ്ടും അഡ്മിഷൻ തന്നത്. അങ്ങനെ ഒരു വർഷമോടെ ബ്രെയിലൊക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും എട്ടാം ക്ലാസ് തൊട്ട് പൊതുവിഭാഗത്തിൽ കുട്ടമശ്ശേരി സ്കൂളിൽ മറ്റു കുട്ടികളോടൊപ്പം പഠിച്ചു വരുന്നത്.
1: താങ്കളെപ്പോലെ പ്രശ്നമുള്ള ഒരു വിദ്യാർത്ഥി ഇതുപോലെ ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കാൻ സാഹചര്യമില്ലെങ്കിൽ സാധാരണ സ്കൂളിൽ പഠിച്ചാൽ സാധാരണഗതിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നം കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് ഒന്നാമത്തേത്. കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ ബ്ലാക്ക് ബോർഡ് വർക്കുകൾ കുട്ടികൾ കാണുന്നില്ല, അപ്പോൾ അത് കേട്ട് പഠിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ് ഒന്നാമത്തെ വരുന്നത്. പിന്നെ കൂടെയുള്ള കുട്ടികൾ, പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ ചിലപ്പം അത്ര കോപ്പറേറ്റീവ് ആകണമെന്നില്ല. അപ്പൊ അതിനകത്ത് സ്കൂൾ ടീച്ചേഴ്സിന്റെ, ക്ലാസ് ടീച്ചേഴ്സിന്റെ, അതുപോലെ സബ്ജക്ട് എടുക്കുന്ന അധ്യാപകരുടെ ഒക്കെ ഒരു കെയർ മറ്റു കുട്ടികളോട് അവർ പറഞ്ഞു കൊടുക്കും. കാഴ്ച പരിമിതരായ കുട്ടികളുണ്ട്, അവരെ കൂടി കെയർ ചെയ്യണമെന്നുള്ള ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിയുമ്പം കുട്ടികളൊക്കെ നമ്മളോട്ട് സഹകരിച്ചു പോകും. നമ്മുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് സാധ്യതകളുണ്ട്, കൂടെ കൂട്ടിയാലും കുഴപ്പമില്ല, അവരോടൊപ്പം പോകാൻ പറ്റിയില്ലാന്ന് തോന്നും. പക്ഷെ പറഞ്ഞ ദൃഷ്ടിയാ നമ്മൾ നോക്കുമ്പോൾ ആളുകൾക്ക് സംശയം. ഞങ്ങള് ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ട്രാൻസ്ഫർ ആയി വരുമ്പോൾ പോലും പലപ്പോഴും കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവരെ കുറ്റം പറയുന്നതല്ല, അവരുടെ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രായോഗിക പ്രശ്നം മാത്രമാണ്.
1: സ്പെഷ്യൽ സ്കൂളുകളിലാക്കി മാത്രം പഠിക്കുമ്പോൾ പരിമിതികളുള്ള കുഞ്ഞുങ്ങളോടൊപ്പമാണ് കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ മറ്റു കുട്ടികൾക്ക് നമ്മളെ അറിയാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസരങ്ങൾ കുറയുകയല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ പിന്നീട് ജോലി സ്ഥലങ്ങളിലും ഒക്കെ ആൾക്കാർ സാറി പറഞ്ഞ പോലെ കൺവിൻസ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത്.
0: ഇതിനകത്ത് രണ്ടുതരം പ്രശ്നങ്ങളുള്ളത്. എൽപി സ്കൂൾ, യു പി സ്കൂൾ വരെയൊക്കെ ഡെയിലി ലിവിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ചില സോഷ്യലൈസേഷൻ ആക്ടിവിറ്റീസ് ഇങ്ങനെയൊക്കെ സ്കില്ലുകളൊക്കെ ആർജിച്ചു വരണമെങ്കിൽ ചെറുപ്പം തൊട്ടേ ഒരു ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണ്. അത് ഒരു ഹോസ്റ്റൽ സെറ്റപ്പിലൊക്കെ നിർത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ പൊതു രംഗത്ത് ഇടപെടുന്ന കാര്യത്തിലും അങ്ങനെയുള്ള കുറെ ശേഷികളൊക്കെ ഉണ്ടായി വരും. പൊതുവെ കാഴ്ചപരിമിതരായ കുട്ടികളെ ഏഴാം തരത്തിനപ്പുറം പൊതുവിഭാഗം സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഹൈസ്കൂളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ തന്നെയാണ് പ്രൊമോട്ട് ചെയ്തു പോരുന്നത്. നേരത്തെ തൊട്ടും അങ്ങനെയാണ്. ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്, ഞാൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് ചില പ്രായോഗിക പ്രശ്നം വരുന്നത്, ചെറിയ സ്കൂളിൽ തൊട്ട് പഠിച്ച് വരുമ്പോൾ കുട്ടി 4 മണിക്ക് ശേഷം വീട്ടിൽ പോകുന്നു. വീട്ടിലെ പേരൻസിന് ചിലപ്പോൾ അവരുടേതായ പ്രായോഗിക പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതൊരു ഹോസ്റ്റലിലൊക്കെ നിൽക്കുവാണെങ്കിൽ കുറച്ച് കൂട്ടുകാരികളോട് കൂട്ടുകൂടി അല്ലെങ്കിൽ ഒരു പൊതു സംവിധാനത്തിൽ അങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടി നൈപുണ്യങ്ങൾ വികസിച്ചു വരും.
1: അപ്പോ സാറ് 10ാം ക്ലാസ്സിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയി, അതിനുശേഷം ബി എഡ് ഒക്കെ പൂർത്തിയാക്കിയത് എവിടെയായിരുന്നു?
0: ഞാൻ 97 പി ജി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലോ കോളേജിൽ ചേർന്ന് 2000 എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 2001 ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഷ്വൽ ഇമ്പേർഡായ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു കോഴ്സ് ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് പാലക്കാട് നടത്തുന്നുണ്ട്, പാലക്കാട് കരിമ്പുഴയിൽ. അപ്പോൾ ആ ഒരു 1 ഇയർ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം 2002-2003 തൃശ്ശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ ഇന്ന് സോഷ്യൽ സ്റ്റഡീസിൽ ബി എഡ് ചെയ്യുന്നത്.
1: അത് കോമൺ ആണ്.
0: 1987 തൊട്ട് പൊതുവിഭാഗം കുട്ടികളോട് തന്നെയാണ് പഠിച്ചു വരുന്നത്. 8ാം ക്ലാസ് തൊട്ടെല്ലാം പൊതുവിഭാഗം തന്നെയാണ്.
1: പരീക്ഷാ സംവിധാനങ്ങളൊക്കെ എങ്ങനെ?
0: പരീക്ഷാ സംവിധാനം സ്ക്രൈബ് മോഡിലാണ് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ കുട്ടികളൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ എഴുതുന്നതിലേക്കൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ കുറവുള്ള ഒരു സ്ക്രൈബിനെ അവർ അലോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആ സ്ക്രൈബിന് ആൻസർ പറഞ്ഞു കൊടുക്കും. 1 മണിക്കൂറിന് 20 മിനിറ്റ് എന്നുള്ള സമയമൊക്കെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. കോളേജിലും മറ്റു ഡിപ്ലോമയ്ക്കും ബി എഡിനും ഒക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു.
1: സാർ, ബി എഡിന് ശേഷം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് ജോലി കിട്ടി, സർക്കാർ ജോലിയായിരുന്നു, എങ്ങനെയായിരുന്നു അത്?
0: ഞാൻ ആദ്യം ജോലി ചെയ്യുന്ന ഒരു ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന് പറയുന്ന ഒരു പോസ്റ്റില്, അത് ബ്ലൈൻഡ് ഫെഡറേഷൻ കോഴിക്കോട് നടത്തുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിലായിരുന്നു. അവിടെ ഒരു 4 മാസം ജോലി ചെയ്തു. പിന്നീട് 2003 നവംബർ തൊട്ട് സർവശിക്ഷാഭ്യാൻ പ്രോജക്റ്റിലെ റിസോഴ്സ് ടീച്ചറായിട്ട് 2010 7 വർഷം അവിടെ നിന്നിട്ടുണ്ട്. ആ ഒരു സമയത്താണ് എനിക്ക് പി എസ് സി അപ്പോയിന്റ്മെന്റ് കിട്ടി. ഞാൻ പാലാ പൂവരണി ഗവൺമെന്റ് യു പി സ്കൂളിൽ എസ് എ ആയിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പൊ 4 മാസത്തോടെ ഒരു റെഗുലർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ.
1: സാറിന് ഈ അധ്യാപനം വിട്ടിട്ട് ബാങ്കിലോട്ട് പോകണം എന്നുള്ള ഒരു ഇത് എങ്ങനെ?

0: ാണ് വരുന്നത്.
1: അധ്യാപന ജോലി എനിക്ക് താല്പര്യമുള്ള ജോലിയായിരുന്നു, പക്ഷെ അതിനകത്ത് ചില പ്രായോഗിക പ്രശ്നങ്ങളോ വൈഷമ്യങ്ങളോ നമ്മൾ നേരിടുന്നുണ്ട്. കുട്ടികളുടെ ആൻസർ പേപ്പർ നോക്കണം, അതുപോലെ തന്നെ കുട്ടികളുടെ നോട്ട്ബുക്ക് കറക്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒത്തിരി പരിമിതികൾ ഉണ്ട്. ചെയ്യാം, നമുക്ക് ടൈമൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിലും കുറച്ചുകൂടെ ജോബ് ഫ്രണ്ട്ലിയാണ് ബാങ്കിലെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് പൊതുവെ ലീവൊക്കെ കുറവാണെങ്കിൽ പോലും നമ്മുടെ ആ ഓൺ വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ ബാങ്കിലെ വർക്ക് പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലാസ് ടൈം കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പിറ്റേ ദിവസം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അധ്യാപനത്തിൽ നിന്നും ബാങ്കിങ് സെക്ടറിലേക്ക് മാറിയത്.
0: സാർ, ഇപ്പൊ സാധാരണ കുട്ടികളെയാണല്ലോ പഠിപ്പിച്ചിരുന്നത്?
1: അതെ,
0: ജനറൽ സ്കൂളിലാണ്. ഇപ്പം സർക്കാരിന്റെ ബ്ലൈൻഡ് സ്കൂളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ അധ്യാപനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചില്ലേ?
1: ഞാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് വേക്കൻസി ഇല്ലായിരുന്നു. 2006 ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിളിച്ചിരുന്നു. അപ്പൊ ആ പോസ്റ്റിലേക്ക് ഒരു 10-20 പേര് അപ്ലൈ ചെയ്തിരുന്നു. ആ കൂട്ടത്തിലും യു പി സ്കൂളിലേക്കും ഉള്ള വേക്കൻസി ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ എനിക്ക് ലഭിച്ചിരുന്നില്ല. ഞാൻ 2005 PSC എഴുതിയിരുന്നു. PSC എഴുതിയപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റ് ഉള്ള ആളായിരുന്നു. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം 2008 എന്റെ ഇന്റർവ്യൂ ഒക്കെ നടന്നു. അപ്പം ഗവൺമെന്റ് 2008 ഭിന്നശേഷി ആളുകൾക്ക് റിസർവേഷൻ കൊണ്ടുവന്നപ്പം ആ റിസർവേഷൻ വഴി ആദ്യം പോസ്റ്റിംഗ് കിട്ടുന്നത് എനിക്കാണ്. കാരണം ഈ 2005 PSC റാങ്ക് ലിസ്റ്റ് ഉള്ളവരെ അവർ പരിഗണിച്ചിരുന്നു. അങ്ങനെ പരിഗണിച്ചപ്പോൾ ആ റിസർവേഷൻ പ്രകാരമുള്ള ആദ്യത്തെ പോസ്റ്റിംഗ് എനിക്കാണ് ലഭിച്ചത്. അത് 2010 ലഭിക്കുന്നത്, 2010 ഓഗസ്റ്റിൽ.
0: ബാങ്കിൽ പോയപ്പം ആദ്യത്തെ ജോലി അല്ലെങ്കിൽ ട്രെയിനിങ് അതൊക്കെ എങ്ങനെയായിരുന്നു?
1: ബാങ്കില് 2010 ഡിസംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ജോയിൻ ചെയ്ത സമയത്ത് കാര്യമായ ട്രെയിനിങ് ഒന്നും ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെ രണ്ട് സെഷനായിട്ട് കൂടെ വീടുള്ള രണ്ട് ട്രെയിനിങ്ങളാണ് കിട്ടിയിരുന്നത്. പിന്നെ 2012 ബാങ്ക് വീണ്ടും കുറച്ചുകൂടി വിഷലമ്പേടായിട്ടുള്ള ആളുകൾക്ക് പോസ്റ്റിംഗ് കൊടുത്തപ്പം 2014 ബാങ്ക് ഒരു ട്രെയിനിങ് സെഷൻ സംഘടിപ്പിച്ചു, 5 വിഷലമ്പേഡ് ആയിട്ടുള്ള ജീവനക്കാർക്ക് മാത്രമായിട്ട്. ആ വർഷമാണ് ഞങ്ങൾക്ക് ഈ റീഡിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ബാങ്ക് ഒഫീഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്ത് വാങ്ങിത്തരുന്നത്. പിന്നീട് 2015 ഒരു 1 മന്ത് നിൽക്കുന്ന ഒരു ട്രെയിനിങ് ചെന്നൈ വെച്ച് സംഘടിപ്പിക്കേണ്ട, അതും വിഷലിംബേഡ് ആയിട്ടുള്ളവർ. പിന്നീട് 2018 അതേപോലെ ഒരു 2 weeks ട്രെയിനിങ് കേരളത്തിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു.
0: സാർ, ഇപ്പോ വർക്ക് ചെയ്യുമ്പോൾ സ്പെഷ്യൽ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആദ്യ കാലങ്ങളിൽ അത് ഉണ്ടായിരുന്നു കാണത്തില്ലല്ലോ?
1: ആദ്യ കാലങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. NVDA എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയറുകളായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ജോസ് എന്ന് പറയുന്ന ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ, അത് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണ് ജോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അത് 2014 ബാങ്ക് ഓഫീഷ്യലായിട്ട് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി.
0: അപ്പോ സാറിനോട് ചോദിക്കുകയാണെങ്കിൽ, സാറ് വളരെ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്, അപ്പോൾ ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് സാറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്? എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് വിദ്യാഭ്യാസം കരുത്ത് നൽകിയിട്ടുണ്ട്?
1: തീർച്ചയായിട്ടും. കാരണം നമുക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകൾ മാറിയും നമ്മളിലുള്ള ഒരു അന്തർമുഖത മാറി കുറച്ചുകൂടി ഒരു തെളിഞ്ഞ ഒരു കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുകയും നമ്മൾ കൂടുതൽ ആളുകളുമായി ഇടപെടുന്നതിലൂടെ നമ്മളുടെ വിഷമങ്ങൾ മറികടന്നുകൊണ്ട് ചിലപ്പം പബ്ലിക്കിൽ പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മളെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ലോകത്ത് ജീവിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള തിരിച്ചറിവിലൂടെ തന്നെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കൂടെ പഠിച്ചവരിൽ എന്റെ നാട്ടിലാണെങ്കിൽ തന്നെ ഇത്ര ഒരു ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി എത്രമാത്രം ഹൈസിലെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ എത്ര പുറകിലാണല്ലോ അല്ലെ താഴെയാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മളിലേക്ക് കടന്നുകൂടുന്നത്.
0: സാറിന്റെ ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഭിന്നശേഷിക്കാരായ ആൾക്കാര് വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വരണം എന്നുള്ളതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവരോട് എന്താണ് പറയാനുള്ളത്?
1: നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം കൂടിയേ തീരുള്ളൂ. ഈ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ജീവിത മാർഗം നേടിത്തരുന്നതിനും വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നു. കാരണം നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ സ്വയം തൊഴിൽ കാര്യങ്ങൾ ചെയ്യണേ പോലും അതിനെക്കുറിച്ചുള്ള നൈപുണ്യങ്ങൾ നമ്മൾ ആർജിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ രീതിയിലാണെങ്കിലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് രീതിയിലും നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും അല്ലെ ജനറൽ ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ കോഴ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
2: SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നേർവഴിയിൽ. Thank you.

ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സമീർ രചിച്ച്, നദീം ശ്രാവൺ സംഗീതം പകർന്നു.

0: ശ്രോതാക്കൾ കേട്ടത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10:25 10 സെക്കൻഡും. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സ് ഇൻ ചാർജ്, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. താൽപ്പര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിൻ്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 22 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും യോഗ്യത മറ്റ് വിശദവിവരങ്ങൾക്കും www.recruit.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 0484257606. 0484257606.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
6: പക്ഷേ കിട്ടാൻ സമയം എടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: എന്നാ മൈ തന്നെ പോവാം.
5: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-234-1677. 0484-234-1677.
7: ഹാ, അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു. പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫറിൽ 5,000-ൽ അധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
8: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
11: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
12: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
11: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
12: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
13: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: പെരുമ്പാവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ ഭാഗമായി 100% സൗജന്യ നൈപുണ്യ വികസന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പെരുമ്പാവൂർ കുറുപ്പമ്പടി ഡൈറ്റ് ക്യാമ്പസിലുള്ള അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ ഈ മാസം 10 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94-95-99-97-29. 9-4-9-5-9-9-7-2-9. ആധാർ ആപ്പിലൂടെ സൗജന്യമായി ഇമെയിൽ ID ചേർക്കാനും അപ്ഡേറ്റ് ചെയ്യാനും 31 December 2026 വരെ അവസരം ലഭിക്കുമെന്ന് അക്ഷയ ജില്ലാ പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. നിലവിൽ ആധാറിൽ സജീവമായ മൊബൈൽ നമ്പർ ചേർത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ സൗജന്യം ലഭിക്കുക. ആധാറുമായി ഇമെയിൽ ID ബന്ധിപ്പിക്കുന്നതുവഴി ആധാർ ഓതന്റിഫിക്കേഷൻ നടത്തുന്ന ഓരോ തവണയും ഉപഭോക്താവിന് ഇമെയിൽ വഴി അറിയിപ്പ് ലഭിക്കുകയും ഇതിലൂടെ അവരുടെ ആധാർ വിവരങ്ങൾ എവിടെ എപ്പോൾ ഉപയോഗിക്കപ്പെടുന്നു എന്നത് വ്യക്തമായി അറിയാനും സാധിക്കും. പുതിയ ആധാർ എടുക്കൽ, ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ ഇമെയിൽ മാറ്റൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭ്യമാണ്. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 4 സെക്കൻഡും.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
14: പ്രായോജികർ
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
14: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
15: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
14: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 14,190 രൂപ നിരക്കിലും പവന് 113,520 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
14: പ്രായോജികർ
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
14: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 42 സെക്കൻഡും. ഇപ്പോൾ
1: സംഗീതലഹരി.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സംഗീതലഹരിയിലേക്ക് സ്വാഗതം. സംഗീതലഹരിയിൽ ഇന്ന് നാരി നാരി എന്ന ആൽബത്തിനു വേണ്ടി ഹിഷാം അബ്ബാസ് പാടിയ ഗാനങ്ങൾ.

0: സംഗീതലഹരിയിൽ നാരി നാരി എന്ന ആൽബത്തിനു വേണ്ടി ഹിഷാം അബ്ബാസ് പാടിയ ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 നാട്ടുവിശേഷം. കാക്കനാട് ഇടച്ചിറ സ്കൈലൈൻ ഐ വി ലീഗ് ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർക്കായി നടത്തുന്ന ഐ വി ഫാമിലി റൺ 2026 നാളെ രാവിലെ 6 മുതൽ. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഉച്ചയ്ക്ക് 2 പുസ്തക പ്രകാശനം, വൈകിട്ട് 6 ഗാനമേള. കടവന്ത്ര ക്ലിന്റ് ആർട്ട് ഗാലറിയിൽ ഏകാംഗ ചിത്രപ്രദർശനം. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
2: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
3: മൈജിയിൽ കിട്ടും.
4: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
5: 30 രൂപയുടെ സമരങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
4: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
6: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
7: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്. AC വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
8: 1.5 ടോട്ടൽ എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
6: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
8: ഓരോ പർച്ചേസിലും 3,000 വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
6: സെപ്റ്റംബർ 6 വരെ.
9: ഞായറാഴ്ചകളിൽ രാവിലെ 7:10

0: ഇൻമൗണ്ട് സ്പൈസസ് പാട്ട് ഓർമ്മ.
1: ഗ്രീൻമൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
3: അതാണ് മൈ ജി 5 ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിങ് വില.
4: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈ ജി പ്രൈസ് ചലഞ്ച്.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
4: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: ടി എൻ സി അപ്ലൈ.
5: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പിളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിളി ഏജൻസീസിലേക്ക്.
3: ൂപയുടെ
2: സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
3: എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
6: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
7: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
8: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
9: ചേട്ടാ ചായ എടുക്കട്ടെ?
10: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
9: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
8: അപ്പോ കാത്തിരിപ്പില്ലേ?
9: ഇല്ല.
11: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
12: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
13: 20 കാറുകൾ,
12: 25 സ്കൂട്ടറുകൾ,
13: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
12: 1,00,000 രൂപ വീതം 100 പേർക്ക്
13: ബമ്പർ സമ്മാനമായി BMW കാർ,
12: അങ്ങനെ 30 കോടി രൂപയുടെ
13: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ദേശീയ അധ്യാപക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകരുടെ നിസ്വാർത്ഥ സേവനം പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. പുതുതലമുറയെ നേർവഴിക്ക് നയിക്കുന്നതിനും ഇന്ത്യയുടെ സ്ഥായിയായ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നതിനും അധ്യാപകർ മുഖ്യ പങ്കുവഹിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മവാർഷികത്തിൽ മന്ത്രി ശ്രദ്ധാഞ്ജലി നേർന്നു. ഓരോ പഠനവും സ്വയം നവീകരിക്കലാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അത് പകർന്നു നൽകുന്നത് പുതിയ ഊർജ്ജമാണെന്നും അധ്യാപകർക്ക് ആശംസകൾ നേരുന്നതായും മുഖ്യമന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ച സംഭവത്തിൽ 7 പേരെ തിരിച്ചറിഞ്ഞു. സേലം സ്വദേശി വിശ്വ, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവ സഞ്ജിത്, മുരളീകൃഷ്ണൻ, ജോഷ്വ, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന എന്നിവരാണ് മരിച്ചത്. തൃശൂർ അപകടസ്ഥലത്ത് വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി OJ ജനീഷ്. അപകടസ്ഥലം ബ്ലോക്ക് സ്പോട്ട് അല്ലെന്നും ആദ്യമായാണ് ഇവിടെ അപകടം സംഭവിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ 1-ാം ഘട്ടം വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. 2-ാം ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വീടുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. ISO ടാങ്ക് കണ്ടെയ്നറുകളിൽ പെട്രോളിയം കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനും 3 വർഷം വരെ അനുമതി നൽകാൻ 2022 പെട്രോളിയം ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. പൂർത്തീകരിച്ച അപേക്ഷകളിൽ 7 പ്രവൃത്തി ദിവസങ്ങൾക്കകം തീരുമാനമുണ്ടാകുന്ന സംവിധാനവും നടപ്പാക്കും. KCL ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 8-നാണ് മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റും 50 സെക്കൻഡും. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം നിനേതാലെ എനിക്കും എന്ന ചിത്രത്തിനു വേണ്ടി ബെന്നി ദയാൽ പാടിയ ഗാനം. ഗാനരചന അന്നാമലൈ, സംഗീതം

ഇനി ഉണ്ണികൃഷ്ണൻ, ഹരിണി എന്നിവർ പാടിയ ഗാനം. ചിത്രം ആനന്ദം. ഗാനരചന യുഗഭാരതി. സംഗീതം എസ് എ രാജ്കുമാർ.

തെരി എന്ന ചിത്രത്തിലെ ഗാനം ഇനി നാമുത്തുകുമാർ രചിച്ച്, ജി വി പ്രകാശ് കുമാർ സംഗീതം നൽകി, ഹരിഹരൻ, വൈക്കം വിജയലക്ഷ്മി, സൈന്ധവി എന്നിവർ പാടിയത്.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച, അതായത് 7-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 0484-24-24-38 മറ്റൊരു നമ്പർ 0484-24-24-39-7

അൻപേ ശിവം എന്ന ചിത്രത്തിലെ ഗാനം ഇനി വൈരമുത്തു രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന് വിജയ് പ്രകാശ്, സാധന സർഗം എന്നിവർ പാടിയത്.

അന്തപുരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി വാലി രചിച്ച് എ ആർ റഹ്മാൻ സംഗീതം നൽകി നരേഷ് അയ്യർ, മധുശ്രീ എന്നിവർ പാടിയ ഗാനം ചിത്രം അൻപേ ആരുയിരേ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: പാഠപുസ്തകങ്ങൾക്കപ്പുറം സഞ്ചരിച്ച് വിദ്യാർത്ഥികളുടെ ബാല്യത്തെ സംരക്ഷിച്ച് അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കാൻ അധ്യാപകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിൽ ദേശീയ അധ്യാപക അവാർഡ്

0: ജേതാക്കളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവവിദ്യാർത്ഥികളിലെ മയക്കുമരുന്നാസക്തിയുടെ പ്രശ്നം മറികടക്കാൻ അധ്യാപകരെ സഹായിക്കണമെന്ന് പ്രധാനമന്ത്രി അധ്യാപകരോട് ആവശ്യപ്പെട്ടു. കായിക വിനോദങ്ങൾ, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലൂടെ അമിത സ്ക്രീൻ സമയം ചെലവഴിക്കൽ പരിഹരിക്കാൻ കഴിയണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. രാജ്യത്തിനുവേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് വി ഒ ചിദംബരംപിള്ളയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഊർജ്ജം അദ്ദേഹം രാജ്യമാകെ പ്രചരിപ്പിച്ചെന്ന് ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി ഭാവി സുരക്ഷിതമാക്കാൻ ജീവിവർഗമായ കഴുകന്മാരെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപീന്ദർ യാദവ്. അന്താരാഷ്ട്ര കഴുകൻ അവബോധ ദിനത്തിൽ സാമൂഹിക മാധ്യമ കുറിപ്പിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗം ന്യൂഡൽഹിയിൽ തുടരുന്നു. രണ്ടു ദിവസത്തെ യോഗം ഇന്നലെയാണ് തുടങ്ങിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ ശരീരത്തിൽ സൂചി കണ്ടെത്തിയെന്ന മാതാപിതാക്കളുടെ ആരോപണത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആക്ടിംഗ് ചെയർപേഴ്സൺ സിസിലി ജോസഫാണ് കേസെടുത്തത്. ശബരിമല ഫെസ്റ്റിവൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാലക്കാട് ജില്ലയിലെ നെന്മാറ കൊല്ലങ്കോട് റോഡ് നവീകരണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. 15.24 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് സെമിഫൈനലിൽ ഇറങ്ങും. മലേഷ്യയുടെ നൂർ മുഹമ്മദ് അസ്രിയൻ അയൂബ് താൻവി കിയോങ് ടീമിനെയാണ് ഇന്ത്യൻ സഖ്യം നേരിടുക. ആകാശവാണി കൊച്ചി എഫ്എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റും 49 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
6: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
5: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
6: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
6: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
5: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
7: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജേ.
8: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
7: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജേ ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
8: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
7: TNC apply.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. തുടർന്ന് മധുരം ഗീതം ലളിതഗാനം.

0: ജീവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ മികച്ച ഉൽപാദനത്തിനും വരുമാനത്തിനും ശാസ്ത്രീയ വാഴകൃഷി ചെയ്യുന്ന മഞ്ജു തോമസുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. റോഡിലെ കുഴി ആരടയ്ക്കും. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി. കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 സൺറൈസ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ്, റീനൽ ട്രാൻസ്പ്ലാന്റ് ആൻഡ് റോബോട്ടിക് സർജൻ ഡോക്ടർ അതുൽ കൃഷ്ണയുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, തുടർന്ന് ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടക ഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
1: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
2: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ. ഒപ്പം സമ്മാനങ്ങളും.
1: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
2: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: TNC അപ്ലൈ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
9: എന്നും രാവിലെ 10:30.
8: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ. ആദ്യം കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം GS ശ്രീകൃഷ്ണൻ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്സ്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു, പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കുകയല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും

0: ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ പിട്ടാപ്പിള്ളിൽ കൊമ്പൻ ഓഫറിൽ 5,000-ലധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇനി പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയ ഗാനം. ഗാനരചന ഉമ്മണ്ണൂർ ഗോപാലകൃഷ്ണൻ, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

0: സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
1: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ജില്ലാ സൈനിക ബോർഡിന്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താൽപര്യമുള്ള വിമുക്ത ഭടന്മാർ ഈ മാസം 10 വൈകിട്ട് 5 സമ്മതപത്രവും ബയോഡാറ്റയും പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0491297633. നമ്പർ ഒരിക്കൽ കൂടി 0491297633.
2: ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈദിയിലെ പ്രൈസ് ചലഞ്ച് ഒന്ന് നോക്കിയാലോ.
3: സെബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്,
2: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്,
3: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
2: 30 crore രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
6: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
5: അപ്പൊ ആഘോഷം തുടങ്ങിയില്ലേ?
6: യെസ്, 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ഈ September 5 പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9000 ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10000 ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 മുതൽ EMI 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5000 വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിള്ളി ഏജൻസീസിലേക്ക്.
2: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
8: 6499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
2: ടോപ്പ് ലോഡ് 15490 രൂപ മാത്രം. 30 crore രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം, മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
8: എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6
2: TNC Apply.
9: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
10: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
9: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
11: മൈജിയിൽ 30 crore രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 cars, 25 scooters, 100 people 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0491205751. നമ്പർ ഒരിക്കൽ കൂടി 0491205751. അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് ഈ മാസം 8 ഉച്ചകഴിഞ്ഞ് 2 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യത: ഇംഗ്ലീഷ് ബിരുദം, BEd, KTET. ബയോഡേറ്റയും യോഗ്യതയുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തംപള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തണം. വിശദവിവരങ്ങൾക്ക് 0477225103 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0477225103. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 29:18. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക. അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ലളിത ഗാനങ്ങൾ തുടരുകയാണ്. ഇനി ലീലാമ്മ മാത്യു പാടിയ ഗാനം.

0: സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
1: ലളിത ഗാനങ്ങൾ തുടരുന്നു. ഇനി കാവാലം ശ്രീകുമാർ പാടിയ ഗാനം.

0: ലളിത ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം.

0: ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്. ഇപ്പോൾ ഫോൺ ഔട്ട് ഗാനോത്സവം. അവതരണം ലൗലി.

0: ഹലോ,
1: റംലാണ്.
0: റംല ഫാത്തിമ ഒരു കത്ത് എഴുതി വിളിക്കണത്. ഞാൻ ആകാശവാണിന്നാ വിളിക്കുന്നത് കേട്ടോ, ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്ന്. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത്, മന്നത്ത് താമസിക്കുന്ന എന്റെ ഇളയമ്മയുടെ പേരക്കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ. അപ്പൊ ഈ പേരക്കുട്ടിക്ക് എന്ത് പ്രായമുണ്ട്?
1: എന്റെ മോളാണ്.
0: ഓ അത് ശരി. ഓ അത് ശരി. ഓക്കെ, അപ്പോൾ എവിടെ പോയി ആളെവിടെ പോയി? ആ അത് കൊടുക്കൂ. ഹലോ
2: ഹലോ,
0: ആ ഞാൻ ആകാശവാണിന്നാ വിളിക്കുന്നത്. ഫാത്തിമ ഒരു കത്ത് എഴുതി വിളിക്കണെന്ന് പറഞ്ഞ, അതാ ഞാൻ വിളിക്കുന്നത് കേട്ടോ. കല്ലേറ്റുംകരയിൽ നിന്ന്. എന്തൊക്കെയാ വിശേഷങ്ങൾ? അതെ, അപ്പൊ കേൾക്കാറുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നേ? അപ്പൊ എന്തൊക്കെയാ അവിടെ ഇരുന്ന് ചെയ്യുന്നത്?
2: റേഡിയോ
0: കേൾക്കും. പുറത്തേക്കൊക്കെ പോവാറുണ്ടോ?
2: പുറത്തേക്ക് ആദ്യം വണ്ടി ഉണ്ടായിരുന്നു, ഇപ്പൊ വണ്ടി കംപ്ലൈന്റ് ആണ്.
0: അപ്പം പാട്ട് കേൾക്കുന്ന ആളല്ലേ, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞേ.
2: ആ കത്തില് ഏതെങ്കിലും പാട്ട് എഴുതി?
0: പാട്ടൊന്നും എഴുതിയിട്ടില്ല, വിളിക്കണന്നേ എഴുതിയിട്ടുള്ളൂ.
2: അതെ.
0: ഓക്കെ, ഞാൻ ഒരു പാട്ട് വെച്ചു തരാട്ടോ. ഓക്കെ, വെക്കുവാണേ.
2: ആ വെച്ചു.
0: ഓക്കെ.

0: ഹലോ,
1: അപർണയാണോ?
0: അതെ, ആരാണ്?
1: ഞാൻ ആകാശ.
0: അതല്ലേ?
1: ആ, മനസ്സിലായി അല്ലേ? ആ, ഞാൻ മർസലിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, അതാണ് ഞാൻ അപർണയെ വിളിച്ചേ.
0: വണ്ടി ഓടിക്കണായിരിക്കും.
1: ആയിരിക്കും. അപ്പൊ ജോസ് ചേട്ടൻ കത്തെഴുതി മകനെ വിളിക്കണം എന്ന് പറഞ്ഞ.
0: പറഞ്ഞായിരുന്നു.
1: മൂത്ത കുഞ്ഞിന്റെ മൂന്നാമത്തെ ജന്മദിനമാണ് അല്ലേ? സെപ്റ്റംബർ 13. കുഞ്ഞിന്റെ പേരെന്താണ്? സ്മെറാൾഡ മാഗ്ഡലിൻ മരിയ. അടിപൊളി പേരാണല്ലോ. കുഞ്ഞാറ്റെന്നാ നിങ്ങൾ വിളിക്കുന്നേന്ന് എഴുതിയിട്ടുണ്ട് ഇതില്. ഓക്കേ. അപർണ എന്താ ചെയ്യുന്നേ?
0: ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ട് ഇരിക്കുവാണ്.
1: ആ, ശരി. ചെയ്യുന്നുണ്ടോ അതോ?
0: ഇപ്പൊ ഞാൻ റെസ്റ്റ് കഴിഞ്ഞിരിക്കണ. രണ്ടാമതൊരു കൊടിക്കൊച്ചുണ്ടായിട്ട് അതിന്റെ റെസ്റ്റ് കഴിഞ്ഞിരിക്കണേ.
1: ശരി. കുഞ്ഞിനെത്രയായി?
0: കുഞ്ഞിനിപ്പോ 3 മാസം കഴിഞ്ഞ, അടുത്ത മാസം ബാപ്തിസമാണ്.
1: ആ, ശരി. പേരിട്ടോ?
0: പേരിട്ടിട്ടില്ല.
1: അപ്പോ ഏത് പാട്ടാ വേണ്ടേ?
0: ഏത് പാട്ടാ വേണ്ടത്? ഞങ്ങളിവിടെ കൊറേ പേരുണ്ട് കേട്ടാ.
1: ആണോ? ആരാണ്?
0: എല്ലാ ദിവസവും വെള്ളിത്തര, വെള്ളിയാഴ്ച വരെ ഞങ്ങൾ എല്ലാവരും കേൾക്കും.
1: നിങ്ങൾ അവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നേ?
0: ഞങ്ങള് ചെമ്പിങ്കിള്ളന്നാണ്, പീലിംഗ് ആണ്.
1: ഓ, ശരി. ഇത് അപർണയുടെ സ്ഥാപനാണോ?
0: ആ, അപർണയുടെ സ്ഥാപനമാണ്.
1: ഓ, ശരി. എത്ര ആളുണ്ട് അവിടെ?
0: ഇവിടെ ഞങ്ങ 8 പേരുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ റേഡിയോ, പക്ഷെ ഇന്ന് ഞങ്ങളുടെ റേഡിയോ അനങ്ങിയില്ല, അത് കാരണം ഞങ്ങൾ സങ്കടത്തിലിരിക്കണ. വെള്ളിത്തിര കേൾക്കാൻ പറ്റിയില്ല.
1: അപ്പഴേ എല്ലാവരുടെ പേരൊന്ന് വേഗം പറഞ്ഞേ.
0: ആ, അജിത, ഷേളി, ഷിനി, റൂബി, പിന്നെ രേഖ, ഷൈനി, ജാൻസി, ഷീല, ഇത്രയും പേരുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും കേൾക്കും. മേഡത്തിനെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ, പിന്നെ ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ശിബു എന്ന് പറയണ, അവൻ വിളിച്ചിട്ട് കിട്ടണില്ല, നമ്മുടെ ഭയങ്കര പരാതിയാണ്.
1: ആണോ? കത്തെഴുതാൻ പറയേ.
0: ആ, കത്തെഴുതാൻ പറയാം.
1: അപ്പൊ അപർണയ്ക്ക് കൊടുക്കോ?
0: ആ, അപർണയ്ക്ക് കൊടുക്കാം. പാട്ടെന്ത്
2: പാട്ട്
0: വേണം? ഏതെന്നാനും ഒരു ഭൂതരാമോ പാടിയ പാട്ട്.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
0: ചേട്ടാ ചായ എടുക്കട്ടെ?
5: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
0: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
0: ഇല്ല,
6: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
7: ഹലോ.
8: ഹലോ ചക്കര.
7: ഹലോ.
8: ചക്കര, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് കേട്ടോ.
7: അപ്പോ
8: ഷാജി ഒരു കത്തെഴുതി. അച്ഛനല്ലേ?
7: അച്ഛനാണ്.
8: ആ, എന്റെ മകളുടെ 10th വിവാഹ വാർഷികമാണ് ഓഗസ്റ്റ് 21. മകളുടെ പേര് ചക്കര, മരുമകൻ ചക്കു.

0: കത്ത് അയക്കാൻ വൈകി പോയി, എന്നാലും മകളെ വിളിച്ച് നല്ലൊരു ഗാനം കൊടുക്കണം എന്ന് പറഞ്ഞ അച്ഛൻ
1: എഴുതിയിരിക്കുന്നേ.
0: ആഘോഷിച്ചോ?
1: ഇല്ല, ആഘോഷിച്ചില്ല. ആൾക്ക് ഞാൻ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്.
0: അപ്പൊ തിരിച്ചു കിട്ടിയോ?
1: ഇല്ല.
0: അല്ലെങ്കിലും ഇത് പുരുഷന്മാരും മിക്കവാറും ഇങ്ങനത്തെ കാര്യങ്ങൾ

0: ചക്കും ഇതെങ്ങനെ ഒത്തുവന്നു?
1: അതറിയില്ല, അതെന്തോ അന്ന് അങ്ങനെ പറ്റിപ്പോയി.
0: ഈ ചക്കു എന്നുള്ള പേര് അദ്ദേഹത്തിന്റെ ശരിക്കും പേരെന്താ?
1: ഇല്ല, രജിത്ത് എന്നാ പേര്.
0: രജിത്ത്. ഓ ശരി. എന്താ ചെയ്യുന്നേ ചേട്ടൻ?
1: ഡ്രൈവറാണ്.
0: ചക്കര എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഒന്നുമില്ല. മോൾക്ക് ഒന്നര വയസ്സായിട്ടുള്ളു, മോനുണ്ട്, അങ്ങനെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കണം. അപ്പൊ അത് കാരണം ഒന്നിനില്ല.
0: അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോ.
1: പാട്ട് നന്ദന ഫിലിമില ഏതെങ്കിലും ഒരു സോങ് മതി.
0: ഓക്കെ, നന്ദനത്തിന്റെ ഒരു പാട്ട് വെച്ചുതരാം.
1: അതെ അതെ.
0: അപ്പൊ എന്തായാലും അച്ഛനോട് തിരക്കിന്ന് പറയൂ, വൈകിയാണെങ്കിലും ആശംസകൾ അദ്ദേഹത്തോടും പറയണം കേട്ടോ.
1: ഓക്കെ ഓക്കെ, ഞാൻ പറയാം.
0: ഓക്കെ, എന്നാ വച്ചോട്ടെ.
1: ഓക്കെ ഓക്കെ, ശരി എന്നാ.
0: ശരി, ഓക്കെ, ബൈ.

0: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പിളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിളി ഏജൻസീസിലേക്ക്.
1: ഹലോ.
2: ഹലോ അഞ്ജു.
1: അതെ,
2: ഞാൻ കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ഫോണോട്ട് ഗാനോത്സവത്തിൽ നിന്ന് കേട്ടോ. അപ്പൊ അഞ്ജുവിനെ വിളിക്കാൻ പറഞ്ഞ് MS രാജൻ സൗത്ത് വാഴക്കുളത്ത് നിന്ന് ആണ് കത്ത് അയച്ചിരിക്കുന്നത്. അഞ്ജു എന്റെ അയൽവാസി ആയിരുന്നു, ചെറിയ പിള്ളിയിലാണ് വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത്. പിന്നെ ഡാൻസ് പഠിച്ചിട്ടുള്ള അഞ്ജു കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. ഞാൻ ജാനകിക്കുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. അഞ്ജുവിനെ വിളിച്ച് ഇഷ്ടപ്പെട്ട ഗാനം കേൾപ്പിക്കണം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ ജാനകിക്കുട്ടി എന്ന് വിളിക്കുന്നത്?
1: ജാനകിക്കുട്ടി രാജനച്ഛൻ ഇട്ട പേരാണ്.

0: ആരും അങ്ങനെ വിളിക്കാറില്ല, അച്ഛൻ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ. ഞങ്ങളുടെ നെയ്ബറായിരുന്നു, അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പൊ അവര് കുറച്ച് ദൂരേക്ക് മാറി, അത്ര മാറി താമസിക്കുകയാണ്. വാർദ്ധക്യപരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട്
1: അപ്പൊ അദ്ദേഹം സ്ഥിരമായിട്ട് എഴുതുന്ന ആളാണ് എനിക്കറിയാം.
0: എന്നെ വിളിച്ചിരുന്നു, വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാനിങ്ങനെ കേൾക്കുന്നുണ്ടെന്ന് ഒരു തവണ വിളിച്ചപ്പോ ഇങ്ങനെ കേട്ടിരുന്നു. അപ്പൊ ഞാൻ അച്ഛൻ വിളിച്ചത് കേട്ടിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അച്ഛനോട്. അപ്പൊ അതാണ് അച്ഛൻ എനിക്ക് വേണ്ടിട്ട് എഴുതിയത്.
1: അഞ്ജു ഡാൻസ് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടോ?
0: ആ ഉണ്ട്, കൺസീവ് ആയിട്ടിരിക്കുകയാണ്.
1: ഓ ശരി, സുഖമായിട്ടിരിക്കുന്നല്ലോ.
0: ബെന്നിന്റെ പേര് പ്രവീൺ എന്നാണ്. ചേട്ടൻ ഇലക്ട്രിക്കലാണ്, ഇലക്ട്രിക്കൽ
1: വർക്കാണ് ചെയ്യുന്നത്. ഓ ശരി, പ്രവിൽ. ഓക്കെ ഓക്കെ, അതൊരു പ്രത്യേക പേരാണല്ലോ പ്രവിൽ.
0: ഞാനോ വേറെ പേര് കേട്ടിട്ടില്ല.
1: ശരി, ഓക്കെ.
0: പിന്നെ എന്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടൻ, നാത്തൂൻ, എന്റെ സ്വന്തം വീട്ടില്, ചേട്ടന്റെ വീട്ടില് എന്റെ ബ്രദറാണുള്ളത്, അച്ഛനും അമ്മയും ബ്രദറും.
1: അപ്പൊ ഇഷ്ടപ്പെട്ട
0: പാട്ടുണ്ടായിരുന്നു മോണോട്ട്. കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ചിട്ട്, ഹസ്ബൻഡിന്റെ വീട്ടിൽ വെച്ചിട്ട് സ്ഥിരം കേൾക്കാറുണ്ട്. മേഡത്തെ പരിചയമുണ്ട്.
1: അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് വേഗം പറഞ്ഞോളൂ.
0: പാട്ട് ഒരു വിപ്ലവഗാനം ഏതെങ്കിലും വെച്ചാ മതി.
1: അഞ്ജുവും വിപ്ലവും തമ്മിൽ എന്താ ബന്ധം?
0: എനിക്ക് ഒരു പാർട്ടി സ്പിരിറ്റ് ഒക്കെ ഉള്ള ഒരു ദിവസമാണ്.
1: ഒരു പാട്ട് വെച്ചുതരാ കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ, അപ്പൊ വെക്കുവാ.
0: താങ്ക് യു ഫോർ കോളിംഗ്.
1: ഓക്കെ ശരി.

0: ഹലോ,
1: ഹലോ.
0: ആ കൃഷ്ണൻ ഉണ്ണിയാണോ?
1: അതെ,
0: ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഓൾ ഇന്ത്യ റേഡിയോ കൊച്ചി FM.
1: പറയൂ മാഡം.
0: ആ ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണേ.
1: അയ്യോ,
0: വിളിക്കണെന്ന് പറഞ്ഞ് കത്ത് അയച്ചത്. കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. പറഞ്ഞിരുന്നോ?
1: പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ റേഡിയോ സ്റ്റേഷനായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഈ കുന്നയിലെ.
0: ആ അതെ അതെ, ബാബു എപ്പോഴും എഴുതുന്നതാ.
1: അപ്പൊ ഇതിനു മുമ്പ്, ഇപ്പഴല്ല, ഇതിനു മുമ്പ് അങ്ങനെ എന്നെ അന്വേഷിച്ചുകൊണ്ട് എഴുതിയിരുന്നു ആകാശവാണിക്ക്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു പോയത്.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ കൃഷിയാണ്, പിന്നെ ചെറിയൊരു കച്ചവടം.
0: കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങള് കച്ചവടം ചെയ്യണല്ലോ അല്ലേ?
1: അല്ല, അത് ഇങ്ങനെ നമ്മള് അപ്പൊ തന്നെ കൊടുക്കില്ലേ, കാപ്പി മുളക് ഒക്കെയാണ് നമ്മളെ കൃഷി. പിന്നെ അടക്കാതെ ഇത് നമ്മളൊരു ചെറിയ ജനറൽ മർച്ചന്റ്, വളരെ ഉൾപ്രദേശം പോലെയുള്ള സ്ഥലമാണ്.
0: എവിടെയാണ് സ്ഥലം? എവിടെയാ?
1: വയനാട് തന്നെ, പുൽപ്പള്ളി ബത്തേരി റോഡ് തന്നെയാ.
0: സ്ഥലത്തിന്റെ പേരെന്താണ്?
1: ഇരുളം. കേരളത്തിൽ തന്നെ ഭയങ്കര പ്രവാഹം. 25,000 സ്ക്വയർ ഫീറ്റില് പൂക്കളം വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. 25,000 സ്ക്വയർ ഫീറ്റില്, അത് ഞങ്ങളുടെ അങ്ങാടി, ഞങ്ങളുടെ ഹൈസ്കൂളിന്റെ മുറ്റത്താണ് ഇട്ടത്. അടുത്ത് തന്നെയാണ്, ഞങ്ങൾ ആ ഗ്രാമത്തിലുള്ള ആളാ. ഇരുളം എന്ന ഗ്രാമത്തിലാണ്.
0: അപ്പൊ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ.
1: എനിക്ക് 4 ഏക്കർ, 4 കുറച്ചും കൂടി ഉണ്ട്, അത്രേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂല്ലേ? ഞങ്ങളിവിടെ സെന്റിന്റെ കണക്കൊക്കെ പറയാ.
1: അത് നമ്മള് അല്ല, ഇതിപ്പോ വയനാടല്ലേ, കൃഷി കാർഷിക മേഖലയല്ലേ മാഡം. എന്തായാലും പിന്നെ കുറച്ച് സൗകര്യമുള്ള സ്ഥലമാണ്.

0: റോഡ് ഹൈവേ അല്ലെങ്കിൽ ഹൈവേ പോലെയുള്ള റോഡാ. പുൽപ്പള്ളി ബത്തേരി വയനാടിന്റെ മെയിൻ റോഡാ. കൽപ്പറ്റ, മീനങ്ങാടി, സുൽത്താൻ ബത്തേരി, പുൽപ്പള്ളി, അത് കഴിഞ്ഞാൽ കർണാടകയിൽ ചെന്ന് കയറും പെരിക്കല്ലൂർ വഴി. ഇപ്പൊ പാലം, ഒരു പെരിക്കല്ലൂർ പാലം വരുന്നുണ്ട്, അപ്പൊ കർണാടകയായിട്ട് ബന്ധിപ്പിക്കാൻ.
1: ശരി,
0: അതാണ് സ്ഥലമാണ്.
1: ആരൊക്കെയുണ്ട് വീട്ടില്?
0: ഞാന്, വൈഫ്, മൂന്ന് മക്കള്, രണ്ട് പെൺകുട്ടികളാണ്. അവര് എം എസ് സി കഴിഞ്ഞ്, ഒരാള് വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂര്, ഒരാൾ എം എസ് സി ഇപ്പോഴാണ് എൻ ഐ ടി നിന്ന് കഴിഞ്ഞ മുക്കത്തുനിന്ന്. അവള് വീട്ടിലുണ്ട്. പിന്നെ മോനുണ്ട്, അവൻ വീട്ടിലേക്ക് കഴിഞ്ഞ് ഇങ്ങനെ ജോലിയും. പിന്നെ ഈ കടയോട് ചേർന്നതിന്റെ ഒരു ഐസ് ക്യൂബിന്റെ ചെറിയൊരു ഫാക്ടറി എന്ന് പറഞ്ഞുകൂടാ, ചെറിയൊരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു ചെറിയ കമ്പനി.
1: ഇപ്പൊ കൃഷി എന്ന് പറയുന്നത് കാപ്പി, വേറെ എന്തൊക്കെയാണുള്ളത്?
0: കാപ്പി, മുളക്, തവങ്ങ്, തേങ്ങൊക്കെ. ഇപ്പൊ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ അധികരിച്ചുകൊണ്ടേ. പിന്നെ നമ്മളെ സാധാരണ പറമ്പുകളിലുള്ള എല്ലാ ചക്ക, വാങ്ങ, പ്ലാവ്, മാവ്, അതൊക്കെ
1: അതെല്ലാം
0: വന്യമൃഗങ്ങളുടെ ശല്യം കുറച്ച് കൂടുതലാണ്. ഇപ്പൊ സാധനങ്ങളൊക്കെ വരും, നമ്മൾ എത്ര ഫെൻസിംഗ് ഒക്കെ ഇട്ടാലും അതിനെല്ലാം
1: മറികടന്ന് വരുമല്ലേ.
0: ആനയൊക്കെ നിത്യ വരും, ആന പിന്നെ ആർക്കും പേടിയൊന്നുമില്ല.
1: അവർക്ക് തിന്നാനുള്ളത് അവിടെ ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും.
0: തെങ്ങൊക്കെ, തെങ്ങൊക്കെ എത്രയോ തെങ്ങ്, ആന തെങ്ങൊക്കെ നശിപ്പിക്കാൻ അപേക്ഷയൊക്കെ കൊടുക്കുമ്പോ അതിന് ചെറിയൊരു കോമ്പൻസേഷൻ തരും. പിന്നെ അതൊരു തെങ്ങ് വെച്ച് കായ്ക്കാൻ എത്ര കാലം എടുക്കും? സ്ഥലമൊന്നുമില്ല, എല്ലാ സ്ഥലങ്ങളും. ബത്തേരി മുനിസിപ്പാലിറ്റി ആണ്, പക്ഷെ അവിടെ പോലും ടൗണില് ആന വരുന്നുണ്ട്.
1: അപ്പൊ ഈ റേഡിയോ കേൾക്കുന്നത് ആപ്പിലായിരിക്കും അല്ലേ?
0: അതെ അതെ അതെ.
1: അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ.
0: ഇഷ്ടപ്പെട്ടൊരു പാട്ട്, എനിക്ക് പാട്ടിനോടെല്ലാം ഇഷ്ടം തന്നെയാണ്. എനിക്കൊരു പഴയ പാട്ട് എന്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു, അതൊന്നും പഴയ ഞാൻ കണ്ടൊരു പടത്തിലാണ്. സർവകലാശാലയിൽ ഓമൽ കലാലയ വർഷങ്ങളെ എന്നും പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. ഓമൽ കലാലയ വർഷങ്ങളെ, 1000 കൂട്ടുകാരി.
1: നമ്മളും കോളേജ് കാലത്ത് ഇതൊക്കെ പാടി നടന്നിരുന്നതാ.
0: നമ്മുടെ
1: എന്താ പറയുന്നത്, നമ്മുടെ സോഷ്യലിനൊക്കെ പാടിയിരുന്നതാ കുട്ടികള്.
0: സർവകലാശാല
1: ഓമൽ കലാലയ വർഷങ്ങളെ,
0: ഓമൽ കലാലയ വർഷങ്ങളെ 1000 കൂട്ടുകാരി.
1: അത് തന്നെ. ശരി, എന്തായാലും വെച്ചേരാം
0: കേട്ടോ.
1: വെക്കുവാണേ.
0: ഓക്കെ,
1: ബൈ.

0: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജേ.
1: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജേ ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: ഹലോ,
3: സോമസുന്ദരം അല്ലേ?
2: അതെ,
3: ഞാൻ കൊച്ചി ആകാശവാണി എന്നാ വിളിക്കുന്നത്. അതെ അതെ, ലൗലിയാണ്. നമസ്കാരം. താങ്കൾ ഒരു സനോജിനെ വിളിക്കണെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചില്ലേ?
2: സനോജ്,
3: ആ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല.
2: ആ
3: അപ്പൊ അതുകൊണ്ട് ഞാൻ താങ്കളെ വിളിക്കുന്നേ. നിങ്ങളെ 10-ാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്ന് എഴുതിയിട്ടുണ്ട്. ആ അതെ കുറിച്ച് ഒന്ന് പറഞ്ഞേ.
2: ഞാൻ ഒരു സീനിയർ സിറ്റിസൺ ആണ്. ഞങ്ങൾ പറൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 10-ാം ക്ലാസ് എഴുതുന്ന ഒരു 100-ൽ താഴെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഞങ്ങൾ അതില് 5-6 പേര് 60 വയസ്സ് കഴിഞ്ഞവരുണ്ട്. അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഞാനൊരു കച്ചവടക്കാരനാണ്. എനിക്ക് അങ്ങനെ യോഗ്യത ഒന്നുമില്ല. അവരും അവര് എണ്ണ കൊണ്ടുപോകുമ്പോ ഞാൻ വെറുതെ ഇളങ്ങണമെന്ന്. അപ്പൊ എനിക്കൊരു ആഗ്രഹം 10-ാം ക്ലാസ് പാസ്സാകണമെന്ന്. ഞാൻ തുടർന്ന് പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങള് എന്റെ വീട്ടും ഓണാഘോഷവും ടൂറും നടത്തി ഞങ്ങൾ എല്ലാരും കൂടി.
3: ശരി, എവിടെ പോയത്?
2: ആലപ്പുഴ ബോട്ട് സവാരിക്ക് പോയി.
3: ശരി,
2: ഒരു വൺ ഡേ ടൂർ ആയിരുന്നു. വൺ ഡേ ടൂറില് ഞങ്ങൾ അടിച്ചു പൊളിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചർമാർ എല്ലാരും വന്നില്ല, 4 പേര് ടീച്ചർമാരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് അവര് അഭിപ്രായം പറയുകയും ചെയ്തു. സന്തോഷമുണ്ട്.
3: ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത് ഈ സനോജാണ് അല്ലേ?
2: സനോജും വേറെ ഞാൻ ആരോടൊപ്പം നിന്നുള്ളൂ.
3: അപ്പൊ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു അതല്ലേ?
2: നല്ലൊരു യാത്ര, തീർച്ചയായിട്ടും നല്ലൊരു യാത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
3: അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോ.
2: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള പാട്ട് ഉണ്ടാവും.
3: ടീച്ചേഴ്സും കുട്ടികളായിട്ടുള്ള ഒരു പാട്ട്, അതാണ് വേണ്ടത് അല്ലേ? ആ നോക്കട്ടെ, അങ്ങനെ ഒരു പാട്ട് വെച്ചു.
2: അത് ഈ എന്റെ കൂടെ പഠിക്കുന്ന പഠിതാക്കൾക്കും ടീച്ചേഴ്സിനും സീമിയും കുട്ടിയുണ്ട്. ആ സീമക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
3: ഓക്കെ, അപ്പൊ വെക്കുവാണേ, പാട്ട് വെച്ചു തരാം. ഓക്കെ, ബൈ.

0: ഹലോ,
1: ഇത് ഇന്ദിര ടീച്ചറാണോ?
0: അതെല്ലോ.
1: ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് കാരണോത്സവത്തിൽ നിന്നാണ് കേട്ടോ.
0: ശരി ശരി, ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. എന്താ പേര്?
1: ലൗലി.
0: ലൗലി? ആ, ലൗലി മാഡം. ശരി ശരി.
1: അപ്പൊ എവിടുന്നായിരുന്നു റിട്ടയർ ചെയ്ത?
0: ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്തത് മൊത്തം.
1: ഓ, അത് ശരി. അവിടെ ആയിരുന്നു അല്ലേ?
0: കാസർഗോഡ് തന്നെ.
1: കാസർഗോഡ് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പോയോ, അതോ ഒരു സ്കൂളിൽ തന്നെ ആയിരുന്നോ?
0: അല്ല, നാലഞ്ച് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
1: ശരി.
0: ആദ്യം എംപ്ലോയ്മെന്റ് ആയിട്ടാണ്, പിന്നെ പി എസ് സി കിട്ടിയത്. പി എസ് സി കിട്ടിയിട്ട് അവിടെ തന്നെ ഇരുന്നു.
1: ശരി.
0: ഇഷ്ടപ്പെട്ട സ്കൂളായിരുന്നു. നല്ല സ്കൂളും അന്തരീക്ഷവും, നല്ല ഗ്രാമീണരും ആണ് തന്നെയല്ല. കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണത്. അപ്പൊ അങ്ങനെ സ്കൂളിന്റെ അപ്പുറം മാറിയ ഫോറസ്റ്റ് ആണ്. അപ്പൊ നല്ല കുട്ടികളും നാട്ടുകാരും ഒക്കെ സ്നേഹസമ്പന്നരായിരുന്നു. ഞാൻ പെൻഷനായിട്ട് പോന്നിട്ട് 10-20 കൊല്ലമായിട്ട് ഇപ്പോഴും വിളിച്ചു അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
1: ശരി.
0: അതൊക്കെ ഉണ്ട്.
1: പൊതുവേ മലബാറുകാർ വളരെ സ്നേഹസമ്പന്നരാണല്ലേ?
0: അതെ അതെ, ശരിയാ, തീർച്ചയായിട്ടും.

0: അവിടെ സ്ഥലം ഏതായിരുന്നോ?
1: ഇരിയണ്ണി സ്കൂളാണ്.
0: ആരുണ്ട് ഇപ്പൊ വീട്ടില്?
1: ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നേ, മക്കൾ മൂന്നുപേരുണ്ട്, മൂന്നുപേരും മൂന്ന് സ്ഥലത്താണ്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നു, കുറച്ച് യാത്രകളൊക്കെ ഇഷ്ടമാണ്, യാത്രയോട് കൂടെ അങ്ങനെ പോകുന്നു.
0: ശരി, ഇപ്പൊ ഈ അടുത്ത് എവിടെയാ പോയത്?
1: ഈ അടുത്ത് പോയത് അമ്പലപ്പുഴ വള്ളസദ്യ പഞ്ചപാണ്ഡവ ക്ഷേത്രം, പിന്നെ കഴിഞ്ഞ മാർച്ചിൽ പഞ്ചദ്വാരക യാത്ര ഒരു 12 ദിവസത്തെ.
0: ഈ തീർത്ഥാടന ഗ്രൂപ്പുകാരുടെ കൂടെയാണോ പോണത്?
1: അത് തീർത്ഥാടന ഗ്രൂപ്പുകാരുടെ കൂടെയായിരുന്നു. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്കൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട് 50 വയസ്സിന് മേലെയുള്ളവരുടെ. അപ്പൊ ആ ഗ്രൂപ്പിനകത്ത് കൂടി ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ ഈ അടുത്ത 15 ഞങ്ങൾ ഹൈദരാബാദ് പോകുന്നുണ്ട്. ഇഷ്ടമാണ് യാത്ര,
0: നല്ല കാര്യം. അപ്പൊ ഞങ്ങളുടെ റേഡിയോ കേൾക്കാറുണ്ടോ?
1: ആ കേൾക്കാറുണ്ട്.
0: ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞേ.
1: പഴയ പാട്ടിലൊന്നും കുഴപ്പമില്ലല്ലോ.
0: ഇല്ലില്ല, പറഞ്ഞോളൂ.
1: ഞാൻ ആദ്യം കണ്ടത് അമ്മയെ കാണുന്ന സിനിമയാണ്.
0: ഞങ്ങളൊക്കെ അത് സ്കൂളിലാണ് കണ്ടേക്കുന്നെ.
1: ഞാനും അതെ, ഞാൻ ആദ്യമായിട്ട് കണ്ടു. എനിക്ക് അധികം പടം കണ്ടതിനകത്ത് ആദ്യം ഓർമ്മയുള്ള അതാണ്.
0: അതിലേത് പാട്ടാ?
1: കൊന്നപ്പൂ എന്നുള്ള പാട്ടില്ലേ?
0: ഓക്കെ.
1: ഞായറാഴ്ച ആകുമ്പോ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു ചെറിയ പാർട്ടിയൊക്കെ ഉണ്ട്, ഹോണ പാർട്ടി.
0: ശരി,
1: ഞായറാഴ്ചയാണ്.
0: സുഖായിരിക്കുന്നു. അപ്പൊ എന്തായാലും പാർട്ടി ഒക്കെ നടക്കട്ടെ.
1: വിളിച്ചാൽ ഒത്തിരി സന്തോഷം.
0: ഓക്കെ, അപ്പൊ ഞാൻ പാട്ട് വെച്ചുതരാം. വെച്ചോട്ടെ എന്നാ?
1: വെച്ചോളൂ.
0: ഓക്കെ, ശരി.

0: ഹലോ
1: ഹലോ പുഷ്കരൻ ചേട്ടാ,
0: ആരാ?
1: ഞാൻ ആകാശവാണിയിൽ നിന്നാണ് കൊച്ചി എഫ് എമ്മിൽ
0: ആ
1: നിന്ന്.
0: കുറെ നാളായല്ല.
1: എന്തുണ്ട് വിശേഷം?
0: നല്ല വിശേഷം.
1: പിന്നെ റിതു മിതു സന ആദു എല്ലാരും നന്നായിരിക്കുന്നല്ലോ.
0: ഇതന്നെ ഇപ്പഴാ നീ കത്ത് കിട്ടിയത്?
1: അതെ.
0: അതിനെ ഇപ്പൊ വിട്ടിട്ട് ഒരു മാസായില്ലേ?
1: എന്റെ ചേട്ടാ, ഇത്ര അധികം കത്തും മെസ്സേജും ഇവിടെ വന്നു കിടക്കോ? ഇത് എങ്ങനെ വിളിച്ചു തീർക്കാനാ? നിങ്ങള് വിചാരിക്കുന്ന സമയത്ത് വിളിക്കാൻ പറ്റത്തേ ഇല്ല. അതാണ് അപ്പോ ചേട്ടന്റെ പണിയൊക്കെ എങ്ങനെ പോണു?
0: പണി ഇപ്പോ ഡ്യൂട്ടിയിലാണ്.
1: ആ ഡ്യൂട്ടിയിലാ? ഓ ശരി.
0: ആ ഡ്യൂട്ടിയില്ല. ആ
1: ഓക്കെ. കുഞ്ഞുങ്ങൾ ഓണമൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ പോയി തുടങ്ങിയല്ലോ അല്ലേ?
0: സംസ്കൃതി സാധിക, പിന്നെ അതു തനമോള്, ഇവർക്ക് വേണ്ടിട്ട് ഈ പാട്ട്.
1: പാട്ട് പറഞ്ഞോ, ഏതായിരുന്നു?
0: കാര്യസ്ഥനിലെ പാട്ട്.
1: പാട്ട് ഓക്കെ ഓക്കെ.
0: കാര്യസ്ഥനിലെ ഏത് പാട്ടിലും കുഴപ്പമില്ല, നല്ല പാട്ടാണ്.
1: ഓക്കെ ഓക്കെ ശരി.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 49:32 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: അധ്യാപക ദിനം. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്ത് നിന്ന് ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. ദുരന്തത്തിൽ മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ അക്കാദമിക മികവ്, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഇന്ത്യയെ ഒരു നോളജ് സൂപ്പർ പവർ ആക്കുന്നതിനൊപ്പം ലോകത്തിന്റെ സ്കിൽ ക്യാപിറ്റലായി ഉയർത്തുക എന്നതും രാജ്യത്തിന്റെ മുൻഗണനയാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി.
1: ജോ സമാജ് ശിക്ഷകോ കാ സമ്മാൻ കർത്താ ഹൈ ഓ സമാജ് സഹി അർത്ഥമേ പ്രഗതിശീൽ ഹോതാ ഹൈ ദേശ് കേ വികാസ് മേ അക്കാദമിക് എക്സലൻസ് സ്കിൽ ഡെവലപ്മെന്റ് ഓർ എന്റർപ്രനർഷിപ് കാ ബഹുത് അധിക മഹത്വ ഹൈ ഭാരത് കോ നോളജ് സൂപ്പർ പവർ ബനാനേ കേ സാത് സാത് സ്കിൽ കാപിറ്റൽ ഓഫ് ദി വേൾഡ് കേ രൂപ മേ സ്ഥാപിത് കർണ ഹമാരി രാഷ്ട്രീയ പ്രാഥമികതാ മേ സേ ശാമിൽ ഹൈ.
0: വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പാഠ്യപദ്ധതിയിൽ ഒതുങ്ങി നിൽക്കാതെ കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂവെന്ന് അധ്യാപകരുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അമിതമായ സ്ക്രീൻ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാൻ കായിക വിനോദങ്ങൾ, സർഗാത്മക പഠന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കുട്ടികളിൽ അവബോധം വളർത്തണമെന്നും ശ്രീ മോദി നിർദ്ദേശിച്ചു.
2: കിതാബോ സേ ബാഹർ നികൽ കർക്കെ സിലബസ് സേ ബാഹർ നികൽ കർക്കെ ബച്ചോ കി ജിന്ദഗി മേ ഗുസ്ന പഡേ ബച്പൻ മർനേ നഹീ ദേന ചാഹിയേ ഔർ ബച്പൻ ബനായേ രഖ്നേ കാ സബ്സേ ബഡാ കാം ടീച്ചർ കർ സക്താ ടീച്ചർ കാ കാം ഹൈ കി ഉസ്കേ ഭീതർ കാ ബച്പൻ ബനാ രഹേ ഏക് വിഷയ ഹൈ സ്ക്രീൻ ടൈം അത് ഏക് പ്രകാർ കാ എഡിക്ഷൻ ഹൈ യാ തോ വോ ബച്ചാ ഖേൽ കൂദ കേ അന്ദർ ബഹുത് രുചി ലേനേ ലഗ് ജായേഗാ മനേ ആക്ച്വലി മൈദാൻ മേ വോ ഖേൽനാ തോ ധീരെ ധീരെ വോ ഉസ്മേ സേ ബാഹർ ആ സക്താ ഹൈ.
0: അധ്യാപക ദിനാശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജ്യത്തിന്റെ ഭാവിയുടെ ശില്പികളായ അധ്യാപകർ അറിവ് പകർന്നു നൽകിയും മൂല്യങ്ങൾ പരിപോഷിപ്പിച്ചും വികസിത ഭാരതത്തിന്റെ അടിത്തറ പാകിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. വിദ്യാർത്ഥികളെ അറിവ് നേടുന്നതിൽ വഴികാട്ടുകയും രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുകയും ചെയ്യുന്ന അധ്യാപകർക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസകൾ അറിയിച്ചു. അധ്യാപകർ വിദ്യാർത്ഥികളുടെ ഭാവിയെ അറിവ്, കഴിവുകൾ, ആത്മവിശ്വാസം എന്നിവയാൽ ശാക്തീകരിക്കുന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാത്രി 7 നടക്കുന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനാഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്ത് നിന്ന് ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും ബെയിലി പാലങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ദുരിതാശ്വാസ സാമഗ്രികൾ ഉടൻ നേപ്പാളിലെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. 5000 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ സമാധാന പദ്ധതിയുമായി US പ്രതിനിധി സ്റ്റീവ് വിറ്റേകാഫും ജാറഡ് കുഷ്ണറും മോസ്കോയിലേക്കും കീവിലേക്കും തിരിക്കും. US പ്രതിനിധികൾ ആദ്യം മോസ്കോയും തുടർന്ന് യുക്രൈനും സന്ദർശിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും സ്ഥിരീകരിച്ചു. ചർച്ചകൾ നടക്കുന്ന സമയത്ത് വ്യോമാക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ റഷ്യയോട് യുക്രൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ ഇന്ത്യ ഇരു രാജ്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. പോളണ്ട് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ റെഡോസ്ലാവ് സിക്കോർസ്കിയുമായി വാർസോയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികൾ.

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 വിക്കറ്റിന് ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ അവസാന പരിശീലന ക്യാമ്പ് ഭോപ്പാലിൽ ആരംഭിച്ചു. മനുഭാക്കർ, ഈശാ സിംഗ് ഉൾപ്പെടെ 18 അംഗ സംഘമാണ് ക്യാമ്പിലുള്ളത്. ഷൂട്ടിംഗ് മികവും കായികക്ഷമതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ക്യാമ്പ് ഈ മാസം 14 അവസാനിക്കും. തുടർന്ന് ടീം ജപ്പാനിലേക്ക് തിരിക്കും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ വാർഷിക ഉന്നതതല സമ്മേളനത്തെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: ഈ മാസം 22 മുതൽ 28 വരെ നടക്കുന്ന പൊതുചർച്ചയിലാണ് ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കുക. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ മൂലമുള്ള ഇന്ധന ഭക്ഷ്യ വിലക്കയറ്റവും ആഗോള ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ വാർഷിക ഉന്നതതല സമ്മേളനം നടക്കുന്നത്. സമുദ്രനിരപ്പ് ഉയരൽ, കാലാവസ്ഥാ വ്യതിയാനം, ആണവായുധ നിർമ്മാർജ്ജനം, മഹാമാരി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. നിലവിലെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ അവസാന അസംബ്ലി സമ്മേളനമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ഡിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോകും. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. മിസ് വേൾഡ് 2026 ഫൈനൽ ഇന്ന് വിയറ്റ്നാമിലെ ന്യാ ട്രാങ്കിൽ നടക്കും. 111 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് കിരീടത്തിനായി മാറ്റൊരുക്കുന്നത്. നിലവിലെ ജേതാവായ തായ്ലന്റിലെ സുജാത ചുവാങ്ശ്രീ പുതിയ വിജയിക്ക് കിരീടം കൈമാറും. 2024 ഫെമിന മിസ് ഇന്ത്യ വേൾഡും മധ്യപ്രദേശ് സ്വദേശിയുമായ നികിത പോർവാളാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ISO ടാങ്ക് കണ്ടെയ്നറുകളിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യാനും കൊണ്ടുപോകാനുമുള്ള അനുമതി കാലാവധി 3 വർഷമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. കൃത്യമായ അപേക്ഷ സമർപ്പിച്ചാൽ 7 ദിവസത്തിനകം അനുമതി ലഭിക്കുന്ന സംവിധാനവും പെട്രോളിയം ഭേദഗതി ചട്ടങ്ങൾ 2026 കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീരുമാനത്തിൽ പൊതുജനങ്ങൾക്ക് 30 ദിവസത്തിനകം അഭിപ്രായങ്ങൾ അറിയിക്കാം. അന്താരാഷ്ട്ര കഴുകൻ അവബോധ ദിനത്തിൽ ജീവജാലങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിനായി കഴുകന്മാരെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. കഴുകന്മാർ രോഗങ്ങൾ പടരുന്നത് തടയുന്നതിലും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ കാണാതായ ബലൂച്ച് വിദ്യാർത്ഥി ഇമ്രാൻ അലി കൊല്ലപ്പെട്ട സംഭവത്തിൽ UN മനുഷ്യാവകാശ വിദഗ്ധർ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. കസ്റ്റഡിയിലെടുത്തതിനു ശേഷമുണ്ടായ മർദ്ദനത്തെയും കൊലപാതകത്തെയും കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് UN പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം ഭീകരവിരുദ്ധ സേന കസ്റ്റഡിയിലെടുത്ത ഇമ്രാൻ അലിയെ മെയ് മാസത്തിൽ ഏറ്റുമുട്ടലിൽ വധിച്ചതായി പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്ത് നിന്ന് 1 കുട്ടിയുൾപ്പെടെ 3 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. ദുരന്തത്തിൽ മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ജീത് എന്ന ചിത്രത്തിനുവേണ്ടി കുമാർ സാനു, അൽക്കയാഗ്നിക് എന്നിവർ പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപ.

ഇനി ആത്തിഫ് അസ്ലം പാടിയ ഗാനം ചിത്രം ഫാൽത്തു.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഇനി പത്താൻ എന്ന ചിത്രത്തിലെ ഗാനം ശിൽപ റാവു, കരാലിസ മുണ്ടേരിയോ എന്നിവർ പാടിയത്.

0: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
1: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ. ഒപ്പം സമ്മാനങ്ങളും.
2: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
1: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.
3: ഇനി ബേശരം എന്ന ചിത്രത്തിലെ ഗാനം സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്.

0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈ ജി ഓരോ ടി വി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ.
1: 43-inch TV വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. TNC apply.

ജയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ഷമീർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി ബനാറസ് എന്ന ചിത്രത്തിലെ ഗാനം ശ്രേയ ഘോഷാൽ പാടിയത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3:00.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇന്ന് ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന

0: അഭിസംബോധന ചെയ്യും. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്തുനിന്ന് ഒരു കുട്ടിയുൾപ്പെടെ മൂന്ന് പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. ദുരന്തത്തിൽ മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 8 വിദ്യാർത്ഥികൾ മരിച്ചു. സംഭവത്തിൽ പ്രോജക്ട് ഡയറക്ടറോട് വിശദീകരണം തേടി ജില്ലാ കളക്ടർ. കൊച്ചിയിൽ സിനിമാ തിയേറ്ററുകളിൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുന്ന പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലീഗൽ മെട്രോളജി വിഭാഗവും മിന്നൽ പരിശോധന നടത്തി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 2 സെക്കൻഡും. ഇപ്പോൾ ഗസലുകൾ. ജസ്ബാത്ത് എന്ന ആൽബത്തിനു വേണ്ടി ആശാ ഭോസ്ലെ, ജഗ്ജിത് സിംഗ്, ശുഭാമുദ്ഗൽ എന്നിവർ പാടിയ ഗസലുകൾ.

0: ജസ് ബാത്ത് എന്ന ആൽബത്തിലെ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: കൊച്ചി വേവ്സ്.

0: അഫമേഷൻ എന്ന ആൽബത്തിന് വേണ്ടി സാവേജ് ഗാർഡൻ പാടിയ ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: കൊച്ചി വേവ്സ്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ട 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തി. അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതുമൂലം സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ 2-ാം ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.

0: നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്തുനിന്ന് ഒരു കുട്ടിയുൾപ്പെടെ മൂന്നുപേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169 ആയി. ദുരന്തത്തിൽ മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 23 സെക്കൻഡും. ഇപ്പോൾ നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ ആശംസകളൊക്കെ അറിയിച്ച് അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടഗാനങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാം. വാട്സപ്പ് മെസ്സേജ് ആണ് അയക്കേണ്ടത്, വോയിസ് മെസ്സേജ് അല്ല, ടെക്സ്റ്റ് മെസ്സേജ് ആണ്. അപ്പോൾ അയക്കേണ്ട നമ്പർ പറയാം, 9464455888. മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ മാസം മെസ്സേജ് അയച്ചത്, അതുകൊണ്ട് ഇന്ന് ഞാൻ പേരും സ്ഥലവും വെക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും പേരും സ്ഥലവും വെക്കാതിരിക്കരുത്. പേരും സ്ഥലവും ഒക്കെ വെച്ചിട്ട് വേണം മെസ്സേജ് അയക്കാൻ. എന്നാലല്ലേ എനിക്കത് നിങ്ങളാണെന്ന് ഉറപ്പുവരുത്താൻ പറ്റൂ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. 4 മണിപ്പൂക്കൾ ആരംഭിക്കുകയായി. അപ്പൊ മെസ്സേജ് അയച്ചോളൂ, നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9464455888.

നമുക്ക് ആദ്യത്തെ മെസ്സേജ് നോക്കിയാലോ. ഹായ് നാലുമണിപ്പൂവേ, സുഖല്ലേ? ഞാൻ ഇടക്കുളത്ത് നിന്നും ശ്രീനന്ദനയാണ്. കുറേ നാളായി ഞാൻ മെസ്സേജ് അയച്ചിട്ട്. അതായത് എനിക്ക് പരീക്ഷയായിരുന്നു, അപ്പോൾ അതിൻ്റെ ചൂടിലായിരുന്നു. പിന്നെ ഓണം വന്നു, അപ്പോൾ അത് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞു, പേപ്പറൊക്കെ കിട്ടി, ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീനന്ദനെ കുട്ടി, അഭിനന്ദനങ്ങൾ. ഇതുപോലെ തന്നെ തുടർന്നു അങ്ങോട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റാണ്, അപ്പോൾ എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? ആ സന്തോഷത്തിൽ എനിക്ക് നിവിൻ പോളിയുടെ ഫിലിമിലെ, പുതിയ പടത്തിലെ ഫിലിമിലെ, ഐ മീൻ ആ രണ്ടും കുട്ടി തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫിലിമും പടമൊക്കെ ഒന്നും തന്നെയല്ലേ കുട്ടിയെ. ഓക്കെ, അപ്പോൾ നിവിൻ പോളിയുടെ പുതിയ പടത്തിലെ പാട്ട് വെച്ച് കൊടുക്കണം എന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടിട്ട് വന്നാലോ?

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോയാലോ. ഹായ് നാലുമണിപ്പൂവേ, ചായ കുടിച്ചോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനിന്ന് നേരത്തെ ചായ കുടിച്ചു. നിങ്ങളൊക്കെ എന്നോട് ചോദിക്കുമല്ലോ, എനിക്കറിയാം. അതുകൊണ്ടൊന്നുമല്ല, ഇന്ന് നേരത്തെ ചായ കിട്ടി, അതുകൊണ്ടാണ്. ദേവേശ്വർ എം രാകേഷ് പട്ടണക്കാട് എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ അനിയത്തി ധൻവിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചരല്ലോ. അപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കും. സ്ഥലം വാളകം. എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് ഒരു തമിഴ് പാട്ട് വെച്ചു തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, പിന്നെ നാലുമണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ കുറേ ദിവസങ്ങളായി മെസ്സേജ് അയക്കുന്നു, വായിക്കാറില്ല. ഇതെങ്കിലും വായിക്കണം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പരിഭവവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിണക്കമൊക്കെ മാറിയല്ലോ, ഞാൻ മെസ്സേജൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ പാട്ട് കേട്ടാലോ.

0: വാഷിംഗ് മെഷീൻ വാങ്ങണം. വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
1: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
0: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: അപ്പോൾ എല്ലാവരും മെസ്സേജൊക്കെ അയക്കുന്നുണ്ടല്ലോ അല്ലേ, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണെ, കുറേ പേര് പേരും സ്ഥലവും ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇനി മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവുമൊക്കെ ഒന്ന് പറയണേ. ഓക്കെ, എന്നാലല്ലേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഇന്ന് എൻ്റെ ഫ്രണ്ട് വിനീതയുടെ വിവാഹ വാർഷിക ദിനമാണ്. വിനിക്കും ഭർത്താവ് അജിത്തിനും ആശംസകളോടെ ഒരു പാട്ട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മാഗി ജോർജ് വൈഫിനിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ മാഗി ചേച്ചി, എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ വിനിക്കും അജിത്തിനും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ് നാലുമണിപ്പൂക്കളുടെ പേരിലും, അതുപോലെ തന്നെ നമ്മുടെ മാഗി ചേച്ചിയുടെ പേരിലും സ്പെഷ്യലായിട്ട് കേട്ടോ. എന്നാലും ഫാമിലിയുടെ പേരിലും എല്ലാവരുടെ പേരിലും ഇരിക്കട്ടെ വിവാഹ വാർഷിക ആശംസയിലെ. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹലോ, ഞാൻ സിബിയാണേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അഴീക്കോട് നിന്നും. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, ഹസ്ബൻഡിൻ്റെ പേര് ഷിബി. ഓഹോ, ചെറിയൊരു സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ സിബി ഹസ്ബൻഡ് ഷിബിക്ക് വേണ്ടിയിട്ടാട്ടോ പാട്ട് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും, ഇതാ വരുന്നു പാട്ട്.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കിയാലോ. ഹായ് നാലുമണി പൂവേ, ഞാൻ ആണ്ടൂരിൽ നിന്നും ബിന്ദു രമേശാണ്. എൻ്റെ കൊച്ചുമക്കളായിട്ടുള്ള റിഹാൻ, ഋഷവ് എന്നിവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ടുപേർക്കും പാട്ട് വെച്ച് തരാം കേട്ടോ. മറ്റൊരു മെസ്സേജിൻ്റെ, ഗുഡ് ഈവനിങ് നാലുമണിപ്പൂവേ, ഇന്ന് തക്കു എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ അയനക്കുട്ടിയുടെ 10-ാമത്തെ പിറന്നാളാണ്. അയനമോൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണം. തുടക്കത്തിലെ പാട്ട് ചോദിച്ചുകൊണ്ട് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. അയനയുടെ ചേട്ടന്മാരാട്ടോ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ആര്യനും ആലോകുമാണ്. അപ്പോൾ അയനക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, ഇത് വൈക്കത്തുനിന്നാണ്. അമ്പിളിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ അപ്പൂസിൻ്റെ പിറന്നാളാണ്, അപർണ എന്നാണ് മോളുടെ പേര്. അപ്പോൾ അപ്പുമോൾക്ക് വേണ്ടിയിട്ട് തുടക്കം എന്ന മൂവിയിലെ പാട്ട് വെച്ച് തരൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടു പേർക്കും, അയനക്കുട്ടിക്കും അപർണയ്ക്കും, പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം പാട്ടും

0: ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈദിലെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കിയാലോ.
1: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്,
0: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്,
1: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
1: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
2: ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയിട്ട് മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ വായിക്കാം. ആദ്യ മെസ്സേജ് അയച്ചിരിക്കുന്നത് നോർത്ത് പറവൂർ ലിറ്റിൽ ഹാർട്സ് സ്കൂളിൽ നിന്നുമാണ്. ഗുരു എന്ന ചിത്രത്തിലെ ഗുരു ശരണം, ആ പാട്ട് എനിക്ക് വെച്ച് തരുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിനായിട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞ് അയച്ചിരുന്നു.

ിക്കുന്നത് ശ്രീപാർവണ പ്രജീഷാന്റെ പ്രണവ് പ്രജീഷാണ്. തീർച്ചയായിട്ടും വെച്ചു തരാട്ടോ. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ്, ഹലോ നാലുമണിപ്പൂവേ, ഞാൻ അഞ്ജലിയാണ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും. ഞാൻ ബി എഡിന് പഠിക്കുവാണ്. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണല്ലോ, അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ വെച്ച് തരാലോ. അതുപോലെ തന്നെ വേറെ നമ്മുടെ കാർത്തിക് അയച്ചിട്ടുണ്ട്, ചേച്ചി എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ ഓർമ്മ വരുന്നു, ഞാൻ ദുബായിലാണ്, എനിക്ക് ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അപ്പോൾ ഒരാൾ പിണങ്ങും, ഒരുപാട് നല്ല ടീച്ചേഴ്സ് ഉണ്ട്, ഞാൻ കോട്ടയത്താണ് പഠിച്ചിരുന്നതൊക്കെ, അപ്പോൾ എനിക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ വൃന്ദചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് പ്രായമായി പക്ഷേ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരെയെല്ലാം ഞാനിപ്പോഴും ഓർക്കുന്നു. ആശാൻ കളരിയിൽ പോയിട്ട് മണലിൽ അക്ഷരം എഴുതിയതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ അക്ഷരങ്ങളാണ് പിന്നീട് എനിക്ക് അറിവ് പകർന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കത്താട്ടോ എഴുതിയിരിക്കുന്നത് വൃന്ദചേച്ചി. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഗുരുക്കന്മാർക്കും വേണ്ടിയിട്ട് പാട്ട് വയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആർദ്ര ഇടുക്കിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും ആയിട്ട് പാട്ട് വെച്ച് തരണം, ഞാൻ ഇടുക്കിയിലാണ് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളെല്ലാ വിശേഷം പറഞ്ഞിട്ടോ, പക്ഷേ ഇത് സ്കൂളിലാന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് പാട്ട് വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അഞ്ജലി മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും, ഞങ്ങളെ ശാസിക്കുകയും അതുപോലെ തന്നെ നേർവഴി കാണിച്ചു തരികയൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരണം എന്ന്. ആള് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്, സയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഗുരുക്കന്മാർക്കും എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കുമായിട്ട് എന്താ പറയുക, നമ്മൾ ഓർക്കുകയാണ് ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ LKG മുതൽ പഠിപ്പിച്ച അല്ലെങ്കിൽ നമുക്ക് അറിവ് പകർന്നു തന്ന എല്ലാ ഗുരുക്കന്മാർക്കുമായിട്ട് ഇതാ വരുന്നു പാട്ട്.

0: മൊബൈൽ മുതൽ ഹോം പ്ലാൻസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎംസി അപ്ലൈ.
2: നമ്മുടെ ശബരിക്കുട്ടൻ ചാലക്കുടിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ പാട്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട്. ശബരിനാഥ് ചാലക്കുടിയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചത്. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് പോവാം. പ്രിയ 4 മണിപ്പൂവേ, സുഖല്ലേ? എൻ്റെ പേര് രാഹുൽ, ഞാൻ അബുദാബിയിൽ നിന്നാണ്. നല്ല ചൂടാണ് ഇവിടെ. ഈ ചൂടിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊരു പാട്ട് വേണം. മഹേഷിൻ്റെ പ്രതികാരത്തിൽ പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ, ആയിക്കോട്ടെ. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് നാടും വീടും വീട്ടുകാരെ എല്ലാവരെയും ഓർമ്മ വരില്ലേ? അപ്പോൾ അത് വല്ലാത്ത തണുപ്പ് നൽകും മനസ്സിനും ശരീരത്തിനും ഒക്കെ. ഓക്കെ, അബുദാ വരുന്നു പാട്ട്.

ഗിരിജ ചേച്ചി, പാലക്കാട് പെരുവമ്പ് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് മലയാളം പാട്ടും അതുപോലെ തന്നെ തമിഴ് പാട്ടും ഒക്കെ ഒരുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ്. ഇന്നൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജോയ് ചേട്ടൻ കാലടിക്കടുത്ത് മാണിക്യമംഗലം എന്ന ഗ്രാമത്തിലാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആഹ്, കൊള്ളാലോ. എനിക്ക് ഒരു പാട്ട് വെച്ച് തരാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചു തരാലോ.

അതുപോലെ വെണ്ണലയിൽ നിന്നും ശ്രീകുമാർ എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ണൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി എനിക്ക് പള്ളിച്ചട്ടമ്പിയിലെ കാട്ടുചെമ്പകം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ, എനിക്കൊരുപാട് ഇഷ്ടമാണ് ആ പാട്ട്. ഞങ്ങളും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ ചുമ്മാ ഇരിക്കുവാണ്, ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. സ്കൂളിൽ പോയിരുന്നു, ടീച്ചേഴ്സ് ഡേയുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അത് ഉച്ചയ്ക്ക് കഴിഞ്ഞു, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാമല്ലോ. Thank you.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കിയാൽ, അടുത്ത മെസ്സേജ് കൊള്ളാട്ടോ, വായിച്ചപ്പോ എനിക്ക് ചിരി വന്നേ. കരയുന്ന കുഞ്ഞിനെ ഈ നാലുമണിപ്പൂ പാട്ട് കൊടുക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും തോന്നാതിരിക്കാനായിട്ട് കരയാത്ത എനിക്കൊരു പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മുടെ രതീഷ് പാലാരിവട്ടത്ത് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു രതീഷിനോട് കരയുന്ന കുഞ്ഞിനെ ഞാൻ പാട്ട് കൊടുക്കുള്ളൂ എന്ന്? ഇവിടെ എനിക്ക് കരയുന്ന ഇമോജി ഒന്നിട്ട് അങ്ങനെ എപ്പോഴും ഒന്നും എല്ലാവരും അയക്കാറില്ല, എന്നാലും വല്ലപ്പോഴുമൊക്കെ ചിലരും അയക്കാറുണ്ട്. അതിങ്ങനെ കുത്തി കുത്തി പറയണോ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് ശരിയാണോ? രതീഷ് ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് കരയാത്ത രതീഷിന് പാട്ട് വെച്ച് തരാം കേട്ടോ. മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് രഞ്ജിമ നിഖിൽ, സ്ഥലം കാഞ്ഞിരമറ്റമാണ്. എൻ്റെ മോൻ ആദികേശ് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എൽ പി സ്കൂളിലാണ്. അപ്പോൾ അവൻ്റെ ടീച്ചേഴ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട്, അമ്പിളി ടീച്ചർ, മായ ടീച്ചർ, ശ്രീജ ടീച്ചർ, ഷീബ ടീച്ചർ, സന്ധ്യ ടീച്ചർ, എച്ച് എം കുഞ്ഞുമോൾ ടീച്ചർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടൊരു പാട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗിരിജ ചേച്ചിയൊക്കെ പാലക്കാട് നിന്ന് വീണ്ടും വീണ്ടും താങ്ക്സ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും മെസ്സേജൊക്കെ വായിച്ചു. പിന്നെ അതേ പറഞ്ഞു തീർന്നില്ല രതീഷ്, ഇവിടെ കരയുന്ന ഇമോജി ഇട്ടിട്ട് വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ ചിലരൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും പരാതിയും പരിഭവവും ഒക്കെ തീർക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് പാട്ട് കേൾക്കാം. ഈ

പാട്ട് ചോദിച്ചിരിക്കുന്നത്, പവിഴമല്ലി എന്ന് തുടങ്ങുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് വിഷ്ണു ആര്യനാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും. ആളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വീട്ടിലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് വെക്കുന്നില്ല ചേച്ചി, ചേച്ചിക്ക് വായിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും നല്ലൊരു വൈബിൽ ഇരിക്കുവാണ് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ ഡാൻസ് കളിച്ചോളൂ.

അവരെ ഡാൻസ് കളിച്ചു കഴിഞ്ഞോ ആവോ. എന്തായാലും നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, എന്റെ മകൻ ആദർശിന്റെയും ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മകൻ അൽക്കേഷിന്റെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അംബിക സതീശൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ രണ്ടുപേർക്കും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, അത് നോക്കാം. പാട്ട് കേൾപ്പിക്കാനായിട്ട് സമയമില്ലെന്നറിയാം, എന്നാലും എൻ്റെ മെസ്സേജ് ഒന്ന് വായിക്കണേന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീത അശോക് കുമാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇന്നലെ വിവാഹിതരായ അപർണ അശോകിനും വിഷ്ണുവിനും ആശംസകൾ വേണം. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് കൂടെ വെച്ചു കൊടുക്കണം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത അശോക് കുമാർ, അബിൻ, സലില, വേണു, സ്വരൂപ്, സ്വാതി, ഹരി, അമ്മു, നിത്തു, ലച്ചു ഫ്രം കൊല്ലംതടം കൊച്ചി. താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവം ഇന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അങ്ങോട്ട് ശരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും കൂടി

അവർക്ക് വേണ്ടിയിട്ട് ആശംസ അർപ്പിച്ചതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്താ പറയുക, സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞൊരു നല്ലൊരു ജീവിതം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. എൻ്റെ സ്വന്തം നാലുമണിപ്പൂവേ, ഓണാശംസകൾ. ആ ആ, ഇവിടെ ഓണമൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് ആകാറായി. ഓക്കെ, അവിടെ നിങ്ങോട്ട് പോന്നിട്ടില്ലല്ലേ, പെട്ടെന്ന് പോന്നോളൂ, ഇപ്പം തന്നെ ആവും കേട്ടോ ഡിസംബർ. നിന്നെ കേട്ടില്ലെങ്കിൽ ഒരു സുഖവും ഉണ്ടാവില്ല. ഇന്ന് ഒരു പാട്ടിനായി കാതോർത്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് പാലക്കാട് മങ്കരയിൽ നിന്നും സുരേഷ് ഏട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ സന്തോഷം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, ജിബിനാണ്, ജിബിനും പാലക്കാട് നിന്ന് തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി, വാഴ ടൂവിലെ പാട്ട് വെച്ചേരോ, ഞങ്ങൾ പ്ലസ് ടു ഗാങ്സിന് എല്ലാവർക്കും ആയിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും, പാലക്കാട് ഏത് സ്കൂളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഇതാ വരുന്നു പാട്ട്.

അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാലുമണിപ്പൂക്കൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, എൻജിഒ സ്ഥാപനങ്ങൾ, സർക്കാർ, സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ഈ മാസം 14 വരെ സമർപ്പിക്കാം. വിശദാംശങ്ങൾക്ക് SWD.Kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ. വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000+ വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക്.
3: കളമശ്ശേരി ഗവൺമെന്റ് ITI ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, അഡ്വാൻസ്ഡ് വെൽഡിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഇൻസ്ട്രക്ടർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 9495323026 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9495323026.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
6: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: സർക്കാർ സ്ഥാപനമായ IHRD മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4-year UG പ്രോഗ്രാമിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM, BIS, BCOM ഫിനാൻസ്, BCOM ടാക്സേഷൻ, BBA എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. താൽപര്യമുള്ളവർക്ക് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 8547005046. നമ്പർ ഒരിക്കൽ കൂടി 8547005046. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 5 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിയമം, നീതി, നിയമവിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് സുപ്രീംകോടതി പ്രതിമാസ പ്രഭാഷണ പരമ്പര ആരംഭിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ലഹരിക്കെതിരായി ആഭ്യന്തരവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ 9 സെപ്റ്റംബർ 100ാം ദിനത്തിലേക്ക്. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 10,000-ലധികം കേസുകൾ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമിട്ടൊരുങ്ങുന്ന മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മലപ്പുറത്ത് നടക്കും. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ട 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിന്റെ ഫൈനൽ പോരാട്ടം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം വിചാരണ. ഗാനരചന S. രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

ഡിജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1,00,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്. മെഗാ ബമ്പർ സമ്മാനം.

0: car, scratch and windshield, TV, refrigerator, washing machine, smartphones, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: കെ എസ് ഹരിശങ്കർ പാടിയ ചിത്രം ഗ്രഹണം. വരികളെഴുതിയത് ലിങ്കു എബ്രഹാം. സംഗീതം ജി ആനന്ദ്കുമാർ.

യേശുദാസും കേശുത്രയും പാടിയ ചിത്രം ഇന്നലെ. വരികളെഴുതിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: മധു ബാലകൃഷ്ണനും ശ്വേതാമോഹനും പാടിയത് ചിത്രം ഇന്നത്തെ ചിന്താവിഷയം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
1: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്. എല്ലാ മൈ ജി ഫ്യൂച്ചർ

0: റൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
1: കെ ചിത്ര പാടിയ ഗാനം ചിത്രം ഞാൻ ഏകനാണ്. ഗാനരചന സത്യൻ അന്തിക്കാട്, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
1: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
0: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
1: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
0: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: മിൻമിനി പാടിയത് ചിത്രം കുടുംബസമേതം. വരികൾ എഴുതിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ.

മധുരം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. വരികളേറ്റത് വിനായക് ശശികുമാർ, സംഗീതം ഹിഷാം അബ്ദുൽ വഹാബ്. ഇനി മധു ബാലകൃഷ്ണനും കെ ചിത്രയും പാടിയത് ചിത്രം മധുര മനോഹരമോഹം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഹിഷാം അബ്ദുൽ വഹാബ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണം.

0: ഞങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
1: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച 7-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പർ 04-842-43-87 അല്ലെങ്കിൽ 944-64-55-888. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 04-842-43-87 അല്ലെങ്കിൽ 944-64-55-888. വിളിക്കേണ്ട സമയം ഈ വരുന്ന തിങ്കളാഴ്ച 7-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനും വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ 2018 ആവിഷ്കരിച്ച പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ അതായത് SSA, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാൻ അതായത് RMSA, അധ്യാപക വിദ്യാഭ്യാസം അതായത് TE എന്നീ മൂന്ന് പദ്ധതികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 2018 വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന സമഗ്ര ശിക്ഷ അഭിയാന് കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സാമൂഹികവും ലിംഗഭേദപരവുമായ വിടവുകൾ നികത്തുക, പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കുക, സ്കൂൾ പഠന രീതിയിൽ മികച്ച നിലവാരം ഉറപ്പാക്കുക, വിദ്യാഭ്യാസത്തിന്റെ തൊഴിൽവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം അതായത് RTE അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇത് നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുക, അധ്യാപക പരിശീലനത്തിനുള്ള നോഡൽ ഏജൻസിയായി SCERT അല്ലെങ്കിൽ സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യുക. ഇപ്പറഞ്ഞ ലക്ഷ്യങ്ങളും ഈ പദ്ധതിക്ക് പിന്നിലുണ്ട്. 11.6 ലക്ഷം സ്കൂളുകൾ, 15.6 കോടി വിദ്യാർത്ഥികൾ, എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലെ 57 ലക്ഷം അധ്യാപകർ എന്നിവർ ഈ പദ്ധതിയുടെ ഭാഗമാണ്. അധ്യാപകർ, അധ്യാപകരെ പരിശീലിപ്പിക്കുന്നവർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കമ്മ്യൂണിറ്റി, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയ സ്കൂളിലെ പഠനാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വിവിധ തലങ്ങളിലുമുള്ള പ്രധാന ഇടപെടലുകൾ ഇവയാണ്: അടിസ്ഥാന സൗകര്യ വികസനവും സാർവത്രിക പ്രവേശനവും, മറ്റൊന്ന് ലിംഗ

0: ഭേദവും തുല്യതയും. മൂന്നാമത് വിദ്യാഭ്യാസം, അതിൻ്റെ ഗുണനിലവാരം. നാലാമത് അധ്യാപക ശമ്പളത്തിനുള്ള സാമ്പത്തിക സഹായം. അഞ്ചാമത് ഡിജിറ്റൽ സംരംഭങ്ങൾ. ആറ് യൂണിഫോം, പാഠപുസ്തകങ്ങൾ മുതലായവ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ അവകാശങ്ങൾ. ഇത്തരം അവകാശങ്ങൾ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം. എട്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഒൻപത് കായിക വിദ്യാഭ്യാസം, ശാരീരിക വിദ്യാഭ്യാസം. പത്ത് അധ്യാപക വിദ്യാഭ്യാസവും പരിശീലനവും ശക്തിപ്പെടുത്തുക. പതിനൊന്ന് നിരീക്ഷണം, മറ്റൊന്ന് പ്രോഗ്രാം മാനേജ്മെൻറ്റ്. ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രധാന ഇടപെടലുകൾ സമഗ്ര ശിക്ഷ അഭിയാൻ വഴി നടക്കുന്നുണ്ട്. ഇവ മെച്ചപ്പെടുത്തുവാനുള്ള പദ്ധതി 2018 ആരംഭിച്ചത്. സമഗ്ര ശിക്ഷ അഭിയാനെ കുറിച്ചുള്ള ഒരു പരിപാടിയാണ് ഇതുവരെ കേട്ടത്. രചന മാധ്യമ പ്രവർത്തകനായ അനിരു അശോകൻ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി. മികച്ച ഉൽപാദനത്തിനും വരുമാനത്തിനും ശാസ്ത്രീയ വാഴക്കൃഷി ചെയ്യുന്ന മഞ്ജു തോമസുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ. മറക്കാതെ കേൾക്കുക വൈകിട്ട് 6:50 കിസാൻ വാണി. സമയം 6:00 കഴിഞ്ഞ് 4:45 ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. മികച്ച ഉൽപാദനത്തിനും വരുമാനത്തിനും ശാസ്ത്രീയ വാഴകൃഷി ചെയ്യുന്ന മഞ്ജു തോമസുമായി അഭിമുഖം, തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
2: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
0: ഇന്ന് രാത്രി 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. റോഡിലെ കുഴി ആരടയ്ക്കും? 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 സൺറൈസ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, റീനൽ ട്രാൻസ്പ്ലാന്റ് ആൻഡ് റോബോട്ടിക് സർജൻ ഡോക്ടർ അതുൽ കൃഷ്ണയുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ

0: കേട്ടത് ഇന്നത്തെ പരിപാടികൾ.
1: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
2: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ആൻസൺ സി ജെ. 6 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ബാലാമണി അമ്മയുടെ ചന്ദ്രദർശനം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: നാളെ രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, പ്രൊഫഷനുകൾ ആക്രമിക്കപ്പെടുന്നു. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. തുടർന്ന് RCR കായം, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 വിചാരം, മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രമോദ് മാലിയങ്കരയുമായി അഭിമുഖം. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
5: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം, എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: നാളെ ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈ ജി. ഓരോ ടിവി പർച്ചേസിലും 5,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
1: 43-inch ടിവി വെറും 11,999 രൂപ മാത്രം.
2: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. TNC apply.
0: നാളെ വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, വാളകം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, മട്ടുപ്പാവ് കൃഷി സവിശേഷതകൾ പങ്കുവയ്ക്കുന്നു എറണാകുളം സ്വദേശി നാരായണൻ രാമമൂർത്തി. 7:20 വിപണി, വാരാന്ത്യാവലോകനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
0: നാളെ രാത്രി 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പ്രൊഫഷണലുകൾ ആക്രമിക്കപ്പെടുന്നു. 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

എട്ടാഞ്ചന് യുവവാണി, ബോക്സ് ഓഫ് മെമ്മറീസ് വിൻറ്റേജ് ക്രാഫ്റ്റ്, സംരംഭക റയീസ മനാലുമായി അഭിമുഖം, അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിങ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, 8:50 മഹിത മലയാളം, FM ഡയറിയിലെ ചോദ്യവും ഉത്തരവും, നാളത്തെ പരിപാടികൾ. 9:00

0: ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പ് കഴിഞ്ഞു.
1: മൊബൈൽ മുതൽ ഹോം പ്ലാൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ജിഎൻസി അപ്ലൈ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
5: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഗാനം ടി എസ് ഗോപകുമാർ പാടിയത്. വരികളെഴുതിയത് ബിച്ചു തിരുമല, സംഗീതം കെ പി ഉദയഭാനു.

0: ബിച്ചു തിരുമല വരികൾ എഴുതി കെ പി ഉദയഭാനു സംഗീതം നൽകി. ടി എസ് ഗോപകുമാർ പാടിയ ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. മധുരം ഗീതം ലളിതഗാനം ഇനി നാളെ വൈകിട്ട് ഇതേ സമയത്ത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ മാസം 8 കാസർഗോഡ് റാണിപുരത്തും ഈ മാസം 16-17 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ മീശപ്പുലി മലയിലും ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. 18-35 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. മീശപ്പുലി മലയിലെ ക്യാമ്പിലേക്ക് ഈ മാസം 8 മുൻപും ktym.ksyw@kerala.gov.in എന്ന ഇമെയിലിൽ അപേക്ഷിക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94 97 73 63 56, 94 97 73 63 56. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി ktym.ksyw@kerala.gov.in.
1: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിള്ളി ഏജൻസീസിലേക്ക്.
2: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
3: മൈജിയിൽ കിട്ടും.
4: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
5: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
4: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മേൽനോട്ടത്തിൽ എറണാകുളം ജില്ലയിൽ പ്രധാനമന്ത്രി ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേള ഈ മാസം 7 ഈ വരുന്ന തിങ്കളാഴ്ച 9 മുതൽ 5 വരെ കളമശ്ശേരി RI സെന്ററിൽ വച്ച് നടത്തുന്നു. കേന്ദ്ര സംസ്ഥാന സ്വകാര്യ സഹകരണ മേഖലകളിലെ വിവിധ സ്ഥാപനങ്ങളായ HMT, ടെൽക്, ക്യാംകോ, TCC, കേരള വാട്ടർ അതോറിറ്റി, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, ഫാക്ട് തുടങ്ങിയവർ ഈ മേളയിൽ അന്ന് പങ്കെടുത്ത് ട്രെയിനികളെ തിരഞ്ഞെടുക്കുന്നു. 5 പാസ്സായവർ മുതൽ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. അപ്രന്റീസ് ട്രെയിനിങ്ങിന് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.apprenticeshipindia.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ബന്ധപ്പെട്ട ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 9 കളമശ്ശേരി RI സെന്ററിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94 47 96 39 55, 94 47 96 39 55.
5: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
4: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ,
5: ഓരോ പർച്ചേസിലും 25,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
4: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
5: ഈ ഓഫർ September 6 മാത്രം.
6: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
7: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
6: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വിഭാഗങ്ങളിലായി സ്കെയിൽ 4 വരെയുള്ള ഓഫീസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഈ മാസം 10 ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.bankofindia.bank.in സന്ദർശിക്കുക. www

0: bankofindia.bank.in.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാ സമയമെടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ തന്നെ പോവാം.
1: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി. ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
6: 43 ഇഞ്ച് ടിവി വെറും 11,999 രൂപ മാത്രം.
5: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. TNC apply.
0: സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
7: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റും 5 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. വനിതാ 2020 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയെ വിജ്ഞാന ശക്തിയാക്കുന്നതിനൊപ്പം ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമായി ഉയർത്താനാണ് മുൻഗണന നൽകുന്നതെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനാകൂ എന്നും രാഷ്ട്രപതി പറഞ്ഞു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ സ്കൂളുകളിൽ അധ്യാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അല്പസമയത്തിനകം ആരംഭിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമന അംഗീകാരം തടസ്സപ്പെട്ടിരുന്ന 1600 അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേറ്റക് പരീക്ഷയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിനായി സുപ്രീംകോടതിയിൽ ക്യൂറേറ്റീവ് ഹർജി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.

0: ിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള ഡി എൻ എ പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അതാത് പ്രദേശത്തുള്ള നോഡൽ ഓഫീസർമാരെ ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സൌകര്യങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിന്റെ ഫൈനൽ പോരാട്ടം ഇന്ന്. പുതിയ കിരീട വിജയി ആരാകുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം നടക്കുന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: കഴിഞ്ഞ മാസം 20-ന് തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിന്റെ കലാശ പോരാട്ടത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഉജ്ജ്വല പോരാട്ടങ്ങളോടെ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും കിരീടപ്പോരിട ഇറങ്ങുമ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തീ പാറും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ തൃശൂർ ട്രിവാൻഡ്രം റോയൽസിനെയും കാലിക്കറ്റ് ആലപ്പി റിപ്പിൾസിനെയും തകർത്താണ് ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. കേരള ക്രിക്കറ്റിന് പുത്തൻ താരങ്ങളെ സമ്മാനിച്ചാണ് KCL 3-ാം സീസണ് കൊടിയിറങ്ങുന്നത്.
0: ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലയിൽ ഈ മാസം 7 മുതൽ 14 വരെ ബ്ലോക്ക് തലത്തിൽ നടക്കും. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. കിലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശീലന പരിപാടികളിൽ തദ്ദേശ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും പങ്കാളികളാണ്. കണ്ണൂർ ജില്ലാ ഭരണകൂടം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ബീക്കൺ ടൌൺ പദ്ധതിയുടെ ഭാഗമായി മട്ടന്നൂരിനെ മാതൃകാ നഗരമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: പ്രോജക്ട് ബീക്കൺ ടൌണിന്റെ ഭാഗമായി ഇരിട്ടി റോഡ് ജംഗ്ഷനിലെ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് വരെയാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്നത്. 2-ാം ഘട്ടത്തിൽ ഉരുവച്ചാലിനെ ബീക്കൺ ടൌണാക്കി മാറ്റും. ശുചീകരണ പ്രവർത്തികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. വഴിവിളക്കുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുന്നതും ഓവുചാലുകളുടെയും മറ്റും നവീകരണവും 2-ാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. അടുത്ത മാർച്ച് വരെയാണ് 2-ാം ഘട്ട പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള കാലപരിധി. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇവ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. ഉയർന്ന വൈദ്യുതി ആവശ്യകത മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നടപടി. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. പവന് 1,360 രൂപ താഴ്ന്ന് 113,520 രൂപയും ഗ്രാമിന് 14,190 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രക്കിൽ കാറിടിച്ച് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് എൻഎച്ച്എഐയുടെ നേതൃത്വത്തിൽ അധിക സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ ശക്തമായ ബാരിക്കേഡിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. മലപ്പുറം അരീക്കോട് വെറ്റിലപ്പാറയിലെ ക്വാറിയിലുണ്ടായ അപകടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മക്കരപ്പുറമ്പ് സ്വദേശി ഉനൈസിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. ക്വാറിയിൽ പാറ പൊട്ടിക്കുന്ന യന്ത്രം മറിഞ്ഞതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മാനന്തവാടി നഗരത്തിൽ

0: വാഹനങ്ങളുടെ വൺവേ സമയം രാവിലെ 8 മുതൽ രാത്രി 9 വരെയായി ദീർഘിപ്പിച്ചു. നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗതാഗത ക്രമീകരണ സമിതി യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 10 മുതൽ സമയക്രമീകരണം പ്രാബല്യത്തിൽ വരും. ഭിന്നശേഷി വ്യക്തികൾക്ക് താൽക്കാലിക താമസവും പരിചരണവും ഉറപ്പാക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന അൻപ് വീട് പദ്ധതിയുടെ താൽപര്യപത്രം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. അർഹരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും രേഖകൾ സഹിതം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. വനിതാ T20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 25 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അർജുൻ ബി കൃഷ്ണ പാടിയ പരമ്പരാഗത കൃതി, ചിത്രം ആനന്ദ ഭൈരവി. ഈ കൃതി ചിട്ടപ്പെടുത്തിയത് വീണാ പാർത്ഥസാരഥി.

കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.

0: ഇന്ന് രാത്രി 8:05 സൺറൈസ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ്, റീനൽ ട്രാൻസ്പ്ലാന്റ് ആൻഡ് റോബോട്ടിക് സർജൻ ഡോക്ടർ അതുൽ കൃഷ്ണയുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക രാത്രി 8:05 FM ഈവനിംഗിൽ.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: ഇനി 6:50 കിസാൻ വാണി, തിരുവനന്തപുരം റിലേ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. സ്നേഹത്തിനും ബഹുമാനത്തിനും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പങ്കുണ്ട്. സ്നേഹം ഹൃദയങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുമ്പോൾ ബഹുമാനം ആ ബന്ധങ്ങൾക്ക് ആഴവും നിലനിൽപ്പും നൽകുന്നു. സ്നേഹമില്ലാത്ത ജീവിതം നിറം മങ്ങിയതുപോലെയും ബഹുമാനമില്ലാത്ത ബന്ധങ്ങൾ വേരുകളില്ലാത്ത മരത്തെപ്പോലെയുമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പങ്കെങ്കിലും വഹിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും വികാരങ്ങളെയും അഭിപ്രായങ്ങളെയും മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഒരു നല്ല വാക്ക് സ്നേഹത്തിന്റെ തുടക്കമാകാം. ഒരു ചെറിയ കരുതൽ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കാം. ഒരു ഹൃദയം നിറഞ്ഞ ബഹുമാനം ഒരു ബന്ധത്തെ ജീവിതകാലം മുഴുവൻ നിലനിർത്തുകയും ചെയ്യാം. സ്നേഹം നൽകുമ്പോൾ ഹൃദയങ്ങൾ അടുക്കുന്നു, ബഹുമാനം നൽകുമ്പോൾ ബന്ധങ്ങൾ ശക്തമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരോടും സ്നേഹത്തോടെയും കരുതലോടെയും ബഹുമാനത്തോടെയും പെരുമാറാം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി വാഴകൃഷിയെക്കുറിച്ചാണ്. എങ്ങനെ ശാസ്ത്രീയമായും ആദായകരമായും വാഴകൃഷി ചെയ്യാമെന്ന് നോക്കാം. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഒരു കാലത്ത് കേരളത്തിൽ നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ ഒരു വാഴയെങ്കിലും ഇല്ലാത്ത പറമ്പുകൾ വിരളമായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ വീടിന്റെ വടക്കേ പുറത്ത് ഒഴിയാതെ ഏത്തനും കപ്പവാഴയും പാളയം തോടനും ഒക്കെയുണ്ട്.

0: ഇടയ്ക്കിടയ്ക്ക് ആ കുലകൾ വെട്ടിവിറ്റ് അമ്മ വീട്ടുസാധനങ്ങൾ വാങ്ങുന്നതും കാണാം. അങ്ങനെ വാഴ മലയാളിയുടെ ഒരു വികാരം തന്നെയായിരുന്നു. ഇല മുതൽ കുല വരെ, കായ മുതൽ പൂവ് വരെ മനുഷ്യന് പ്രയോജനപ്പെടുന്ന വാഴ ഒരു വിള മാത്രമല്ല, നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. നാടൻ വാഴയിനങ്ങളുടെ വൈവിധ്യവും ആധുനിക കൃഷിരീതികളും മികച്ച വരുമാന സാധ്യതകളും ഒത്തുചേരുമ്പോൾ വാഴകൃഷി കർഷകന് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. മണ്ണിൽ വേരുറപ്പിച്ച് ആകാശത്തേക്ക് ഇലകൾ വിരിച്ചു നിൽക്കുന്ന വാഴകളിലൂടെ നമുക്ക് വാഴകൃഷിയുടെ പച്ചപ്പാർന്ന ലോകത്തേക്ക് പോകാം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശ്രീമതി മഞ്ജു തോമസ് ആണ്. മഞ്ജു തോമസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: മഞ്ജു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു
1: മേഡം. വാഴകൃഷി മിക്ക കർഷകരും ചെയ്യുന്നതാണ്, നമ്മുടെ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയാം. പക്ഷെ ചില കർഷകർക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട്, ചിലർക്ക് അത്ര ലാഭം കിട്ടാറില്ല. ഇതിന്റെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്ന ഒരു ശാസ്ത്രീയമായ നമ്മുടെ ഒരു അപ്രോച്ച് ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് തന്നെ വാഴയ്ക്ക് വേണ്ടി ഫേമസ് ആണല്ലേ.
2: അതെ, വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗത വിളയാണ്, നമ്മുടെ സംസ്കാരവുമായിട്ട് ഇഴചേർന്ന് കിടക്കുന്ന ഒരു വിളയാണ് വാഴ. പിന്നെ ഇന്നിപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളിൽ ഏറ്റവും ആദായകരമായിട്ട് കർഷകർ കൃഷി ചെയ്യുന്ന വിളകളിൽ ഒന്നാണ് വാഴ. പിന്നെ കേരളത്തിന്റെ മണ്ണും കാലാവസ്ഥയും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ മണ്ണും കാലാവസ്ഥയും ഒക്കെ വാഴകൃഷിക്ക് വളരെ അനുയോജ്യമാണ്. പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഏറ്റവും അധികം വാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പൊ അങ്ങനെ വാഴ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. മാർക്കറ്റിൽ മിക്കവാറും ഒക്കെ തന്നെ നല്ല ഡിമാൻഡ് ഉണ്ട്, കർഷകർക്ക് തെറ്റില്ലാത്ത വില കിട്ടുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെയധികം സാധ്യതകളുള്ള ഒരു വിളയാണ് വാഴ.
1: മേഡം, നമ്മൾ ഇനങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ മേഡം പറഞ്ഞ ഇവിടെ ഒത്തിരി അധികം ഇനങ്ങൾ കർഷകർ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി ഒരു കർഷകന് കൃഷി ചെയ്യുമ്പം നല്ല ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടോ?
2: ധാരാളം വാഴ ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് നേന്ത്രവാഴയാണ്, ഏത്തവാഴയാണ്. ഈ ഏത്തവാഴയിൽ തന്നെ പല ഇനങ്ങളുണ്ട്. വടക്കൻ കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ചേരി നേന്ത്രനുണ്ട്, തൃശൂർ ജില്ലക്കാർക്ക് ചെങ്ങാലിക്കോടനുണ്ട്, പിന്നെ ഒരു കർഷകൻ തന്നെ ഉരുത്തിരിച്ചെടുത്ത ക്വിന്റൽ നേന്ത്രനുണ്ട്, പിന്നെ ഇടുക്കി ജില്ലക്കാർക്ക് പടലമറിയൻ എന്ന് പറയുന്ന ഇനമുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ഇനം നേന്ത്രവാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഉൽപാദന ക്ഷമതയുള്ള ഇനങ്ങളാണ്.
1: ഇതിന്റെയൊക്കെ വിത്തൊക്കെ കർഷകർ തന്നെ ഉൽപാദിപ്പിക്കുക, അല്ലാതെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ മറ്റു വിളകളെ മാതിരി ഇതിന്റെ വിത്തുകളൊക്കെ അങ്ങനെ കിട്ടാറുണ്ടോ?
2: വാഴയില് പ്രധാനമായിട്ടും നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് വാഴക്കന്നുകളാണ്. ഒരു 3-4 മാസം പ്രായമുള്ള സൂചിക്കന്നുകളാണ് പ്രധാനമായിട്ടും നടീൽ വസ്തുക്കളായിട്ട് കർഷകര് ഉപയോഗിക്കുന്നത്. അത് കീടരോഗബാധയൊക്കെ ഇല്ലാത്ത അത്യുൽപാദനക്ഷമതയുള്ള മാതൃവൃക്ഷങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഇളക്കിയെടുക്കുന്ന കന്നുകളാണ് നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ കർഷകർക്ക് ടിഷ്യൂ കൾച്ചർ തൈകളും നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടിഷ്യൂ കൾച്ചർ തൈകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ലഭ്യത കുറവുണ്ട് എങ്കിൽ പോലും കുറച്ച് കർഷകര് ടിഷ്യൂ കൾച്ചർ തൈകളും നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു.
1: അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പ്ലാന്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചാല് എന്തായാലും ഒരു ശാസ്ത്രീയ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്പേസിംഗ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങും നമുക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: സാധാരണ നമ്മൾ വാഴകൃഷിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഏകദേശം 50 സെന്റിമീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികള് 2 മീറ്റർ ഇടയകലം കൊടുത്താണ് നടുന്നത്. അതായത് 1 ഏക്കറിൽ 1000 വാഴ അല്ലെങ്കിൽ 1 സെന്റിൽ 10 വാഴ നിൽക്കത്തക്ക രീതിയിലാണ് ശാസ്ത്രീയമായ രീതിയിൽ ഏത്തവാഴ അല്ലെങ്കിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി എന്ന് പറയുമ്പോൾ കർഷകർ പൊതുവെ അതിനെ ഇരട്ടവാഴ കൃഷി എന്ന് പറയും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് കുറച്ചും കൂടെ ഇടയകലം കൂട്ടിക്കൊടുക്കും. അതായത് വരികൾ തമ്മിൽ 3 മീറ്ററും ഓരോ വരികളിലെയും കുഴികൾ തമ്മിൽ 2 മീറ്റർ ഇടയകലം കൊടുത്ത് കുഴികൾ എടുത്തതിന് ശേഷം ഒരു കുഴിയിൽ നമ്മൾ 2 വാഴക്കന്ന് അല്ലെങ്കിൽ 2 ടിഷ്യൂ കൾച്ചർ തൈകൾ വീതം നടും. അപ്പൊ നമ്മൾ 1 ഏക്കറിൽ നോർമലി 1000 വാഴ കൃഷി ചെയ്യുന്നിടത്ത് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിൽ അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷിയിൽ നമുക്ക് 1300 വാഴകൾ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൃഷിഭൂമിയുടെ ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ, അതുപോലെ കൃഷി ചെലവ് ക്രമാതീതമായിട്ട് ഉയരുന്ന സാഹചര്യത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഓരോ സെന്റ് ഭൂമിയിൽ

0: എന്നും ഉൽപാദന വർധനവാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കർഷകർക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ചു നോക്കാൻ പറ്റുന്ന ഒരു മികച്ച ടെക്നോളജിയാണ് ഹൈഡെൻസിറ്റി പ്ലാന്റിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളം ചെയ്യുമ്പോൾ സാധാരണ വാഴക്കൃഷിയിൽ നമ്മൾ വളം ചെയ്യുന്നതിനേക്കാൾ ഒരു 25% അധികം വളം നമ്മൾ ഓരോ കുഴിയിലും കൊടുക്കണം. പിന്നെ ടിഷ്യൂ കൾച്ചർ തൈകളാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു കുഴിയിലുള്ള രണ്ട് തൈകളും ഒരുപോലെ കയറി വരും. എന്നാൽ വാഴക്കന്നാണ് നമ്മൾ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ കുഴിയിലും വെക്കുന്ന വാഴക്കന്നുകൾ ഒരേ വലിപ്പവുമുള്ള കന്നുകൾ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുഴിയിൽ വെച്ചേക്കുന്ന രണ്ട് കന്നില് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണെങ്കിൽ വലുത് കയറി വരികയും ചെറുത് അങ്ങ് അടഞ്ഞു നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരേ വലിപ്പമുള്ള കന്നുകൾ ഓരോ കുഴിയിലും തിരഞ്ഞെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം.
1: ഈ കുഴിയിൽ നടുമ്പോൾ ഒന്നിച്ചാണോ നടുന്നത്? അവിടെ കുറച്ച് സ്പേസിംഗ്
0: അല്ല, കുഴിയിൽ നമ്മൾ സാധാരണ നടുമ്പോഴേ ഒരു കുഴിയിൽ നടുന്ന കന്നുകൾ തമ്മിൽ ഒരു അരയടി ഇടയകലം കൊടുത്തു വേണം നടാനായിട്ട്. അതുപോലെ നമ്മൾ മാതൃസസ്യത്തിൽ നിന്ന് കന്നിളക്കി എടുക്കുന്ന ആ മുറിപ്പാടി എതിർവശത്തേക്കായിരിക്കും കുലകൾ ചായുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് രണ്ട് കന്നുകൾ ഒരു കുഴിയിൽ വെക്കുമ്പോൾ ഈ രീതിയിൽ നമ്മൾ കന്നിന്റെ ആ ഒരു പ്ലാന്റിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ
1: രണ്ട്
0: സൈഡിലോട്ടും കുല ചായത്തക്ക രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട്.
1: നടുന്നതിന് മുന്നേ നമ്മൾ ഈ മേഡം പറഞ്ഞ മാതിരി കുഴിയെടുക്കുമ്പോൾ ജൈവവളവോ മറ്റു അടിവളവോ ഒക്കെ ഇട്ടിട്ട് നടുന്നതാണല്ലോ രീതി.
0: നമ്മൾ വാഴക്കുഴികൾ എടുത്തതിന് ശേഷം മേൽമണ്ണും ജൈവവളങ്ങള് ജൈവവളങ്ങൾ എന്ന് പറയും ചാണകപ്പൊടി, ആകാംഗ ചാണകപ്പൊടി, കമ്പോസ്റ്റ്, അതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, നമ്മുടെ സാഹചര്യത്തിനും സാമ്പത്തികത്തിനും അനുസരിച്ചുള്ള ജൈവവളങ്ങളും മേൽമണ്ണും കൂടെ ചേർത്ത് കുഴി ഒരു പകുതി മുക്കാൽ ഭാഗം മൂടിയതിന് ശേഷം അതിന് നടുവിൽ ഒരു പിള്ളക്കുഴി എടുത്താണ് നമ്മൾ സാധാരണ കന്ന് വെക്കുന്നത്. ഈ പിള്ളക്കുഴിയിൽ വേണമെങ്കിൽ നമുക്ക് അല്പം വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ വേപ്പിൻ കുരു ചതച്ചതോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മാണവണ്ടിന്റെയൊക്കെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വളരെ സഹായകരമാണ്.
1: ഇവരെ പരിചരണം വല്ലതും ചെയ്യേണ്ടതിരിക്കുന്നു നമ്മുടെ ഈ കന്ന് നടുമ്പോൾ.
0: കന്ന് നടുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം കന്നിനകത്ത് മാണവണ്ടിന്റെ ആക്രമണം ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കർഷകർ പൊതുവെ പറയും കരിച്ചക്കേടെന്ന് പറയും. അപ്പൊ അത് ചെത്തി വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് മാണവണ്ടിന്റെ പുഴുക്കളും മറ്റും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കരിച്ചക്കേട് ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതിയിൽ ചാണകവും ചാരവും കൂടെ കലക്കി അല്പം കട്ടി കൂടിയ ഒരു ലൈനി തയ്യാറാക്കി അതിനകത്ത് ഈ കന്നുകൾ ചെത്തി വൃത്തിയാക്കിയ കന്നുകൾ മുക്കി വെച്ചതിന് ശേഷം ഒരു രണ്ടു മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി നടുന്നതാണ് നല്ലത്. ഇനി വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർഷകർക്ക് ചിലപ്പോഴ് ഇത് പ്രായോഗികമല്ല എന്ന് പലപ്പോഴും കർഷകർ പറയാറുണ്ട്. 500ഉം 1000ഉം വാഴക്കന്നുകളൊക്കെ നടുമ്പോൾ ഇതെല്ലാം തന്നെ ചെത്തി വൃത്തിയാക്കി ഈ പറയുന്ന പോലെ ചാണകം ചാരത്തും ലൈനിയിൽ മുക്കി ഉണക്കുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല എന്ന് പലപ്പോഴും കർഷകർ അഭിപ്രായപ്പെടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും കന്ന് ചെത്തി വൃത്തിയാക്കി ഏതെങ്കിലും കീടനാശിനി ലായനിയിൽ മുക്കി നടുന്നത് ഈ പറയുന്ന മാണവണ്ടിന്റെ പുഴുക്കളെയൊക്കെ നശിപ്പിക്കുന്നതിന് നമ്മുടെ നടീൽ വസ്തുക്കളിലൂടെ മാണവണ്ടുകൾ നമ്മുടെ കൃഷിത്തോട്ടങ്ങളിലേക്ക് എത്തുന്നത് തടയുന്നതിനും സഹായകരമാണ്.
1: വാഴയെക്കുറിച്ച് പറയുമ്പം ഏറ്റവും അധികം ന്യൂട്രിയൻറ്റ് എടുക്കുന്ന ഒരു ക്രോപ്പാണ് പറയാറുള്ളത്. നമുക്ക് പോഷകം ഒത്തിരി അധികം വേണം. അപ്പൊ ഇതിന്റെ ഒരു മാനേജ്മെന്റ് എങ്ങനെയാണ് കർഷകർ ചെയ്യേണ്ടത്?
0: വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഏത്തവാഴ കൃഷിയിൽ ന്യൂട്രിയൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ വളപ്രയോഗം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് തുടങ്ങിയ നേർവളങ്ങൾ അത് നമ്മൾ ഒരു ശുപാർശയുണ്ട്. അതായത് ആദ്യത്തെ മാസം നമ്മളൊരു 90-95 gram യൂറിയ, 300 gram രാജ്ഫോസ്, 100 gram പൊട്ടാഷ്, അങ്ങനെ ഓരോ മാസത്തേക്ക് നമുക്കൊരു നിഷ്കർഷിച്ചിരിക്കുന്ന റെക്കമെൻഡഡ് ഡോസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നേർവളങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഒരു 5-6 വളം ചെയ്യാനായിട്ടാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം പലപ്പോഴും കർഷകര് കോംപ്ലക്സ് വളങ്ങളും മറ്റും ഉപയോഗിക്കും. കോംപ്ലക്സ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരിയായ അനുപാതത്തിൽ ഇത് കൂട്ടി യോജിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോംപ്ലക്സ് വളങ്ങളോടൊപ്പം പൊട്ടാഷ്യം ഒക്കെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വാഴയ്ക്ക് പലപ്പോഴും മതിയായ അളവിൽ പോഷകങ്ങൾ ലഭിക്കാതെ വരും. അതും പ്രത്യേകിച്ച് വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ പൊട്ടാഷ് എന്ന് പറയുന്ന മൂലകം ഒരു ലക്ഷറി കൺസംപ്ഷന് വേണ്ടുന്ന മൂലകമാണ്. പലപ്പോഴും നമ്മൾ കോംപ്ലക്സ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ മതിയായ അളവിൽ പൊട്ടാഷ് ഇതിനോട് കൂട്ടി യോജിപ്പിക്കാതെ വരും, അല്ലെങ്കിൽ കോംപ്ലക്സ് വളങ്ങൾ മാത്രമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ വാഴയ്ക്ക് മതിയായ അളവിൽ പൊട്ടാഷ് ലഭ്യമാകാതെ വരികയും അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ വാഴത്തോട്ടങ്ങളിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരികയും ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഈ പൊട്ടാഷ് അധികമായിട്ട് നമുക്ക് കോംപ്ലക്സ് വളം എന്ന് പറഞ്ഞാൽ 18 18 18 എന്ന് പറഞ്ഞാൽ 3 NPK എൻപിക്കും മൂന്നും സെയിം ആയിരിക്കും, പൊട്ടാഷ്യവും സെയിം ആയിരിക്കും.
0: അപ്പൊ അതോടൊപ്പം നമ്മൾ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം ആവശ്യാനുസരണം നമുക്ക് ആ ശുപാർശ ചെയ്യപ്പെട്ട

0: കിട്ടത്തക്ക അളവിൽ, വാഴയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അതിനോടൊപ്പം എം ഒ പി കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിലെ കുമ്മായ പ്രയോഗം. ഞാൻ ആദ്യമേ പറഞ്ഞപ്പോഴേ കൃഷിക്ക് കുഴിയെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ തന്നെ പറയേണ്ടതായിരുന്നു, മണ്ണിൽ നമ്മുടെ കേരളത്തിലെ മണ്ണ് നല്ല അമ്ല സ്വഭാവമുള്ള മണ്ണാണ്. അപ്പൊ മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പോഷക നമ്മൾ വളങ്ങൾ പ്രയോഗിച്ചാൽ തന്നെ ഈ ചെടികൾക്ക് ഈ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് ലഭ്യമാകണമെങ്കിൽ മണ്ണിന്റെ പുളിപ്പ് അല്ലെങ്കിൽ അമ്ലത ക്രമീകരിക്കപ്പെടണം. നമ്മൾ ഒരു വാഴയ്ക്ക് ശുപാർശ ചെയ്യുന്നത് ഏകദേശം 1 കിലോയോളം കുമ്മായമാണ്. അപ്പൊ വാഴക്കുഴി എടുക്കുന്ന ആദ്യ ഘട്ടത്തിൽ നമുക്ക് ഒരു കുഴിക്ക് 1/2 കിലോ വീതം കുമ്മായം കൊടുക്കാം. പിന്നീട് നമ്മൾക്ക് 2-3 മാസം ഇടവിട്ട് ഒരു 250 ഗ്രാം വീതം കുമ്മായം കൊടുക്കുന്നത് മണ്ണിന്റെ അമ്ലത ക്രമീകൃതമാകുന്നതിനും അതുപോലെ ശരിയായ രീതിയിൽ പോഷക ലഭ്യത ഉറപ്പാക്കുന്നതിനും സഹായകരമാണ്.
1: പിന്നെ ഈ സൂക്ഷ്മമൂലകം ഇതിന് എത്ര ഇമ്പോർട്ടന്റ് ആണ്?
0: തിരുവനന്തപുരം ജില്ലയിലെ ഏത്തവാഴത്തോട്ടങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മമൂലകങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇലകളിലുള്ള ഒരു വലിച്ചില്, അതുപോലെ ഇലകളുടെ വിസ്തൃതി കുറുകി കുറുകി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നടുനാമ്പ് കരിഞ്ഞു പോകുന്നത്, നടുനാമ്പ് ഒടിഞ്ഞു തൂങ്ങുന്നത്, അതുപോലെ ചിലയിടത്ത് ചെടി നാമ്പെടുക്കാൻ മടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മമൂലകങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോഴ് ഇത് പരിഹരിക്കുന്നതിനായിട്ട് നമ്മുടെ കേരള കാർഷിക സർവകലാശാല അയർ എന്ന് പറയുന്ന ഒരു മൂലകക്കൂട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് ഒരു വാഴയ്ക്ക് 200 ഗ്രാം ആണ് അവര് ശുപാർശ ചെയ്യുന്നത്. ഈ 200 ഗ്രാം നമ്മൾ ഒറ്റ തവണയായിട്ടല്ല, 2 തവണകളായിട്ടാണ് കൊടുക്കേണ്ടത്. അത് 2-ാം മാസം മണ്ണിൽ 100 ഗ്രാം കൊടുക്കുക, 4-ാം മാസം 100 ഗ്രാം കൊടുക്കുക. ഈ രീതിയിൽ 2 തവണകളായിട്ടാണ് അയർ കൊടുക്കേണ്ടത്. മറ്റൊരു സൂക്ഷ്മമൂലക കൂട്ടുകൂടി കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുണ്ട്, സമ്പൂർണ മൾട്ടിമിക്സ്. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന വളമാണ്. ഇത് ഇലകളിൽ സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത്. അപ്പം വാഴയ്ക്കുള്ള സമ്പൂർണ വാങ്ങിയതിനു ശേഷം 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് 2 മാസത്തെ ഇടവേളകളിൽ 3 സ്പ്രേ ഇലകളിൽ കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഉപമൂലകങ്ങളുടെ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്.
1: പിന്നെ വാഴത്തോട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കാറ്റും മഴയും എപ്പം വേണമെങ്കിലും വരാം. അപ്പം ലോഡ്ജിങ് അല്ലെങ്കിൽ വാഴ വീഴുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അപ്പൊ അതിനുവേണ്ടി പുതിയ ടെക്നിക് ഒക്കെ KVKs ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
0: വാഴയില് കുല വരുന്ന സമയത്ത് അത് ചെറിയ കാറ്റൊക്കെ അടിച്ചാൽ പോലും വാഴ മറിഞ്ഞു പോകുന്ന സാഹചര്യം, ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മള് സാധാരണ കുലകൾ വലിച്ചു കെട്ടാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു കോളാർ റിംഗ് ആൻഡ് സ്ട്രിംഗ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ചെലവ് കുറഞ്ഞ രീതിയിൽ കർഷകർക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റും. തിരുവനന്തപുരം KVKയിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം കർഷകർക്ക് ഫീൽഡിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല റിംഗ് ആൻഡ് സ്ട്രിംഗ് വാഴയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്ന കോളാർ റിംഗും മറ്റും KVKയിൽ നിന്ന് കർഷകർക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് ലഭ്യമാക്കുന്നുമുണ്ട്.
1: ഇത് നമുക്ക് ഒരു വർഷമല്ല, ഒരു പ്രാവശ്യം വീണ്ടും
0: വീണ്ടും ഉപയോഗിക്കാൻ
1: സാധിക്കും. വാഴയിൽ കൊല വരുമ്പം ബഞ്ച് കവറിംഗ് അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്നത് ഒരു പ്രധാന ഘടകമാണല്ലേ.
0: വാഴയിൽ ഇന്ന് ധാരാളം പ്രശ്നങ്ങൾ, എലിയ്, വവ്വാല്, അണ്ണാന് തുടങ്ങിയവയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. പിന്നെ ഇപ്പം വാഴയിൽ വ്യാപകമായിട്ട് ഒരു കുഴുപ്പുള്ളി രോഗം കാണാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ പ്രതിരോധിക്കുന്നതിന്, അതുപോലെ വാഴക്കൊലകളുടെ ഭംഗി കൂട്ടുന്നതിനും അതിന്റെ മാർക്കറ്റ് അക്സെപ്റ്റബിലിറ്റി കൂട്ടുന്നതിനും ഒക്കെ വാഴക്കൊലകൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് നല്ലതാണ്. കേരള കാർഷിക സർവകലാശാല ആണ് ഒരു ബഞ്ച് കവറിംഗ് ഡിവൈസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ടെക്നോളജി കാർഷിക സർവകലാശാലയിൽ നിന്നും വാങ്ങിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം അത് കർഷകർക്ക് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത് ലഭ്യമാക്കുന്നുണ്ട്. ഈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് നല്ല പ്രാക്ടീസ് ഉള്ള ഒരു വ്യക്തിക്ക് 20 മുതൽ 30 കൊലകൾ വരെ 1 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഉപയോഗിക്കുന്ന കവർ കർഷകർക്ക് 2-3 പ്രാവശ്യമൊക്കെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാനായിട്ടും പറ്റും. അത് കർഷകർക്ക് KVKയിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗവുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന്റെ ഡെമോൺസ്ട്രേഷൻസും അതുപോലെ ഈ ഡിവൈസും ഒക്കെ ലഭ്യമാക്കുന്നത്.
1: പിന്നെ നമ്മൾ ഏത് വിള ചെയ്താലും അതിന്റെ വിളവെടുക്കുന്നതൊരു പ്രധാന കാര്യമാണല്ലോ. അത് ശരിയായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിൽ നമ്മൾ ഇത്രയും എഫോർട്ട് ചെയ്ത അതിന്റെ ഒരു ലാഭം നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതിനെ കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
0: അത് പറയുമ്പോഴ് നമ്മൾ വിളവെടുപ്പിലേക്ക് വരുമ്പോഴ് ഞാൻ നേരത്തെ പറഞ്ഞു വാഴയിൽ പൊട്ടാഷിന്റെ ലഭ്യതയെ കുറിച്ചും ഒക്കെ. ഇപ്പം വാഴക്കൊലകളുടെ തൂക്കം കൂട്ടുന്നതിനും വാഴത്തോട്ടങ്ങളിലെ വിളവ് കൂട്ടുന്നതിനും കർഷകർക്ക് വിളവെടുപ്പിലേക്ക് കൊലകൾ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം അല്ലെങ്കിൽ SOP. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വളമാണ്. ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് വാഴക്കൊലകൾ വരുന്ന സമയത്ത് കൊല

0: ഇലകൾ നിരന്നതിന് ശേഷം നമ്മൾ വാഴ കൊടപ്പനൊടിക്കും. കൊടപ്പനൊടിച്ച് നീക്കിയതിന് ശേഷം ഇലകളിലും കൊലകളിലും ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കുക. അതിനുശേഷം കൊലകൾ ഒരു അര വിളവായി കഴിയുമ്പോഴേ, ഒരു ഹാഫ് മെച്ചുവർ സ്റ്റേജ് ആയി കഴിയുമ്പോഴേ രണ്ടാമത് ഒരു സ്പ്രേ കൂടെ കൊടുക്കുക. അപ്പൊ ഈ രീതിയിൽ കൊടുക്കുമ്പോൾ ഈ പറയുന്ന ലക്ഷറി കൺസംപ്ഷന് വേണ്ടുന്ന പൊട്ടാഷ്യന്റെ ലഭ്യത നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കൃഷിയുടെ പരീക്ഷണങ്ങളിൽ കണ്ടിട്ടുള്ളത് വാഴ കൊലകളുടെ തൂക്കം നമുക്ക് 1.5 മുതൽ 2 കിലോ വരെ മെച്ചപ്പെടുത്താനായിട്ടും സാധിക്കും. തീർച്ചയായിട്ടും കർഷകർക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് കർഷകർക്ക് വളരെ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന്റെ സ്പ്രേ.
1: ഇത് രണ്ട് പ്രാവശ്യം ചെയ്യണം.
0: കൊലകൾ നിരന്നതിന് ശേഷം ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കുക. കൊലകളിൽ മാത്രമല്ല ഇലകളിലും കൊടുക്കണം, ഇലകളിലും കൊലകളിലും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കൊലകളുടെ ഒരു ഹാഫ് മെച്ചുവർ സ്റ്റേജ്, ഒരു അര വിളവായി കഴിയുമ്പോൾ രണ്ടാമതൊരു പ്രാവശ്യവും കൂടെ ഈ രീതിയിൽ കൊടുക്കണം.
1: ഇങ്ങനെ നമ്മൾ ഈ ശാസ്ത്രീയമായിട്ട് ഒരു കൃഷി ചെയ്താല് എന്തായാലും കർഷകർക്ക് നല്ലൊരു ലാഭം ഈ വാഴക്കൃഷിയിൽ നിന്ന് നേടാൻ സാധിക്കുമല്ലേ?
0: 1 ഏക്കറിൽ 1000 വാഴയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് ശുപാർശ ചെയ്യുന്നത്. ഒരു വാഴയുടെ ശരാശരി കൃഷി ചെലവ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 200 രൂപയോളം വരുന്നുണ്ട്. 200 രൂപ അതിന് മീതിയൊക്കെ വരുന്നുണ്ട്. എങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കർഷകർക്ക്, പിന്നെ വിപണിയും കൂടെ സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് നല്ല ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന്റെ സ്പ്രേ, അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളുടെ ഉപമൂലകങ്ങളുടെ ഉപയോഗം, കുമ്മായ പ്രയോഗം, ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം, ഇങ്ങനെയുള്ള ശാസ്ത്രീയ കൃഷി പരിചരണ മാർഗങ്ങൾ അവലംബിച്ചു കഴിഞ്ഞാൽ കർഷകർക്ക് തീർച്ചയായിട്ടും മികച്ച ഒരു ലാഭം ഉണ്ടാക്കാൻ
1: പറ്റും.
0: ഇരട്ട വാഴ ചെയ്താൽ ഒക്കെ കർഷകർക്ക് നല്ല ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന വിള തന്നെയാണ്. ഇതിനെല്ലാം സപ്പോർട്ടീവായിട്ട് വിപണി കൂടെ
1: വേണം. മഞ്ജു മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ശാസ്ത്രീയമായ വാഴക്കൃഷി എങ്ങനെ ചെയ്യണം ഇക്കാര്യം നല്ലപോലെ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറെ ഇണങ്ങുന്ന ഒരു വിള. നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലും പാടത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് വാഴ. വാഴക്കൃഷി എങ്ങനെ ശാസ്ത്രീയമായി ചെയ്യാം, എങ്ങനെ മികച്ച വരുമാനം നേടാം എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ ഇതുവരെ നമ്മോടൊപ്പമുണ്ടായിരുന്നത് തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശ്രീമതി മഞ്ജു തോമസ് ആണ്. മഞ്ജു തോമസുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: എത്ര ഉത്സാഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് നാം ഓരോ കൃഷിയും ചെയ്യുന്നത്. എന്നാൽ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ.
0: ഈ മാസം കുരുമുളകിന് 2 ഗഡു വളം ചേർക്കാം. പൊതുശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് 3/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
2: കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,600 മുതൽ 28,900 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളകിന് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 മുതൽ

72,100 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിൻ്റലിന് 81,400 രൂപ വരെയും

0: 7,400 രൂപ വരെയും മഞ്ഞളിന് 18,000 മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: ഇനി ഇന്ന് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഉത്തരം, മണ്ണിന്റെ ഘടനയ്ക്കും വിളകളുടെ ആവശ്യങ്ങൾക്കും യോജിച്ച രീതിയിൽ വളം പല തവണകളായി വെള്ളത്തോടൊപ്പം നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ. കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി വളങ്ങൾ, സസ്യവളർച്ച ത്വരിതപ്പെടുത്തുന്ന പോഷകങ്ങൾ, രാസലായനികൾ തുടങ്ങിയവ ജലസേചന സംവിധാനത്തിലൂടെ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്.
2: ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ.

0: കിസാൻ വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 7 കഴിഞ്ഞ് 20:38. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600, ആലപ്പുഴ 25,700, കോട്ടയം 28,900, എറണാകുളം 26,100, കൊച്ചി റെഡി 27,700, ആലുവ 27,500, വടക്കൻ പറവൂർ 26,900. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,700, വടക്കൻ പറവൂർ 16,400. തേങ്ങാ പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 39,000, കട്ടപ്പന 39,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, എറണാകുളം 33,000, ആലുവ ക്വിന്റലിന് 6,000, തൊടുപുഴ 1,031. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 72,200, കൊച്ചി അൺഗാർബിൾഡ് 70,200, ആലുവ അൺഗാർബിൾഡ് 68,000, തൊടുപുഴ അൺഗാർബിൾഡ് 69,000, കട്ടപ്പന അൺഗാർബിൾഡ് 70,200. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,350, കട്ടപ്പന 3,000. ചുക്ക് ക്വിന്റലിന് കൊച്ചി 31,000, തൊടുപുഴ 30,000. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 27,800, മൂവാറ്റുപുഴ 22,500, കോതമംഗലം 26,500, തൊടുപുഴ 26,100. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 18,000, തൊടുപുഴ 23,500. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 1,71,000, ആലുവ 1,85,000. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 7,000, അടയ്ക്ക 1,000, എറണാകുളം 4,600. നേന്ത്രക്കായ പച്ച ക്വിന്റലിന് എറണാകുളം 5,200, ആലുവ 5,200, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി, കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
6: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
5: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. അഭിപ്രായങ്ങൾ AIR FM Kochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.

0: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444752212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
2: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 32 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. പ്രളയത്തിൽ മരിച്ച മലയാളികളുടെ DNA പരിശോധനയ്ക്കായി നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് കേരള സർക്കാർ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. അക്കാദമിക് മികവ്, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവ രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു.
1: हम सब देशवासी विकसित भारत के निर्माण के लक्ष्यों की ओर आगे बढ़ रहे हैं. विश्व स्तरीय शिक्षा व्यवस्था के बल पर ही विकसित भारत का निर्माण संभव है. हमारे शिक्षक शिक्षा व्यवस्था में प्राणवायु का संचार करते हैं. हमारा ये प्रयास होना चाहिए कि हमारे देश में एक भी विद्यार्थी अच्छी शिक्षा के अवसर से वंचित ना हो.
0: ചടങ്ങിൽ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 6 സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 48 സ്കൂൾ അധ്യാപകർ പുരസ്കാരം ഏറ്റുവാങ്ങി. ചെന്നൈയിൽ നടന്ന ഇന്ത്യ വാൽവ്സ് 2026 കോൺഫറൻസിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ത്യ വാൽവ് രജിസ്ട്രി ഉദ്ഘാടനം ചെയ്തു. വികസിത ഭാരതം ആരോഗ്യമുള്ള ഭാരതം കൂടിയായിരിക്കണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതികൾ കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിനും എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുമായി ഡോക്ടർമാരും ഗവേഷകരും സ്ഥാപനങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ മുതൽ 4 ദിവസം അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചരിത്രപരവും സാമൂഹികവും ദേശീയവുമായ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം വിവിധ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യ സ്വന്തം പൈതൃകങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് പഠിക്കുന്നതിലും അവ വീണ്ടെടുക്കുന്നതിലും കൂടുതൽ ആത്മവിശ്വാസമുള്ള രാജ്യമായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക ഹിസ്റ്ററി പ്രൈസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലിഖിതങ്ങളും സമുദ്ര വ്യാപാരവും ഗണിതശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം രാജ്യം ഇന്ന് സ്വയം വീണ്ടെടുക്കുകയാണെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാലും കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ

0: പാട്ടീലും അവലോകനം ചെയ്തു. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ഈ ശുചിത്വ പ്രചാരണം 9-ാം പതിപ്പിലേക്ക് കടക്കുമ്പോൾ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു ഇന്ത്യയോടുള്ള പ്രതിബദ്ധത രാജ്യം പുതുക്കുകയാണെന്ന് ശ്രീ മനോഹർ ലാൽ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ പ്രചാരണ പരിപാടിയിൽ എല്ലാവരും മുന്നോട്ട് വന്ന് പൂർണ്ണ മനസ്സോടെ പങ്കാളികളാകണമെന്നും സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്നും കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ആരോഗ്യകരമായ വിയോജിപ്പുകളുടെയും ചർച്ചകളുടെയും സംസ്കാരം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിൽ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമയബന്ധിതമായ നീതി നിർവഹണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബ്രസീൽ സുപ്രീം ഫെഡറൽ കോടതി പ്രസിഡന്റ്, ചൈനീസ് ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. നിയമം, നീതി, നിയമവിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് സുപ്രീംകോടതി പ്രതിമാസ പ്രഭാഷണ പരമ്പര ആരംഭിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. നിയമം, നീതി, സമൂഹം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള സ്ഥിരം വേദിയായി ഈ പ്രഭാഷണ പരമ്പര മാറും. ഓരോ മാസവും ഒരു പ്രധാന ആശയം എന്ന ആശയത്തിന് ഊന്നൽ നൽകിയാണ് ഈ പരമ്പര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായുള്ള ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മനുഷ്യകേന്ദ്രീകൃത വികസന മാതൃക നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച, ധനകാര്യ സുസ്ഥിരത, ആരോഗ്യക്ഷേമം, കാലാവസ്ഥാ പ്രതിരോധം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ആശയങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നു. തൃശൂരിൽ ഇന്നലെ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ അനുശോചനമറിയിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ നിന്നുള്ള 8 വിദ്യാർത്ഥികളുമായി പോയ കാർ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് തൊട്ടു മുൻപ് വാഹനം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായും അതിവേഗ പാതയിൽ ഒരു ട്രക്ക് അനധികൃതമായി പാർക്ക് ചെയ്തിരുന്നതായും പ്രാഥമിക സിസിടിവി ദൃശ്യങ്ങളിലുണ്ടെന്നാണ് റിപ്പോർട്ട്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് NHAI വ്യക്തമാക്കി. ഇത്തവണത്തെ ദേശീയ അധ്യാപക അവാർഡ് കേരളത്തിൽ നിന്ന് ലഭിച്ചത് കണ്ണൂർ പൂഴാതി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ KP സുനിൽകുമാറിനാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ അധ്യാപക അവാർഡും ഇത്തവണ സുനിൽകുമാറിനെ തേടിയെത്തിയിട്ടുണ്ട്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അധ്യാപന രംഗത്തെ മികവിനും സമർപ്പണത്തിനുമുള്ള അംഗീകാരമായാണ് KP സുനിൽകുമാറിനെ അധ്യാപക അവാർഡ് തേടിയെത്തിയത്. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1.5 മാസം മുൻപാണ് പുഴാതിയിലെത്തിയത്. ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നുവെന്ന് രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം സുനിൽകുമാർ ആകാശവാണിയോട് പറഞ്ഞു.
3: ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് കേരളത്തിന്റെ പ്രതിനിധിയായി അധ്യാപക സമൂഹത്തിന് വേണ്ടി എനിക്ക് അവാർഡ് വാങ്ങുവാൻ സാധിച്ചതിലേറെ അഭിമാനിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള പിന്തുണയും ഇടപെടലുകളും നടത്തുക എന്നുള്ളത് തന്നെയാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം. പ്രിയപ്പെട്ട കുട്ടികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടി വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുള്ള സമയങ്ങളിൽ നിന്ന് എന്നിൽ നിന്നും ഉണ്ടാകും.
0: ബീഹാറിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം സാധാരണ ജീവിതത്തെ ബാധിക്കുന്നതായി റിപ്പോർട്ട്. ദുരന്ത നിവാരണ വകുപ്പിന്റെ കണക്കനുസരിച്ച് 11 ജില്ലകളിലെ 50 ബ്ലോക്കുകളിലായി 201 പഞ്ചായത്തുകളിൽ ഏകദേശം 10 ലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. ഗംഗയും മറ്റു നിരവധി പ്രധാന നദികളും വിവിധ സ്ഥലങ്ങളിൽ അപകടരേഖയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 5000-ത്തോളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതുവരെ 13,000-ത്തിലധികം പേരെ രക്ഷപ്പെടുത്തി. നുവാക്കോട്ട് ജില്ലയിൽ 4-നില വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 60 വയസ്സുള്ള സ്ത്രീയെ ജീവനോടെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നു.

0: ുള്ള ഡി എൻ എ പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1334 ഉയർന്നു. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7:35 മിനിറ്റും 43 സെക്കൻഡും.

FM Evening. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഈവനിംഗ് ആരംഭിക്കുകയായി. എല്ലാ ശ്രോതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: റോഡിലെ കുഴിയിൽ വീണ് ആളുകൾ മരിക്കുന്നത് സാധാരണ അപകട വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ പ്രധാന റോഡിലെ കുഴികൾ കോടതി കണ്ടെന്നും എന്തെ എഞ്ചിനീയർമാർ കാണാത്തതെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെയും കോർപ്പറേഷന്റെയും എഞ്ചിനീയർമാരോട് ഹൈക്കോടതി ചോദിച്ചത് ഒരു കൊല്ലം മുൻപാണ്. ഇന്നും നഗരത്തിലെ റോഡിന്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. വാഹനയാത്രികരുടെ മുന്നിൽ തെളിയുന്നത് പലപ്പോഴും കുരുതിക്കളങ്ങളാണ്. ചെറുകുഴികളും വലിയ ചെളിക്കുഴികളും എങ്ങും കാണാം. തൊട്ടടുത്തെത്തിയാൽ മാത്രം കാണാവുന്ന തരത്തിലാണ് മിക്ക കുഴികളും. വാഹനങ്ങൾ പെട്ടെന്നു കണ്ട് ബ്രേക്ക് ഇടുന്നതും കാണാതെ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുന്നതും ഇന്ന് സ്ഥിരം കാഴ്ചയായി മാറി. ഇരുചക്ര വാഹനങ്ങളാണ് മിക്കപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. റോഡറിയാത്ത വ്യക്തികളോ രാത്രിയിലോ ആണ് സഞ്ചാരമെങ്കിൽ ആ അപകടത്തിനുള്ള സാധ്യത ഇരട്ടിയായി. ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു, റോഡിൽ കുഴിയുണ്ട് ആരടയ്ക്കും? സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹന യാത്രികർ റോഡിലെ അനുഭവം പങ്കുവയ്ക്കുന്നു.
2: എന്റെ പേര് സ്വാതി. ഞാൻ ആക്ച്വലി ടൂ വീലർ ഓടിക്കാൻ തുടങ്ങി ഒരു 10 ഇയേഴ്സ് ആയി കലൂരിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നൊരു 10 to 12 kilometers റേഡിയസിൽ തന്നെയാണ് എല്ലാ ദിവസവും ട്രാവൽ ചെയ്യുന്നത്. ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി ഒരു 200 പെട്രോൾ അടിച്ചിട്ട് ഫുൾ ഇങ്ങനെ കറക്കം തന്നെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും മെയിൻ ആയിട്ട് ഈ കറുകപ്പള്ളി റൂട്ട് അല്ലെങ്കിൽ തമ്മനം ടു കത്രിക്കടവ് ഇവിടേക്കാണ് പോകുന്നത്. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ്, കുഴിയും ഭയങ്കര മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തില്ല. ട്രാഫിക്കിലാണെങ്കിൽ നമ്മള് വെഹിക്കിൾസ് നോക്കും അല്ലെങ്കിൽ റോഡ്സ് നോക്കണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വരും. കുറെ ആക്സിഡൻസും ഇത് കാരണം വരാറുണ്ട്. ഒരു ദിവസം അമ്മയായിട്ട് ജസ്റ്റ് പോകുമ്പോഴേ തന്നെ അമ്മ ബാക്കിലായിരിക്കും ഇരിക്കുന്നത്, വൺ സൈഡ് ആയിരിക്കും. അപ്പൊ അവർക്ക് കൺവീനിയൻ ആയിട്ട് വൺ സൈഡ് ആയിരിക്കും ഇരിക്കുമ്പോ നമ്മൾ പെട്ടെന്നൊക്കെ ബ്രേക്ക് അടിച്ച് ഒരു ദിവസം പെട്ടെന്ന് ഒരു കുഴി വന്നു. നമുക്ക് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് വണ്ടി വന്ന് ഇടിക്കും. അപ്പൊ പെട്ടെന്ന് ചാടിയപ്പോഴേക്കും അമ്മ ചാടി നിലത്ത് ഇരുന്നു പോയി. അപ്പൊ അങ്ങനത്തെ

0: സിറ്റുവേഷൻസ് കഴിഞ്ഞ ഒരു 3 മന്ത്സിന് മുമ്പ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു. പിന്നെ അവിടുത്തെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഓരോ ഇങ്ങനെ എന്താ പറയാ കല്ലും അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ മണ്ണൊക്കെ വെച്ചിട്ട് നമ്മുടെ നോർമൽ പീപ്പിൾസ് തന്നെയാണ് അതിന് ശരിയാക്കി വിടുന്നത്. റോഡ് പ്രോപ്പറായിട്ട് പിന്നെയും ആ ഒരു സ്മൂത്ത്നെസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെയും ഈ മഴ പെയ്ത് നമ്മുടെ വെതർ കാരണം പിന്നെയും പഴയതുപോലെ തന്നെ ആ മണ്ണും ഇതൊക്കെ വെള്ളത്തിൽ ഇതായി പോകും. പിന്നെയും ആ സെയിം കുഴി തന്നെ പിന്നെയും വലുതായി അവിടെ തന്നെ ഉണ്ടാവും. തിരക്കുള്ളപ്പോ നമ്മൾ വണ്ടി ഫ്രണ്ടിലുള്ളതോ അല്ലെങ്കിൽ ബാക്കിലത്തെ ഇതൊന്നും നോക്കണോ അല്ലെങ്കിൽ അതിന്റെ അടിയിൽ ഇങ്ങനെ റോഡ് ശരിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ ഒരു കാറായിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബാക്കിൽ നിന്ന് വണ്ടി എടുത്ത് പോകുമ്പോഴേക്ക് ടൂ വീലറിന്റെ മെയിൻ പ്രശ്നം പറയുവാണെങ്കിൽ ഇപ്പൊ ഫ്രണ്ടിൽ കാറാണെങ്കിൽ 4 വീലിന്റെ നടുക്കിൽ കൂടി ആയിരിക്കും ആ കുഴി വരുന്നത്. നമ്മൾ കാറിന്റെ തൊട്ട് ബാക്കിലെങ്കിൽ നമുക്ക് അത് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് നമ്മൾ ആ കുഴിയിലായിരിക്കും പോയി ഇതാവുന്നത്. ബാലൻസിങ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ വീഴും. ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരിക്കും. ഓരോ വീപ്പ് അങ്ങനെയൊക്കെ വരുമ്പോ ഭയങ്കര ഒരു റഷ് ആയിരിക്കും. ഭയങ്കര തട്ടിക്കുട്ടി പരിപാടി ആയിരിക്കും ചെയ്യുന്നത്. അല്ലാണ്ട് പ്രോപ്പറൊന്നല്ല, നമുക്കത് മനസ്സിലാവും. മെയിൻ ആയിട്ട് ഇതാ പ്രശ്നം. ഇപ്പൊ വെള്ളത്തിന്റെ പൊളിക്കും അത് ശരിയാക്കും, പിന്നെ അവരെന്തൊക്കെയോ കാണിച്ച് നികത്തി വെക്കും, സിമെന്റും കാര്യങ്ങളൊക്കെ ഇട്ടൊരു നികത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്യാസ് അതിന്റെ പൈപ്പ് ലൈനിന്റെ വരും. പിന്നെ ഈ സെയിം പ്രോസസ് തന്നെ ഇങ്ങനെ ഇപ്പൊ ഒരു റോഡ് 3-4 പ്രാവശ്യമാണ് അവരിങ്ങനെ കട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുന്നതും പിന്നെ അത് നികത്തി വെക്കുന്നതും. പിന്നെ നമ്മളുടെ കാലാവസ്ഥ അറിയാലോ, മഴ ആയതുകൊണ്ട് ഈ മഴയിൽ ഈ കറക്റ്റ് റെയിനി സീസണിലായിരിക്കും ഇവരുടെ ഈ എല്ലാ പരിപാടികളും നടക്കുന്നത്. 4 പ്രാവശ്യം ചെയ്യുന്ന ഒരു സാധനം മറ്റൊരു രീതിയിൽ തന്നെ ഓരോരുത്തരും സംസാരിച്ച് കൺവേ ചെയ്തിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പക്ഷെ ഇത് ഓരോ പ്രാവശ്യം ഓരോ ആൾക്കാരായിട്ടാണ് വന്ന് ചെയ്യുന്നതും, അതും ഈ മഴയത്താണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ പിന്നെയും ബ്ലോക്ക് ആവും. മഴയുമ്പോൾ നമുക്കറിയാലോ ഇവിടെ കൂടുതലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എറണാകുളം എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഇതും കൂടി വരുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
1: എന്റെ പേര് ഹരികുമാർ, അധ്യാപകനാണ്. എറണാകുളം നഗരത്തിലാണ് ഇപ്പൊ താമസിക്കുന്നത്. നമ്മുടെ നഗരത്തിലെ റോഡുകളിൽ ചില മെട്രോ പില്ലറുകളുടെ അടുത്ത് വലിയൊരു അപകടാവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് പാലങ്ങളിലും കലിങ്കുകളിലുമുള്ള മെട്രോ തൂണുകൾക്ക് സമീപത്തായിട്ട് കുറച്ചു ഭാഗം റോഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ വലിയൊരു ഹമ്പിൽ കൂടി കയറി പോകുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. വണ്ടി അല്പം സ്പീഡിലാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് വലിയൊരു അപകടത്തിൽ ചെന്നുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റോഡ് ഒരേ നിരപ്പിൽ ഉയർത്തിപ്പണിത് ഈ ഉയരവ്യത്യാസം ശരിയാക്കുക എന്നതാണ് അതിനുള്ള പരിഹാരം. ഇത് ചെയ്താൽ തന്നെ പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ റോഡുകൾക്കരികിൽ കാനയിലേക്ക് വെള്ളം ഒഴുകി പോകാനായി സ്ഥാപിച്ചിട്ടുള്ള ചില മഴക്കുഴികൾക്ക് മൂടിയില്ല എന്നത് ഒരു പ്രശ്നമാണ്. 2-വീലറിന് പോകുന്ന ഒരാൾ പെട്ടെന്ന് വണ്ടി നിർത്തി ഈ കുഴിയിലേക്കാണ് കാല് വെക്കുന്നതെങ്കിൽ എന്തൊരു അപകടമായിരിക്കും ഉണ്ടാവുക. അയാൾ മുഖമടച്ച് വീഴുമെന്ന് മാത്രമല്ല, വാഹനം ശരീരത്തിലേക്ക് മറിഞ്ഞു വീഴുന്ന സാഹചര്യം വരെ ഉണ്ടാകും. റോഡരികിലുള്ള കാനകളുടെ അരികുകൾ ഇടിഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്തേണ്ടതും അത്യാവശ്യമാണ്. കാരണം 2-വീലർ യാത്രയിൽ അറിയാതെ കാല് കുത്തുന്നത് ഈ കുഴിയിലേക്കാണെങ്കിലും അപകടം ഉറപ്പാണ്. ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളും കോർപ്പറേഷനും ദേശീയപാതാ അതോറിറ്റിയും ഒക്കെ ഇടയ്ക്കിടെ റോഡ് സേഫ്റ്റി ഓഡിറ്റുകൾ നടത്തിയാൽ നമ്മുടെ നഗരത്തിലെ ഇത്തരം റോഡ് അപകടങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും.
2: റോഡിലെ കുഴികൾ നികത്തുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമരത്തിൽ അധികൃതരുടെ പ്രതികരണം വ്യക്തമാക്കുന്നു ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി.
3: പൈപ്പിൻ മുൻപം സംസ്ഥാന പാതയിൽ റബ്ബറൈസ്ഡ് പാതയായിരുന്നു. പക്ഷെ അതുപോലും ഈ ഇടയ്ക്ക് പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി കുത്തിപ്പൊളിച്ചിട്ട് വളരെയധികം സമരങ്ങൾ നടത്തിയതിനു ശേഷമാണ് അത് വീണ്ടും ഇപ്പോൾ പണി പൂർത്തിയായത്. അതേപോലെ തന്നെ ഗോശ്രീ പാലങ്ങൾ 3 എണ്ണം പണിതതിനു ശേഷം കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഓണക്കാലത്ത് ബോൾഗാട്ടി പാലത്തിന് ഇപ്പുറത്ത് വരുമ്പോൾ അവിടെ ആ പാലം കുത്തിപ്പൊളിച്ചിട്ടിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴാണ് അധികൃതർ ശരിയാക്കിയത്. ഇപ്പോൾ നേരെ വല്ലാർവാടം മേൽപ്പാലത്തിൽ ഒരു മാസങ്ങളായി കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾ പ്രതീകാത്മക സമരം എന്ന് പറഞ്ഞാൽ പാലം ഞങ്ങൾ തന്നെ വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കിയിട്ട് ആ പാലത്തിൽ പ്രതീകാത്മക ടാറിംഗ് നടത്തി ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് അധികാരികളുടെ ശ്രദ്ധ. ദേശീയപാത അതോറിറ്റിയാണ് അതിന്റെ കസ്റ്റോഡിയൻ. പക്ഷെ അവരിതുവരെ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് മഴ മാറട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ കുഴികൾ ആരടയ്ക്കും? അതിന്റെ അതോറിറ്റി അല്ലേ അടയ്ക്കേണ്ടത്? അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഇവരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ചെറിയൊരു കുഴി വരുമ്പോൾ തന്നെ അത് നമ്മുടെ മൊബൈൽ ടാറിംഗ് സംവിധാനം പാച്ച് വർക്ക് അപ്പോൾ തന്നെ അത് പൂർത്തീകരിച്ചാൽ വലിയ കുഴിയായി രൂപപ്പെടില്ല. ഇപ്പോൾ കുഴികൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംവിധാനത്തിലേക്ക് പോകുവാനായിട്ട് എന്താണ് അധികൃതർ മടിക്കുന്നത്? ദേശീയപാത അതോറിറ്റി പോലും ഇത്രയ്ക്ക് അനാസ്ഥ കാണിക്കുമ്പോൾ നമ്മൾ ആരോടാണ് ഇത് പറയേണ്ടത്? നമുക്കറിയാം രാജ്യത്ത് നടപ്പാകുന്ന ത്രിതല പഞ്ചായത്ത് ഭരണസമിതി ഉണ്ട്. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളൊക്കെ ശരിയാക്കാനായിട്ട് അതിന് ഫണ്ട് അലോട്ട് ചെയ്യാറുണ്ട്. ആ ഫണ്ട് തികഞ്ഞില്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ട് ശരി, ഒരു ഗ്രാമീണ റോഡ് തകർന്നാൽ പോലും ആ കുഴി ആരടയ്ക്കും എന്നുള്ള ചോദ്യം ചോദ്യമാണ് വീണ്ടും പ്രസക്തമാകുന്നത്. ഈ കുഴി അടയ്ക്കാനായിട്ട് പഞ്ചായത്ത് ഫണ്ട് പാസാക്കി, ആ ഫണ്ട് തികയാതെ വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ

0: ഫണ്ട്. ഇങ്ങനെയുള്ള കാലതാമസങ്ങൾ എടുക്കുന്ന സമയത്ത് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. കാരണം വെള്ളക്കെട്ട്, ചെളിയും കുണ്ടും കുഴിയും നിറഞ്ഞ, അതിലൂടെ നികുതി കൊടുക്കുന്ന മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് ഭരണാധികാരികളുടെ കടമയല്ലേ? റോഡ് ടാക്സ് അടയ്ക്കുന്ന വാഹനങ്ങൾ കൃത്യമായി ഓടുവാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് ആരാണ്? ഈ റോഡ് ടാക്സ് ഒരു പ്രാവശ്യം മുടങ്ങിക്കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് അതുപോലെ തന്നെ ഫിറ്റ്നസ് കൊടുക്കില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ റോഡിലെ കുഴി അടയ്ക്കാനായിട്ട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥയ്ക്ക് എന്ത് ചെയ്യണം? ജനങ്ങൾ എവിടെ പോകണം? ഈ റോഡിലെ കുണ്ടും കുഴിയും കാരണം എത്ര മാത്രം ജീവനാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഗോസ്വി പാലത്തിൽ തന്നെ, പലാറുപാട് മേൽപ്പാലത്തിൽ നിരന്തര അപകടങ്ങൾ വരികയാണ്. കുഴി വെട്ടിക്കാൻ പോകുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടി ഇടിച്ച് രണ്ട് മൂന്ന് അപകടങ്ങൾ ഈ അടുത്ത് സംഭവിച്ചു. അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് അത് ഇന്നതുകൊണ്ടാണ് ഉണ്ടായത്. ഇവിടെയൊക്കെ നടപ്പാകുന്ന അങ്ങനെയാണ്, അപകടം ഉണ്ടായി കഴിയുമ്പോൾ അതിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കും. അപകടം ഉണ്ടാകുന്നതിന് മുൻപുള്ള സേഫ്റ്റി പ്രിക്കോഷനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഒരു ആപത്തുണ്ടാകാതെ നമുക്ക് ആ റോഡ് സമയബന്ധിതമായി, റോഡിലെ കുഴികൾ എന്ന് പറയുമ്പോൾ നിസ്സാര കുഴിയൊന്നും അല്ല, ഗർത്തങ്ങളായി വരികയാണ്. ഞങ്ങൾ ഒരിടയ്ക്ക് വല്ലാർപാടം പാലത്തിന്റെ ആ ഏരിയയിൽ തന്നെ റോഡ് കുണ്ടും കുഴിയും ആയപ്പോൾ വല്ലാർപാടം കണ്ടെയ്നറിന് മുൻപശ അവിടെ നെൽവിത്ത് വിതച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കല്ലേ? അപ്പൊ കൊച്ചിൻ പോർട്ട് പറയും ദേശീയപാത അതോറിറ്റിക്കാണ് കൊടുത്തേക്കണം. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുമ്പോൾ പറയും മഴ മാറട്ടെ. അപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതികൾ, ജില്ലാ പഞ്ചായത്ത് ഭരണസമിതികൾ, MLA അടക്കമുള്ളവർ ഇതിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഏത് അതോറിറ്റിയാണ് ആ അതോറിറ്റി കൃത്യമായി അത് ചെയ്യുവാനായിട്ട്, അവർക്ക് ഫണ്ടില്ലെങ്കിൽ ഫണ്ട് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ആരായണം. അതിനാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സമിതികൾ എല്ലായിടത്തും ഉള്ളത്. മനുഷ്യന്റെ അവകാശങ്ങൾ എവിടെയൊക്കെ ധ്വംസിക്കുന്നുവോ അവിടെയൊക്കെ കടന്നു ചെന്നുകൊണ്ട് ഞങ്ങൾ ശബ്ദമുയർത്താറുണ്ട്.
1: റോഡിലൊരു കുഴി രൂപപ്പെട്ടാൽ അത് അടുത്ത മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്ക് കാത്തുനിൽക്കാതെ അടിയന്തരമായി അടയ്ക്കാൻ വകുപ്പുണ്ടോ? ഇല്ലെങ്കിൽ അതിനെന്താണ് തടസ്സം? മറുപടി പറയുന്നു പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തോമസ് KM.
2: സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന് റോഡുകളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് റോഡുകളുണ്ട്, സംസ്ഥാനത്തിന് തന്നെ ദേശീയപാതാ വിഭാഗങ്ങളുണ്ട്, അവരുടെ കീഴിൽ റോഡുകളുണ്ട്, പിന്നെ ദേശീയ പാതാ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന റോഡുകൾ. അപ്പം ഇത്രയും റോഡുകളിൽ വിവിധ തരത്തിലുള്ള സ്കീമുകൾ നിലവിലുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൽ റണ്ണിംഗ് കോൺട്രാക്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്കീം നിലവിലുണ്ട്. നമുക്ക് നിലവിൽ കുഴി രൂപപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് ഉടൻ തന്നെ അടച്ച് പരിഹരിച്ച് റോഡ് യാത്രായോഗ്യമാക്കുന്ന തരത്തിൽ ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് പ്രധാന പ്രവൃത്തി വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. അതുപോലെ തന്നെ സംസ്ഥാന ദേശീയപാത വിഭാഗത്തിന്റെ കീഴിൽ ഷോർട്ട് ടൈം മെയിന്റനൻസ് PBMC എന്ന് പറഞ്ഞുകൊണ്ട് പെർഫോമൻസ് ബേസ്ഡ് മെയിന്റനൻസ് കോൺട്രാക്ട്, അത്തരത്തിലുള്ള വിവിധ പദ്ധതികളുണ്ട്.
3: റോഡിൽ കുഴി രൂപപ്പെട്ട് കാലതാമസം എടുക്കുന്നുണ്ട്, പ്രതിഷേധങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം കുഴി അടയ്ക്കുക, അതൊരു മഴ വന്നാൽ വീണ്ടും പഴയസ്ഥിതിയാകുക, അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ.
2: ഉണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് മഴക്കാലം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു മൂന്നോ നാലോ വേവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മഴക്കാലത്തിന്റെ ആദ്യഘട്ടം ഒരു വേവ് വരുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വേവ് വരും. ആ സമയത്ത് നമ്മുടെ റോഡുകൾ തകരത്തില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ വേവ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റോഡുകൾ തകരാൻ തുടങ്ങും. റോഡുകളിൽ സമയബന്ധിതമായിട്ട് കുഴികൾ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോഡുകൾ നമുക്ക് അപകടരഹിതമാക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ മഴയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റുമിൻ പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് ചൂടാക്കി ഉപയോഗിക്കാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം നമുക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കാതെ വരുന്നുണ്ട്. മഴ എപ്പോ പെയ്യും? ഉദാഹരണത്തിന് ഇന്ന് ഞാൻ പ്രവൃത്തി ക്രമീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് മഴ പെയ്യത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അറേഞ്ച് ചെയ്തിട്ട് ഈ പ്രവൃത്തി ചെയ്യാൻ വരുന്ന ആൾക്കാരും മെറ്റീരിയലും അടക്കം നമ്മൾ വീണ്ടും വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. അത്തരം ഘടകങ്ങളാണ് സമയബന്ധിതമായിട്ട് ഇത് അടയ്ക്കാൻ സാധിക്കാതെ വരുന്നതിന്റെ കാരണം. ഒരു ദിവസത്തെ പൂർണ്ണമായിട്ടുള്ള മഴ എന്നുള്ളതല്ല, ഇത് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മഴ കൊണ്ട് പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട്.
1: റോഡ് ഡോക്ടർ എന്ന ആശയം പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, അത് പരിഗണനയിലുണ്ടോ?
2: നമുക്ക് നിലവിൽ അത് ലോകത്ത് വിവിധ രാജ്യങ്ങളിലെ വിവിധ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ട്. നമുക്ക് നിലവിൽ തന്നെ OPBRC സ്കീമില് ഇത്തരത്തില് വേറൊരു തരത്തിലുള്ള മെഷീനറീസ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം പ്രധാന വിഷയം എന്ന് പറയുന്നത് മഴയുള്ള സമയത്ത് ഒരു കാരണവശാലും നമുക്ക് കുഴികൾ അടയ്ക്കാൻ സാധിക്കത്തില്ല. മഴക്കാലത്തും മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ കുഴികൾ അടയ്ക്കുന്നതിന് മാത്രമേ ഇത്തരത്തിലുള്ള മെഷീനുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ.
3: ഇപ്പൊ നിർമ്മാണത്തിലോ അറ്റകുറ്റപ്പണിയിലോ ഇപ്പൊ കരാറുകാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടുണ്ടാവുന്ന കുഴികള്, അപ്പൊ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതിന്റെ ഒരു നടപടി
2: നമുക്ക് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ചില പ്രവൃത്തികൾ ഒരു വർഷ കാലാവധിയായിരിക്കും ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് എന്ന് പറയുന്ന തരത്തിലുണ്ടാകുന്നത്. ചിലത് രണ്ട് വർഷമാകും, ചിലത് മൂന്ന് വർഷമാകും, ചിലത് അഞ്ചു വർഷം വരെയുള്ളതുണ്ട്. അപ്പൊ അത്തരത്തില് റോഡുകളിൽ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ നിർമ്മാണത്തിന്റെ അപാകത കൊണ്ടോ അപാകത കൊണ്ടോ അല്ലാതെയോ ഉണ്ടാകുന്ന കേടുപാടുകൾ സമയബന്ധിതമായിട്ട്
0: ഈ

0: ഡിഫൾട്ട് ലയബിലിറ്റി ഫീൽഡിൽ അതാത് കരാറുകാരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് നിലവിൽ.
1: കൊച്ചിയിലെ റോഡുകളുടെ പരിപാലനത്തിനും ഗതാഗതം സുഗമമാക്കാനുമുള്ള കുസാറ്റ് വിദ്യാർത്ഥികളുടെ പഠന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ സൂര്യ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അധ്യാപികയാണ്. എറണാകുളം ജില്ലയിലെ റോഡുകളെയും റോഡിന്റെ ഇരുവശത്തുള്ള സൗകര്യങ്ങളെയും പരിപാലിക്കുന്നതിനുള്ള കാര്യക്ഷമതയെക്കുറിച്ച് ഞങ്ങളുടെ അവസാന വർഷ വിദ്യാർത്ഥികൾ പഠനം നടത്തിയിരുന്നു. നമ്മുടെ റോഡ് വികസന ഏജൻസികൾ, അതായത് പൊതുമരാമത്ത് വകുപ്പ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI, കൊച്ചി സ്റ്റാർട്ടപ്പ് മിഷൻ ലിമിറ്റഡ് CSML, GCDA, ജിഡ, ഇവർ നടപ്പിലാക്കുന്ന തന്ത്രങ്ങൾ എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ റോഡുകളെ ഉയർത്താത്തത് എന്ന ചിന്തയിലാണ് ഞങ്ങൾ ഈ പഠനം ആരംഭിച്ചത്. ഇതിനായി 3 പ്രധാന റോഡുകൾ തിരഞ്ഞെടുത്തു: വൈറ്റില, മെഡിക്കൽ ട്രസ്റ്റ് ജംഗ്ഷൻ, ഹൈക്കോടതി മെറൈൻ ഡ്രൈവ് റോഡ്. റോഡ് ഉപരിതലം, ട്രാഫിക് സിഗ്നലുകൾ, റോഡ് അടയാളങ്ങൾ, നടപ്പാതകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, സൈൻ ബോർഡുകൾ, മീഡിനുകൾ, ബസ് സ്റ്റോപ്പുകൾ, വിശ്രമമുറികൾ, റോഡരികിലെ പാർക്കിംഗ്, ഓടകൾ, അങ്ങനെ റോഡ് സൗകര്യങ്ങളെക്കുറിച്ച് ആദ്യം പൊതുജനാഭിപ്രായം ശേഖരിച്ചു. ഇതിൽ വൈറ്റിലയിലും മെഡിക്കൽ ട്രസ്റ്റ് ജംഗ്ഷനിലും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പല സൗകര്യങ്ങളിലും പൊതുജനം തൃപ്തരായി കണ്ടില്ല. എന്നാൽ ഹൈക്കോടതി മെറൈൻ ഡ്രൈവ് റോഡുകളിലെ പരിപാലനത്തിൽ ജനം തൃപ്തരായി കണ്ടു. നമ്മുടെ ഏജൻസികളുടെ പരിശോധനാ രീതി ഇപ്പോഴും മാനുവൽ പരിശോധനയാണ്. AI ക്യാമറകൾ, ഡ്രോണുകൾ, സെൻസറുകൾ, ഡീപ് ലേണിംഗ് ടെക്നിക്കുകൾ എന്നിവ ഉപയോഗിച്ച് റോഡ് ആസ്തികൾക്കായി ഒരു ഡിജിറ്റൽ ഡേറ്റാബേസ് ഉണ്ടാക്കുക. അറ്റകുറ്റപ്പണി ചുമതലകൾ ഓട്ടോമാറ്റിക്കായി തയ്യാറാക്കപ്പെടണം. കുഴികൾ രൂപപ്പെട്ടതിന് ശേഷമല്ല, അത് ഉണ്ടാകാതിരിക്കാനാണ് നടപടി വേണ്ടത്. അതിനെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നു. അപകടകരമായ കുഴികൾ 24 മണിക്കൂറിനുള്ളിൽ അടയ്ക്കണമെന്നാണ് ഞങ്ങളുടെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന്. കുഴികൾ രൂപപ്പെടുന്നതിനുള്ള പ്രധാന കാരണം റോഡിലെ ജലസാന്നിധ്യമാണ്. അതായത് റോഡിന്റെ സൈഡിലുള്ള ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിച്ചാൽ റോഡിൽ വെള്ളം കിട്ടില്ല, അപ്പോൾ കുഴികൾ ഉണ്ടാകുന്നതും കുറയും. അതോടൊപ്പം സബ് സർഫസ് ഡ്രെയിനേജിലും തടസ്സമില്ലാതെ പ്രവർത്തിച്ചാൽ ഭൂഗർഭജലം റോഡിന്റെ മുകളിലേക്ക് ഉയർന്ന് ഉണ്ടാകുന്ന കുഴികളും കുറയും. ഓരോ തരം കേടുപാടുകൾക്കും അനുമതി ലഭിച്ച അറ്റകുറ്റപ്പണികൾ മാത്രം മെയിൻ്റെനൻസ് ടീമുകൾ പിന്തുടരണം. ചെറിയ കുഴികൾ അടയ്ക്കാൻ കോൾ ബിറ്റുമിൻ മിക്സ് പാച്ചിങ് ഉപയോഗിക്കുക. വലിയ കേടുപാടുകൾ സംഭവിച്ച ഭാഗങ്ങളിൽ മില്ലിങ്ങും റീസർഫസിങ്ങും നടത്തുക. റോഡിലെ വിള്ളൽ ുകൾ അടയ്ക്കാൻ ബിറ്റുമിൻ ക്രാക്ക് സീലിംഗ് രീതി ഉപയോഗിക്കുക. അതായത് നമ്മുടെ പരിപാലന രീതി മുൻകരുതലുകൾക്ക് പ്രാധാന്യം നൽകുന്നതും ഉടനടി പ്രതികരിക്കുന്നതും റോഡിന്റെ അവസ്ഥയും പ്രകടനവും അടിസ്ഥാനമാക്കിയുള്ളതും ഡിജിറ്റലായി നിരീക്ഷിക്കപ്പെടുകയും ചെയ്താൽ ഇപ്പോഴത്തെ റോഡ് അവസ്ഥകൾക്ക് തീർച്ചയായും വ്യത്യാസമുണ്ടാകും.
1: കേരളത്തിലെ റോഡുകളുടെ ഇന്നത്തെ അവസ്ഥ വെറും അടിസ്ഥാന സൗകര്യക്കുറവല്ല, മറിച്ച് ഓരോ ദിവസവും സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഒരു യാതനയാണ്. കുഴികൾ നിറഞ്ഞ വഴികളിലൂടെ സ്കൂളിൽ പോകുന്ന കുട്ടികളും ആശുപത്രിയിലേക്ക് ഓടിക്കുന്ന ആംബുലൻസും ദിവസവേതനത്തിനായി യാത്ര ചെയ്യുന്ന തൊഴിലാളികളും ഈ അവഗണനയുടെ വില നൽകുന്നു. മഴക്കാലം വരുമ്പോൾ ഈ വഴികൾ ചെറിയ തോടുകളായി മാറുന്നു. വേനൽക്കാലത്ത് പൊടിപടലങ്ങളായി ശ്വാസം മുട്ടിക്കുന്നു. അധികൃതരുടെ വാഗ്ദാനങ്ങളും ഫയലുകളിലെ പദ്ധതികളും കാലങ്ങളായി അതേപടി തുടരുമ്പോൾ റോഡിലെ കുഴികൾ മാത്രം ആഴം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയെങ്കിലും ഒരു മാറ്റം കാണാൻ കേരളത്തിലെ ഓരോ യാത്രക്കാരനും അർഹതയുണ്ട്. റോഡിൽ കുഴിയുണ്ട്, ആരടയ്ക്കും?
3: നിർവഹണം റിയ, സഹകരണം ഹസീന ഇബ്രാഹിം.
4: സമകാലികം.
5: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
6: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്. പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
7: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
5: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
7: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
8: സേവന വാർത്തകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡ് ഫിനാൻസ് ഓഫീസർ തസ്തികയിലേക്ക് 35 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഔദ്യോഗിക വെബ്സൈറ്റ് www.sbi.bank.in/web/careers/current openings സന്ദർശിക്കുക. www.sbi.bank.in/web/careers/current openings.
9: ഇത്രയും കുറഞ്ഞ വിലയിൽ

0: ഇതെങ്ങനെ കിട്ടുന്നു?
1: അതാണ് മൈ ജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈ ജി പ്രൈസ് ചലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: സമ്മാനങ്ങളും
0: ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ. ടിഎൻസി അപ്ലൈ.
5: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

0: സാന്ത്വന ചികിത്സ എന്നാൽ മരുന്ന് മാത്രം നൽകുന്നതല്ല മോളെ, കഴിയുന്നത്ര സന്തോഷവും ആശ്വാസവും നൽകുക കൂടിയാണ്. ഉണ്ണിമോൾ കേട്ടല്ലോ സാന്ത്വന ചികിത്സ എങ്ങനെയൊക്കെയാണെന്ന്. ഞാൻ കുറച്ചുകൂടി വലുതാവട്ടെ അച്ഛാ, പേഷ്യൻറ്റിനെയൊക്കെ കണ്ട് വേണ്ടതൊക്കെ ചെയ്യും. ഡോക്ടർ റൂമിൽ പോയി ഡ്രസ്സ് മാറി വന്നിരുന്നു. അഭിനവിൻ്റെയും കൂട്ടുകാരുടെയും പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് കേട്ടോ അഭിനവ്. അഭിനവും കൂട്ടുകാരുമൊക്കെ പഠന ഇടവേളകളിൽ സമയം കണ്ടെത്തി പലർക്കും സഹായം ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ചുരുക്കി പണം ഇതിനൊക്കെ ചെലവഴിക്കും. കൂടാതെ ആവശ്യക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുമുണ്ട് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. കുട്ടികൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ഡോക്ടറെ. ഡോക്ടറാണ് അവർക്ക് മാതൃക. ഉണ്ണിയച്ഛൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഉണ്ണിയമ്മ പറഞ്ഞു, അവർക്കൊരു ടീമുണ്ട് ഡോക്ടറെ, ഹോപ്പറ്റ് ജെൻസി. അതെ അതെ, എൻ്റെ ക്ലിനിക്കിൻ്റെ പേര് ഹോം ഓഫ് ഹോപ്പ് എന്നാണ്. അപ്പോൾ എൻ്റെ ഹോപ്പ് നിങ്ങളും കൂടെ കൊണ്ടുപോയല്ലേ, ഡോക്ടർ ചിരിച്ചു. പ്രതീക്ഷയിലാണല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. എത്ര പ്രയാസകാലത്തും ആ ഹോപ്പ് കൈവിടരുത്. ഉണ്ണിമോൾക്കും വേണം ഹോപ്പ് അല്ലേ മോളെ. നന്നായി പഠിക്കണം, നന്മ ചെയ്യാൻ കഴിയണം, നല്ല കുട്ടി എന്നെല്ലാവരും അഭിനന്ദിക്കണം. ഇറങ്ങാൻ നേരം ഉണ്ണിയമ്മ ചോദിച്ചു, ലൂക്ക് എന്തിയേ? അവൻ ഉറങ്ങി. ആള് മഹാവികൃതിയാ. സ്കൂൾ വിട്ട് കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണമായി കാണും. ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ഓക്കെ, ബെസ്റ്റ് വിഷസ് പ്രയേഴ്സ്. യാത്ര പറയുമ്പോൾ ഡോക്ടർ ആശംസിച്ചു. അവർ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ജാനൂട്ടിയും അപ്പൂച്ചിയും അവരെ പ്രതീക്ഷിച്ച് വരാന്തയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കാ കാ ക്രാ. ദാ കുട്ടിശങ്കരൻ എത്തി. ഇന്ന് കുട്ടിയടത്തിയില്ലേ? കുട്ടിശങ്കരൻ, കുട്ടിയടത്തി എന്നൊക്കെ മുത്തശ്ശി കാക്കകൾക്ക് കൊടുത്ത പേരാണ് കേട്ടോ. ജാനൂട്ടി ഭക്ഷണം കഴിക്കാൻ വന്നില്ലെങ്കിൽ ഉണ്ണിയമ്മ അപ്പൊ വിളിക്കും, കുട്ടിശങ്കര വന്നോളൂ കേട്ടോ, ദാ ജാനൂട്ടി കഴിക്കുന്നില്ല, നീ കഴിച്ചോ. അപ്പോ കാക്കച്ചൻ ക്രാ ക്രാ ഞാൻ ദേ വരണു എന്ന് കാറും. അത് കേട്ടാൽ നമ്മുടെ കേണൽ ഓടി വരും. അവൾ നോക്കുമ്പോൾ കുട്ടിശങ്കരൻ മതിലിന്മേലോ മരക്കൊമ്പിലോ ഇരിക്കുന്നുണ്ടാകും. പിന്നെ അവനെ നോക്കി രണ്ട് ഭൗഭൗ കുരയാണ്. നിനക്കെൻ്റെ ഫുഡ് വേണം അല്ലടാ? തരില്ല ഞാൻ. എന്തൊരു ബാസാണമ്മേ ഈ കേണലിൻ്റെ ശബ്ദത്തിന്. ഇടയ്ക്ക് കുട്ടിയടത്തെയാണ് വരുന്നതെങ്കിൽ പാറി വന്ന് പതിയെ ജാനൂട്ടിയെ തോണ്ടിയിട്ട് പോകും. അപ്പോഴും ജാനൂട്ടി ഓടിക്കും അവരെ.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും.
2: വായിച്ചത് ലൗലി.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: മൊബൈൽ മുതൽ ഹോം പ്ലാൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
3: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
3: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: ടിഎൻസി അപ്ലൈ.
4: സമയം 8 മണി.
5: ആകാശവാണി FM വാർത്തകൾ.
4: ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പുതിയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായുള്ള ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. ദേശീയപാതയിൽ ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങളും നാലുവരിപ്പാത നിർമ്മാണത്തിന്റെ അന്തിമഘട്ടവും കണക്കിലെടുത്ത് റോഡ് സുരക്ഷ ഉറപ്പാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റി കരാറുകാരുടെ സേവനം 24 മണിക്കൂറും ഉറപ്പാക്കണമെന്നും അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം പാടില്ലെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. മരിച്ച മലയാളികളുടെ DNA പരിശോധനയ്ക്കായി നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് കേരള സർക്കാർ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു.
5: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ഛേ, ഇവിടെയാണല്ലോ വെച്ചിരുന്നത്, ഇപ്പൊ കാണുന്നുമില്ല. ഇതാണ് ഈ ഓഫീസിന്റെ കുഴപ്പം. എന്തേലും ഒരിടത്ത് വെച്ചാ പിന്നെ കാണൂല. എന്നാലും അത് എവിടെ പോയി?
2: വാട്ട് ഈസ് ദിസ് റക്കസ്, സുമേഷ്? ഐ കാൻ്റ് വർക്ക് പീസ്ഫുള്ളി ഇൻ മൈ കാബിൻ. Can you stop it, please?
1: എന്താ മാഡം, സർക്കസോ? എവിടെ എവിടെ?
2: സർക്കസ് അല്ലടോ, റക്കസ്. RUCKUS means a noisy, confused situation. ദേ ഇവിടത്തെ പോലെ തനി കാട്ടിക്കൂട്ടുന്നത് പോലെ.
1: ഓ അലമ്പ്, അതിനാണ് റക്കസ്. റക്കസ് അല്ല മാഡം, ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ മഞ്ഞ ഫയല് അതിപ്പോ കാണുന്നില്ല. അതിലാണെങ്കിൽ മിസ്സാകാൻ പാടില്ലാത്ത കൊറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
2: Oh my god, you missed an office file? ഈ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല് ഓഫീസിലെ കോൺഫിഡൻഷ്യൽ ഫയൽസ് ഒക്കെ ഉണ്ടായിരുന്നോ?
1: ആ കോൺഫിഡൻസ് ഉണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട് മാഡം. ഞാനേ ചെറുപ്പത്തില് സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്ന ആളാ. എനിക്ക് തവളയാട്ടത്തിന് ഫസ്റ്റ് ഒക്കെ
2: കിട്ടിയിട്ടുണ്ട്. ഡോഡോ, കോൺഫിഡൻസ് അല്ല മാൻ, കോൺഫിഡൻഷ്യൽ, രഹസ്യ സ്വഭാവമുള്ള എന്തേലും ഒക്കെ ഉണ്ടായിരുന്നോന്ന്.
1: ആ ഉണ്ട് മാഡം, രഹസ്യ സ്വഭാവമുള്ള ഒത്തിരി കാര്യം ഉണ്ടായിരുന്നു, മൊത്തം കോൺഫിഡൻഷ്യലാ.
2: ഓ മൈ ഗോഡ്, എന്തൊക്കെ ചെയ്യണം? മാറ്, ഞാൻ തപ്പാ. ദാ കിടക്കുന്നതല്ലേ, ദാ ടേബിളിന്റെ അടിയിൽ. ഓ, എന്റെ മുടി മുഴുവൻ ചുക്കിലി പോലെയായി. ദിസ് വാസ് റൈറ്റ് അണ്ടർ യുവർ നോസ് ഓൾ ദ ടൈം. തന്റെ ഈ മേശയുടെ അടിയൊക്കെ ഒന്ന് അടിച്ചുകൂടേടോ, എന്തൊരു പൊടിയാ.
1: താങ്ക് യു മാഡം. ശരിയാ, പൊടി വന്ന അണ്ടർ മൈ നോസ്, എനിക്കും ഭയങ്കര അലർജിയാ.
2: റൈറ്റ് അണ്ടർ യുവർ നോസ് എന്ന് പറഞ്ഞാൽ മൂക്കിന് അലർജി എന്നല്ല, നിങ്ങളുടെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നു എന്നാ. എന്നിട്ടും കണ്ടില്ല എന്നാണ് അർത്ഥം. അതൊരു ഇഡിയമാണ്, ഒരു ഇംഗ്ലീഷ് ശൈലി. The killer was right under police's nose, yet they could not catch him. എന്ന്. അച്ഛ്, തന്റെ കോൺഫിഡൻഷ്യൽ ഫയൽസ് ഒക്കെ കൃത്യമായി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേ.
1: ഒരു മിനിറ്റ് ആണ്, ഒരു മിനിറ്റ് നോക്കട്ടെ. ദാ കിട്ടി മാഡം, ഉണ്ട്, സമാധാനമായി.
2: എന്തോ ഈ ഉണക്ക പിൻ സൂക്ഷിക്കാനാണോ താൻ ഈ ഫയൽ വെച്ചത്? ഇതാണോടോ തന്റെ കോൺഫിഡൻഷ്യൽ?
1: എന്റെ പൊന്നു മാഡം, ഇതേ ഫോണില് സിമ്മിടണ ആ ട്രേ ഇല്ലേ, അത് തുറക്കാനുള്ള പിന്നാ. ഇത് ഇല്ലെങ്കിൽ എന്ത് പൊല്ലാപ്പാന്നറിയോ? അതുകൊണ്ട് സൂക്ഷിച്ച് കോൺഫിഡൻഷ്യലായി വെച്ചേക്കുമായിരുന്നു. വെരി ഇമ്പോർട്ടന്റ്.
0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: ഈ പരിപാടിയുടെ പ്രായോജകർ സൺറൈസ് ഹോസ്പിറ്റൽ, കാക്കനാട്, കൊച്ചി. ലാപ്രോസ്കോപ്പി അഥവാ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലെ മികച്ച കേന്ദ്രങ്ങളിലൊന്ന്. പ്രഗത്ഭരായ ഡോക്ടർമാർ, ലോകോത്തര സംവിധാനങ്ങൾ, സന്ധിരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, വന്ധ്യത, ഗർഭാശയ രോഗങ്ങൾ, ഹെർണിയ, പൊണ്ണത്തടി, പ്രമേഹം എന്നിവയ്ക്ക് അതിനൂതനമായ താക്കോൽദ്വാര ചികിത്സാ സംവിധാനങ്ങൾ. സൺറൈസ് ഹോസ്പിറ്റൽ, കാക്കനാട്, കൊച്ചി. ഫോൺ 0484-41-600-00. മൊബൈൽ 9946-00-005.
1: ഇന്ന് ഈ പരിപാടിയിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ്, റീനൽ ട്രാൻസ്പ്ലാന്റ് ആൻഡ് റോബോട്ടിക് സർജൻ ഡോക്ടർ അതുൽ കൃഷ്ണയുമായി അഭിമുഖം.
2: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചും അതിന്റെ കാരണങ്ങളെ കുറിച്ചുമാണ്. ഡോക്ടർ, എല്ലാവരും കേട്ടുകാണും പ്രോസ്റ്റേറ്റ് എന്ന്. പക്ഷേ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എവിടെ സ്ഥിതി ചെയ്യുന്നു, എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ പലർക്കും ഇല്ല. അപ്പോൾ അതേക്കുറിച്ച് ഒന്ന് പറയാമോ? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണ്, അത് എവിടെയാണ്, നമുക്ക് സാധാരണ അത് അറിയാൻ കഴിയുമോ, എവിടെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ.
3: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമുക്ക് വെളിയിലൊന്നും കാണാൻ പറ്റാതെ ഇടുപ്പലിൻ്റെ ഉള്ളിൽ മൂത്രസഞ്ചിക്ക് തൊട്ട് താഴെയായി ഒരു നാരങ്ങ വലിപ്പത്തിലിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ്. ആ ഗ്രന്ഥി നമുക്ക് നമ്മുടെ ബീജങ്ങൾക്ക് ന്യൂട്രീഷൻ കൊടുക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. എന്നാൽ സ്വാഭാവികമായും നമുക്ക് പ്രായം ചെല്ലുമ്പോൾ ആ ഗ്രന്ഥിയിൽ രൂപവ്യത്യാസങ്ങൾ വരികയും അതിൽ കൂടുതൽ ഫൈബ്രോസിസ് നടക്കുകയും അതിന് ഹൈപ്പർട്രോഫി വരികയും ചെയ്യുന്നതാണ് BPH എന്ന് വിളിക്കുന്നത്.
2: സാധാരണ ഒരു മിഡിൽ ഏജ് കഴിയുമ്പോൾ എല്ലാ പുരുഷന്മാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്, അതല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് വീക്കം എന്ന് പറയുന്നത്. ഈ സാധാരണ വരുന്ന ഈ പ്രോസ്റ്റേറ്റിന്റെ വീക്കം ക്യാൻസറായി മാറാനുള്ള സാധ്യത എന്താണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: നമുക്ക് ആദ്യം തന്നെ അറിയേണ്ട കാര്യങ്ങൾ, ഒരു മധ്യവയസ്സിന് ശേഷം പ്രോസ്റ്റേറ്റിൽ രണ്ട് തരം അസുഖങ്ങളാണ് സാധ്യതയുള്ളത്. ഒന്ന്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, നമ്മൾ സാധാരണയായി കാണുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം. രണ്ടാമത്തെ അസുഖമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇത് ഗ്രന്ഥി വീക്കമുള്ള ആൾക്കാർക്കും കാണാം, അല്ലാത്തവർക്കും കാണാം. അപ്പോൾ രണ്ടും രണ്ട് അസുഖങ്ങളാണ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, അതായത് BPH എന്ന് വിളിക്കുന്ന ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിയും, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വിളിക്കുന്ന പ്രോസ്റ്റേറ്റിന്റെ മാലിഗ്നൻസി. ഇത് രണ്ടും രണ്ട് തട്ടിലിരിക്കുന്ന അസുഖങ്ങളാണ്.
2: ഇതിന് പ്രായം, പാരമ്പര്യം, ജീവിതശൈലി എന്നിവയൊക്കെ ആയിട്ട് എത്രത്തോളം ബന്ധമുണ്ട്?
3: വളരെയധികം ബന്ധമുണ്ട്. നമുക്ക് കുടുംബത്തിൽ ഇപ്പം ഫാദറിനുണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നേരത്തെ അതിൻ്റെ സ്ക്രീനിങ് ചെയ്ത് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. 40s നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ട് 40 വയസ്സിൽ തന്നെ. അപ്പം നേരത്തെ കണ്ടെത്തുന്നതാണ് അതിൻ്റെ അനുയോജ്യമായ രീതി.
2: നമ്മൾ ആദ്യഘട്ടത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കാരണം പ്രോസ്റ്റേറ്റിന് ഒരു പ്രശ്നമുണ്ടെന്ന് കാണിക്കുന്ന സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തെല്ലാമാകും?
3: അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രോസ്റ്റേറ്റിന് രണ്ട് തരം അസുഖങ്ങളുണ്ട്. അതിനകത്ത് BPH എന്ന് വിളിക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഏറെ കുറേ ഉണ്ടാവുക. മൂത്രം പോകാനുള്ള തടസ്സം, മൂത്രം വിട്ടു പോവുക, കൂടുതൽ തവണ മൂത്രം ഒഴിക്കേണ്ടി വരിക, രാത്രി ഉറക്കത്തിൽ നിന്ന് രണ്ടിൽ കൂടുതൽ തവണ മൂത്രം ഒഴിക്കേണ്ടി വരിക, ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. പക്ഷേ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള രോഗിക്ക് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാവണം എന്നില്ല. കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റിന്റെ വെളിയിലുള്ള ഭാഗത്താണ് സാധാരണ കണ്ടുവരാറ്. അപ്പം അത് നമുക്ക് മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണം എന്നില്ല. മറിച്ച് BPH എന്ന് വിളിക്കുന്ന വീക്കം പ്രോസ്റ്റേറ്റ് മൂത്രനാളിയുടെയൊക്കെ ഉള്ളിലേക്ക് വളരുന്ന വീക്കമായതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ കാണാറ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്ക് വളരെ ലേറ്റ് സ്റ്റേജിൽ നമുക്ക് മൂത്രത്തിൽ ബ്ലഡ് കാണാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് വീക്കത്തിന്റെ ബുദ്ധിമുട്ടുകളും കാണാം. കൂടെ കൂടെ മൂത്രം പോവുകയും മൂത്രം വിട്ടുപോകുന്ന ബുദ്ധിമുട്ടുകളും കാണാം. അതും കഴിഞ്ഞ് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു ചില ബുദ്ധിമുട്ടുകളായ ഇടുപ്പെല്ലിൽ വേദന, നട്ടെല്ലിന് വേദന, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാണാം.

0: ഈ മൂത്രതടസ്സവും പ്രോസ്റ്റേറ്റ് ക്യാൻസറും തമ്മിൽ അപ്പോൾ നേരിട്ടൊരു ബന്ധം അങ്ങനെ പറയാൻ കഴിയില്ല അല്ലേ?
1: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള വീക്കം കാരണമാണ് നമുക്ക് മൂത്രതടസ്സം ഉണ്ടാക്കുന്നത്. എന്നാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പലപ്പോഴും ഒരു 90-95% തടസ്സം ഉണ്ടാക്കാറില്ല, ഒരു 5% മാത്രമേ തടസ്സം ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ തരാറില്ല.
0: ഒരു സാധാരണ പ്രോസ്റ്റേറ്റ് വീക്കത്തിൽ നിന്ന് നമുക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുമോ? പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുമോ?
1: പ്രോസ്റ്റേറ്റ് ക്യാൻസർ എത്ര നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ ലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. 50 വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരും PSA എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഒരു സ്ക്രീനിങ് ബ്ലഡ് ടെസ്റ്റ്. ഇത് എല്ലാ കൊല്ലവും ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫർദർ ടെസ്റ്റുകൾ, കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടി വരും. അതല്ല, നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു യൂറോളജിസ്റ്റിനെ കാണണം. വേണ്ട രീതിയിലുള്ള പരിശോധനകൾ നടത്തി അതിൽ വീക്കമാണോ ക്യാൻസർ ആണോ എന്ന് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാൾ 50 വയസ്സിന് ശേഷം കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും PSA എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് സ്ക്രീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്.
0: പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ,
1: ആന്റിജൻ
0: 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരും ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഡോക്ടർ പറയുന്നത്. ഈ PSA കൂടിയാൽ അത് ക്യാൻസർ തന്നെയാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുക?
1: അപ്പോൾ PSA നെ കുറിച്ചൊന്ന് പറയേണ്ടി വരും. PSA എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡിൽ ഒരു പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന് പറയുന്ന ഒരു ട്യൂമർ മാർക്കറാണ്. അത് നമുക്ക് ബ്ലഡിൽ ഒരു അളവിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ലക്ഷണം പറഞ്ഞു തരുന്നേ ഉള്ളൂ. എന്നാൽ ഇത് മറ്റു പല അസുഖങ്ങൾക്കും ഇത് കൂടാം. മൂത്രത്തിൽ ഇൻഫെക്ഷൻ, പഴുപ്പുണ്ടായാൽ ഇത് കൂടാം. നമ്മൾ നേരത്തെ പറഞ്ഞ BPH, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, ഒരുപാട് വീക്കം വന്നു കഴിഞ്ഞാൽ ഇത് കൂടാം. അതേപോലെ തന്നെ കുറച്ചും കൂടെ ചെറുപ്പക്കാരിൽ നമുക്ക് സ്കലനം നടന്നതിന് ശേഷമൊക്കെ PSA കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് സ്പെസിഫിക് അല്ല. എന്നാൽ നമ്മൾ ഇതൊരു ട്യൂമർ മാർക്കറായി ഉപയോഗിച്ച് ഇതിന്റെ അളവ് കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റു പരിശോധനകൾക്ക് വിധേയമാക്കണം. എന്നിട്ടാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ ഇതൊരു സ്ക്രീനിങ് ടൂൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
0: സാധാരണ ഈ ക്യാൻസർ നമ്മൾ പലപ്പോഴും ബയോപ്സി നടത്തിയിട്ട് അതല്ലെങ്കിൽ MRI, PET scan ഇങ്ങനെയൊക്കെയാണ് അറിയുന്നത്. ഇതൊക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ കാര്യത്തിൽ എപ്പോഴാണ് നമ്മൾ നിർദ്ദേശിക്കാറുള്ളത്?
1: അപ്പൊ നമ്മൾ PSA സ്ക്രീൻ ചെയ്തു, അതിൽ ഒരുപാട് അളവ് കൂടുതൽ കണ്ടു. അപ്പൊ ഒരു യൂറോളജിസ്റ്റ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീനെ ഒന്ന് പരിശോധിക്കും. നമുക്ക് നമ്മുടെ OP ഒരു 5 മിനിറ്റിനുള്ളിൽ ചെയ്യാവുന്ന ഒരു പരിശോധനയാണ് പ്രോസ്റ്റേറ്റ് ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രോസ്റ്റേറ്റിൽ എന്തെങ്കിലും തടിപ്പുകളോ മുഴകളോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് MRI സ്കാൻ എടുത്ത് അത് ലൊക്കേഷൻ സ്ഥിരീകരിച്ചിട്ട് നമുക്ക് ബയോപ്സിക്ക് വിധേയമാക്കാം. ബയോപ്സി എന്ന് പറയുന്ന ഒരു നീഡിൽ പരിശോധനയാണ്. മലദ്വാരത്തിലൂടെ ഒരു നീഡിൽ കടത്തിവിട്ട് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള ഈ തടിപ്പിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുക്കുന്ന ഒരു നീഡിൽ ബയോപ്സി ടെസ്റ്റ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ PSA വെച്ച് സ്ക്രീൻ ചെയ്ത് ആവശ്യമുണ്ടോ എന്ന് കണ്ടെത്തി അതിനുശേഷം അത് MRI ഉപയോഗിച്ച് ലോക്കലൈസ് ചെയ്തതിനു ശേഷമാണ് ബയോപ്സി എടുക്കുന്നത്. ഒരു ബയോപ്സിയിലൂടെ മാത്രമേ നമുക്ക് കൺഫർമേഷൻ കിട്ടുള്ളൂ.
0: അഥവാ ഇനി നമുക്കൊരു കൺഫർമേഷൻ കിട്ടി പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന്, അതിന്റെ ചികിത്സകൾ എന്തെല്ലാമാണ് ഇന്ന് നമുക്കുള്ളത്?
1: ഇന്ന് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ചികിത്സാ മാർഗങ്ങളുണ്ട്. അത് നമുക്ക് 3 പില്ലേഴ്സായിട്ട് തന്നെ പറയാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ക്യാൻസർ ആണെങ്കിൽ നമുക്ക് അതിനെ വേരോടെ നമുക്ക് സർജറി ചെയ്ത് നീക്കം ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്കിപ്പോൾ റോബോട്ടിക് സർജറി, റോബോട്ടിക് അസിസ്റ്റഡ് റാഡിക്കൽ പ്രോസ്റ്റെക്ടമി എന്ന് പറയുന്ന സർജറിയിലൂടെ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വേരോടെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ ക്യാൻസറിനെ നമുക്ക് റേഡിയേഷൻ കൊടുത്ത് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അതും കഴിഞ്ഞ് നമുക്ക് ചില ഹോർമോണൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഒരു മൂല കാരണം എന്ന് പറയുന്ന ആണുങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോണാണ്. അപ്പൊ ആ ഹോർമോണിനെതിരെ ഉള്ള മരുന്നുകൾ കൊടുത്തിട്ട് നമുക്ക് ഈ അസുഖത്തിനെ കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള ചികിത്സാ മാർഗങ്ങളുണ്ട്. അതാണ് ആൻഡ്രോജൻ ഡിപ്രിവേഷൻ തെറാപ്പി എന്ന് പറയുന്ന ഹോർമോണൽ ചികിത്സ. അപ്പൊ ഈ 3 ചികിത്സകളാണ് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് കൊടുക്കാൻ പറ്റുന്നത്. അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഗ്രേഡ്, രോഗിയുടെ പ്രായം, ഇതെല്ലാം നോക്കിയും കൊണ്ടാണ് നമ്മൾ അത് തീരുമാനിക്കുന്നത്.
0: ഈ ടെസ്റ്റോസ്റ്റെറോൺ അധികരിക്കുന്നതാണോ ഇതിന് ഒരു കാരണമായി നമുക്ക് പറയാൻ കഴിയും?
1: നമുക്ക് ഒരു 1-on-1 കോസേഷൻ പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പൊ നമുക്ക് കണ്ടെത്തലുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീനെ വളരാൻ കൊടുക്കുന്ന ഒരു ഫ്യുവൽ. അപ്പൊ ആ ഫ്യുവലിനെ നമുക്ക് കട്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോസ്റ്റേറ്റിന്റെ വീക്കവും പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസറിനെ നമുക്ക് തടയാൻ പറ്റും.
0: എല്ലാ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും സർജറി ആവശ്യമായി വരുന്നുണ്ട്. നമുക്കൊരു ആക്റ്റീവ് സർവൈലൻസ് അങ്ങനെ ചെയ്താൽ മതിയാവോ? എങ്ങനെയാണത്?
1: നമുക്ക് ബയോപ്സിയിൽ കൺഫേം ചെയ്ത പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഗ്രേഡ് വളരെ കുറവാണ്, ചെറിയ ക്യാൻസർ കോശങ്ങളാണെങ്കിൽ നമുക്ക് ആക്റ്റീവ് സർവൈലൻസ് എന്ന് പറഞ്ഞൊരു മാർഗം തിരഞ്ഞെടുക്കാം. കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ പതിയെ വളരുന്നതും പടരുന്നതായ ഒരു ക്യാൻസറാണ്. അപ്പോൾ ചെറിയ ഗ്രേഡിലുള്ള ക്യാൻസർ, അതും പ്രായം കൂടിയ വ്യക്തിയിൽ, നമുക്ക് ആക്റ്റീവ് സർവൈലൻസ് തിരഞ്ഞെടുക്കാൻ പറ്റും. എന്നാൽ നേരെ മറിച്ച് ഹൈ ഗ്രേഡായിട്ടുള്ള, എന്നാൽ പ്രോസ്റ്റേറ്റിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ക്യാൻസറിനെ നമുക്ക് എത്രയും വേഗം അതിനവിടുന്ന് സർജറി ചെയ്തോ മറ്റു ചികിത്സാ മാർഗങ്ങൾ, റേഡിയേഷൻ കൊടുത്ത് ചികിത്സിക്കേണ്ട ആവശ്യവും ഉണ്ട്.
0: സാധാരണ റോബോട്ടിക് സർജറി, ലാപ്രോസ്കോപ്പി എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ടായി, ഇതിന്റെ ഗുണങ്ങൾ എന്താണ് ശരിക്കും ഓപ്പൺ സർജറിയിൽ നിന്ന്?
1: നമുക്ക് പ്രോസ്റ്റേറ്റിന്റെ സർജറിയിൽ 3

0: കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, ക്യാൻസർ കൺട്രോൾ, അതായത് ക്യാൻസറിനെ വേരോടെ നമുക്ക് മുഴുവനായിട്ട് നീക്കം ചെയ്യാൻ പറ്റുന്നുണ്ടോ സർജറിയിലൂടെ. രണ്ടാമത്, അതിൻ്റെ കോംപ്ലിക്കേഷനായ നമുക്ക് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റുന്ന കഴിവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ, യൂറിനറി ഇൻകോണ്ടിനൻസ്. മൂന്നാമത്, ലൈംഗികമായ നമുക്ക് ഇറക്ഷന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളൊരു സർജറിയിൽ മെയിനായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു റോബോട്ടിക് സർജറിയിൽ നമുക്ക് ക്യാൻസർ കൺട്രോൾ, അതായത് നമുക്ക് നല്ല മാർജിനിലൂടെ നമുക്ക് വേരോടെ ആ ക്യാൻസറിനെ എടുത്തു കളയാൻ പറ്റും. അതിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് യൂറിനറി ഇൻകോണ്ടിനൻസ് അതേപോലെ സെക്ഷുവൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനും വളരെ കുറവ് എന്നുള്ളൊരു നിരക്കിൽ നമുക്ക് സർജറിയിൽ പോസിബിൾ ആണ്.
1: അതുകൂടാതെ റേഡിയേഷൻ, ഹോർമോൺ തെറാപ്പി, കീമോതെറാപ്പി ഇതെല്ലാം ഡോക്ടർ പറയണ്ടായി. എങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കുന്നത്, ഏതാണ് ആർക്ക് വേണ്ടതെന്ന്?
0: അപ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് തൊട്ടടുത്തുള്ള അവയവങ്ങളിലേക്കോ സ്ഥലങ്ങളിലേക്കോ പടർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഡിയേഷൻ ആയിരിക്കും കുറച്ചും കൂടെ ഫലവത്തുണ്ടാവുക. അതേപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം രണ്ടാമതും ആ ക്യാൻസറിൻ്റെ കോശങ്ങൾ അവിടെ വരുന്നുണ്ടെങ്കിലും നമുക്ക് റേഡിയേഷൻ ഒരു നല്ലൊരു ഓപ്ഷനാണ്. എന്നാൽ വേറൊരു സിറ്റുവേഷനിൽ ക്യാൻസർ ശരീരത്തിൻ്റെ മറ്റു പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് എല്ലുകളിലോട്ടൊക്കെ സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
1: സാധാരണ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, സർജറിക്ക് ശേഷം ഈ യൂറിൻ ഇൻകോണ്ടിനൻസ് വരാം, മൂത്രം നിയന്ത്രിക്കാനാകാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു, ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണോ, നമുക്ക് ഇത് മാറ്റാൻ കഴിയുമോ?
0: ഇത് നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യുമ്പോൾ നമുക്ക് മൂത്രം കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ പേശികൾ ഇതിൽ നിന്ന് കട്ട് ചെയ്താണ് നമ്മൾ ഈ പ്രോസ്റ്റേറ്റിനെ എടുത്ത് കളയുന്നത്. അപ്പോൾ പിന്നെ രണ്ടാമത് മൂത്രസഞ്ചിയും മൂത്രനാളിയും തുന്നിച്ചേർക്കുന്ന സമയത്ത് നമുക്ക് ഈ മസിലിൻ്റെ ശക്തിക്കുറവ് ബലക്കുറവ് ഉണ്ടാകാം. അപ്പോൾ അതിനെ നമ്മൾ പെൽവിക് ഫ്ലോർ റീഹാബിലിറ്റേഷൻ ചെയ്ത് കുറേയൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അവിടെയാണ് നമ്മൾ റോബോട്ടിക് സർജറിയുടെ പ്രസക്തി. അപ്പോൾ വളരെ നേരത്തെ തന്നെ യൂറിനറി കൺട്രോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡാലിറ്റിയാണ് റോബോട്ടിക് സർജറി. അതേപോലെ തന്നെ റോബോട്ടിക് സർജറി വളരെ സൂക്ഷ്മമായി പ്രിസിഷനിലൂടെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഇറക്ഷന് സഹായിക്കുന്ന ഞരമ്പുകളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രോസ്റ്റേറ്റിന് നീക്കം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ആ കോംപ്ലിക്കേഷന്റെ നിരക്കും വളരെയധികം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്.
1: പക്ഷേ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ മറ്റ് സർജറിയെക്കാട്ടിലും ചെലവേറിയ ഒരു ചികിത്സാ രീതിയാകില്ലേ?
0: തീർച്ചയായും. ഇപ്പോൾ നമുക്ക് നിലവിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർജിക്കൽ മൊഡാലിറ്റിയാണ് റോബോട്ടിക് സർജറി. അപ്പോൾ അതിൻ്റെ ചെലവ് ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷനിൽ കൂടുതലാണ്, കീ ഹോൾ ലാപ്രോസ്കോപ്പിക് ആണെങ്കിലും ഓപ്പൺ സർജറിനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ ഇതാണ്, പ്രിസിഷൻ, വളരെയധികം പ്രിസിഷൻ ഉണ്ട്, വളരെ മിനിമൽ ബ്ലഡ് ലോസ്, അതിൻ്റെ രക്തം വളരെ കുറവാണ് നഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ തിരിച്ച് രോഗിക്ക് വളരെ പെട്ടെന്ന് തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങാനും പറ്റുന്നു, ഏർലി റിക്കവറി. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ റോബോട്ടിക് സർജറി മുന്നിലോട്ട് കയറി വരുന്നുണ്ട്.
1: നമുക്ക് കൃത്യമായി ചെയ്യാൻ കഴിയും ഇത്തരം സർജറി എന്നാണ് ഡോക്ടർ പറയുന്നത്.
0: അതെ, അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ റോബോട്ടിൻ്റെ കൈകൾക്ക് എത്തിപ്പെടാനും നമുക്ക് നേരിട്ട് കാണുന്ന അത് അതിൽ കൂടുതൽ മാഗ്നിഫിക്കേഷനിലൂടെ നമുക്ക് സർജറി ചെയ്യാനും പറ്റും.
1: അതുപോലെ ആശുപത്രിവാസം കുറയ്ക്കാനും കഴിയും,
0: വളരെ കുറയ്ക്കാൻ പറ്റും.
1: സാധാരണ ഈ ഇത്തരം സർജറികൾ എത്ര സമയമെടുക്കും, എത്ര ദിവസത്തെ ആശുപത്രിവാസം വേണ്ടി വരും?
0: നമ്മൾ സാധാരണ നമുക്ക് ഒരു പ്രോസ്റ്റേറ്റിൻ്റെ സർജറി കഴിഞ്ഞ് പണ്ടത്തൊക്കെ ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരാഴ്ചയെ കൂടുതൽ ആശുപത്രിയിൽ കടക്കേണ്ടി വരും, കൂടുതൽ ഐ സി യു വാസം ആവശ്യം വന്നേക്കാം. എന്നാൽ റോബോട്ടിക് സർജറി വന്നതിൽ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് രോഗിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നു, അതാണ് അതിൻ്റെ ഒരു സവിശേഷത.
1: മാത്രമല്ല ഈ മൂത്രം പോകാനായിട്ട് നമുക്ക് കത്തീറ്റർ, ട്യൂബ് ഇടുക അങ്ങനെയൊക്കെ ആവശ്യം വരുമോ?
0: ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മൂത്രസഞ്ചി മൂത്രനാളിയും തുന്നി ചേർക്കുന്നതുകൊണ്ട് അത് ഉണങ്ങുന്നവരെ നമുക്ക് ഒരു മൂത്രം പോകാനുള്ള ട്യൂബ് വെക്കണം. അപ്പോൾ അത് റോബോട്ടിക് സർജറിയിൽ വളരെ സൂക്ഷ്മമായി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ നേരത്തെ തന്നെ ആ ട്യൂബ് റിമൂവ് ചെയ്യാൻ പറ്റും.
1: പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇത് എങ്ങനെയായിരിക്കാം, പ്രോസ്റ്റേറ്റിൽ തന്നെ ആദ്യം പ്രൈമറി ആയിട്ട് ഉണ്ടാകുന്ന ക്യാൻസർ ആയിരിക്കുമോ അതോ ഒരു സെക്കൻഡറി ക്യാൻസർ ആയിട്ട് വരുന്നതായിരിക്കുമോ, സാധാരണ എങ്ങനെയാണ് കണ്ടുവരാറുള്ളത്?
0: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ അകത്ത് പ്രൈമറി ആയിട്ട് ക്യാൻസർ വരികയും അത് പിന്നെ പടർന്ന് മറ്റ് പ്രത്യേകിച്ച് എല്ലിലോട്ടും ലെങ്സിലോട്ടും ഒക്കെ പടർന്നതായിട്ടാണ് നമ്മൾ പൊതുവെ കാണാറ്. വേറെ ഏതെങ്കിലും അവയവത്തിൽ നിന്ന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലേക്കുള്ള ക്യാൻസർ വളരെ കുറവാണ്, നമുക്ക് കാണാറുണ്ട്. നമുക്ക് പെന്നിസിലുള്ള ക്യാൻസർ, മൂത്രനാളിയുടെ അകത്ത് വരുന്ന ക്യാൻസർ, മൂത്രസഞ്ചിക്കകത്ത് വരുന്ന ക്യാൻസറൊക്കെ പ്രോസ്റ്റേറ്റിൻ്റെ അകത്തോട്ട് സ്പ്രെഡാവുന്നത് കാണാറുണ്ട്, എന്നാലും വളരെ കുറവാണ് അത് കാണുന്നത്.
1: ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമോ, അങ്ങനെ ഒരു കാര്യം പറയാൻ കഴിയുമോ നമുക്ക്, ഭക്ഷണത്തിലോ അതല്ലെങ്കിൽ മൊത്തത്തിലുള്ള ജീവിതശൈലിയിലോ വ്യായാമം അങ്ങനെയൊക്കെ?
0: ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കൊണ്ടുവരാവുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സെഡൻറി ലൈഫ് സ്റ്റൈൽ മാറ്റി ഫിസിക്കലി ആക്റ്റീവ് ആവുക, ആഹാരത്തിൽ ആൻറ്റി ഓക്സിഡൻറ് അടങ്ങിയ ഫുഡ് കഴിക്കുക, നമ്മൾ സ്മോക്കിംഗ് ഒക്കെ ഉപേക്ഷിക്കുക.
1: ഇതാണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുമ്പോൾ ഏതെല്ലാമാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്?
0: നമുക്ക് ഫ്രൂട്ട്സിൽ തന്നെ നമുക്ക് പോംഗ്രനേറ്റ് ഉണ്ട്, നമുക്ക് നട്ട്സ് ഉണ്ട്, ബെറീസ് ഉണ്ട്, പംകിൻ സീഡ്സ്, ഇപ്പോൾ ഒക്കെ പുതിയ തലമുറ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ ആൻറ്റി

0: ഓക്സിഡൻസ് നിറഞ്ഞ ഫുഡുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. എന്നാൽ ജനിതകമാണ് ഇതിൻ്റെ എല്ലാം മൂല കാരണം.
1: ഈ പ്രോസ്റ്റേറ്റ് മെലിതാവുക എന്നുള്ള ഒരു സ്വാഭാവിക പ്രതിഭാസം.

0: വെളിയിലേക്കാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുന്നതെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചിലപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് മരുന്ന് പോലും വേണ്ട അവർക്ക്. പക്ഷേ സ്കാൻ എടുക്കുമ്പോൾ ചെറിയ ഗ്രന്ഥി വീക്കം ഉണ്ടാവും, എന്നാൽ പോലും അവർക്ക് മരുന്നില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും.
1: ഈ ഗ്രന്ഥി വീക്കത്തിന് ശരിക്കും നമുക്ക് തുടക്ക സ്റ്റേജിലാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ വ്യത്യാസം വരുത്താൻ കഴിയുമോ?
0: തീർച്ചയായും ഗ്രന്ഥി വീക്കം കാരണം മൂത്രതടസ്സം ഉണ്ടാകുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറും. ഗ്രന്ഥി വീക്കത്തിനെ ചുരുക്കാനുള്ള മരുന്നുകളും ഉണ്ട്. അപ്പോൾ അത് ഏതാനും ആൾക്കാർക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവുകയും അവർക്ക് ഗ്രന്ഥി വീക്കത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റും. എന്നാൽ 1% ആൾക്കാർക്ക് ഈ മരുന്ന് കഴിച്ചിട്ടും ഗ്രന്ഥി വീക്കം വലുതാവുകയും മൂത്രതടസ്സം കൂടുകയും ചെയ്യുമ്പോൾ അവർക്ക് മറ്റ് ചികിത്സാ മാർഗങ്ങളിലേക്ക് പോകേണ്ടി വരും.
1: വ്യായാമം, പുകവലി, മദ്യപാനം ഇവ ശരിക്കും എങ്ങനെയാണ് ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങളെ സ്വാധീനിക്കുന്നത്?
0: അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്റി ഓക്സിഡന്റ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുന്നു, അതേപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകളായ പുകവലി, മദ്യപാനമൊക്കെ നമ്മുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ കോശങ്ങളിൽ രൂപവ്യത്യാസങ്ങൾ കൊണ്ടുവരികയും അതിൽ ക്യാൻസറിന്റെ സാധ്യത വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുമ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റ് എന്നല്ല ശരീരത്തിലുള്ള പല സ്ഥലങ്ങളിലുള്ള ക്യാൻസറും നമുക്ക് തടയാൻ സാധിക്കും.
1: ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ, പിന്തുടർച്ചക്കാർ എന്തെങ്കിലും നേരത്തെ തന്നെ പരിശോധന ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം 40 വയസ്സിലെ വരാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ്?
0: വളരെ കറക്റ്റാണ്. അപ്പോൾ കുടുംബത്തിലിപ്പോൾ ഫാദറിന് അല്ലെങ്കിൽ ബ്രദേഴ്സ്, എൽഡർ ബ്രദറിനൊക്കെ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ 50 വയസ്സിന് ശേഷം സ്ക്രീൻ ചെയ്യേണ്ട PSA 40s നമുക്ക് തുടങ്ങേണ്ടി വരും. 40-45 വയസ്സിലെ കൊല്ലത്തിൽ ഒരിക്കൽ നമുക്ക് PSA സ്ക്രീൻ ചെയ്ത് തുടങ്ങേണ്ട ആവശ്യമുണ്ട്.
1: പലരും മൂത്രപ്രശ്നങ്ങൾക്ക് മറ്റു പല ചികിത്സകളും നോക്കിയിട്ടാണ് അവസാനമാണ് ഇത് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ. അപ്പോൾ ഇത്തരം തെറ്റായ ചികിത്സകളിലേക്ക് പോകാതിരിക്കാൻ എന്ത് ഉപദേശമാണ് ഡോക്ടർക്ക് നൽകാൻ കഴിയുക?
0: നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്തുകൊണ്ട് വരുന്നു, ഈ വീക്കം കാരണം എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് ശാസ്ത്രീയമായി നമുക്ക് കണ്ടെത്താനും തെളിയിക്കാനും പറ്റിയിട്ടുണ്ട്. അതിന് അനുയോജ്യമായ ചികിത്സാ മാർഗങ്ങൾ ഇന്ന് ശാസ്ത്രീയമായി നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം. ഇത് തിരിച്ചറിയാതെ പോകുന്ന ആൾക്കാരാണ് മറ്റു വ്യാജ ചികിത്സകളിലേക്ക് പോവുകയും മൂത്രതടസ്സം കൂടുകയും ബുദ്ധിമുട്ടുകളുമായിട്ട് നമ്മളെ കാണാൻ വരുന്നത്. അപ്പോൾ അവബോധം സൃഷ്ടിക്കുക തന്നെയേ ഉള്ളൂ. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം സ്വാഭാവികമായും പ്രായമായ ഏതൊരു പുരുഷനിലും കാണുന്നതാണെന്നും എന്നാൽ അത് ചില ആൾക്കാർക്ക് മൂത്രതടസ്സം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നും തിരിച്ചറിയുകയും അതിന് വേണ്ട മരുന്ന് കറക്റ്റ് സമയത്ത് കഴിക്കുകയും വേണം. എന്നാലേ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുപോകാതെ നോക്കാൻ പറ്റുള്ളൂ.
1: നമുക്ക് ഇങ്ങനെ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു, അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, പിന്നീട് സാധാരണ ജീവിതം സാധ്യമാണോ? എങ്ങനെയാണ് അവർക്ക്, കാരണം ഇപ്പോൾ അവരുടെ മൂത്രം പോകാൻ മറ്റെന്തെങ്കിലും സഹായം വേണ്ടി വരുമോ, അതല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ അവർക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ നിർവഹിക്കാൻ കഴിയുമോ?
0: നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ചികിത്സ കറക്റ്റ് സമയത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ വൈകിപ്പോയാലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ മൂത്രം പോകാനുള്ള ട്യൂബുകളും ഇടയ്ക്ക് മൂത്രം എടുക്കാനുള്ള ട്യൂബൊക്കെ ഇടേണ്ട ആവശ്യം വരുന്നത്. കറക്റ്റ് സമയത്ത് നമ്മൾ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് കറക്റ്റായി ഫോളോ അപ്പ് ചെയ്ത് സർവൈലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.
1: നമുക്കൊരു വ്യക്തിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്തു, പിന്നീട് അദ്ദേഹത്തിന്റെ ചികിത്സ നോക്കുന്നത് യൂറോളജിസ്റ്റ് തന്നെ ആയിരിക്കുമോ അതോ ഒരു ഓങ്കോളജിസ്റ്റ് ആയിരിക്കുമോ, എങ്ങനെയാണ് ആ ചികിത്സ പോകുന്നത്?
0: പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഞാൻ പറഞ്ഞു 3 തരത്തിൽ ചികിത്സ പോകുന്നതുകൊണ്ട് നമുക്ക് റേഡിയേഷൻ ഉണ്ട്, സർജറി ഉണ്ട്, ഹോർമോണൽ തെറാപ്പി ഉണ്ട്. അതുകൊണ്ട് ഒരു യൂറോളജിസ്റ്റ്, ഒരു ഓങ്കോളജിസ്റ്റ്, ഒരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റിന്റെ സംയോജ്യമായ ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ സാധാരണ കൊടുക്കാറ്.
1: പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് ശരിക്കും ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം എന്ന് പറയേണ്ടായി. അങ്ങനെയുള്ള വ്യക്തികൾ ചെയ്യേണ്ട ചുരുക്കം ചില പരിശോധനകളെ കുറിച്ച് പറഞ്ഞ് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാൻ തോന്നുന്നു.
0: അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൂത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു യൂറോളജിസ്റ്റിനെ കാണുകയും നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തൊരാൾ 50 വയസ്സിന് ശേഷം കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും PSA എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് പരിശോധിച്ച് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ സാധ്യത ഉണ്ടോ എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും ചെയ്യേണ്ടത്.
1: മറ്റു ക്യാൻസറുകളെ പോലെ തന്നെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നാണ് ഡോക്ടർ പറയുന്നത്.
0: അതെ, പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ പ്രത്യേകത തന്നെ അതാണ്. വളരെ പതിയെയാണ് ഒട്ടുമുക്ക പ്രോസ്റ്റേറ്റ് ക്യാൻസറും വളരുന്നതും അത് വ്യാപിക്കുന്നതും. അതുകൊണ്ട് നേരത്തെ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വേരോടെ തന്നെ ചികിത്സ കൊടുക്കാനും മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും.
1: പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചും ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി.
2: പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ്, റീനൽ ട്രാൻസ്പ്ലാന്റ് ആൻഡ് റോബോട്ടിക് സർജൻ ഡോക്ടർ അതുൽ കൃഷ്ണയുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. FM ഹെൽത്ത് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ സൺറൈസ് ഹോസ്പിറ്റൽ, കാക്കനാട്, കൊച്ചി. ലാപ്രോസ്കോപ്പി അഥവാ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലെ മികച്ച കേന്ദ്രങ്ങളിലൊന്ന്. പ്രഗത്ഭരായ ഡോക്ടർമാർ, ലോകോത്തര സംവിധാനങ്ങൾ, സന്ധിരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, വന്ധ്യത, ഗർഭാശയ രോഗങ്ങൾ, ഹെർണിയ, പൊണ്ണത്തടി, പ്രമേഹം എന്നിവയ്ക്ക് അതിനൂതനമായ താക്കോൽദ്വാര ചികിത്സാ സംവിധാനങ്ങൾ. സൺറൈസ് ഹോസ്പിറ്റൽ, കാക്കനാട്, കൊച്ചി. ഫോൺ 0484-41-600-00. മൊബൈൽ 9946-001-005.
1: സ്മാർട്ട്ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
2: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
1: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ നേടാനും അവസരം.
2: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
1: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല.
6: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
7: IBPS നടത്തുന്ന റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള ഓഫീസർ സ്കെയിൽ 1, 2, 3 വിഭാഗങ്ങളിലേക്കും ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കും ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് www.ibps.in സന്ദർശിക്കുക. www.ibps.in.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 100,000 രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
11: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
10: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
10: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
10: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: TMC apply.
7: മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജെയിൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോം ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നിന്ന് നേരിട്ടോ അതത് വില്ലേജ് ഓഫീസുകളിലും അതത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04842-42-22. 04842-42-22. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.mwdscholarship.kerala.gov.in.
10: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
1: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
10: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
1: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
10: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: TMC apply.
12: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
13: എന്നും രാവിലെ 10:30
12: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
13: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: AC
10: ഏർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. ഇന്നത്തെ ഈവനിംഗ് മെലഡിയിൽ നീലത്താമര എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് കാർത്തിക്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
1: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
0: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയിലെ പ്രൈസ് ചലഞ്ച് ഒന്ന് നോക്കിയാലോ.
1: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്.
0: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്.
1: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
1: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
4: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 മാസം. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ആലപ്പുഴ പവർഹൌസ് വാർഡിലുള്ള ജില്ലാ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കണം. വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 0477-2414-55. 0477-2414-55.
0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചലഞ്ചുമായി മൈജി. ഓരോ ടിവി പർച്ചേസിലും 5,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ.
1: 43-ഇഞ്ച് ടിവി വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
7: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
8: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
7: അപ്പൊ ആഘോഷം തുടങ്ങിയില്ലേ?
8: യെസ്, 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
9: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ചെറിയ കലവൂർ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, വെയർഹൌസ് അസോസിയേറ്റ്, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് എന്നീ കോഴ്സുകളിലേക്ക് സൗജന്യ പരിശീലനത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94-95-99-96-82. ചേർത്തല മത്സ്യഭവന്റെ തേവർവട്ടം ഉൾനാടൻ ഫിഷറീസ് പരിധിയിലെ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചീനവല, ഊന്നിവല എന്നിവയുടെ റീ രജിസ്ട്രേഷൻ നടപടികളും തനത് വർഷത്തെ ലൈസൻസ് പുതുക്കലും 30 മുമ്പ് പൂർത്തിയാക്കണം. കേരള ഉൾനാടൻ ഫിഷറീസിന്റെയും അക്വാകൾച്ചറിന്റെയും ആക്ട് പ്രകാരം മുൻകാല കുടിശ്ശിക സഹിതം കരമൊടുക്കുന്നതിനും റീ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ചീനവല, ഊന്നിവല കൈവശം വച്ചിട്ടുള്ളവർ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം 30 മുതൽ തേവർവട്ടം ഫിഷറീസ് ഓഫീസിൽ നേരിട്ട് എത്തണം.
1: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈജി പ്രൈസ് ചലഞ്ച്.
0: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ, ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈജി പ്രൈസ് ചലഞ്ച് എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
10: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: ബിഗ് ബസാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി സീനിയർ

മാസികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 8 രാവിലെ 10 അഭിമുഖം നടത്തും. യോഗ്യരായവർക്ക് സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 80 75 07 28 57. നമ്പർ ആവർത്തിക്കാം, 80 75 07 28 57. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഈവനിംഗിൽ ഇനിയൊരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. മിഥുൻ വരികൾ എഴുതി സംഗീതം നൽകി അരിജിത് സിംഗിനൊപ്പം പാടിയത്. ചിത്രം സനം രേ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: എന്റെ ഭാരതം എന്ന നാടകം കാണാൻ വലിയൊരു ജനക്കൂട്ടമാണ് ചൊവ്വാ വയലിലെത്തിയത്. അത്രയും പേർ ഇതിനു മുമ്പ് ഒരിക്കലും ഒരു നാടകത്തിനും കാണികളായി ഉണ്ടായിരുന്നില്ല. നാടകം കാണാൻ വേണ്ടി രാമറും കുഞ്ഞിക്കേളവും ഒരിടത്താണ് നിന്നിരുന്നത്. സംഘാടകർ ഒരിടത്ത് മാത്രം നിൽക്കരുതെന്ന് തീരുമാനിച്ചിരുന്നതുകൊണ്ട് പല ഭാഗത്തേക്കും പിന്നീട് മാറി. ശ്രദ്ധ എല്ലായിടത്തും എത്തണം. നാടകം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കേള് പറഞ്ഞു, രാമറെ ഞാനൊന്ന് പെരയിലോട്ട് പോവുക. കേട്ടപ്പോൾ രാമർ അത്ഭുതപ്പെട്ടു. അങ്ങനെ പോകുന്ന ശീലം കുഞ്ഞിക്കേളുവിനില്ല. അയാൾ ഉത്കണ്ഠയോടെ ചോദിച്ചു, എന്തുപറ്റി? നല്ല ക്ഷീണം തോന്നുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതെ കൊടി തുന്നിയതുകൊണ്ടാകാം. എനിക്ക് കുറച്ച് കിടക്കണം. ഞാൻ കൂടെ വരണോ? നീ ഇവിടെ നിൽക്ക്. നീ വന്നാൽ എങ്ങനെയാ? കുഞ്ഞിക്കേളു നിഴലുകളുടെ മറപറ്റി അപ്പുറത്തേക്ക് പോകുന്നത് രാമർ നോക്കി നിന്നു. ഇന്നലെ രാത്രി മുഴുവൻ വളരെ പണിപ്പെട്ടാണ് 300 കൊടികൾ കുഞ്ഞിക്കേളു തുന്നിത്തീർത്തത്. നാളെ പായസ വിതരണത്തിന് മുമ്പായി അങ്ങാടി മുഴുവൻ അലങ്കരിക്കണമെന്നും അയാൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. പ്രധാന സ്ഥലങ്ങളിലെല്ലാം സ്വാതന്ത്ര്യ പതാക പാറണം. കുഞ്ഞിക്കേളു പോയി കഴിഞ്ഞപ്പോൾ രാമറിന് എന്തോ ഒരു വിഷമം തോന്നി. അയാൾ അടുത്തുണ്ടാവുമ്പോൾ ഒരു ധൈര്യമാണ്, അല്ലെങ്കിൽ ആരുമില്ല എന്നൊരു തോന്നലുണ്ടാകും. കുഞ്ഞിക്കേളു പോയതിനു ശേഷം നാടകത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ തോന്നിയില്ല. അർദ്ധരാത്രിയിൽ 12 അടിക്കുമ്പോൾ സ്റ്റേജിലെ കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്തുകയായിരുന്നു. കണ്ടിരുന്നവരെല്ലാം ആവേശപൂർവ്വം കൈയടിച്ചു. ഒപ്പം ഒന്നിച്ചൊരു ശബ്ദം വയലിൽ പ്രകമ്പനം കൊണ്ടു, ഭാരത് മാതാ കീ ജയ്, മഹാത്മാഗാന്ധി കീ ജയ്. ശബ്ദം ഇരമ്പിക്കൊണ്ടിരിക്കുമ്പോഴും രാമർ ഓർത്തു, കുഞ്ഞിക്കേളു ഇല്ലാത്തത് കഷ്ടമായിപ്പോയി. എന്താണ് അയാൾക്ക് പറ്റിയത്? അപ്പോൾ തന്നെ പോയി വിവരം തിരക്കിയാലോ എന്നും വിചാരിച്ചു. പിന്നെ ഓർത്തു, സുഖമായി ഉറങ്ങിക്കൊള്ളട്ടെ, പുലർച്ചെ പോയി വിവരം തിരക്കാം. രാത്രിയിൽ അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തെല്ലാമോ അസ്വസ്ഥതകൾ തന്നെ ഉലച്ചുകൊണ്ടിരിക്കുന്നതായി രാമറിന് തോന്നി. ഇടയ്ക്ക് ഉണർന്ന കല്യാണി ചോദിച്ചു, സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ സന്തോഷത്തിൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ? രാമർ വെറുതെ മൂളി. പിന്നെ എപ്പോഴോ കണ്ണടച്ചങ്ങനെ കിടക്കെ പുലർച്ചയോടടുത്ത് കോലായിൽ നിന്നൊരു വിളി കേട്ടു, ഞാൻ ഗോയിന്നം കിടാവാണ്, രാമറേ വാതിൽ തുറക്കൂ. വിറയ്ക്കുന്ന കൈകളോടെ രാമർ വാതിൽ തുറന്നു. ചൂട്ടിന്റെ വെളിച്ചത്തിൽ പാരവശ്യത്തോടെ കിടാവ്. എന്താ ഇനി വാ? വലിഞ്ഞു നടക്കുകയാണ് അയാൾ. അപ്പോൾ പറയുന്നത് കേട്ടു, കുഞ്ഞിക്കേളു പോയി. രാമർ തറച്ചു നിന്നു. എന്ത്? നമ്മളെ കുഞ്ഞിക്കേളു? കുഞ്ഞിക്കേളു കട്ടിലിൽ മലർന്നു കിടക്കുകയാണ്. തലക്കലും കാൽക്കലും ഏങ്ങലടിച്ച ഭാര്യയും മക്കളും. സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് വിശ്രമിക്കട്ടെ എന്ന് കരുതി കുറേ നേരത്തേക്ക് ആരും തിരക്കിയില്ല. പിന്നെ ഏതോ ഒരു സമയത്ത് ഭാര്യ വന്ന് നോക്കിയപ്പോഴേക്കും അയാൾ പോയിരുന്നു. കുഞ്ഞിക്കേളു അങ്ങനെ കിടക്കുന്നത് കാണാൻ രാമർക്ക് കഴിയില്ലായിരുന്നു. അയാൾ ഗോവിന്ദൻ കിടാവിന്റെ ദേഹത്തേക്ക് ചാഞ്ഞു. ആരോ ആവശ്യപ്പെട്ടതനുസരിച്ച് നേരം വെളുത്തപ്പോൾ ഡോക്ടർ കൃഷ്ണയ്യർ വന്ന് കുഞ്ഞിക്കേളുവിനെ പരിശോധിച്ചു. പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡോക്ടർ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇന്നലെ രാത്രി 12 അയാൾ പോയി. അപ്പോൾ രാമർ അവിശ്വസനീയതയോടെ ഓർത്തു, എന്തത്ഭുതം! സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രിയിൽ കുഞ്ഞിക്കേളുവിനെങ്ങനെയാണ് പോവാൻ കഴിഞ്ഞത്? ഒരു മന്ദതയിലാണ് അസുഖം തുടങ്ങിയത്. കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം മറവ് ചെയ്യുന്നതുവരെ രാമർ സാധാരണ നിലയിലായിരുന്നു. കുഞ്ഞിക്കേളുവിന്റെ

0: ചലനമറ്റ ശരീരം നോക്കി കുറേ നേരം നിന്നു. അപ്പോഴൊന്നും ആരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, ആരോടും സംസാരിച്ചുമില്ല. പിന്നെ തെല്ലിട കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. കോലായിൽ നിന്നിരുന്ന ചേക്കുവിനോടും ഗോവിന്ദൻ അടിയോടിയോടും എന്തോ പറഞ്ഞു. അത് തികച്ചും അവ്യക്തമായിരുന്നുവെന്നും അവർക്ക് തോന്നി. എന്താണ് പറഞ്ഞതെന്ന് അന്വേഷിക്കുവാൻ അവർ രാമറിന്റെ അടുത്തേക്ക് ചെന്നുവെങ്കിലും അയാൾ മുറ്റക്കൊള്ളു ചാരി എങ്ങോട്ടോ നോക്കി നിൽക്കുകയായിരുന്നു. ചോദിച്ചപ്പോൾ അത് കേട്ട മട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിക്കേളുവിന്റെ അപ്രതീക്ഷിത മരണം രാമറിന്റെ മനസ്സിനെ ആഴത്തിൽ കീറി മുറിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. എത്രയോ വർഷത്തെ ബന്ധമാണ്. രാമറിന്റെ ഓരോ തീരുമാനവും കുഞ്ഞിക്കേളുവിൻ്റേതുകൂടിയായിരുന്നു. തക്ഷൻകുന്നിൽ എന്തു നടത്തുന്നതും അവർ ഒന്നിച്ചായിരുന്നു. രാമറിനെ ഇങ്ങനെ വളർത്തിയതും കുഞ്ഞിക്കേളുവാണ്. തീർച്ചയായും കുഞ്ഞിക്കേളുവിന്റെ വേർപാട് രാമറിന് താങ്ങാൻ കഴിയാത്ത ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അയാളെ സ്വസ്ഥനായി വിട്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഗോവിന്ദൻ അടിയോടിയും ചേക്കുവും മേൽനോട്ടം വഹിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:45 ക്ഷമിക്കണം 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജും.
5: കുട്ടനാടൻ ചതുപ്പിനെ ചെളികുത്തി വരമ്പുണ്ടാക്കി കണ്ടങ്ങളാക്കിയത് അധ്വാനശാലികളായ പുലയരായിരുന്നു. തമ്പ്രാക്കൾക്ക് വേണ്ടി അവർ മരിച്ചു പണിയെടുത്തു. ഉപ്പുവെള്ളം കയറാതിരിക്കാനും വെള്ളത്തെ പാടത്തിലേക്ക് കവിയുന്നത് നിയന്ത്രിക്കാനും കെട്ടിയുണ്ടാക്കുന്ന മൺഭിത്തിക്കാണ് മട അല്ലെങ്കിൽ ബണ്ട് എന്ന് പറയുന്നത്. പുലയ ജനതയാണ് കുട്ടനാട്ടിൽ സാഹസികമായി കണ്ടങ്ങൾ രൂപപ്പെടുത്തി മടപണിത് നെൽകൃഷി ചെയ്തത്. കണ്ടങ്ങളും മടയും കൊണ്ട് കുട്ടനാടിനെ നെല്ലിൻ്റെ കലവറയാക്കിയത് പുലയ കർഷകരായിരുന്നു. അവരുടെ നാട്ടറിവുകളാണ് കുട്ടനാടിനെ നെല്ലിൻ്റെ കലവറയാക്കിയത്. അതിൻ്റെ നേട്ടങ്ങൾ കൊയ്തത് ഭൂ ഉടമകളായിരുന്ന ജന്മിമാരായിരുന്നു. മണ്ണിൽ പണിയെടുത്ത കർഷകർ അടിമകളായ ചരിത്രം മലയാളത്തിന് മറക്കാവതല്ല. മട പണിയുന്നതിന് മുമ്പ് ഒരു കൂട്ടം ആയുധങ്ങളുമായി കാടുവെട്ടാൻ പോകും. മുട്ടിച്ചവറും കൊമ്പുകളും കയറ്റിയ വള്ളം മടയുണ്ടാക്കുന്നിടത്തേക്ക് അടുപ്പിക്കുന്നു. മറുകൂട്ടർ വെള്ളത്തിൽ മുങ്ങി കായലിലെ ചെളി കുത്തിയെടുക്കാൻ തുടങ്ങും. ശേഷം 20 അടിയെങ്കിലും നീളമുള്ള മുളക്കുറ്റികൾ 2 നിരയായി ചെളിയിൽ അകത്തേക്ക് ചരിച്ച് കുത്തി നിർത്തുന്നു. കുറ്റികൾക്കകത്ത് കാട്ടുതൂപ്പും കൊമ്പുകളും കുത്തിയെടുത്ത ചെളിയോടൊപ്പം നിറയ്ക്കുന്നു. അതിനിടയിൽ കരകപ്പുല്ല് തിരുകി മട ബലപ്പെടുത്തുന്നു. ഓളമടിച്ച് ചെളി ഇളകാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. കുട്ടനാട്ടിലെ ചെളി കളിപ്പശുമയുള്ളതും മണലില്ലാത്തതുമായ കരിമണ്ണായതിനാൽ ഒലിച്ചു പോവുകയില്ല. ഈ ചെളിക്ക് മുറി ഉണക്കാനുള്ള ഔഷധ ഗുണമുണ്ടെന്നാണ് പുലയ കർഷകർ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. പണിക്കാർ വെള്ളത്തിൽ മുങ്ങി ചെളി വാരുകയാണ് ചെയ്യുന്നത്. മലയാളിയെ ഊട്ടുവാൻ മടകുത്തി കൃഷി ചെയ്യുന്നതിനായി കഠിനമായി അധ്വാനിക്കുന്ന കർഷകർ മറ്റാരെക്കാളും ആദരവ് അർഹിക്കുന്നു. എന്നാൽ ജന്മികൾക്ക് വേണ്ടി പണിയെടുത്ത് വിശന്ന വയറോടെ കുട്ടികളെ ഉറക്കുന്ന കർഷകരുടെ വിയർപ്പായിരുന്നു ഓരോ മടകളും കണ്ടങ്ങളും. മടയുറയ്ക്കുന്നതിന് വേണ്ടി അടിമകളായി കണക്കാക്കപ്പെട്ടിരുന്ന കീഴാളരെ കൊന്നു താഴ്ത്തിയ കഥകൾ കുട്ടനാടിൻ്റെ ഫോക്ലോറിൽ സാധാരണമാണ്. ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിലാണ് മടയുടെ പണി നടക്കുക. മട ആവശ്യാനുസൃതം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാനാവുന്നു. മഴയുടെ പണി കഴിഞ്ഞാൽ വൃശ്ചിക മാസത്തോടെ വലിയ ചക്രങ്ങൾ ഉപയോഗിച്ച് പാടത്തെ വെള്ളം വറ്റിക്കുന്നു. 16, 24, 32 ക്രമത്തിൽ ഇലകളുള്ള ചക്രങ്ങൾ പല വലുപ്പത്തിലുണ്ട്. താഴ്ചയുള്ള സ്ഥലത്താണ് 32 ഇലച്ചക്രം ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുന്നത്. വേലി ഇറക്കത്തിൽ വെള്ളം കുറയുമ്പോൾ വറ്റിക്കാൻ എളുപ്പമായിരിക്കും. പിൽക്കാലത്ത് ചക്രത്തിന് പകരം ആവിയന്ത്രവും തുടർന്ന് മോട്ടോർ എഞ്ചിനും കടന്നു വരുന്നു. പുഞ്ചകൃഷിക്ക് ശേഷം മടം മുറിച്ച് ഉപ്പുവെള്ളം കയറ്റി ഇറക്കും. മഴവെള്ളം വരുമ്പോൾ എക്കലടിയാനും മടം മുറിക്കും. കൊയ്ത്തു കഴിഞ്ഞ് ഉഴുത ശേഷം മടം മുറിക്കാറുണ്ട്. വെള്ളം കവിഞ്ഞ് മട സ്വയം പൊട്ടുമ്പോൾ കൃഷി മുഴുവൻ ഒലിച്ചു പോവുകയോ മണ്ണും വെള്ളവും കയറി ഇല്ലാതാകുകയോ ചെയ്യുന്നു. തോറ്റങ്ങൾ എന്ന കോവിലന്റെ നോവലിൽ ബണ്ട് വീഴുമ്പോഴുള്ള കർഷക വ്യാധി നാം വായിച്ചിട്ടുണ്ട്. മട മുറിഞ്ഞ പോലെ മടവീണ പോലെ, മടവീണ് വെള്ളം തള്ളുന്ന പോലെ എന്നെല്ലാം

0: വിയോഗങ്ങൾ മലയാളിക്ക് സാധാരണമാണ്. ജന്മിത്തത്തിന്റെ മട പൊട്ടുന്നത് ആഹ്ലാദകരമാണെങ്കിലും വികസനത്തിന്റെ തള്ളിച്ചയിൽ നമ്മുടെ കൃഷി അറിവുകളുടെ മട വീഴുന്നത് പരിസ്ഥിതി പ്രകൃതിവാദികൾക്ക് താങ്ങാനാവില്ല.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലോകമറിയുന്ന തത്വചിന്തകരിൽ ഒരാളാണ്. എന്നാൽ വഴിമാറിയാണ് അദ്ദേഹം തത്വശാസ്ത്ര പഠനത്തിലെത്തിയത്. എന്തായിരുന്നു ആ സാഹചര്യം? ഉത്തരം: ഗണിതശാസ്ത്രം പഠിക്കാനായിരുന്നു ആ വിദ്യാർത്ഥിക്ക് താല്പര്യം. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിമിത്തം ഒരു ബന്ധു നൽകിയ പഴയ തത്വശാസ്ത്ര പാഠപുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്താനായി പ്രസ്തുത വിഷയത്തിലേക്ക് ചുവടുമാറുകയാണ് ഉണ്ടായത്. ശേഷം ചരിത്രം.

നാളത്തെ പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ആൻസൺ സി ജെ. 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ബാലാമണി അമ്മയുടെ ചന്ദ്രദർശനം എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസംഭം, മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം, പ്രൊഫഷണലുകൾ ആക്രമിക്കപ്പെടുന്നു. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. തുടർന്ന് RCR കായം, എന്തു പഠിക്കണം, എന്താകണം. 8:05 വിടരുന്ന മുട്ടുകൾ, സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:30 വിചാരം, മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രമോദ് മാലിയങ്കരയുമായി അഭിമുഖം. 9:00 FM മോർണിംഗ് സെലക്ഷൻ ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ഓർമ്മചിന്ത, 3:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, വാളകം. 6:50 കാർഷിക ജീവനം, മട്ടുപ്പാവ് കൃഷി സവിശേഷതകൾ പങ്കുവയ്ക്കുന്നു എറണാകുളം സ്വദേശി നാരായണൻ രാമമൂർത്തി. 7:20 വിപണി, വാരാന്ത്യാവലോകനം. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം, പ്രൊഫഷണലുകൾ ആക്രമിക്കപ്പെടുന്നു. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:05 യുവവാണി, ബോക്സ് ഓഫ് മെമ്മറീസ്, വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക റയീസ മനാലുമായ അഭിമുഖം, അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, മഹിത മലയാളം, FM ഡയറിയിലെ ചോദ്യവും ഉത്തരവും, നാളത്തെ പരിപാടികൾ. 9:15 അഭിപ്രായവേദി, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 10:00 ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ, നിങ്ങൾ കേട്ടത് നാളത്തെ പരിപാടികൾ. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗിലൂടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35 മുതൽ 9:00 വരെ.

FM Evening. സമയം 8 മണി.

0: trapped inside hydropower project tunnels in Nepal hit by flash floods. That is all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റും 7 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യം കോട്ടയം ആലീസും രാജീവും പാടിയത് നാടകം മനസ്സെന്ന മാന്ത്രികം. വരികളെഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ബാലമുരളി.

നാടകഗാനങ്ങളിൽ ഒരു ഗാനം കൂടി, തെന്നലും പട്ടണക്കാട് പുരുഷോത്തമനും പാടിയത്. നാടകം ഗാന്ധീവം തേടുന്ന പാർത്ഥൻ. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് കുമരകം രാജപ്പൻ.

ഈ ഗാനത്തോടെ നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 50 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം യേശുദാസ് പാടിയത് ചിത്രം മഴവില്ല്. വരികളെഴുതിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം മോഹൻ സിതാര.

എം ജി ശ്രീകുമാർ സംഗീതം നൽകി പാടിയ ഗാനം ചിത്രം ചതുരംഗം. കൂടെ പാടിയത് സൗമ്യ, വരികളെഴുതിയത് ഷിബു ചക്രവർത്തി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. യേശുദാസ് പാടിയത് ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 കഴിഞ്ഞ 59:46. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ.

തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട്

തക്കധാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട

ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്തിരിക്കുന്നതാ ഗിടത്തക്കാത്

ਏਦਾਂ ਮਾੜ ਸੁਣੀਏ ಕತ್ತಿಗೆ

ഫർമേഷ ചക്രധാർ.

ഗുരുദൈവ പ്രണാം, ശ്രീ ഗുരുദൈവ പ്രണാം, ശ്രീ ഗുരുദൈവ പ്രണാം. ശ്രീ ഗുരുദൈവ പ്രണാം.